ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, വൈശാഖം 27, മലയാള വർഷം 1201, ഇടവം 3, 2026 മെയ് 17, ഞായറാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെഡ്സിലും FM 101.1 മെഗാഹെഡ്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലതാ മുരളീധരൻ.
1: ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ ഇരുകോപം കൊണ്ട് ഇങ്ങോട്ട് പോരാമോ? സ്കൂളിൽ പഠിച്ച ഈ കവിതാശകലം മറക്കാറില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും ഓർമ്മയിൽ വന്ന് വെളിച്ചം വീശാറുണ്ട്. ആങ്കർ ഡസിൻ പണിഷ് ദ പേഴ്സൺ യു ഹാവ് ആങ്കർ അഗൻസ്റ്റ് ബട്ട് യു എന്ന ബുദ്ധവചനം ഇത് കോപാക്രാന്തനാകുന്ന വ്യക്തിയുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. മനുഷ്യരായ നമുക്കെല്ലാം പല കാര്യങ്ങളിലും സാരമായാലും നിസ്സാരമായാലും ദേഷ്യം വരാറുണ്ട്. പക്ഷേ അതുവഴി മനസ്സ് സമാധാനമില്ലാതാവുന്നത് ആർക്കാണ്? ഒന്നുകിൽ ദേഷ്യപ്പെട്ട ആൾക്ക് തന്നെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന്. മനുഷ്യന് ലഭിക്കേണ്ട ഏറ്റവും വലിയ വരദാനമാണ് മനസ്സമാധാനം. പ്രത്യേക കഴിവുകളും പ്രതിഭാവിലാസവും ആരോഗ്യവും ധനവും കീർത്തിയുമുണ്ടെങ്കിലും മനസ്സമാധാനത്താൽ അനുഗ്രഹിക്കപ്പെട്ടാലേ കാര്യമുള്ളൂ. ആന്തരിക സമാധാനം ലഭിക്കാൻ മറ്റുള്ളവരിലേക്കല്ല, സ്വന്തം ഉള്ളിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്. കോപവും അമർഷവും നിറഞ്ഞ മനസ്സിന് ഒരിക്കലും സമാധാനം ലഭിക്കില്ല. അതിനാൽ കോപത്തെ നിയന്ത്രിക്കണം. കോപത്താൽ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതായി പറയുന്നു. ഒരു വ്യക്തി കോപാക്രാന്തനായി പൊട്ടിത്തെറിക്കുമ്പോൾ അപരൻ നിശബ്ദനായി നിന്നാൽ ആ ഉൽപ്പാദിപ്പിക്കപ്പെട്ട കോപത്തെ കുറെയൊക്കെ നശിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ മൃദുവായ മറുപടിയാലും കോപത്തെ തണുപ്പിക്കാൻ കഴിയും. അധ്യാത്മരാമായണത്തിൽ കിഷ്കിന്ധാകാണ്ഡത്തിൽ ഒരു രംഗമുണ്ട്. ബാലിവധം കഴിഞ്ഞ് സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവായി അഭിഷേകം ചെയ്ത ശേഷം സീതാന്വേഷണത്തിനായി ഋതുക്കൾ മാറി അനുയോജ്യമായ സമയത്തു വന്നാൽ മതി എന്നു പറഞ്ഞ രാമലക്ഷ്മണന്മാർക്കു മുന്നിൽ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വരാത്ത സുഗ്രീവനെ ഓർമ്മിപ്പിച്ച് തിരികെ കൊണ്ടുവരാനായി ശ്രീരാമാജ്ഞയാൽ എത്തുന്ന ലക്ഷ്മണൻ അങ്ങേയറ്റം കോപാകുലനായിരുന്നു. കിഷ്കിന്ധയെ ദഹിപ്പിച്ചു കളയും വിധമായിരുന്നു ലക്ഷ്മണന്റെ കോപത്തോടെയുള്ള വരവ്. ചെറുഞാണൊലിയിട്ട് വില്ലും കുഴിയെ കുലച്ചു വലിച്ചാണ് സൗമിത്രി എത്തിയത്. ഭയസംഭ്രമങ്ങളോടെ വിവരമറിഞ്ഞ സുഗ്രീവൻ താരയെ അയക്കുന്നു ആ കോപം ശമിപ്പിക്കുന്ന വാക്കുകളാൽ കൂട്ടിക്കൊണ്ടുവരാനായി. ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യസാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങുപോന്നെന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തെയും നീക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് താര ലക്ഷ്മണനെ സ്വീകരിച്ച് അനുനയിപ്പിച്ചതെന്നും പറയുന്നുണ്ട്. മന്ദസ്മിതത്തോടെ തവ മന്ദിരമായതിതെന്നറിഞ്ഞില്ലയോ? ഭക്തനായി എത്രയും ഉത്തമനായി തവ ഭൃത്യനായൊരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി? ചാബല്യമേറുമി ജാതികൾക്കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശു ഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ ആണ് സൗഖ്യമായിരിക്കും.

0: ഇങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി. ചാബല്യമേറുമി ജാതികൾക്കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശു ഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ ആണ് സൗഖ്യമായിരിക്കുന്നത് എന്നും പറയുന്നു. വാനരജാതിയാകയാലാണ് ഈ ചാബല്യം. അത് ദയയോടെ ക്ഷമിക്കണം. അങ്ങനെ കോപമടക്കിയ ശേഷമാണ് സുഗ്രീവനെ കാണുന്നത്. ക്ഷോഭവും ക്ഷമയില്ലായ്മയും ഒക്കെ ആ വ്യക്തിയുടെ ദൗർബല്യത്തെ തന്നെ തുറന്നു കാട്ടുന്നു. കുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ ഇവ രണ്ടും വന്നാൽ ആ കുഞ്ഞു മനസ്സിലാക്കും തന്നേക്കാൾ ശക്തി കുറഞ്ഞവനാണ് രക്ഷിതാവ് എന്ന്. അപ്പോൾ ആ രക്ഷിതാവിനെ വകവയ്ക്കാതിരിക്കാൻ അവന് കഴിയുന്നു. തനിക്കെടുക്കാവുന്നതിനേക്കാൾ ചുമതലകൾ എടുക്കുന്നവനും ഇത്തരത്തിൽ അസ്വസ്ഥനാവുന്നത് കാണാം. അപ്പോഴൊക്കെ വേണ്ടത് എരിഞ്ഞുതീരുന്ന ഊർജം വീണ്ടെടുക്കാൻ ശരീരത്തിനും മനസ്സിനും പൂർണ്ണ വിശ്രമം നൽകുക എന്നതാണ്. ബൈബിൾ അനുശാസിക്കുന്നത് 6 ദിവസം അധ്വാനിച്ച ശേഷം 7-ാം ദിവസം സ്വസ്ഥമായിരിക്കാനാണ്. സബാത്ത് എന്ന സങ്കല്പത്തോടെ ഞായർ വന്നത് അങ്ങനെയാണ്. മനഃശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്, കഠിനമായ കോപം വരുമ്പോൾ 1 മുതൽ 100 വരെ എണ്ണാൻ. ഒരു ചെറിയ പന്തും നൽകാറുണ്ട് കയ്യിലിട്ടുരുട്ടി നിയന്ത്രിക്കാൻ. ഇങ്ങനെ കോപം നിയന്ത്രിച്ച് മനസ്സിനെ നവീകരിക്കണം.
1: ലതാ മുരളീധരൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ അയ്യപ്പ പണിക്കരുടെ കവിത നൈനി തടാകത്തിൽ ആലപിക്കുന്നത് കല്ലറഗോപൻ.

0: few state assemblies and resolve issues arising out of anti-defection laws, no confidence motion and president rule. The Archaeological Survey of India ASI has granted the Hindus an unrestricted access to the monument at Bhojshala complex in Dhar district of Madhya Pradesh for worship and other purposes. The ASI's decision came a day after the Madhya Pradesh High Court ruled that Bhojshala in Dhar was a temple of goddess Saraswati. Within days of levying high custom duties on precious metals, government has imposed import curbs on silver. The Directorate General of Foreign Trade in a notification said the import policy for silver, including silver plated with gold and platinum, are revised from free to restricted with immediate effect. Delhi government has taken a significant decision to reduce the value-added tax on aviation turbine fuel in the national capital from 25% to 7%. Delhi Chief Minister Rekha Gupta said that the decision has been taken in line with the Prime Minister Narendra Modi's emphasis on strengthening connectivity and economic activity with the objective of providing relief to the aviation sector, promoting tourism and logistics activities. In badminton, Indian duo Satvik Sairaj Ranki Reddy and Chirag Shetty will face the Indonesian pair of Leo Roli Cornando and Daniel Martin in the men's doubles final of the Thailand Open in Bangkok today. And that is the end of this news bulletin.
1: Agashavani, Trishur, Haripugal. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:15 പ്രഭാതവന്ദനം, കീഴിലെ മാർത്തോമ ചർച്ച് ഗായകസംഘം പാടിയത്. 6:35 വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളി, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 അക്ഷര കേരളം, ഡോക്ടർ സി രാവുണ്ണിയുടെ ര എന്ന കവിതാ സമാഹാരത്തെക്കുറിച്ച് കവിയും നിരൂപകയുമായ ദർശന കെ ആർ എഴുതി അവതരിപ്പിക്കുന്ന പുസ്തക പരിചയം. അപർണ അനീഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിത എൻ്റെ വീട്. 7:20 സൈമൺ സൈ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ് കാഞ്ഞാണി, സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ, സാക്സി സൈ ഹോസ്പിറ്റൽ, തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 90 നിറവിൽ ആകാശവാണി. അബൂപാലിയത്ത്, കാഞ്ചിയോട് ജയൻ, ഹേമലത ടീച്ചർ എന്നിവർ പങ്കെടുക്കുന്നു. 8:45 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ബാലലോകം, കഥ പറയാം കൂട്ടുകാരെ, പ്രദീപ് പെരശന്നൂർ അവതരിപ്പിക്കുന്ന കഥ, സച്ചുവിൻ്റെ ഹീറോ. വള്ളിവട്ടം ഗവൺമെൻറ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:00 ലളിത സംഗീത പാഠം, സുനിൽകുമാർ പനമണ്ണ രചിച്ച് അറക്കൽ നന്ദകുമാർ ഈണം നൽകി പഠിപ്പിക്കുന്നത്. പഠിക്കുന്നത് ദിവ്യ എസ്. 10:25 റീഗൽ ജുവലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ പുനഃപ്രക്ഷേപണം. ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് എ എം ജോണി, എം ജി നഗർ, ചെമ്പൂക്കാവ്. 10:45 പദ്ധതികൾ ജനക്ഷേമത്തിനായി, സുകന്യ സമൃദ്ധി യോജന. 11:00 നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കേളികൂട്ട്, ചൊവ്വല്ലൂർ മോഹനനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ, ഡോക്ടർ ഇന്ദു പി എസ് സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം. കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു കാൺക കടലിനെ കൺതുറക്കാതെ. രചനാ സംവിധാനം കെ വി ശരത്ചന്ദ്രൻ. നിർവഹണ സഹകരണം ബോബി മാത്യു. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ പുഷ്പ വിജയൻ കാരന്തൂർ, ഗംഗാധരൻ അയാടത്തിൽ, രാഘവൻ പുറക്കാട്, എൽ സി മാത്യു, റെനി ശ്രീകുമാർ, ദാമോദർ രാധാകൃഷ്ണൻ, കബനി സൈറ, ജോബി മാത്യു, കുമാരി തേജശ്രീ സനൽ, റാണി കെ, വിനോദ് കീഴടത്ത്, ഷാജി സി കെ, മീര ആറയു. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടകഗാനങ്ങൾ. 2:30 കഥകളി പദങ്ങൾ. കെ പി ഗോപാലകൃഷ്ണൻ.

0: ഉഷാരുടെയും സംഘവും അവതരിപ്പിച്ചത്. 3 മണിക്ക് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 3:30 രാത്രി 8:15 10:30 ചലച്ചിത്രഗാനങ്ങൾ, വൈകിട്ട് 4 മണിക്ക് ദേശീയ സംഗീത പരിപാടി. പണ്ഡിറ്റ് കവല്യകുമാർ ഖുറാം അവതരിപ്പിച്ച ഖയാലിന്റെ ശബ്ദലേഖനം. 5 മണിക്ക് ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം. ഗാന്ധിയനും എഴുത്തുകാരനുമായിരുന്ന PI ശങ്കരനാരായണനുമായി അഞ്ജു പി അർജുന നടത്തിയ അഭിമുഖം അവസാന ഭാഗം. 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം. 5:20 കഥകളതിസാദരം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. ഇത്തിയാൽ മലയിലെ ഖനനവും പ്രശ്നങ്ങളും. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, കയർ ഉദ്യമി യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും, വനാമി ചെമ്മീൻ കൃഷി, അറിയേണ്ട കാര്യങ്ങൾ. അൻസറുദ്ദീനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8:00 നാട്ടുചിന്ത്, കോട്ടവട്ടം തങ്കപ്പനും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, പ്രധാനമന്ത്രി ശ്രംധൻ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 പണ്ട്. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8-ാം ദിവസം. കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലാപാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: കാഴ്ച
2: തിങ്കൾ രാവിലെ 8:30.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: റീഗൽ ജുവലേഴ്സ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
4: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
5: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ. പാടിയത് കീഴിലം മാർത്തോമ ചർച്ച് ഗായക സംഘം.

0: കീഴിലും മാർത്തോമ ചർച്ച് ഗായിക സംഘം പാടിയ ഭക്തിഗാനങ്ങളാണ് പ്രഭാതവന്ദനത്തിൽ ഇതുവരെ കേട്ടത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
5: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
6: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
9: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
10: ദൃശ്യം കണ്ണാശുപത്രി,
0: ആകാശവാണി, തൃശൂർ.
11: വിളംബരം, പത്രവാർത്തകൾ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് യു ജി ചോദ്യക്കടലാസ് ചോർന്നതുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപിക കൂടി അറസ്റ്റിൽ. ബോട്ടണി സുവോളജി ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിൽ പങ്കാളിയായ ബയോളജി അധ്യാപിക മനീഷ മന്ധാരയെയാണ് CBI അറസ്റ്റ് ചെയ്തത്. രാജ്യാന്തര മ്യൂസിയം ദിനത്തോടനുബന്ധിച്ച് ചെമ്പൂക്കാവിലെ തൃശൂർ മൃഗശാല മ്യൂസിയം നാളെ തുറന്നു പ്രവർത്തിക്കുമെന്ന് മ്യൂസിയം മൃഗശാല സൂപ്രണ്ട് അറിയിച്ചു. SSLC പുനർമൂല്യനിർണയത്തിനായി ഈ മാസം 21-ാം തീയതി വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. സത്യപ്രതിജ്ഞ നാളെ രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ആൻഡമാൻ നിക്കോബാറിലെത്തി. 26-ന് കേരളത്തിലെത്താൻ അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ വ്യാപകമായ കനത്ത മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ മുന്നറിയിപ്പ്. ജനസംഖ്യ കൂട്ടാൻ പദ്ധതിയുമായി ആന്ധ്രാപ്രദേശ്. 3-ാമതൊരു കുഞ്ഞു പിറന്നാൽ 30,000 രൂപയും 4-ാമതൊരാൾ കൂടി പിറന്നാൽ 40,000 രൂപയും.

0: സർക്കാർ നൽകും. ജനസംഖ്യാ നിരക്കിലുണ്ടായ വൻ ഇടിവ് പരിഹരിക്കുന്നതിന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവാണ് സാമ്പത്തിക സഹായ പദ്ധതി പ്രഖ്യാപിച്ചത്. 9-10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 1 മുതൽ ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി CBSE ഉത്തരവിറക്കി. 3 ഭാഷകളിൽ 2 ഇന്ത്യൻ ഭാഷകളായിരിക്കണം. 3 വേണമെങ്കിൽ വിദേശ ഭാഷ തിരഞ്ഞെടുക്കാം. താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് 4 ഭാഷയായും വിദേശ ഭാഷ പഠിക്കാം. ഹമാസ് സേനാ വിഭാഗമായ അൽഖസം ബ്രിഗേഡിന്റെ തലവൻ ഇസ് അൽദിൻ ഹദ്ദദിനെ വെള്ളിയാഴ്ച വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. നെതർലാൻഡ്സ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജാവ് വിലം അലക്സാണ്ടറും രാജ്ഞി മാക്സിമയുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യത്തിനും താൽപര്യമുള്ള വിഷയങ്ങൾ ഇരുകൂട്ടരും ചർച്ച ചെയ്തു. ഗോവ മഡ്ഗാവിൽ വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസ് ഫൌണ്ടേഷൻ ഇന്ത്യ സംഘടിപ്പിച്ച ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കായി മത്സരിച്ച രഹന റഷീദിന് സ്വർണമെഡൽ. ഇടത് വലത് കൈകളിൽ ഇരട്ട സ്വർണമെഡലുകളാണ് നേടിയത്. ISL ഫുട്ബോളിൽ ചെന്നൈയിൻ FCയെ കീഴടക്കി ബാംഗ്ലൂരു FC തലപ്പത്ത്. ബാംഗ്ലൂരിന് 13 കളികളിൽ 23 പോയിന്റ്, 11 കളികളിൽ 22 പോയിന്റുമായി ഈസ്റ്റ് ബംഗാൾ മോഹൻബഗാൻ ടീമുകൾ 2-3 സ്ഥാനങ്ങളിലുണ്ട്. ഇതുവരെ കേട്ടത്
1: വിളംബരം.

0: ഇനി ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. അഗനാശിനി ഗംഗാവലി നദികളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം ഏതാണ്? ചോദ്യം ആവർത്തിക്കാം. അഗനാശിനി ഗംഗാവലി നദികളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം ഏതാണ്? ഉത്തരം രാവിലെ 7:55.
1: വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
5: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
4: പ്രായോജകർ
5: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ചോദ്യം ഒരിക്കൽ കൂടി. അഗനാശിനി ഗംഗാവലി നദികളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം ഏതാണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ രാവിലെ 7:55 വരെ.

രാവിലെ 7:05 അക്ഷര കേരളം ഡോക്ടർ സി രാവുണിയുടെ ര എന്ന കവിതാ സമാഹാരത്തെക്കുറിച്ച് കവിയും നിരൂപകയുമായ ദർശന കെ ആർ എഴുതി അവതരിപ്പിക്കുന്ന പുസ്തക പരിചയം. അപർണ അനീഷ് എഴുതി അവതരിപ്പിക്കുന്ന കവിത എന്റെ വീട്. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 8:30 90 നിറവിൽ ആകാശവാണി. അബൂപാലിയത്ത്, കാഞ്ചിയോട് ജയൻ, ഹേമലത ടീച്ചർ എന്നിവർ പങ്കെടുക്കുന്നു. ഒൻപത് ബാലലോകം, കഥ പറയാം കൂട്ടുകാരെ. പ്രദീപ് പേരശ്ശന്നൂർ അവതരിപ്പിക്കുന്ന കഥ സച്ചുവിന്റെ ഹീറോ. മള്ളിവട്ടം ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ആകാശവാണി തൃശൂർ. സമയം 6 കഴിഞ്ഞ് 42:38. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ട് വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
6: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാൻ.
7: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
6: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
7: കണ്ടില്ലേ
8: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
9: നോ സിഗ്നൽ.
6: ഇനി എന്ത് ചെയ്യും?
8: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
7: ഏയ് മണ്ടത്തരം നിർത്ത്.
6: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
9: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
10: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
11: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്കിൾത്തോൺ അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്കാഗാന്ധി തുടങ്ങിയവർ ചടങ്ങിനെത്തും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഉൾപ്പെടെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
12: സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അവസാനഘട്ടത്തിലാണ്. മന്ത്രിമാരുടെ കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉച്ചയോടെ ഗവർണർക്ക് കൈമാറുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 21ാം മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരും പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരും ഉണ്ടായേക്കുമെന്നാണ് സൂചന. കേരള കോൺഗ്രസിന് 1 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും ലഭിച്ചേക്കും. RSPക്ക് 1 മന്ത്രിസ്ഥാനവും നൽകും. ഏകാംഗ കക്ഷികളിൽ അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിപദം നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചതായി മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, എ പി അനിൽകുമാർ, എം ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർ മന്ത്രിമാരായേക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, പി കെ ബഷീർ, കെ എം ഷാജി, പാറക്കൽ അബ്ദുള്ള എന്നിവരാണ് മുസ്ലിം ലീഗിന്റെ സാധ്യതാ പട്ടികയിൽ. രാവിലെ ചേരുന്ന മുസ്ലിം ലീഗ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും.
11: സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന MLAമാരുടെയും MPമാരുടെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് പാർക്ക് ചെയ്യണം. മറ്റ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പ്രത്യേക സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. കോൺഗ്രസ് എവിടെയുണ്ടെങ്കിലും അവിടെ അഴിമതിയുണ്ടെന്നും ചന്ദ്രശേഖർ സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. കേരളത്തിലെ

0: യഥാർത്ഥ ജനകീയ പ്രതിപക്ഷമായി NDA പ്രവർത്തിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തിരുവനന്തപുരത്ത് അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് പാർട്ടിയുടെ ഉത്തരവാദിത്വമായി കാണുമെന്ന് സംസ്ഥാന നേതൃയോഗ തീരുമാനം അറിയിച്ച് രമേശ് വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കാൻ പുതിയ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നേതൃയോഗം രാഷ്ട്രീയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയനൊപ്പം യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറം, യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരു പ്രധാനമന്ത്രിമാരും അഭിസംബോധന ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന PV കുൽക്കർണിയെയും മറ്റൊരു പ്രതി മനീഷ വാഗ്മാരെയും ഡൽഹിയിലെ CBI പ്രത്യേക കോടതി 10 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി രണ്ടുപേരെയും ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യമുണ്ടെന്ന് CBI അറിയിച്ചിരുന്നു. സംഭവത്തിന് പിന്നിലെ ഗൂഢാലോചന വിപുലമാണെന്നും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും CBI കോടതിയിൽ വാദിച്ചു. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. സ്വതന്ത്ര ഇറക്കുമതി വിഭാഗത്തിൽ നിന്ന് വെള്ളിയെ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതോടെ വെള്ളി ഇറക്കുമതി ചെയ്യാൻ ഗവൺമെന്റ് ലൈസൻസ് ആവശ്യമാകും. സിൽവർ പ്ലേറ്റ് ചെയ്ത സ്വർണം, പ്ലാറ്റിനം എന്നിവയ്ക്കും നിയന്ത്രണം ബാധകമാണ്. ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിധം വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. CBSE 9ാം ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ജൂലൈ 1 നിർദ്ദേശം പ്രാബല്യത്തിൽ വരും. 3 ഭാഷകളിൽ 2 ഇന്ത്യൻ മാതൃഭാഷകളായിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും 2023 ദേശീയ കരിക്കുലം ഫ്രെയിംവർക്കിന്റെയും അടിസ്ഥാനത്തിലാണ് നടപടി. 10ാം ക്ലാസിൽ 3ാം ഭാഷയ്ക്ക് ബോർഡ് പരീക്ഷ ഉണ്ടാവില്ലെന്നും എല്ലാ വിലയിരുത്തലുകളും പൂർണ്ണമായും സ്കൂൾ അധിഷ്ഠിതമായിരിക്കുമെന്നും CBSE വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെപ്പറ്റി ഇന്ത്യൻ സേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേത് എന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജവും അടിസ്ഥാനരഹിതവുമാണെന്ന് PIB വസ്തുതാന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ തയ്യാറാക്കിയ ഡീപ് ഫേക്ക് വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണെന്നും PIB അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിന് രാജസ്ഥാനിൽ കോട്ടയ്ക്ക് സമീപം തീപിടിച്ചു. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. 2 കോച്ചുകൾക്കാണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് സൂചന. ആളപായം ഇല്ലെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നു. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സിൽ ലോറികളും വഴിതിരിച്ചുവിടുമെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് നിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൗണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ, തരുവണ, കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ചുരത്തിലൂടെ പോകുന്ന മറ്റു വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതാത് സമയത്തെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു. ദേശീയപാതയിലെ മലപ്പുറം കൂരിയാട് തകർന്ന പാതയ്ക്ക് പകരം നിർമ്മിച്ച വയഡക്ട് ഇന്നലെ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. 6 വരിപ്പാത തകർന്ന് 1 വർഷം തികയാനിരിക്കെയാണ് വയഡക്ട് തുറന്നത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ 2 റീച്ചിലും 6 വരിപ്പാത നിർമ്മാണം പൂർത്തിയായതായി ദേശീയപാത ലൈസൺ ഓഫീസർ പറഞ്ഞു. 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്ട് പാലം നിർമ്മിച്ചത്. ആകാശവാണിയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോണിന് അല്പസമയത്തിനകം തുടക്കമാകും. ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
1: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ 1 വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. 7:30 കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ 29 റൺസിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലെ മത്സരം ജയിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് പ്ലേ ഓഫ് സാധ്യത സജീവമാക്കി. ഇന്ന് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ധർമ്മശാലയിൽ വൈകിട്ട് 3:30 മത്സരം. 2ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഡൽഹിയിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഡൽഹി സ്പോർട്സിംഗ് ക്ലബ്ബ് അവസാന ഹോം മാച്ചിൽ ഇന്ന് ഇന്റർ കാശിയെ നേരിടും. വൈകിട്ട് 5 ഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് പത്തനംതിട്ട മുതൽ ഇടുക്കി വരെയും കോഴിക്കോട് മുതൽ

0: കാസർഗോഡ് വരെയും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം നേരത്തെ മടങ്ങിവരാൻ സാധിക്കുന്ന തരത്തിൽ ഹ്രസ്വ ഹജ്ജ് പാക്കേജിന് ഇന്ന് തുടക്കമാകും. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹ്രസ്വ പാക്കേജിലെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:30 യാത്ര തിരിക്കും. ജൂൺ 5 തീർത്ഥാടകർ മടങ്ങിയെത്തും. വിമാന സർവീസ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ നിന്ന് 108 തീർത്ഥാടകരുമായി അവസാന വിമാനം ഇന്ന് പുലർച്ചെ യാത്ര തിരിച്ചു. ഇതോടെ ക്യാമ്പിന് സമാപനമായി. ഇന്ന് ദുൽഹജ്ജ് മാസപ്പിറവി ദൃശ്യമാകുന്നവർ അറിയിക്കണമെന്ന് പാളയം ഇമാം BP സുഹൈബ് മൗലവി ആവശ്യപ്പെട്ടു. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ബലിപെരുന്നാൾ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുമെന്നും ഇമാം അറിയിച്ചു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തിപരമാണെന്ന കാരണത്താൽ മറുപടി നൽകാനാവില്ലെന്ന വിവരാവകാശ ഓഫീസർമാരുടെ നടപടി സ്വീകാര്യമല്ലെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അറിയിച്ചു. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിലാണ് കമ്മീഷന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. കമ്മീഷന്റെ മീനച്ചിൽ താലൂക്ക് സിറ്റിംഗിൽ 18 ഹർജികൾ തീർപ്പാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് VD സതീശന്റെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശനത്തിന് ഗോഥൻബർഗിലെത്തും. വെള്ളിയുടെ ഇറക്കുമതി തീരുവ കേന്ദ്രം 6% നിന്ന് 15% ഉയർത്തി. CBSE 9 ക്ലാസ് മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി നിർദ്ദേശം പുറപ്പെടുവിച്ചു. ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ അല്പസമയത്തിനകം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ദിവ്യാനന്ദ ഝാ. പഞ്ചദേശാനാം യാത്രായാഹ ദ്വിതീയ ദിനേ ഹ്യഃ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലാൻഡ്സ് ദേശസ്യ പ്രധാനമന്ത്രിണാ സഹ അനേകേഷു കാര്യക്രമേഷു സഹഭാഗം അകരോത്. അത്ര സാമുദായിക സമ്പർക്കഃ, ഡച്ച് രാജപരിവാരേണ സഹ മേലനം ച അന്യതമേ ആസ്താം. ഹേഗ് നഗരെ ഭാരതീയ സമുദായം സംബോധയൻ ശ്രീമോദി പ്രവർത്തമാനം ദശകം ആപദ്ദശകത്വേന വർണ്ണിതവാൻ, യദ്ധി ബഹുവിധൈഃ സങ്കടൈഃ ഗ്രസ്തമസ്തി. പ്രധാനമന്ത്രി അവദത് യത് ഭാരത നെതർലാൻഡ്സ് ദേശോ വൈശ്വിക സമാഹ്വാനാനി സമ്മുഖീകർത്തും വിശ്വസ്തായാഃ പാരദർശിന്യാഃ ച ഭവിഷ്യാപൂർത്തി വ്യവസ്ഥായാഃ നിർമ്മാണാർത്ഥം സംഭൂയ കാര്യരതൌ സ്തഃ. സഹ അവദത് യത് വിശ്വം സർവാദൌ COVID-19 മഹാമാരീം തദനന്തരം ച യുദ്ധം സമ്മുഖീകൃതവത്. സാമ്പ്രതം ഏതത് ഊർജാ സങ്കട സമം വികട സമാഹ്വാനം സമ്മുഖീകരോതി. സഹ സാവാഹിതം അകരോത് യത് ഏതേഷാം സമാഹ്വാനാനാം ദ്രുതഗത്യാ യദി നിരാകരണം നഭവതി ചേത് വൈശ്വിക വികാസലാഭഃ പ്രപാദിതഃ ഭവിഷ്യതി. ജനസംഖ്യായാഃ വിശാലഃ ഭാഗഃ ച നിർധനതാഗ്രസ്തഃ ഭവിഷ്യതി. ആർത്ഥികസ്ഥിതി വ്യവസ്ഥായാഃ സുദൃഢീകരണായ വൈശ്വികാന് പ്രയാസാന് പ്രകാശയൻ പ്രധാനമന്ത്രി അവദത് യത് ഭാരത നെതർലാൻഡ്സ് ദേശോ സംയുക്തരൂപേണ സുദൃഢാ പൂർത്തി ശൃംഖലായാഃ നിർമ്മാണായ കടിബദ്ധോ സ്തഃ. ധ്യാനാസ്പദമസ്തി യത് ഏഷാ യാത്ര ദ്വിപക്ഷീയ സംബന്ധേഭ്യഃ അധികാ മഹത്വപൂർണാ വർത്തത. നെതർലാൻഡ്സ് ദേശസ്യ യാത്രായാഃ അനന്തരം പ്രധാനമന്ത്രി അദ്യ സ്വയാത്രായാഃ തൃതീയ ചരണേ സ്വീഡൻ ദേശസ്യ യാത്രാം കരിഷ്യതി. സഹ അദ്യ ഗോഥൻബർഗ് നഗരം സംപ്രാപ്നോതി. സ്വീഡൻ ദേശസ്യ ഏകദിവസീയ യാത്ര നവദില്ലി സ്റ്റോക്ക്ഹോമയോഃ വർദ്ധമാന പാരസ്പരിക സംബന്ധേഷു ഐതിഹാസികഃ പദക്രമഃ അസ്തി. ശ്രീമോദി സ്വീഡൻ സമകക്ഷേണ ഉൽഫ് ക്രിസ്റ്റർസനേന സഹ ദ്വിപക്ഷീയ സംബന്ധപരകം സംഭാഷണം കരിഷ്യതി. CBSE ഇത്തനേന കേന്ദ്രീയ മാധ്യമിക ശിക്ഷാ പരിഷദ നവമകക്ഷായാഃ ഛാത്രേഭ്യഃ ഭാഷാത്രയസ്യ അധ്യയനം ജുലൈ മാസസ്യ പ്രഥമദിവസാത് അനിവാര്യം കൃതം. പരിഷദ വിജ്ഞപ്തോ ഉക്തം യത് 20-ധികദ്വിസഹസ്രതമാബ്ദിയായാഃ രാഷ്ട്രീയ ശിക്ഷാനീതേഃ 23-ധികദ്വിസഹസ്രതമാബ്ദിയസ്യ രാഷ്ട്രീയ വിദ്യാലയ ശിക്ഷാ പാഠ്യക്രമസ്യ അനുസാരി ഏതാസു തിസ്രിഷു ഭാഷാസു ന്യൂനാതിന്യൂനം ഭാഷാദ്വയം ഭാരതീയ മൂലകം ഭവേത്. ഭാരതീയർത്തു വിഭാഗേന അദ്യ അണ്ടമാന നിക്കോബാര ദ്വീപ സമൂഹായ

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന ഐ വി എഫ് സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 9048255333.
4: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തോടുകൂടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0493-26-2262.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രം സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ CELKAU.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. June 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് CELKAU@gmail.com ഇമെയിൽ ആയോ 0487-243-8567 അല്ലെങ്കിൽ 8547-83-7256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലി ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 9995-1-55346 നമ്പർ ആവർത്തിക്കാം. 9995-1-55346 കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപയാണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 8547-07-0773 മറ്റൊരു നമ്പർ 04-87-23-70-773 മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മനുരത്ന മനുവർണ നെൽവിത്തുകൾ, മാവിന്റെ 21 ഇനങ്ങളുടെ തൈകൾ, 5 ഇനം പ്ലാവിന്റെ തൈകൾ, മോഹിത് നഗർ ഇനം കവുങ്ങ്, കേരശ്രീ തെങ്ങിൻ തൈ, പേരക്ക ഇനങ്ങൾ, 4 ഇനം ചാമ്പ ലെയർ, നാരകം സപ്പോട്ട ഗ്രാഫ്റ്റ്, കുരുമുളക് ലെയർ തൈകൾ, റംബൂട്ടാൻ ബഡ്, വേപ്പ്, കറിവേപ്പില, സീതപ്പഴം, നിലക്കടല എന്നിവയുടെ തൈകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04-87-23-70-72

0: ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ആവർത്തിക്കാം: 04 87 23 70 7 2 6. വെറ്ററിനറി സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള യൂണിവേഴ്സിറ്റി പൗൾട്രി ആൻഡ് ഡക് ഫാമിൽ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാ ആഴ്ചയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിൽപ്പന നടത്തുന്നു. 100 കുഞ്ഞുങ്ങൾക്ക് മേൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാ ഇനം കൊത്തുമുട്ടകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മുൻകൂർ പണമടച്ച് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495771178, മറ്റൊരു നമ്പർ 04 87 23 7 1 1 7 8.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രയോജകർ: വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: ഗാന സന്ദേശം: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
5: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
6: ഫോൺ 94 97 45 79 70.
7: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
8: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ്
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കൂ. അക്ഷര കേരളം.
10: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് അക്ഷര കേരളത്തിൽ ആദ്യം പുസ്തക പരിചയമാണ്. കവിഞ്ഞൊഴുകുന്നതാണ് കവിത, മനം കവിഞ്ഞൊഴുകുന്നത് ഒരു കള്ളിയിലും ഒതുങ്ങില്ല, ഒരു പുഴയിലും ഒതുങ്ങില്ല, കടലിൽ ഒതുങ്ങില്ല, കാട്ടിലും മറയില്ല. മുക്കുറ്റി പോലെയല്ല ചെമ്പരത്തി, അതുപോലല്ല താമര. ഓരോ പൂവും ഓരോ രൂപത്തിലാണ്, ഓരോ ഭംഗിയിലാണ്, ഓരോ മണമാണ്. എങ്കിലും എല്ലാ പൂവുകൾക്കും ഒരു പൂവത്തമുണ്ട്. ഒരു കവിത പോലല്ല മറ്റൊന്ന്, ഒരു കാലത്തെ കവിത പോലെയല്ല മറ്റൊരു കാലത്ത്, ഒരാൾ എഴുതും പോലെയല്ല മറ്റൊരാൾ കവിത എഴുതുന്നത്, ഒരു കവി ഒരിക്കൽ എഴുതും പോലെയല്ല വേറൊരിക്കൽ എഴുതുന്നത്. എന്നാൽ ഇതുവരെ എഴുതപ്പെട്ട കവിതകൾ എല്ലാം ചേർത്തുവയ്ക്കുമ്പോൾ ഒരു കവിതത്വം കിട്ടും. പ്രശസ്ത സാഹിത്യകാരനായ ഡോക്ടർ സി രാവുണ്ണിയുടെ ഏറ്റവും പുതിയ കവിതാ സമാഹാരമായ രാ എന്ന പുസ്തകത്തിൽ രചയിതാവ് തന്നെ കുറിച്ച വരികളാണ് ഇത്. 1980 പ്രസിദ്ധീകരിച്ച ഇത്രയുമാണ് അംബികയുടെ വർത്തമാനങ്ങൾ എന്ന കവിതയിലൂടെ ശ്രദ്ധേയനായ കവി രാവുണ്ണി നിരവധി കവിതാ സമാഹാരങ്ങൾ ഉൾപ്പെടെ 30 പുസ്തകങ്ങളുടെ രചയിതാവാണ്. 2011 ആകാശവാണി കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച ദേശീയ കവി സമ്മേളനത്തിൽ മലയാളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ചലച്ചിത്രഗാന രചയിതാവു കൂടിയായ ഡോക്ടർ സി രാവുണ്ണിയുടെ രാ എന്ന കവിതാസമാഹാരത്തെക്കുറിച്ച് കവിയും നിരൂപകയുമായ ദർശന KR സംസാരിക്കുന്നു.
11: വാക്കുകളിലൂടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ജ്വാല ഉയർത്തിപ്പിടിച്ച കവിയാണ് രാവുണ്ണി. അദ്ദേഹത്തിന്റെ കവിതകൾ കാലത്തെയും തലമുറകളെയും അതിരുകളില്ലാതെ സ്പർശിക്കുന്നവയാണ്. എക്കാലത്തും ഈ തൂലികയുടെ ഉൾക്കരുത്ത് വായനക്കാർ അനുഭവിച്ചറിഞ്ഞതുമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ കവിതാ സമാഹാരമാണ് രാ. തികഞ്ഞ സാമൂഹിക രാഷ്ട്രീയ പ്രതിബദ്ധത നിറഞ്ഞ കവിതകളാണ് ഈ സമാഹാരത്തിലുള്ളത്. ജീവിതമെന്നത് ഒരിക്കലും അളന്നെടുക്കാനാവാത്ത ഒരു സംഗതിയാണ്. ചിലപ്പോൾ അത് മഹാസമുദ്രം പോലെ ആഴത്തിലും പരപ്പിലും നമ്മെ വിസ്മയിപ്പിക്കും. എന്നാൽ ചിലപ്പോൾ അത് ഒരു നീർക്കുമിള പോലെ ക്ഷണികമാണ്. ഒരാൾ അനുഭവിച്ച ജീവിതമല്ല മറ്റൊരാൾ അനുഭവിക്കുന്നത്. ജീവിതം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, അഥവാ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിതത്തെയാണ് രാവുണ്ണി തന്റെ കവിതകളിൽ വരച്ചിടുന്നത്. ഓജസ്സും തേജസ്സുമുള്ള വാക്കുകളിലൂടെ അത് വായനക്കാരനെ തൊടുമ്പോൾ അത് അവന്റെ ജീവിതമാകുന്നു. ഈ പുസ്തകത്തിലെ കവിതകൾ സമകാലികവും ശക്തവുമാണ്. മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന, അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വിഷയങ്ങളെ ഈ കവിതകളിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് ബംഗാളി മലയാളി എന്ന കവിത നോക്കുക. ഭാഷ കൊണ്ട് വ്യത്യസ്തമാണെങ്കിലും

ജീവിതം കൊണ്ട് ഒന്നായിത്തീരുന്ന അനുഭവം നമുക്ക് തീർച്ചയായും ലഭിക്കും. വേദമോതുന്ന പോത്ത്, ചെമ്പൻ, ചാരിത്ര പ്രസംഗം, കാവലാൾ തുടങ്ങിയ കവിതകൾ പങ്കുവയ്ക്കുന്ന ജീവിത പാഠങ്ങൾ നമ്മെ വിസ്മയിപ്പിക്കുന്നതിലുപരി ചിന്തിപ്പിക്കുന്നു. അടുത്തൂൺ എന്ന കവിത അദ്ദേഹത്തിന്റെ തന്നെ സർവീസ് കാലത്തെയും തുടർന്നുള്ള വിശ്രമ ജീവിതത്തെയും കുറിക്കുന്നു എന്നതുപോലെ അതുമായി ചേർന്ന് നിൽക്കുന്ന സകലരുടെയും ജീവിതങ്ങളെ കുറിക്കുന്നുണ്ട്. വർത്തമാനകാലത്തെയും അത് തേടുന്നുണ്ട്. കുഞ്ഞിയും കുഞ്ഞുവാവയും, ഏകാഗിയായ വൃദ്ധന്റെ സമ്പാദ്യങ്ങൾ, മലാമ തുടങ്ങിയ കവിതകൾ നമ്മെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കവിയുടെ എല്ലാ കവിതകളും ആസ്വാദക മനസ്സുകളിലേക്ക് ചേക്കേറണമെന്നില്ല. എന്നാൽ എവിടെ അവ ജീവിതത്തെ ചേർത്ത് വയ്ക്കുന്നുവോ അന്നേരത്ത് നിശ്ചയമായും അത് വായനക്കാരുടെ ഉള്ളം തൊടുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പുസ്തകത്തിൽ വളരെ കൗതുകമുള്ള വായന തരുന്ന രണ്ട് കവിതകളാണ് രാ, മധുര നാരങ്ങയുടെ അല്ലികൾ എന്നിവ. കാലാന്തരങ്ങൾ കവിത വരയ്ക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. രാ കവിതയിലെ കഥാപാത്രങ്ങൾ ജീവിതത്തിന്റെ സകല സുഖദുഃഖങ്ങളും പങ്കിട്ട് വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന രണ്ടു പേരാണ് എങ്കിൽ മധുര നാരങ്ങയുടെ അല്ലികൾ എന്ന കവിതയിൽ ഒരു പറ്റം ജീവിതങ്ങൾക്കിടയിൽ നിന്നും പൂമ്പാറ്റകളെ പോലെ പറന്നുപോയ രണ്ട് യുവ മിഥുനങ്ങളാണ്. രാ എന്ന പദം കവി എത്ര സമർത്ഥമായാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നോക്കുക. രാ എന്നത് രാത്രി എന്നതിലുപരിയായി അസ്തമിക്കാൻ പോകുന്ന ജീവിതാവസ്ഥകളെ അഥവാ വാർദ്ധക്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പകൽ എന്ന ജീവിതാവസ്ഥയെ താണ്ടിയെത്തുന്ന രാവിന്റെ പുഴുക്കത്തിൽ അസ്വസ്ഥമായ മനസ്സുമായി ഉറങ്ങാതിരിക്കുന്ന രണ്ടു പേരാണ് ഈ കവിതയിലുള്ളത്. വാർദ്ധക്യം അടുക്കുമ്പോഴുള്ള വേവലാതികളും ആവലാതികളും കരുതലുകളും ഈ കവിതയിലെ വരികളിൽ കാണാം. മറവി മരുന്നും ചികിത്സയും സ്നേഹവും ശുശ്രൂഷയും ആകുന്നത് വാർദ്ധക്യത്തിലാണല്ലോ. വയസ്സാകുമ്പോൾ ഈ പരസ്പരാശ്രിതത്വം കൂടുന്നതായി കാണാം. മുറ്റത്ത് പെയ്യുന്ന നിലാവ് ഉറക്കമറ്റുപോയ രാത്രികളിൽ അവരെ പോയ കാലത്തെക്കുറിച്ച് യൗവനവും പ്രണയപ്പകർച്ചകളും ഓർത്തെടുക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. വെളിച്ചം വറ്റിത്തീർന്ന വിളക്ക് പോലെ എന്നാണ് കവി അവരെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആകാശം പോലും അവരെ പോലെ മ്ലാനമാണ് എന്ന് അവർക്ക് തോന്നുന്നതിൽ തെറ്റില്ല. സർവചരാചരങ്ങളും നിശബ്ദമായ രാത്രി, എല്ലാവരും ഉറങ്ങുകയാണ്. ദീർഘകാലമായുള്ള ഉറക്കം, ഉണർത്താൻ എത്തേണ്ട സൂര്യൻ പോലും ഉറക്കത്തിലാണെന്ന് കവി. അതിനാൽ കവി പറയുന്നു നാമെങ്കിലും ഉറങ്ങാതിരിക്കണമെന്ന്. എന്തെന്നോ, എല്ലാവരും ഉറങ്ങിയാൽ ലോകം ഇരുട്ടിലാകും എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ്. അതിനാലാണ് നാം തമ്മിൽ ചേർത്തുരസി രാവട്ടമുണ്ടാക്കണം, നാം നിന്ന് കത്തുന്നേരം പ്രഭാതം ഉണർന്നോളും എന്ന് കവി പറയുന്നത്. സത്യത്തിൽ വാർദ്ധക്യം ബാധിച്ച രണ്ടു പേർക്ക് ഒരു രാവിന്റെ പുഴുക്കത്തിൽ ഉളവായ അസ്വസ്ഥതകൾ മാത്രമല്ല ഈ കവിതയുടെ ഉള്ളടക്കം. എല്ലാവരും മൗനമാർന്ന് മയക്കത്തിലാഴുന്ന ഈ വർത്തമാനകാലം എത്ര ഭീതിതമാണ്. എല്ലായിടത്തും പതിയെ അജ്ഞതയുടെ ഇരുളുകയറി ജ്ഞാനത്തിന്റെ അറിവിന്റെ വെളിച്ചത്തെ മറയ്ക്കുന്ന ഈ വർത്തമാനകാലത്ത് നമ്മെപ്പോലെ ചിലരെങ്കിലും ഉറങ്ങാതിരിക്കേണ്ടതുണ്ടെന്ന് വ്യംഗ്യമായി പറയുകയാണ് കവി. അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇരുട്ടിൽ മുങ്ങിപ്പോകും. അങ്ങനെ രാമായുമ്പോൾ പ്രഭാതം ഉണർന്നോളുമെന്ന കവിയുടെ പ്രത്യാശ പതുക്കെ വായനക്കാരനിലേക്കും പ്രവേശിക്കുന്നത് കാണാം. ജീവിതത്തെ അതിന്റെ എല്ലാ വൈകാരികതകളുടെയും അനുഭവിച്ച് തീർന്ന രണ്ടു പേരുടെ അസ്വസ്ഥതകളിലൂടെ വർത്തമാനകാലത്തിന്റെ ചടുലതയിലേക്ക് സാവധാനത്തിൽ കടന്നെത്തുന്ന ഇരുളിമയുണർത്തുന്ന നിശ്ചലതകളുടെ അഥവാ നിശബ്ദതയുടെ വിഹ്വലതകളാണ് രാ എന്ന കവിതയിൽ നിന്നും വായനക്കാരിലേക്ക് ചേക്കേറുന്നതെങ്കിൽ മധുര നാരങ്ങയുടെ അല്ലികൾ എന്ന കവിതയിൽ പൊടുന്നനെ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമായി പോയ രണ്ടു പേരാണ് വായനക്കാരുടെ മിഴികളെ ഇറങ്ങണയിക്കുന്നത്. തീവണ്ടി മുറികൾ പലപ്പോഴും ജീവിതത്തിന്റെ ചലനാത്മകതയുടെ പരിച്ഛേദങ്ങളാണെന്ന് തോന്നിയിട്ടുണ്ട്. പല ദേശങ്ങളും പല കാലങ്ങളും ഭാഷകളും ഒരേ ഇടത്തിൽ സംഗമിക്കുന്നു. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് 10-ാമത്തെ ബോഗിയും പ്ലാറ്റ്ഫോം വിട്ട ശേഷമാണ് ഈ കമിതാക്കൾ ട്രെയിൻ കയറാൻ പൂമ്പാറ്റകളെ പോലെ പാറിപ്പറന്ന് എത്തുന്നത്. ദീർഘവീക്ഷണമില്ലാത്ത, ഉത്തരവാദിത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തവർ എന്ന് പൊതുവെ അധിക്ഷേപിക്കപ്പെടുന്നവരാണ് ചെറുപ്പക്കാർ. മധുര

0: നാരങ്ങയുടെ അല്ലികൾ തിന്നുകൊണ്ട് ട്രെയിൻ പുറപ്പെട്ടതിന്റെ യാതൊരു ആകുലതകളും ഇല്ലാതെയാണ് അവർ ആഹ്ലാദ ചിത്തരായി തീവണ്ടിയിലേക്ക് ചാടിക്കയറുന്നത്. ഈ കാഴ്ച കാണുന്നവർ ഒന്നടങ്കം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഉപദേശിക്കാൻ തക്കം നോക്കിയിരിക്കുന്ന യാത്രികരെ മുഴുവൻ നിശബ്ദരാക്കിക്കൊണ്ട് എല്ലാവർക്കും മധുരനാരങ്ങ അല്ലികൾ സമ്മാനിച്ചുകൊണ്ട് അവർ കമ്പാർട്ട്മെന്റുകൾ പിന്നിട്ട് മുന്നിലേക്ക് നടക്കുമ്പോൾ ഉപദേശികൾ പരിഹസിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ക്ഷമയും ഇല്ലെന്നും അങ്ങനെ ഉഗ്രശബ്ദത്തിൽ നിലവിളിക്കുന്ന ചക്രങ്ങളെ സാക്ഷി നിർത്തി തുരുതുരാ വർത്തമാനം പറയുന്ന അവരെ കുറിച്ച് കവിക്ക് തോന്നുന്നത് ജീവിതകാലം മുഴുവൻ പറയാനുള്ളത് ഇവർ ഒന്നിച്ച് പറഞ്ഞു തീർക്കുകയാണ് എന്നാണ്. കൊങ്കൺ മലയിടുക്കിൽ നിന്ന് സുഗന്ധവും പൂമ്പടികളും അവരിലേക്ക് പാറി വീണ നേരത്ത് ആകാശത്തും ഭൂമിയിലും മഴവില്ലുകൾ വിരിഞ്ഞ അന്നേരത്താണ് മംഗളാലക്ഷദ്വീപ് എക്സ്പ്രസിന്റെ ഫ്രീ സോണിൽ നിന്ന് ഈ രണ്ട് പ്രണയി പൂമ്പാറ്റകൾ താഴേക്ക് വർണ്ണച്ചിറകുകൾ വീശി പറന്നുപോയത്. ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതാണ് എന്ന് ആരോ പറഞ്ഞു. എന്നാൽ അതിനു മുന്നേ പറന്നകലുക എന്നത് ഒരുപക്ഷെ ഒരുമിച്ച് ജീവിച്ചു തീർക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാകാം, പലവിധ സാഹചര്യങ്ങൾ കൊണ്ടാകാം, അതുമല്ലെങ്കിൽ ആശങ്കകൾ കൊണ്ടാകാം, അതോ അവരുടെ തീരുമാനം ചെറുപ്പത്തിലെ എടുത്തുചാട്ടത്തിൽ ബാലിശമായിരുന്നുവോ എന്നിങ്ങനെ നിരവധി സമസ്യകളെ വായനക്കാർക്ക് മുന്നിലേക്ക് എറിഞ്ഞുകൊണ്ടാണ് കവി പ്രണയിപ്പൂമ്പാറ്റകൾക്കൊപ്പം പറന്നു പോകുന്നത്. മധുരനാരങ്ങയുടെ അല്ലികൾ പോലെ മധുരിതമാകേണ്ട കൗമാരങ്ങൾ എന്തിനാണ് ആത്മാഹുതി ചെയ്യുന്നത് എന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ രണ്ട് കവിതകളെയും ചേർത്ത് വായിക്കുമ്പോൾ ഒന്നിൽ അനുഭവങ്ങളുടെ ആഴവും പരപ്പും ജീവിതത്തിന്റെ അസ്വസ്ഥതകളും മറ്റൊന്നിൽ കൗമാരത്തിന്റെ ചടുലതയും പ്രസരിപ്പും എടുത്തുചാട്ടവും ക്ഷണഭംഗുരതയും ആവിഷ്കരിച്ചതിലുള്ള കവിയുടെ ദീർഘവീക്ഷണം എടുത്തു പറയേണ്ടതാണ്. തങ്ങൾ ജീവിച്ചു പോന്ന ലോകത്തെ സഹനത്തിലൂടെ അനുഭവിച്ചു തീർക്കുന്നവരുടെ അസ്വസ്ഥതകൾ, തങ്ങൾക്ക് അനുവദനീയമല്ലാത്ത ഒരു ലോകം തങ്ങൾക്ക് വേണ്ടെന്ന ചെറുപ്പക്കാരുടെ നിഷേധം, ഈ രണ്ട് ചിന്താധാരകളുടെ വേർതിരിവാണ് ഈ കവിതകളിലൂടെ കവി എടുത്തു കാണിക്കുന്നത്. ഈ കാലാന്തരങ്ങളെ സൂക്ഷ്മമായി ആവിഷ്കരിച്ചുകൊണ്ട് കവി വരയ്ക്കുന്ന വാങ്മയ ചിത്രങ്ങൾ വായനക്കാരുടെ കൺമുന്നിൽ തെളിയും വിധം ഹൃദ്യവും വായനക്കാരുടെ ഹൃദയങ്ങളെ തൊടുന്നതുമാണ്.
1: ഡോക്ടർ സി രാവുണ്ണിയുടെ രാ എന്ന കവിതാ സമാഹാരത്തെക്കുറിച്ച് കവിയും നിരൂപകയുമായ ദർശന കെ ആർ എഴുതി അവതരിപ്പിച്ച പുസ്തക പരിചയമാണ് ഇതുവരെ കേട്ടത്. അക്ഷരകേരളത്തിൽ അടുത്തതായി ഒരു ഗദ്യകവിത കേൾക്കാം. വിവാഹിതയായി മറ്റൊരു ജീവിതത്തിലേക്ക് കാലെടുത്തുവെച്ച ഒരു പെൺകുട്ടിയുടെ വീടിനെക്കുറിച്ചുള്ള ഗൃഹാതുരത്വം പേറുന്ന ഓർമ്മകൾ ഉണർത്തുന്ന കവിത എന്റെ വീട്, എഴുതി അവതരിപ്പിക്കുന്നത് അപർണ അനീഷ്.
2: എന്റെ വീടെന്നൊരു നെടുവീർപ്പ് കൂടെ കൂടിയത് ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ വീട്ടുകാരെന്നെ യാത്രയാക്കിയ നിമിഷം മുതലാണ്. എൻ്റെ വീടെന്നൊരു നെടുവീർപ്പ് കൂടെ കൂടിയത് ഏറ്റവും നല്ല മുഹൂർത്തത്തിൽ വീട്ടുകാരെന്നെ യാത്രയാക്കിയ നിമിഷം മുതലാണ്. വിരുന്നുകാരിയെപ്പോൽ തിരികെയുള്ള ഓരോ വരവിലും നോക്കിയും കണ്ടും നിന്നോണം ഇനി മുതൽ അതാണ് നിൻ്റെ വീടെന്ന് ഉപദേശങ്ങളുടെ കണ്ണു വെട്ടിച്ച് വീടിനെ ഞാൻ ഒളിച്ചു നോക്കും. വിരുന്നുകാരിയെപ്പോൽ തിരികെയുള്ള ഓരോ വരവിലും നോക്കിയും കണ്ടും നിന്നോണം ഇനി മുതൽ അതാണ് നിൻ്റെ വീടെന്ന് ഉപദേശങ്ങളുടെ കണ്ണു വെട്ടിച്ച് വീടിനെ ഞാൻ ഒളിച്ചു നോക്കും. അകത്തെവിടെയോ മറന്നുവെച്ച എന്നെ തപ്പിയെടുക്കാൻ മനസ്സപ്പോഴേക്കും പാഞ്ഞ് അകത്തു കയറിയിട്ടുണ്ടാവും. അകത്ത് എവിടെയോ മറന്നുവെച്ച എന്നെ തപ്പിയെടുക്കാൻ മനസ്സപ്പോഴേക്കും പാഞ്ഞ് അകത്തു കയറിയിട്ടുണ്ടാവും. നേരം ഇത്രയായിട്ടും ഈ പെണ്ണ് എണീറ്റില്ലേ എന്ന കള്ളശാസനയുമായി ഒരമ്മ വിളിച്ചം ജനൽ വഴി എൻ്റെ മുറിയിലേക്ക് എത്തി നോക്കും. നേരം ഇത്രയായിട്ടും ഈ പെണ്ണ് എണീറ്റില്ലേ എന്ന കള്ളശാസനയുമായി ഒരമ്മ വിളിച്ചം ജനൽ വഴി എൻ്റെ മുറിയിലേക്ക് എത്തി നോക്കും. നേരത്തിനും കാലത്തിനും കഴിക്കാണ്ടിങ്ങനെ നടന്നോ, കോലം കിടട്ടെ എന്ന വാത്സല്യ തലോടലായി ഒരു മുത്തശ്ശിക്കാറ്റ് എന്നെ വന്നു പുണരും. നേരത്തിനും കാലത്തിനും കഴിക്കാണ്ടിങ്ങനെ നടന്നോ, കോലം കിടട്ടെ എന്ന വാത്സല്യ തലോടലായി ഒരു മുത്തശ്ശിക്കാറ്റ് എന്നെ വന്നു പുണരും. മുഖത്ത് ഒരു കുസൃതിച്ചിരി വിടരുമപ്പോൾ അത് കൊഴിയും മുൻപേ കേൾക്കുന്നുണ്ടോ, ഇനി മുതൽ നിന്റെ

0: ഇടതാണെന്ന് ഉറക്കെയുറക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തലിൽ വാതിൽപ്പടി തട്ടി ഞാൻ വീഴും. കേൾക്കുന്നുണ്ടോ? ഇനി മുതൽ നിന്റെ വീട് അതാണെന്ന് ഉറക്കെയുറക്കെയുള്ളൊരു ഓർമ്മപ്പെടുത്തലിൽ വാതിൽപ്പടി തട്ടി ഞാൻ വീഴും. ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് വീടിനോട് ഞാൻ യാത്ര പറയും. ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ് വീടിനോട് ഞാൻ യാത്ര പറയും. ഇനി എന്നു വരുമെന്ന് ഒരച്ഛൻ നോട്ടമപ്പോൾ വീടെനിക്ക് നേരെ എറിയും. ഇനി എന്നു വരുമെന്ന് ഒരച്ഛൻ നോട്ടമപ്പോൾ വീട് എനിക്ക് നേരെ എറിയും. വരാമെന്നൊരു തെളിച്ചമില്ലാ ചിരിയോടെ, വരാമെന്നൊരു തെളിച്ചമില്ലാ ചിരിയോടെ പടിയിറങ്ങുമ്പോൾ എൻ്റെ വീടെന്നൊരു നെടുവീർപ്പ് കൂടെ ഇറങ്ങി വരും. വരാമെന്നൊരു തെളിച്ചമില്ലാ ചിരിയോടെ പടിയിറങ്ങുമ്പോൾ എൻ്റെ വീടെന്നൊരു നെടുവീർപ്പ് കൂടെ ഇറങ്ങി വരും.
1: അപർണ അനീഷ് എഴുതി അവതരിപ്പിച്ച എൻ്റെ വീട് എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: അക്ഷരകേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
3: അക്ഷരകേരളം.
4: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
5: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
6: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
5: ഫോൺ 9387168444.
4: നിങ്ങളുടെ വൃദ്ധരായ മാതാപിതാക്കളെ തനിച്ചാക്കി നിങ്ങൾക്കിനി എങ്ങും പോകേണ്ടതില്ല. അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ അവർക്ക് തണലാകും. മാർത്തിമോത്യോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റൽ, കുന്നത്തുങ്കര, ഒല്ലൂക്കര പി ഒ, തൃശൂർ. ഫോൺ 9061395647.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ.
5: പ്രായോജകർ
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299-3299.
9: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
10: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
9: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
6: ഫോൺ 0487299-3299.
11: സഹപ്രായോജകർ
12: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
13: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
14: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
13: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
12: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: കാഴ്ച പരിമിതർക്കുള്ള പാലക്കാട് ജില്ലയിലെ ഏക ഗവൺമെന്റ് അംഗീകൃത വിദ്യാലയമായ കരിമ്പുഴ സെന്റിനറി മെമ്മോറിയൽ മോഡൽ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിൽ പ്രവേശനം ആരംഭിച്ചു. 5 മുതൽ 10 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 1-ാം ക്ലാസ്സിലേക്കും ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് TC യുടെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട ക്ലാസ്സുകളിലേക്കും പ്രവേശനം നേടാം. ഭാഗികമായ കാഴ്ചശക്തിയുള്ള കുട്ടികൾക്കും പ്രവേശനം ലഭിക്കും. മികച്ച താമസം, ഭക്ഷണം, യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ തികച്ചും സൗജന്യമാണ്. കേരള സ്റ്റേറ്റ് സിലബസിലുള്ള പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിന് പുറമെ ബ്രെയിൽ വായന, എഴുത്ത്, സ്വതന്ത്ര സഞ്ചാര പരിശീലനം, പ്രത്യേക കായിക പരിശീലനം, പ്രത്യേക ഗണിതോപകരണങ്ങളിലെ പരിശീലനം, കാഴ്ച പരിമിതി ഉള്ളവർക്കായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുള്ള പ്രത്യേക കമ്പ്യൂട്ടർ പരിശീലനം എന്നിവയും ഉണ്ടായിരിക്കും. കൂടാതെ സംഗീതം, പ്രവൃത്തി പരിചയം എന്നിവയിലും ഇവിടെ പരിശീലനം ലഭ്യമാണ്. താല്പര്യമുള്ള രക്ഷിതാക്കൾ ബന്ധപ്പെടുക. വിലാസം: HKCMM സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ്, കരിമ്പുഴ പോസ്റ്റ്, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. 67951313. ഇമെയിൽ വിലാസം HKCMMS@gmail.com. ഫോൺ നമ്പറുകൾ 9946471484. മറ്റൊരു നമ്പർ 9447864135. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മത്സ്യത്തൊഴിലാളി അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. SSLC, THSLC, ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 10-ാം ക്ലാസ് എന്നീ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0484239605. നമ്പർ ആവർത്തിക്കാം:

0: 0484239905.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജികർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487299399.
2: സഹപ്രായോജകർ
4: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം.
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
8: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
0: ആകാശവാണി തൃശൂർ. സമയം 7 കഴിഞ്ഞ് 54:53. അല്പസമയത്തിനകം വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
9: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ റൗണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ചുള്ള സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡൻ സന്ദർശിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ പ്രാബല്യത്തിൽ വന്ന ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ യൂറോപ്യൻ സന്ദർശനം തുടരുകയാണ്. ഒരു റിപ്പോർട്ട്.
10: സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ഹരിത പരിവർത്തനം, നിർമ്മിത ബുദ്ധി, നൂതന സാങ്കേതിക വിദ്യകൾ, സ്റ്റാർട്ടപ്പുകൾ, ശക്തമായ വിതരണ ശൃംഖലകൾ, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ പ്രവർത്തനം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനായി ഇരു നേതാക്കളും ചർച്ച നടത്തും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ ലെയ്നിനൊപ്പം പ്രമുഖ പാൻ യൂറോപ്യൻ ബിസിനസ് ലീഡേഴ്സ് ഫോറമായ യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും ഇരുവരും അഭിസംബോധന ചെയ്യും. സ്വീഡന്റെ വ്യവസായിക കേന്ദ്രമായ ഗോഥൻബർഗിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിലും നൂതന ആശയങ്ങളിലും മുന്നേറ്റത്തിന് കാരണമാകുമെന്ന് സ്വീഡനിലെ ഇന്ത്യൻ അംബാസിഡർ അനുരാഗ് ഭൂഷൺ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
9: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതർലൻഡ്സ് സന്ദർശനത്തിന്റെ 2 ദിവസമായ ഇന്നലെ ഡച്ച് രാജകുടുംബവുമായി കൂടിക്കാഴ്ച നടത്തി. ചോള കാലഘട്ടത്തിലെ ചെമ്പ് ഫലകങ്ങൾ ഔദ്യോഗികമായി ഇന്ത്യക്ക് തിരികെ നൽകുന്ന ചടങ്ങിന് പ്രധാനമന്ത്രി മോദിയും നെതർലൻഡ്സ് പ്രധാനമന്ത്രിയും സാക്ഷ്യം വഹിച്ചു. കേവലമൊരു പുരാവസ്തു എന്നതിലുപരി ഇന്ത്യയുടെ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും വിലമതിക്കാനാവാത്ത പ്രതീകമായ ഫലകങ്ങൾ തിരിച്ചെത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വൈകാരിക മുഹൂർത്തമായാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ ASML ധാരണാപത്രം ഒപ്പുവച്ചു. ഇതുപ്രകാരം ഗുജറാത്തിലെ ധോലേരയിലുള്ള ടാറ്റ ഇലക്ട്രോണിക്സിൽ സെമി കണ്ടക്ടർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ASML പിന്തുണ നൽകും. ഊർജ്ജം, തുറമുഖങ്ങൾ, ആരോഗ്യം, കൃഷി, വ്യാപാരം, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ പ്രമുഖ ഡച്ച് കമ്പനികളുടെ CEOമാരുമായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി. തന്ത്രപ്രധാനമായ മേഖലകൾ കൈവരിച്ച 17 സുപ്രധാന നേട്ടങ്ങളോടെയാണ് ഈ സന്ദർശനം സമാപിച്ചത്. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട സംയുക്ത പാർലമെന്ററി സമിതി ബംഗളൂരുവിൽ അവലോകന യോഗം ചേർന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി വീരപ്പ മൊയ്ലി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ യോഗത്തിൽ അവതരിപ്പിച്ചതായി കമ്മിറ്റി ചെയർമാൻ PP ചൌധരി മാധ്യമങ്ങളോട് പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുമ്പോൾ ബില്ലിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും എതിർപ്പുകളും ശുപാർശകളും JPC ശേഖരിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല ഉടമ്പടി തർക്കത്തിൽ ആർബിട്രേഷൻ കോടതി പുറപ്പെടുവിച്ച പുതിയ വിധിന്യായി

0: ഇന്ത്യ തള്ളി. നിയമവിരുദ്ധമായി രൂപീകരിച്ച പ്രസ്തുത കോടതിയെ ഇന്ത്യ അംഗീകരിക്കുന്നില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സിന്ധു നദീജല ഉടമ്പടി മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ കരാർ മരവിപ്പിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചക്കേസിലെ പ്രതികളായ പി വി കുൽക്കർണിയെയും മനീഷ വാഗ്മറിയെയും ഡൽഹി കോടതി 10 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. കൂടുതൽ അന്വേഷണത്തിനായി ഇരുവരെയും രാജ്യതലസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടെന്നും ഗൂഢാലോചന അന്വേഷിക്കേണ്ടതുണ്ടെന്നും CBI കോടതിയെ അറിയിച്ചു. നീറ്റ് UG പരീക്ഷ പേപ്പർ തയ്യാറാക്കുന്നതിൽ പങ്കാളിയായ PV കുൽക്കർണിക്ക് 2026 ചോദ്യപേപ്പറുകൾ ലഭ്യമായിരുന്നതായും CBI വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികത്തോടനുബന്ധിച്ചുള്ള സൈക്ലത്തോണിന് അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: രാജ്യത്തെ ആകാശവാണി നിലയങ്ങൾ ഒരു വർഷമായി നടത്തിവരുന്ന വിവിധ ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. കവടിയാറിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, പാളയം, ബേക്കറി ജംഗ്ഷൻ വഴി ആകാശവാണിയിലേക്കാണ് സൈക്ലത്തോൺ. ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും അടക്കം 100 പേരാണ് സൈക്ലത്തോണിൽ പങ്കെടുക്കുന്നത്.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. 21-അംഗ മന്ത്രിസഭയിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രിയടക്കം 12 ലഭിക്കുമെന്നാണ് സൂചന. മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് ഇന്ന് കൈമാറും. മന്ത്രിമാരെ സംബന്ധിച്ച ചർച്ചകൾ ഇന്നലെ രാത്രി വൈകിയും തുടർന്നു. നാളെ 10 ശ്രീ VD സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രിയും KPCC അധ്യക്ഷനുമാണ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ 7 മുതൽ നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി. ഈ മാസം 20 മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസ്സിന് തീപിടിച്ചു. രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപമാണ് ട്രെയിനിന് തീപിടിച്ചത്. പുലർച്ചെ 5 സംഭവം. ആളപായമില്ല. വിലയേറിയ ലോഹങ്ങൾക്ക് ഉയർന്ന കസ്റ്റംസ് തീരുവ ചുമത്തി. ദിവസങ്ങൾക്കുള്ളിൽ വെള്ളിക്കും ഇറക്കുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. സ്വർണവും പ്ലാറ്റിനവും പൂശിയ വെള്ളി ഉൾപ്പെടെയുള്ള ലോഹങ്ങളുടെ ഇറക്കുമതി നയം പരിഷ്കരിച്ചതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിജ്ഞാപനത്തിൽ പറഞ്ഞു. വിലയേറിയ ലോഹങ്ങളുടെ ഇറക്കുമതി തീരുവ 6% നിന്ന് 15% സർക്കാർ ഉയർത്തിയിരുന്നു. രാജ്യത്തുടനീളം സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ അനിവാര്യത ഊന്നിപ്പറഞ്ഞ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കൃഷി ഉൽപ്പാദനക്ഷമവും ചെലവ് കുറഞ്ഞതും ലാഭകരവുമായി മാറണമെന്ന് ന്യൂഡൽഹിയിൽ ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കവേ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷിയെന്നും മന്ത്രി വ്യക്തമാക്കി. ഓരോ സംസ്ഥാനത്തിന്റെയും കാർഷിക കാലാവസ്ഥാ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കി കാർഷിക രൂപരേഖ തയ്യാറാക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 29 ആതിഥേയരായ കൊൽക്കത്ത ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 77 kg വിഭാഗത്തിൽ 3 വെങ്കല മെഡലുകൾ കരസ്ഥമാക്കി ഇന്ത്യയുടെ സഞ്ജന. സ്നാച്ചിൽ 96 kg ക്ലീൻ ആൻഡ് ജെർക്കിൽ 124 kg ആകെ 220 kg ഉയർത്തിയാണ് സഞ്ജന 3 മെഡലുകൾ സ്വന്തമാക്കിയത്. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ സെമി ഫൈനലിൽ മലേഷ്യയുടെ ഗോസെഫൈ നൂർ ഇസുദ്ദീൻ സഖ്യത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ സാത്വിക് ചിരാഗ് സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഫൈനലിൽ ഇന്തോനേഷ്യയാണ് എതിരാളി. 9 മുതൽ വിദ്യാർത്ഥികൾക്ക് ത്രിഭാഷാ പഠനം നിർബന്ധമാക്കി CBSE. ദേശീയ വിദ്യാഭ്യാസ നയത്തിനും ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിനും അനുസൃതമായി

0: മായി മൂന്ന് ഭാഷകളിൽ രണ്ടെണ്ണമെങ്കിലും ഇന്ത്യൻ ഭാഷകൾ ആയിരിക്കണമെന്നും ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏവിയേഷൻ ടർബൈൻ ഇന്ധനത്തിന്റെ മൂല്യവർദ്ധിത നികുതി 25% നിന്ന് 7% കുറയ്ക്കാൻ തീരുമാനമെടുത്ത് ഡൽഹി സർക്കാർ. ടൂറിസം, ലോജിസ്റ്റിക് പ്രവർത്തനങ്ങൾ, കണക്ടിവിറ്റി എന്നിവ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്വീഡനിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ റൗണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെ അഭിസംബോധന ചെയ്യും. രാജ്യത്തെ സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി ടാറ്റ ഇലക്ട്രോണിക്സ് പ്രമുഖ നെതർലൻഡ് കമ്പനിയായ KSMLമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് ഗവർണർക്ക് കൈമാറും. നാളെ സത്യപ്രതിജ്ഞ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിനോടനുബന്ധിച്ച് സൈക്ലത്തോൺ തിരുവനന്തപുരത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസിന് എതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
3: പ്രിയപ്പെട്ടവരെ, മറ്റൊരു ശ്രോതാക്കൾക്കൊപ്പത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ റേഡിയോ നാടകോത്സവം ആരംഭിച്ചു കഴിഞ്ഞു. വലിയ സ്വീകാര്യതയാണ് കേരളത്തിലും പുറത്തുമുള്ള മലയാളികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സജീവമായി ആകാശവാണിയുടെ റേഡിയോ നാടകോത്സവം മുഖ്യധാരാ മാധ്യമങ്ങളിലുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി 9:30 ഈ റേഡിയോ നാടകോത്സവത്തിലെ അവസാനത്തെ നാടകത്തിന്റെ പ്രക്ഷേപണം. അതിനുശേഷം നാളെ തിങ്കളാഴ്ച രാത്രി 9:30 ഈ നാടകോത്സവത്തിന്റെ അവലോകനമുണ്ടാകും. ഈ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്ത നാടകങ്ങളെ വിലയിരുത്തുന്നത് നാടകരംഗത്തുള്ള പ്രമുഖരായ വ്യക്തികളാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരായ ശ്രോതാക്കളും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും നമ്മളെ അറിയിക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിലായി ചർച്ചകൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു. എന്തായാലും ഏറെ സ്വീകരിക്കപ്പെട്ട ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങളും ഏറെ ജിജ്ഞാസാഭരിതരാണ്. ശ്രോതാക്കൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ ഇനിയും അറിയിക്കണം. ഇതുവരെ ലഭിച്ച സന്ദേശങ്ങൾ ഇത്തവണ നമുക്ക് വായിക്കാം.
4: കണ്ണൂരിൽ നിന്ന് സന്തോഷ് അയച്ച വാട്സപ്പ് സന്ദേശത്തോടെ നമുക്ക് തുടങ്ങാം. 8 വർഷങ്ങൾക്ക് ശേഷം ആകാശവാണിയുടെ 90-ാം വാർഷികം പ്രമാണിച്ച് അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. പരിപാടിയെ സ്വാഗതം ചെയ്യുന്നു. നാടകങ്ങൾ കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം, ആശംസകളും നേരുകയാണ്. എന്നിരുന്നാലും സ്ഥിരം ശ്രോതാവ് എന്ന നിലയിൽ മനസ്സിലായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ നിലയങ്ങൾക്ക് സാധാരണയായി 2 നാടകങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ തൃശൂരിന് 1 നാടകം മാത്രം എന്നാണ് മനസ്സിലാവുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ 2 നാടകം വേണമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ദേവികുളം നിലയത്തിന്റെ സാന്നിധ്യം ഇത്തവണ നാടകോത്സവത്തിൽ ഇല്ലെന്ന് തോന്നുന്നു. ഇതിന് കാരണങ്ങൾ പലതാവാം, നയപരമായതും മറ്റും. എങ്കിലും വിനയപുരസരം സ്നേഹത്തോടെ ചൂണ്ടിക്കാട്ടിയെന്നു മാത്രം എന്നാണ് കണ്ണൂരിൽ നിന്നുള്ള സന്തോഷ് എഴുതിയിരിക്കുന്നത്. നാടകോത്സവവുമായി ബന്ധപ്പെട്ട മറ്റ് സന്ദേശങ്ങളിലേക്ക്. 11 തീയതി നാടകോത്സവത്തിലെ ദൈവത്തിൻ മനമാരു കണ്ടു എന്ന നാടകം വളരെ നന്നായിരുന്നു എന്ന അഭിപ്രായമാണ് ചാത്തന്നൂരിൽ നിന്നുള്ള ഗംഗാധരൻ VP. ഇന്നത്തെ നാടിന്റെ അവസ്ഥ വളരെ കൃത്യമായി അവതരിപ്പിച്ചു. മോഹൻലാലും മറ്റ് നടന്മാരും വളരെ തന്മയത്വത്തോടുകൂടി തന്നെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. നല്ല ഒരു നാടകം ആസ്വദിക്കാൻ കഴിഞ്ഞതിൽ ആകാശവാണിക്ക് നന്ദി എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാടകം ആസ്വദിക്കുന്നതിനിടയിൽ പ്രക്ഷേപണം തടസ്സപ്പെട്ടിരുന്നു. സമയം രാത്രി 9:47 മുതൽ 4-5 മിനിറ്റ് നേരം. എന്തുപറ്റി എന്നറിയില്ല. മുൻപൊക്കെ പ്രക്ഷേപണത്തിൽ തടസ്സം നേരിട്ടാൽ ആകാശവാണി ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്.
3: ഇപ്പോൾ വായിച്ച കത്തുകളിൽ 2 കാര്യങ്ങൾക്കാണ് മറുപടി പറയേണ്ടതായിട്ടുള്ളത്. ഒന്ന്, പണ്ടത്തേൽ നിന്നും വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് തൃശൂർ നിലയം 1 നാടകം പ്രക്ഷേപണം ചെയ്തത് എന്ന്. ഇത്തവണത്തെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ഈ നാടകോത്സവത്തിലേക്ക്, അതായത് സ്റ്റേഷനുകളിൽ നിന്നും നിർമ്മിച്ച നാടകങ്ങൾ പ്രക്ഷേപണത്തിനായി തയ്യാറാക്കിയിട്ടുമുണ്ട്. രണ്ടാമത്തേത് പ്രക്ഷേപണത്തിൽ വന്ന തടസ്സത്തെക്കുറിച്ചായിരുന്നു. മെയ് 11 വൈദ്യുതി പ്രവാഹത്തിൽ തടസ്സം നേരിട്ടതുകൊണ്ടാണ് പ്രക്ഷേപണത്തിൽ അങ്ങനെ സംഭവിച്ചത്. പണ്ടത്തേതിൽ നിന്നും വ്യത്യസ്തമായി വൈദ്യുതി പ്രവാഹത്തിൽ വരുന്ന തടസ്സങ്ങൾക്ക് ഇപ്പോൾ ഖേദം പ്രകടിപ്പിക്കാറില്ല. പ്രക്ഷേപണത്തിൽ വരുന്ന തടസ്സങ്ങൾക്ക് മാത്രമാണ് ഖേദം പ്രകടിപ്പിക്കുന്നത്.

0: പഠിപ്പിക്കാറുള്ളത്. പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, ഇപ്പോൾ ന്യൂസ് ഓൺ എയർ ആപ്പ് വഴിയും നിങ്ങൾക്ക് പരിപാടികൾ കേൾക്കാവുന്നതാണ്. റേഡിയോ നാടകോത്സവത്തെ സംബന്ധിച്ചിടത്തോളം പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്ക് നാടകങ്ങളുടെ പുനഃപ്രക്ഷേപണവും ഉണ്ട്.
1: അടുത്തത് പ്രൊഫസർ ജയപ്രകാശ് പാലക്കാട് നിന്ന് അയച്ച വാട്സപ്പ് സന്ദേശമാണ്. ഇന്നത്തെ രാഗപരിചയം അനാദൃശ്യമായ സംഗീത വിരുന്നായി, മധ്യമാവധിയും ശ്യാമവും അതീവ ഹൃദ്യമായി, മേഘമൽഹാറുമായുള്ള ബന്ധവും പ്രകടമായി. നാടൻ ശീലുകളിലേക്കുള്ള ബന്ധപ്പെടുത്തൽ വളരെ ഉപകാരപ്രദമാണ്. രാഗങ്ങളോടൊപ്പം പ്രശസ്തരുടെ വായ്പാട്ടും മുൻപ് ഉൾപ്പെടുത്താറുണ്ട്. ഇന്നത് വയലിനിൽ മാത്രമായി ചുരുക്കി. ത്യാഗരാജ സ്വാമികളെ പോലുള്ളവരുടെ ആലാപനം പരിപാടിക്ക് ആധികാരികത ഏറ്റും പരിഗണിക്കുമല്ലോ. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച വൈകുന്നേരം ജഗദംബിക അക്ഷരശ്ലോക സമിതി അവതരിപ്പിച്ച പരിപാടി ഹൃദ്യമായി എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്.
0: ഇദ്ദേഹത്തിന്റെ ഈ സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയ കാര്യം തീർച്ചയായും ബന്ധപ്പെട്ട വിഭാഗത്തെ അറിയിക്കാം. അത്തരത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ ശ്രദ്ധിക്കാം.
1: 90-ന്റെ നിറവിൽ ആകാശവാണി എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ ഒരുപാട് പരിപാടികൾ ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതിലൊരു പരിപാടിയാണ് കാത്തതും കാതോർത്തതും എന്നത്. ആ പരിപാടിയെക്കുറിച്ച് MG ധരൻ തൃക്കരിപ്പൂർ ഇങ്ങനെ എഴുതുന്നു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്യുന്ന കാത്തതും കാതോർത്തതും 9-ാം തീയതി കേട്ടു. UK കുമാരൻ അദ്ദേഹത്തിന്റെ റേഡിയോ സ്മരണകൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് ആകാശവാണിയുമായി അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു എന്നാണ് MG ധരൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ശശികുമാർ വാണിയംകുളം ആ പരിപാടിയെക്കുറിച്ചും 90-ന്റെ നിറവിൽ ആകാശവാണി എന്ന പരിപാടിയെക്കുറിച്ചും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. ശ്രോതാക്കൾ ആകാശവാണിയെ ഹൃദയത്തോട് ചേർത്തു വെക്കുന്നത് പോലെയാണ് അവിടെ ജോലി ചെയ്തവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ മനസ്സിലാകുന്നത്. 90-ന്റെ നിറവിലെ ഓർമ്മച്ചെപ്പിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ജയലക്ഷ്മി അവരുടെ പ്രിയപ്പെട്ട സ്ഥലം തന്നെയായിരുന്നു ആകാശവാണിയെന്ന് ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു. ആകാശവാണിയുമായി 33 വർഷത്തെ ബന്ധമുണ്ടെന്നും തന്റെ സുവർണകാലമായിരുന്നു തൃശൂർ നിലയത്തിലെ ജോലിയെന്നും ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ MR സംസാരിക്കുകയുണ്ടായി. ശരിയാണ്, മുൻപ് എഴുത്തുപെട്ടി കത്തുകൾ വായിക്കുന്നത് ചേട്ടനും ചേച്ചിയും എന്ന പേരിലായിരുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് ആകാശവാണിയിൽ തന്നെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ മനസ്സിലാവും ആകാശവാണിയുമായുള്ള ആത്മബന്ധം. ശ്രോതാവ് ചന്ദ്രികാ നാരായണനും നന്നായി സംസാരിച്ചു. പരിപാടി തയ്യാറാക്കിയ YS പൗർണമി, ഷിബു, MJ, മെജോ എന്നിവർക്ക് അഭിനന്ദനങ്ങൾ അദ്ദേഹം നേർന്നിട്ടുണ്ട്. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര ഇങ്ങനെ എഴുതുന്നു. 90-ന്റെ നിറവിൽ ആകാശവാണി എന്ന പരിപാടിയിൽ 10-ാം തീയതി 3.5 പതിറ്റാണ്ടുകാലം ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ അനൗൺസറായിരുന്ന ഷീല രാജ് തന്റെ ആകാശവാണിയിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ യേശുദാസിന്റെ അഭിനന്ദനം ഏറ്റുവാങ്ങിയതും ഒപ്പം സഹപ്രവർത്തകരോടുള്ള അനുഭവങ്ങളും പങ്കുവച്ചത് ശ്രദ്ധേയമായി.
0: പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ആകാശവാണിയുമായി നമ്മുടെ ശ്രോതാക്കൾ, സാധാരണ ജനങ്ങൾ എത്രത്തോളം ആത്മബന്ധം പുലർത്തുന്നു എന്നുകൂടി വെളിവാക്കപ്പെടുന്നു. ഭാരതത്തിലെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണത്തിന്റെ 90 വർഷം പൂർത്തിയാക്കുന്ന വേളയോടനുബന്ധിച്ച് ധാരാളം പരിപാടികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷമായി ഈ പരിപാടി നാം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ആകാശവാണിയിൽ പ്രവർത്തിച്ച, ആകാശവാണിയോട് ആത്മബന്ധം പുലർത്തുന്ന ഒരുപാട് പേരെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആകാശവാണി തൃശൂർ നിലയം ഇനിയും കൂടുതൽ പ്രക്ഷേപകരെയും ശ്രോതാക്കളെയും പ്രമുഖരെയും എല്ലാം ഉൾപ്പെടുത്തി ഒരു തത്സമയ പ്രക്ഷേപണം കൂടി വിഭാവനം ചെയ്യുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കാം.
1: സുഭാഷിതം പരിപാടിയെക്കുറിച്ചും പതിവ് പോലെ നിരവധി ശ്രോതാക്കൾ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ VC ദീപ് ഇങ്ങനെ എഴുതുന്നു. 11-ാം തീയതി ശ്രീമതി ലത അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. അത്യാഗ്രഹത്തിന്റെ ദൂഷ്യഫലങ്ങൾ നന്നായി പ്രതിപാദിച്ചു. അനുയോജ്യ കഥകളിലൂടെ സുഭാഷിതം അവതരിപ്പിച്ചതിന് പ്രത്യേക ആശംസകൾ. MV നടേശൻ അവതരിപ്പിച്ച സുഭാഷിതം അർത്ഥവത്തായത് തന്നെയായിരുന്നു എന്ന് ലതിക കുറ്റുമുക്ക് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആ സുഭാഷിതം ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് KK സെയ്തു മുഹമ്മദ് ചങ്ങരംകുളത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ T രാധാകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് മരത്തങ്കോട് നിന്ന് CS തങ്കമണി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അടുത്തതായി നമുക്ക് പുലരിപ്പൂക്കളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള കത്തുകൾ നോക്കാം. ലതീഷ് കുന്നുമൽ ആലപ്പടമ്പ പയ്യന്നൂരിൽ നിന്ന് ഇങ്ങനെ ഒരു വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നു. പാമ്പുകടിയും അതുമൂലമുള്ള മരണങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ വേളയിൽ അങ്ങേയറ്റം പ്രസക്തമായ ഒരു വിഷയമാണ് 25-ാം തീയതിയിലെ സമകാലികത്തിലൂടെ തൃശൂർ ആകാശവാണി കൈകാര്യം ചെയ്തത്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടതെന്ന സന്ദേശം ഓരോ മലയാളിയുടെയും ബോധമണ്ഡലത്തിലേക്ക് എത്തിക്കാൻ പ്രസ്തുത പരിപാടിക്ക് സാധിച്ചു. സമകാലികം വളരെ നന്നാവുന്നുണ്ട് എന്നാണ് അഭിനന്ദനങ്ങളോട്.

0: യുടെ ലതീഷ് കുന്നുമ്മൽ എഴുതിയിരിക്കുന്നത്. ദേവി രാമചന്ദ്രൻ, രാമചന്ദ്രൻ എന്നിവർ കോണത്തുകുന്നിൽ നിന്ന് മറ്റൊരു സമകാലീനത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന വേളൂക്കര പഞ്ചായത്തിലെ കുടുംബാരോഗ്യ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അതിന്റെ പ്രവർത്തകർ സംസാരിച്ച സമകാലികം ഏറെ ആകർഷകമായി. ഇത്രയും നല്ല ഒരു വിഷയം ശ്രോതാക്കളിലേക്ക് എത്തിച്ച പി ജി സതീശനും YS പൗർണമിക്കും സ്നേഹാഭിനന്ദനങ്ങളാണ് രാമചന്ദ്രനും ദേവി രാമചന്ദ്രനും എഴുതിയിരിക്കുന്നത്. ലതീഷ് കുന്നുമ്മൽ ഹരിതം പരിപാടിയിലൂടെ നവരയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് അറിവുകൾ പങ്കുവച്ചതും ഏറെ ശ്രദ്ധേയവും പ്രയോജനകരവുമായിരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യക്കുറിപ്പുകളിൽ വേനൽക്കാല ആരോഗ്യത്തിന് പഴച്ചാറുകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ KS രജിതൻ സംസാരിച്ചതും ഏറെ നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പുലരിപ്പൂക്കളിൽ പ്രക്ഷേപണം ചെയ്യുന്ന റൈറ്റ് ട്രാക്ക് എന്ന പരിപാടിയിൽ 10ാം ക്ലാസ് കഴിഞ്ഞതിനു ശേഷം തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകളെക്കുറിച്ചും ഇഷ്ടപ്പെട്ട കലാലയങ്ങളെക്കുറിച്ചും സൗകര്യങ്ങൾ മനസ്സിലാക്കി സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതിനെക്കുറിച്ചും വിശദീകരിച്ച ഡോക്ടർ TP സേതുമാധവൻ വളരെ നന്നായി തന്നെ ഈ പരിപാടി കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് മൊയ്തീൻ കുഞ്ഞു തൃക്കാക്കര അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഹരിതം പരിപാടിയിൽ പാമ്പുകളും ശാരീരിക പ്രത്യേകതകളും എന്ന വിഷയത്തെക്കുറിച്ച് KP രാജ്കുമാർ നടത്തിയ പ്രഭാഷണവും ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് ജാഗ്രത പരിപാടിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. എല്ലാ തിങ്കളാഴ്ചയും പ്രക്ഷേപണം ചെയ്യുന്ന ജാഗ്രത വളരെ വിജ്ഞാനപ്രദവും ആനുകാലിക പ്രാധാന്യം ഉള്ളതുമാണ്. ഒരു പ്രത്യേക വിഷയം അതിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നറിയാനാണ് ഇത് എഴുതുന്നത്. ഹെൽമെറ്റ് പോലും വെക്കാതെ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തിരക്കുള്ള റോഡിൽ പോലും ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അത് സർവ്വസാധാരണമായ ഒരു കാഴ്ചയായി മാറുന്നു. ഇതിനെതിരെ സർക്കാരോ പോലീസോ എന്ത് നടപടിയാണ് എടുക്കുന്നത്? ഇതേക്കുറിച്ച് ഒരു ജാഗ്രത ചെയ്യാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്.
1: തീർച്ചയായും ഇദ്ദേഹത്തിന്റെ കത്തിൽ പ്രതിപാദിച്ച പോലുള്ളൊരു ജാഗ്രത പ്രക്ഷേപണം ചെയ്യാം. പലതവണയായി ട്രാഫിക് ലംഘനങ്ങളെക്കുറിച്ചും റോഡ് അപകടങ്ങളെക്കുറിച്ചും എല്ലാം ജാഗ്രതയിൽ പ്രതിപാദിച്ചിരുന്നു. തീർച്ചയായും ഹെൽമെറ്റുമായി ബന്ധപ്പെട്ടൊരു വിഷയം ജാഗ്രതയിൽ പ്രക്ഷേപണം ചെയ്യാം.
0: പുലരിപ്പൂക്കളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ജീവിതപാഠം എന്ന പരിപാടിയെക്കുറിച്ചാണ് സുനിൽകുമാർ, സുനി, കണ്ണൻ, ആമി എന്നിവർ പനമണ്ണ സൗത്തിൽ നിന്ന് വിശദമായി വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത്. മാനവരാശിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് പുതുവെളിച്ചം പകർന്നു നൽകിയ തോമസ് ആൽവ എഡിസൺ എന്ന മഹാനായ ശാസ്ത്രജ്ഞനെക്കുറിച്ച് വിവരിച്ച ജീവിതപാഠം വളരെ നന്നായി. ജീവിതത്തിൽ ഉൾവലിഞ്ഞു പോകുന്ന പലർക്കും മാതൃകയാക്കാവുന്ന ഒരു ജീവിതപാഠമായിരുന്നു അത്. അഭിനന്ദനങ്ങൾ.
1: ജീവിതപാഠം പ്രചോദനാത്മകമാകട്ടെ.
0: അക്ഷരകേരളം പരിപാടിയെക്കുറിച്ചും ധാരാളം കത്തുകൾ വന്നിട്ടുണ്ട്. കാരളം രാമചന്ദ്രൻ നമ്പ്യാർ ഇങ്ങനെ എഴുതുന്നു. അലങ്കാര സമ്പന്നമായ കാവ്യശൈലിയിൽ നിന്നു മാറി ചെറുതും കാര്യമാത്ര പ്രസക്തവുമായ കവിതാരീതിയിലൂടെ ദാർശനിക മേമ്പുടിയാൽ ശ്രദ്ധയാകർഷിച്ച മലയാളിയുടെ കുഞ്ഞുണ്ണിമാഷ് ആകാശവാണിയുടെ അക്ഷര കേരളത്തിൽ നിറസാന്നിധ്യമായിരുന്നു. കുഞ്ഞുണ്ണിമാഷെക്കുറിച്ച് സംസാരിച്ച അഞ്ചത്ത് ബാലകൃഷ്ണൻ മാഷിനും അക്ഷരകേരളം തയ്യാറാക്കുന്ന 5P അർജുനനും ഹൃദയപൂർവ്വം ആശംസകൾ നേരുകയാണ് കാരളം രാമചന്ദ്രൻ നമ്പ്യാർ. 3ാം തീയതിയിലെ അക്ഷരകേരളത്തിൽ പുസ്തകപരിചയം ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് രാജി മരത്തങ്കോട്. കുട്ടിക്കാലം മുതലേ ആകാശവാണി ശ്രോതാവാണെങ്കിലും ആദ്യമായാണ് കത്തെഴുതുന്നത് എന്ന ആമുഖത്തോടെ ആശാ ബാബുരാജ് ദേവകീനന്ദനും പൊറത്തിശ്ശേരിയിൽ നിന്ന് എഴുതുന്നു. 10ാം തീയതി അക്ഷരകേരളം കേട്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി. കുഞ്ഞുനാൾ മുതലേ ആകാശവാണിയിലൂടെ കേട്ടിരുന്ന കുഞ്ഞുണ്ണി കവിതകൾ ഒന്നുകൂടി എന്നെ ബാലലോകത്തിലേക്ക് എത്തിച്ചു. നിർവഹണ സഹായി ശ്രീനന്ദിനിക്കും 5P അർജുനനും പ്രത്യേക ആശംസകൾ നേർന്നിട്ടുണ്ട് ആശാ ബാബുരാജ്.
1: നമുക്ക് ഇവർക്കും ഏറെ പ്രിയപ്പെട്ട കുട്ടിക്കവിതകൾ കൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത കുഞ്ഞുണ്ണിമാഷെക്കുറിച്ചുള്ള അന്നത്തെ ആ പരിപാടി ഏറെ വിജ്ഞാനപ്രദമായിരുന്നു. പരിപാടി കേട്ട് കത്തുകൾ അയച്ചതിന് നന്ദി.
0: അക്ഷരകേരളത്തിൽ പ്രക്ഷേപണം ചെയ്ത ബാലകൃഷ്ണൻ അഞ്ചത്ത് എഴുതി അവതരിപ്പിച്ച കുഞ്ഞുണ്ണി ചന്തമുള്ള കവിതക്കാമ്പ് എന്ന പ്രഭാഷണം ശ്രദ്ധേയവും രസകരവുമായി. 4 വരികൾ കൊണ്ട് നാനാർത്ഥങ്ങൾ രചിച്ച കുഞ്ഞുണ്ണിമാഷിന്റെ കാവ്യജീവിതത്തെ ആസ്പദമാക്കി അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനത്തിൽ നടത്തിയ കുഞ്ഞുണ്ണി സ്മരണ തികച്ചും അവസരോചിതമായി എന്ന് സുനിൽകുമാർ, സുനി, കണ്ണൻ, ആമി എന്നിവർ പനമണ്ണ സൗത്തിൽ നിന്ന് കുറിച്ചിട്ടുണ്ട്.
1: കുഞ്ഞുണ്ണിമാഷിന്റെ ജന്മവാർഷികത്തിൽ തന്നെ ഇത്തരമൊരു പരിപാടി പ്രക്ഷേപണം ചെയ്യാനായതിൽ ആകാശവാണിക്ക് ഏറെ ചാരിതാർത്ഥ്യവുമുണ്ട്.
0: മാതൃദിനത്തെക്കുറിച്ച് വിവിധ പരിപാടികൾ ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്തിരുന്നു. അവയെക്കുറിച്ചൊക്കെ ശ്രോതാക്കൾ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അമ്മമാർക്ക് പ്രത്യേകിച്ചൊരു ദിനത്തിന്റെ ആവശ്യമില്ല. എല്ലാ ദിനവും അമ്മമാരുടെ ദിനം തന്നെ. എന്നിരുന്നാലും ലോക മാതൃദിനമാണല്ലോ കടന്നുപോയത്. ആകാശവാണിയിലെ അമ്മമാർക്കും ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ നേർന്നിട്ടുണ്ട് മണികണ്ഠൻ സൗത്ത് കണ്ടായി. മാതൃദിനവുമായി ബന്ധപ്പെട്ട് വനിതാ

0: വേദിയിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു ദേവി രാമചന്ദ്രനും രാമചന്ദ്രനും കോണത്തുകുന്നില്ലെന്ന്. അതോടൊപ്പം തന്നെ യുവവാണിയിൽ അതിഥിയായി വന്ന ഡോക്ടർ ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ പഠിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പ്രചോദനമാകട്ടെ എന്നും അവർ എഴുതിയിട്ടുണ്ട്. അച്ഛന്റെ ആഗ്രഹം പോലെ ഡോക്ടറായി, കഠിനാധ്വാനത്തിലൂടെ സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഓൾ ഇന്ത്യ ലെവൽ 133 റാങ്ക് കരസ്ഥമാക്കി സ്വന്തം ആഗ്രഹവും സഫലീകരിച്ച് മുന്നേറുന്ന ആ മിടുക്കി കുട്ടിക്ക് എല്ലാ ഭാവുകങ്ങളും നിറഞ്ഞിരിക്കുന്നു.
1: സൗത്ത് കൊണ്ടായിൽ നിന്നുള്ള മണികണ്ഠൻ എഴുതിയ കത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ ദിവസവും അമ്മമാരുടേത് തന്നെ. സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള അമ്മമാരുടെ അനുഭവങ്ങൾ പങ്കുവച്ചുള്ള ആ പരിപാടിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഏറെ പേർ കത്തുകൾ എഴുതിയിട്ടുണ്ട്, സന്ദേശങ്ങളും അയച്ചിട്ടുണ്ട്. നന്ദി. കൃത്യമായ പ്ലാനിങ്ങും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ആഗ്രഹിച്ച പദവിയിലേക്ക് എത്തിച്ചേരാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ ശ്രീലക്ഷ്മി IAS. യുവവാണിയിൽ പങ്കെടുത്ത ഡോക്ടർ ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ ഏറെ പേർക്ക് ഇൻസ്പിറേഷൻ നൽകി എന്നറിയുന്നതിൽ സന്തോഷം.
0: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന പരിപാടിയെക്കുറിച്ച് നിരവധി ശ്രോതാക്കൾ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അക്ഷര ബാലകൃഷ്ണൻ മലഞ്ചിറ്റി ഇങ്ങനെ എഴുതുന്നു, അധ്യാപികയായ സ്വാതി അക്ഷരാർത്ഥത്തിൽ ആ പരിപാടിയെ അതിമനോഹരമാക്കി. ചലച്ചിത്ര ഗാനാധിഷ്ഠിതമായി പുതുതായി നമ്മൾ തുടങ്ങിയ പാട്ടോർമ എന്ന പരിപാടിയെക്കുറിച്ചും നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. ഷഹാന മജീദ് ഇങ്ങനെ എഴുതുന്നു, ആകാശവാണി ശ്രോതാക്കൾക്കായി ഒരുക്കിയ പാട്ടോർമകൾ എന്ന പരിപാടി അതീവ ഹൃദ്യമാണ്. ഓരോ ശ്രോതാക്കളും പാട്ടുകളെ എങ്ങനെയാണ് അവരുടെ ഓർമ്മകളുമായി ചേർത്ത് നിർത്തുന്നത് എന്നറിയാനുള്ള കൗതുകവും അവരുടെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാനുള്ള അവസരവും ഒരുക്കിത്തരുന്ന ഈ പരിപാടിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അണിയറ പ്രവർത്തകർക്കും ഈ ശ്രോതാവിന്റെ ആശംസകൾ എന്നാണ് ഷഹാന എഴുതിയിരിക്കുന്നത്. പാട്ടോർമ എന്ന ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് കത്തയച്ചതിന്റെ പേരിൽ നിലയത്തിൽ നിന്നും വിളിച്ചിരുന്നു. അറിയാവുന്ന രീതിയിൽ പാട്ടോർമയിൽ റേഡിയോയുമായുള്ള ബന്ധത്തിൽ മനസ്സിൽ പതിഞ്ഞ ഒരു ഗാനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആ പരിപാടി റേഡിയോയിലൂടെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത അനുഭൂതി തോന്നി. ഈ പരിപാടി അവതരിപ്പിച്ച ശങ്കർ മണ്ണാർക്കാടാണ് ഇങ്ങനെ അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. അമ്മിണിക്കുട്ടി രാമൻകുട്ടി നായർ ചിറ്റൂർ പാലക്കാട് നിന്ന് ഇങ്ങനെ എഴുതുന്നു, മാതൃദിനവുമായി ബന്ധപ്പെട്ട പാട്ടോർമയിൽ വയലാറിന്റെ അർത്ഥസമ്പുഷ്ടമായ ഗാനം കേട്ടു. ഇതിൽ പരം എന്തു വേണം. ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് വളരെ നന്നായി പരിപാടി അവതരിപ്പിച്ചു. അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നു അമ്മിണിക്കുട്ടി രാമൻകുട്ടി നായർ.
1: ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പാട്ടോർമ പോലുള്ള വിവിധങ്ങളായ പരിപാടികളെക്കുറിച്ചുള്ള കത്തുകൾ ആകാശവാണിക്ക് അഭിമാനവും സന്തോഷവും നൽകുന്നു. ശ്രോതാക്കൾ അയക്കുന്ന എല്ലാ അഭിപ്രായങ്ങളും കത്തിലൂടെയായാലും വാട്സപ്പ് സന്ദേശമായാലും ആകാശവാണിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അവയെല്ലാം. പരാതിക്കത്തായാലും നിർദ്ദേശമായാലും അഭിനന്ദനമായാലും തുടർന്നും ആകാശവാണിയിലേക്ക് കത്തുകൾ അയക്കുക, പരിപാടികൾ കേൾക്കുക.
0: ബാലലോകം പരിപാടിയെക്കുറിച്ച് MS രാജൻ, അമൃത, രമണി രാജൻ എന്നിവർ ചുവന്നൂരിൽ നിന്ന് എഴുതുന്ന കത്തുകൂടി വായിച്ചുകൊണ്ട് ശബ്ദ സന്ദേശങ്ങളിലേക്ക് കടക്കാം. ബാലലോകം പരിപാടിയിൽ പ്രദീപ് പേരശന്നൂർ അവതരിപ്പിച്ച കുഞ്ഞാട് എന്ന കഥ കേട്ടപ്പോൾ ഞാൻ എന്റെ കുട്ടിക്കാലം ഓർത്തുപോയി. തൃത്താല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളും 3-ാം തീയതിയിലെ ബാലലോകത്തെ മികവുറ്റതാക്കി എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
1: പാട്ടോർമയും ബാലലോകവും ഗാനസ്മൃതിയും ഗാനമഞ്ജരിയും എല്ലാം ഉൾപ്പെടുന്ന ആകാശവാണിയുടെ പ്രക്ഷേപണത്തെക്കുറിച്ചുള്ള കത്തുകൾ, അത് നിർദ്ദേശമായാലും പരാതിയായാലും അഭിനന്ദനമായാലും ആകാശവാണിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. തുടർന്നും പരിപാടികൾ കേൾക്കുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
0: ശബ്ദ സന്ദേശങ്ങളിലേക്ക്.
2: പി കെ ചന്ദ്രൻ, പെരുമുന്നോർ മലയിൽ നിന്ന്. സത്യമാണ് ദൈവം എന്ന ഗാന്ധിജിയുടെ ദാർശനിക കാഴ്ചപ്പാടിന് അടിവരയിട്ടുള്ള 5 തീയതിയിലെ ലതാ മുരളീധരൻ തയ്യാറാക്കിയ സുഭാഷിതം വളരെയേറെ നിലവാരമുള്ളതായിരുന്നു.
3: ഞാൻ മല്ലിക കൊങ്ങശ്ശേരി തോട്ടക്കര. 12-ാം തീയതി ഗാനസ്മൃതിയിൽ പി ലീലയുടെ താരാട്ടുപാട്ട് എത്ര കേട്ടാലും മതിയാവാത്തൊരു പാട്ട് തന്നെയാണത്. 11-ാം തീയതി പാമ്പുകളും അവരുടെ പ്രത്യേകതകളും രാജകുമാർ സംസാരിച്ചത് ഗംഭീരമായി. അതുപോലെ തന്നെ അന്നത്തെ ആരോഗ്യക്കുറിപ്പിൽ പാഴ്ചാലുകളെ പറ്റി പറഞ്ഞു. അത് വളരെ ഉപകാരപ്രദമായി.
4: കഴിഞ്ഞ ബുധനാഴ്ച ജീവിത പാഠത്തിൽ ശസ്ത്രശാസ്ത്രജ്ഞൻ തോമസ് ആൽവാ എഡിസണിനെ കുറിച്ച് ജയാ മേഡം നടത്തിയ വിവരണം വളരെ നന്നായിരുന്നു. അന്ന് ആരോഗ്യക്കുറിപ്പിൽ പാകം ചെയ്യാത്ത അവിയലിനെ കുറിച്ച് ഡോക്ടർ KS രജിതൻ നടത്തിയ വിവരണവും നന്നായിരുന്നു. പിറ്റേന്ന് YS പൗർണമി മേഡം അവതരിപ്പിച്ച ഗാനസ്മൃതിയും നന്നായിരുന്നു. ഞാൻ മണികണ്ഠൻ, സൗത്ത് കൊണ്ടാടി.
5: കുന്നത്തുകാവിൽ നിന്ന് പ്രൊഫസർ കൃഷ്ണൻ നമ്പ്യാർ. ചെറിയതെങ്കിലും കുറിക്കുകൊള്ളുന്ന തത്വചിന്താസകലങ്ങളാൽ സമ്പന്നമായ കുഞ്ഞുണ്ണി കവിത മലയാള സാഹിത്യത്തിൽ വ്യതിരിക്തത പുലർത്തുന്ന ഒരു ശാഖയാണ് ചെറിയ വലിയ മനുഷ്യ

0: ൻ്റെ കാവ്യലോകം പൂർണമായും അനാച്ഛാദനം ചെയ്യുന്ന ഒന്നായി മാറി മെയ് 10 ഞായറാഴ്ചയിലെ പുലരിപ്പൂക്കളിലെ അക്ഷര കേരളം പരിപാടി.
1: എടപ്പാളിൽ നിന്ന് മുരളി മേലെപ്പാട്ട്, 10/5/26 പ്രക്ഷേപണം ചെയ്ത യുവവാണി. ഡോക്ടർ ശ്രീലക്ഷ്മിയുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. അക്ഷര കേരളം, കുഞ്ഞുണ്ണി മാഷ്, കവി ബാലകൃഷ്ണൻ അഞ്ചത് അവതരിപ്പിച്ച കുഞ്ഞുണ്ണി സ്മരണ, അധ്യാപിക മഞ്ജുഷ വിവിയുടെ കവിതകൾ, പ്രൊഫസർ ഡോക്ടർ പി കെ രാജേന്ദ്രൻ്റെ നുറുങ്ങു കവിതകൾ എല്ലാം തന്നെ വളരെ മികവുറ്റതായി. അഞ്ജു പി അർജുനനും ശ്രീനന്ദിനി സജീവനും അഭിനന്ദനങ്ങൾ. 10-ാം ക്ലാസ്സിനു ശേഷം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം? ഡോക്ടർ ടി പി സേതുമാധവൻ നല്ലൊരു അറിവാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നൽകിയത്. തയ്യാറാക്കിയ ബിരുദ ഗോമിനാഥിനും YS പൗർണമിക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ.
2: തുടർന്നും കത്തുകൾ അയയ്ക്കുക. കത്തുകളയക്കേണ്ട വിലാസം:
3: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806631.
2: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ സി ആർ, YS പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
6: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
7: ദൃശ്യം കണ്ണാശുപത്രി.
8: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം അടുത്ത ബുധനാഴ്ച പുലരിപ്പൂക്കളിൽ.
9: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.
10: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം: പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
11: ആകാശവാണി തൃശൂർ.
12: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
13: ഡോക്ടർ പ്രിൻസീപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
14: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
13: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസീപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ.
14: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
13: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
14: മെഡിസപ് ആനുകൂല്യങ്ങൾ.
13: ഡോക്ടർ പ്രിൻസീപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
14: ഫോൺ 8078788881.
11: ചോദ്യം ഇതായിരുന്നു: അഗനാശിനി, ഗംഗാവലി നദികളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം ഏതാണ്? ഉത്തരം: ഗോകർണം. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഗോകർണം ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. പശുവിന്റെ ചെവി എന്നർത്ഥം വരുന്ന ഗോ, കർണ എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ഗോകർണം എന്ന പേര് ഉത്ഭവിച്ചത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: അഗനാശിനി, ഗംഗാവലി നദികളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രമുഖ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം ഏതാണ്? ഉത്തരം: ഗോകർണം. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലകളിൽ സ്ഥിതി ചെയ്യുന്ന ഗോകർണം ഒരു പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. പശുവിന്റെ ചെവി എന്നർത്ഥം വരുന്ന ഗോ, കർണ എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് ഗോകർണം എന്ന പേര് ഉത്ഭവിച്ചത്. ഇനി ചിന്താവിഷയം.

0: നിങ്ങൾ എന്ത് നേടുന്നു എന്നതല്ല, നിങ്ങൾ ആരായിത്തീരുന്നു എന്നതാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. ടോണി റോബിൻസ്. നിങ്ങൾ എന്ത് നേടുന്നു എന്നതല്ല, നിങ്ങൾ ആരായിത്തീരുന്നു എന്നതാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. ടോണി റോബിൻസ്.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
7: അതിനെന്താ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
8: ദൃശ്യം കണ്ണാശുപത്രി, സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
9: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: രാവിലെ 9:30 ബാലലോകം. കഥ പറയാം കൂട്ടുകാരെ. പ്രദീപ് പെരശന്നൂർ അവതരിപ്പിക്കുന്ന കഥ സച്ചുവിൻ്റെ

ഏറു. വള്ളിവട്ടം ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ രാവിലെ 9:30. പത്ത് പാട്ടോർമ്മകൾ പുനഃപ്രക്ഷേപണം, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് AM ജോണി, MG നഗർ, ചെമ്പൂക്കാവ്. പന്ത്രണ്ട് 40 പ്രകാശധാര, വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ. ഡോക്ടർ ഇന്ദു PS സംസാരിക്കുന്നു.

ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനകം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

MG Nagar, Chembukavu. പന്ത്രണ്ട് 12:40 പ്രകാശധാര, വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ. ഡോക്ടർ ഇന്ദു PS സംസാരിക്കുന്നു.

0: Prime Minister Narendra Modi and his Dutch counterpart Rob Jetten. Prime Minister Modi to reach Gothenburg today on a two-day visit to Sweden to hold talks with his Swedish counterpart Ulf Kristersson. Archaeological Survey of India allows Hindus unrestricted access to Bhojshala Temple after Madhya Pradesh High Court verdict. Government imposes curbs on import of silver, moves it to restricted category. Delhi government decides to reduce value-added tax on aviation turbine fuel in national capital from 25% to 7%. And in badminton, Indian duo Sattvik Sairaj Ranki Reddy and Chirag Shetty to face Indonesian pair in men's doubles final of Thailand Open in Bangkok today. And with that, we end the morning news. Have a nice day.
1: Agashavani, Thrissur. 90-ന്റെ നിറവിൽ ആകാശവാണി
2: 1936 ജൂൺ 8 ഭാരതത്തിന്റെ ശബ്ദമായി ആകാശവാണി പ്രക്ഷേപണം ആരംഭിച്ചത് ആ സുദിനത്തിലാണ്.
3: ദിസ് ഈസ് ആകാശവാണി.
1: ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ ശൃംഖലയായി വികസിച്ചു പിന്നീട് ആകാശവാണി. സ്വരമാധുര്യമായി ആകാശവാണി ജനഹൃദയങ്ങളിലേക്കൊഴുകാൻ തുടങ്ങിയിട്ട് 90 വർഷങ്ങൾ. സംഗീതമായി, വാർത്തകളായി, വിജ്ഞാനമായി ശ്രവ്യവിരുന്നൊരുക്കുന്നു ആകാശവാണി. കാതോട് കാതോരമെത്തുന്ന ഹൃദയസ്വരങ്ങൾ, പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പിന്നിടുന്ന ആകാശവാണി എന്നും ശ്രോതാക്കൾക്കൊപ്പം.
2: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം ഒരുക്കുന്ന പ്രത്യേക പരിപാടി
1: തൊണ്ണൂറിന്റെ നിറവിൽ ആകാശവാണി.
2: ഈ പരിപാടിയിൽ തങ്ങളുടെ ജീവിത വിജയത്തിൽ ഒപ്പം നടന്ന ആകാശവാണിക്കാലം ഓർത്തെടുക്കുന്ന പ്രമുഖരുണ്ട്. പ്രക്ഷേപണം എന്ന കലയ്ക്കായി ജീവിതം സമർപ്പിച്ചവരുടെ അനുഭവ സാക്ഷ്യങ്ങളുണ്ട്, ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളുണ്ട്.
1: ഹൃദയസ്വരങ്ങൾ പ്രശസ്തിയുടെ വെളിച്ചത്തിലേക്ക് ഒപ്പം നടന്ന ആകാശവാണിക്കാലം. നാടകപ്രവർത്തകനായ അബു പാലിയത്ത്.
4: ആകാശവാണിയിലെ എല്ലാ പരിപാടികളും ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞിരിക്കുന്നു. വളരെ കാലങ്ങൾക്ക് മുൻപ് തുടങ്ങിയതാണ് എൻ്റെ റേഡിയോ പ്രോഗ്രാം കേൾക്കുന്നതിനുള്ള ആഗ്രഹവും അതിനോടുള്ള താല്പര്യവും. 1965 മുതൽ 1973 വരെ ഞാൻ മദ്രാസിലായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അന്ന് വാർത്തകൾ കേൾക്കുന്നതിന് വേണ്ടിയോ മറ്റ് പ്രക്ഷേപണ പരിപാടികൾ കേൾക്കുന്നതിന് വേണ്ടിയോ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ വളരെ കുറച്ച് മാത്രമേ റേഡിയോയിലൂടെ വാർത്തകൾ കേട്ടിരുന്നുള്ളൂ. അതും സിലോണിൽ നിന്നും വരുന്ന മലയാള വാർത്ത അത് കേൾക്കുന്നതിന് വേണ്ടി ഞാൻ കാതോർത്ത് നിന്നിരുന്നു. എൻ്റെ കയ്യിൽ ഒരു റേഡിയോ സെറ്റ് ഉണ്ടായിരുന്നു. അതിലൂടെ മലയാള വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കുള്ള സന്തോഷം അതിര് കവിഞ്ഞതായിരുന്നു. തികച്ച് അതൊരു വ്യത്യസ്തമായ അനുഭൂതിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ മദ്രാസിൽ നിന്നും കേരളത്തിലേക്ക് വരുമ്പോൾ ആ റേഡിയോ കൊണ്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി എനിക്കൊരു വലിയ സമ്പാദ്യത്തോടു കൂടിയാണ് ഞാൻ കേരളത്തിലേക്ക് വരുന്നതെന്ന്. ഇവിടെ വന്ന് 2 രൂപ പോസ്റ്റ് ഓഫീസിൽ അതിന് ഫീസ് അടച്ച് ലൈസൻസ് എടുത്തതിന് ശേഷമേ റേഡിയോ അന്ന് കേൾക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ റേഡിയോ അവർ കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു കാലഘട്ടം. ആകാശവാണിയിൽ നിന്നുള്ള പ്രോഗ്രാം കേൾക്കുന്നതിന് ആകെയുള്ള ഒരു മാധ്യമം അത് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ റേഡിയോയ്ക്ക് 2 രൂപ ഫീസ് അടച്ച് ഞാൻ എൻ്റെ മേശപ്പുറത്ത് ആ റേഡിയോ കൊണ്ടു വെച്ച് അങ്ങനെ എല്ലാ പ്രോഗ്രാമുകളും അന്ന് കേൾക്കുമായിരുന്നു. അത് നല്ല ഉച്ചത്തിൽ വെച്ചിട്ടാണ് കേൾക്കുക. കാരണം അതൊരു പ്രൗഢിയായിട്ടാണെന്ന് കരുതിയിരുന്നത്. പലരും റേഡിയോ കേൾക്കുന്നതിന് വേണ്ടി വന്നിരിക്കാറുമുണ്ട്, പ്രത്യേകിച്ച് ഓണക്കാലത്ത്, വിഷുവിന്. അങ്ങനെ പ്രത്യേക പ്രത്യേക നല്ല നല്ല പരിപാടികൾ ആകാശവാണി പ്രക്ഷേപണം ചെയ്യുമ്പോൾ അതിൽ ചലച്ചിത്ര ശബ്ദരേഖ കേൾക്കുന്നതിന് വേണ്ടി വീട്ടുമുറ്റത്തും ഇറയത്തും തിണ്ണയിലുമായി എല്ലാവരും ശബ്ദമടക്കി പിടിച്ച് കേട്ടുകൊണ്ടിരിക്കും. അതൊരു വല്ലാത്ത അനുഭൂതിയായിരുന്നു. അതിൽ വരുന്ന കാര്യങ്ങൾക്ക്

0: ഇട്ട് കരയുകയും ചിരിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഈ ആകാശവാണിയുടെ പ്രോഗ്രാമിലൂടെ അവർ അന്നും ഇന്നും ഒരുപോലെ തന്നെ വേണ്ട വിജ്ഞാനങ്ങളും വിനോദങ്ങളും ഈ റേഡിയോയിലൂടെ പകർന്ന് ജനങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ പുതിയ പരിപാടികൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായി പുതിയതുമായി പലതും ആകാശവാണി ഇന്ന് തന്നുകൊണ്ടിരിക്കുന്നു. വിജ്ഞാനത്തിനും വിനോദത്തിനും പഠനത്തിനും കൂടി ജീവിതത്തിൻ്റെ മാർഗങ്ങൾ എങ്ങോട്ട് തിരിക്കണമെന്നതിൽ കൂടി ഇന്ന് ആകാശവാണി വലിയൊരു മാർഗദർശമായി മുന്നോട്ട് നിൽക്കുകയാണ്. ഇതിനോട് ചേർന്ന് കിടക്കുന്ന നിരവധി വ്യക്തികൾ ഇന്ന് ആകാശവാണിയുടെ പ്രവർത്തനത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്. അവരുടെയൊക്കെ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമാണ് ഈ റേഡിയോയിലൂടെ നിസ്സാരമായി നമ്മൾ കേൾക്കുന്ന ഈ വാക്കുകളും അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളും വിജ്ഞാനങ്ങളും ഒരു തലമുറയെ തന്നെ നന്നാക്കി കൊണ്ടുപോരുന്നതിനും ഒരു നേർവഴിക്ക് നടത്തുന്നതിനു വേണ്ടിയുള്ള നല്ല ഒരു പാത ഒരുക്കി തന്ന് ഇന്നും ജനങ്ങളെ മുന്നോട്ട് ഈ നന്മയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ആകാശവാണിക്ക് ഈ 90-ാം വയസ്സിൽ അതിൻ്റെ എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം 65 വർഷക്കാലമായി നാടകരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നെപ്പോലെയുള്ള നാടക വ്യക്തികൾക്ക് പഴയ കാലം തൊട്ട് ഇന്നും നാടകത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും വേണ്ടിയുള്ള പ്രചോദനം ഓരോ നാടക പ്രവർത്തകനും ആകാശവാണിയിലൂടെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ ഒരുപാട് നാടകങ്ങൾ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ആകാശവാണിയുടെ ഈ 90-ാം വയസ്സിൽ എൻ്റെ എല്ലാവിധ ഹൃദയം നിറഞ്ഞ ആശംസകളും അതിൻ്റെ പ്രവർത്തനം ഇനിയും അനർഗളം അനസ്യൂതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.
1: കാതോട് കാതോരം പ്രക്ഷേപണത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ആകാശവാണിയിൽ നിന്ന് സീനിയർ അനൗൺസറായി വിരമിച്ച കാഞ്ചിയോട് ജയൻ.
2: 2010 ഞാൻ മനസ്സിൽ താലോലിച്ചിരുന്ന ഒരാഗ്രഹം സഫലമായത് മുംബൈ വിവിധ ഭാരതിയുടെ ഹലോ ഫർമൈഷിലൂടെ ഇന്ത്യ ഒട്ടാകെ ആരാധക വൃന്ദമുള്ള കമൽ ശർമ്മ എന്ന അനുഗ്രഹീത കലാകാരനെ നേരിൽ കണ്ട് കെട്ടിപ്പിടിച്ചു നിന്ന് ഫോട്ടോ എടുക്കാൻ എനിക്ക് അവസരം കിട്ടിയ സംഭവമാണത്. ശർമ്മയെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വിവിധ ഭാരതി നിലയങ്ങളിലൂടെ മലയാളികളും നന്നായി അറിയും. ശബ്ദത്തിൻ്റെ പുപ്പുലി അനന്തപുരിയിൽ എന്നാണ് വാർത്ത പ്രസിദ്ധീകരിച്ചത്. ആകാശവാണി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ 3 ദിവസത്തെ ദേശീയ കൺവെൻഷൻ ടാഗോർ തിയേറ്ററിൽ കോമ്പയർ ചെയ്യാനാണ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തിയത്. ആകാശവാണിയിൽ നിന്ന് ഞാൻ മാത്രമേ അന്വേഷിച്ചു ചെന്നുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. അന്ന് ഞങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രവും ഒരേ നിറത്തിലുള്ളതായിരുന്നു. കറുത്ത പാൻസും വെള്ള ഷർട്ടും. ഫോണിൻ പരിപാടി ആദ്യമായി ഏർപ്പെടുത്തിയത് വിവിധ ഭാരതി നിലയത്തിലായിരുന്നല്ലോ 1992. അന്ന് മുതലുള്ള അതിൻ്റെ അവതാരകനാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കമൽ ശർമ്മ. ഈ മനുഷ്യൻ്റെ അവതരണത്തെ അനുകരിച്ചുകൊണ്ട് ഞാനും അനന്തപുരിയിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു. ഞാൻ ഓർത്തു, വീടുകൾക്കിപ്പോൾ മുറ്റമില്ല, മുറ്റത്തിനപ്പുറം പടിയില്ല, പടി കഴിഞ്ഞ് തൊടിയില്ല, തൊടിയിൽ പൂത്തു നിൽക്കുന്ന മാവില്ല, മാവിൻ കൊമ്പിൽ കുയിലില്ല, അതുകൊണ്ട് തന്നെ കുയിൽപ്പാട്ടുമില്ല, പകരം നമുക്കുണ്ട് അനന്തപുരി FM. അനന്തപുരി FM കുയിൽപ്പാട്ട് പോലെ മധുരം. ഒരേയൊരു താജ്മഹൽ, ഒരേയൊരു ഭാരതം, അതിൽ ഒരേയൊരു റേഡിയോ വിവിധ ഭാരതി. കമൽ ശർമ്മയുടെ അരുമയായ ശബ്ദത്തിൽ ഇത് എത്രയോ തവണ ഞാൻ കേട്ടു. 2008 4 പ്രൈവറ്റ് FM നിലയങ്ങളാണ് ഒരുമിച്ച് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചത്. അനൗചിത്യ ധൃതേനാന്യ ദ്രസഫംഗസ്യ കാരണം. മുമ്പ് MA പഠിച്ചിരുന്നപ്പോൾ ഈ ശ്ലോകം ഹൃദിസ്ഥമാക്കിയിരുന്നത് കാവ്യരസത്തെ പറ്റി പ്രതിപാദിക്കുന്ന സന്ദർഭത്തിലാണ്. രസഭംഗത്തിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് അനൗചിത്യം മാത്രമാണ്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒരു അവതാരകനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ പ്രസക്തമാണ്. നമുക്ക് ഏത് കാര്യത്തെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കാം, പക്ഷേ ഔചിത്യപൂർവമായിരിക്കണം. ആകാശവാണി 1992 ആരംഭിച്ച ഫോണിൻ പരിപാടിയിലൂടെ കമൽ ശർമ്മ തുടക്കമിട്ട ആ ഔചിത്യപൂർണമായ അവതരണ ശൈലി ഇന്ന് ഭാരതത്തിൽ എല്ലായിടത്തും ആകാശവാണിയിലും പ്രൈവറ്റ് നിലയങ്ങളിലും ഒരേപോലെ അനുകരിച്ചുകൊണ്ടിരിക്കുന്നു. 1996 മുതലാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രത്തിൽ ഹലോ സ്നേഹപൂർവം FM ആരംഭിച്ചത്. ഔചിത്യപൂർണമായ സംഭാഷണങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ വിവിധ തലമുറകളിൽപ്പെട്ടവരെ ഒരേപോലെ തൃപ്തിപ്പെടുത്തിയാണ് സതീശ് ചന്ദ്രനും പറക്കോടും.

0: ഉണ്ണികൃഷ്ണനും ഒക്കെ ആ പരിപാടി അവതരിപ്പിച്ചത്. ആശാൻ പാടിയതുപോലെ കോപ്പിടും നൃപതി പോലെയും കളി കോപ്പെടുത്ത ചെറുപൈതൽ പോലെയും വ്യത്യസ്ത ഭാവത്തിൽ ആടിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് സതീഷ് ചന്ദ്രന് ആ വീട്ടമ്മയുടെ ഫോൺ കോൾ വന്നത്. ഹലോ, ആരാണ് സ്നേഹപൂർവ്വം FM-ലേക്ക് വിളിച്ചത്? ഞാൻ കനകമ്മ, വീട്ടമ്മയാണ്. ഒരു പാട്ട് വേണം. തരാമല്ലോ. ഇപ്പോൾ എരുത്തിലാണോ നിൽക്കുന്നത്? അല്ല, വീട്ടിലാ. തൊട്ടപ്പുറത്ത് പശുവിനെ കെട്ടിയിട്ടുണ്ട്, അതാ കരയുന്നത്. അത് ശരി, പശുവും പാട്ട് ചോദിക്കുമായിരിക്കും. സതീഷ് ചന്ദ്രൻ്റെ പ്രസിദ്ധമായ നർമ്മ സംഭാഷണ ശൈലി പരിചയമുള്ളവർക്ക് കുറെ കൂടി ചിരി വരും. കൊച്ചി FM-ൽ പരസ്പരമാണ് ഫോണിൻ പരിപാടിയുടെ പേര്. അവതരിപ്പിക്കുന്നത് രാജേഷ്. പരസ്പരത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ സുഗതൻ, KSEB-യിൽ നിന്ന് വിളിക്കുകയാണ്. അവിടുത്തെ ഒരു ജീവനക്കാരനാണ്. എന്താ, ഇന്ന് ആരുടെയും ഫ്യൂസ് ഊരാൻ പോയില്ലേ? കേട്ടിരുന്നവർക്കെല്ലാം ഇത് വളരെയേറെ സുഖിച്ചു. കാരണം യാതൊരു മുൻവിധിയുമില്ലാതെ വിളിച്ച സുഗതൻ എഞ്ചിനീയറോ കാഷ്യറോ ക്ലാർക്കോ എന്നൊന്നും നോക്കാതെ ഒറ്റ ചോദ്യമാണ്. കളിക്കോപ്പെടുത്ത ചെറുപൈതൽ പോലെയുള്ള ഈ മനോഭാവമാണ് ശ്രോതാക്കൾക്ക് രസിക്കുന്നത്. പരസ്പരത്തിന് ആയിടെ അവാർഡ് കിട്ടിയ കാര്യവും പത്രത്തിൽ വായിച്ചത് ഓർക്കുന്നു. ദേവികുളം FM-ൽ കാതോട് കാതോരം എന്നാണ് ഫോണിൻ പരിപാടി അറിയപ്പെട്ടത്. ഞാൻ ചെന്ന് രണ്ടാം ദിവസം ചൊവ്വാഴ്ച അത് അവതരിപ്പിച്ചു. അന്നത്തെ സ്റ്റേഷൻ ഹെഡ് എഞ്ചിനീയർ ശ്രീ ഹരിദാസനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുമോദനത്തിന് കാരണമായ എൻ്റെ അവതരണം നടന്നത് ഈ പരിപാടിയിലാണ്. ഹലോ, കാതോട് കാതോരം ആരാ വിളിക്കുന്നത്? മയിലാടുംപാറ നിന്ന് ദീപയാണ്. ദീപ പഠിക്കുകയാണോ? അതെ, BA-ക്ക്. ശരി, ഏത് പാട്ടാണ് വേണ്ടത്? എന്നിഷ്ടം നിന്നിഷ്ടം എന്ന പടത്തിലെ ഇളം മഞ്ഞിൻ കുളിരുമായി. ചിത്രത്തിൻ്റെ പേര് തെറ്റിപ്പോയല്ലോ. ഇല്ല, തെറ്റിയില്ല, ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ, ചിത്രത്തിൻ്റെ ശരിയായ പേര് നിന്നിഷ്ടം എന്നിഷ്ടം എന്നാണ്. ഇതിലിത്ര തെറ്റെന്തിരിക്കുന്നു സാർ? രണ്ടും ശരിയല്ലേ? അല്ല, എന്നിഷ്ടം നിന്നിഷ്ടം എന്ന് പറയുന്നിടത്ത് സ്വാർത്ഥതയും നിന്നിഷ്ടം എന്നിഷ്ടം എന്ന് പറയുന്നിടത്ത് ത്യാഗമനോഭാവവുമാണ്. ഈ വാക്കുകൾക്ക് അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കി ഉപയോഗിച്ചാൽ ഏറെ നല്ലത്. ശരി, പാട്ടിതാ കേൾപ്പിക്കുന്നു. താങ്ക് യു സാർ, വെൽക്കം. ഈ അവതരണത്തെയാണ് ഹരിദാസ് സാർ അഭിനന്ദിച്ചത്. ഓഫീസർ GK ഗീതയും സാക്ഷിയായിരുന്നു ഈ സംഭാഷണത്തിന്. എൻ്റെ വാക്കുകൾ മറ്റു പല പേരുകളും മനനം ചെയ്യുന്നതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു അത്രേ. എൻ്റെ അധ്യാപകനായിരുന്ന കാർട്ടൂണിസ്റ്റ് സോമനാഥൻ്റെയും ഗുരുവായ കടയ്ക്കൽ സുകുമാരൻ്റെയും പ്രേരണയാൽ മലയാളം ഐച്ഛിക വിഷയമായെടുത്ത് BA MA ബിരുദങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പാസ്സായതിൻ്റെ സത്ഫലം. ഇങ്ങനെ അപൂർവമായി മാത്രം കിട്ടുന്ന അഭിനന്ദനങ്ങളാണല്ലോ. പ്രക്ഷേപണത്തിൻ്റെ 90-ാം വർഷത്തിൻ്റെ നിറവിലെത്തിയ ആകാശവാണിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.
1: ഓർമ്മച്ചിപ്പ്. ശ്രോതാക്കളുടെ ആകാശവാണി ഓർമ്മകളിലൂടെ ശ്രോതാവായ ഹേമലത ടീച്ചർ.
2: ആകാശവാണിയെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ എൻ്റെ ദിനചര്യയുടെ തന്നെ ഭാഗമാണ്. പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പകാലത്തിലൊക്കെ ഞങ്ങളുടെ വീട്ടിൽ അന്നൊക്കെ റേഡിയോ വയ്ക്കുന്നതും ഓഫ് ചെയ്യുന്നതും എല്ലാം അച്ഛനാണ്. ഞങ്ങൾക്ക് കേൾക്കാനുള്ള അവകാശം മാത്രമാണ് ഉണ്ടായിരുന്നത്. അച്ഛനൊത്തിരി സ്വാതന്ത്ര്യം തരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെങ്കിലും ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എല്ലാവരും കൈകാര്യം ചെയ്യാൻ പാടില്ല, പ്രധാന ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് അച്ഛനാണത് ചെയ്യുക. അപ്പം ഞങ്ങൾ കേൾക്കാറുണ്ട്. ഇപ്പോഴും രാവിലെ 6:30-ൻ്റെ ന്യൂസ് കേൾക്കുമ്പോൾ 1979-ൽ ഞങ്ങളെ വിട്ടുപോയ അച്ഛൻ എൻ്റെ ഓർമ്മയിലെത്താറുണ്ട്. അപ്പം മറ്റു പലർക്കും എന്നതുപോലെ തന്നെ എനിക്കും ആകാശവാണി എൻ്റെ ഒരു തികഞ്ഞ ഗൃഹാതുരത്വം തന്നെയാണ്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ 60-ാം പിറന്നാളിന് എൻ്റെ അടുത്തൊരു സുഹൃത്ത് എന്ത് സമ്മാനം വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കൊരു റേഡിയോ വേണമെന്നാണ്. അന്ന് കിട്ടിയ റേഡിയോയിൽ ഇപ്പോഴും ഞാൻ രാവിലെ 6 മണിക്കൊക്കെയുള്ള പ്രോഗ്രാംസ് കേൾക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും തോന്നിയിട്ടുള്ള പ്രധാന കാര്യം ആകാശവാണിയിലൂടെയാണ് ഞാൻ ഇംഗ്ലീഷ് കേട്ട് ശീലിച്ചത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ്. അപ്പം ഞാൻ ആളോട് പറഞ്ഞ ഒരു കാര്യം, ആകാശവാണിയുടെ ന്യൂസ് തന്നെ കേൾക്കണം, ദയവ് ചെയ്ത് മറ്റ് രാജ്യങ്ങളിലെ ന്യൂസ് കേൾക്കരുത്, കാരണം അവരുടെ പ്രൊണൗൺസിയേഷൻ നമുക്ക് പെട്ടെന്ന് പിടികിട്ടില്ല. അപ്പോൾ സമാധാനമായിട്ട് നമ്മൾ ഇന്ത്യയിലെ ആൾക്കാരോടാണ് ഡീൽ ചെയ്യുന്നത്, അതുകൊണ്ട് ആ ന്യൂസ് തന്നെ കേട്ട് ശീലിക്കണം. അപ്പോൾ ന്യൂസ്, പാട്ട്, രാവിലെ 7:55-നുള്ള ചിന്താവിഷയം കേൾക്കാറുണ്ട്, പിന്നെ രാവിലത്തെ പ്രഭാത ചിന്ത അത് കേൾക്കാറുണ്ട്. ഇന്ന് ഞാൻ കേട്ടത് ചിരിനെ കുറിച്ചാണ്. ചിരി നമ്മുടെ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന ഭാഷയാണല്ലോ ചിരി. അങ്ങനെ ആകാശവാണി എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. എൻ്റെ അധ്യാപക ജീവിതത്തിലും എൻ്റെ

0: കാതൃത്വത്തിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആകാശവാണിക്ക് ഈ 90-ാം പിറന്നാളിൽ എല്ലാ ആകാശംസകളും സ്നേഹത്തോടെ അർപ്പിക്കുന്നു.
1: പ്രക്ഷേപണത്തിന്റെ 9 ദശകങ്ങൾ, 90-ൻ്റെ നിറവിൽ ആകാശവാണി. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. സഹകരണം മെജോ.
2: ആകാശവാണി തൃശൂർ. സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം പല്ലാവൂർ ദേവനാരായണൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും, രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000664.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
1: വെള്ളി രാവിലെ 7:20.
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി! അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: കൈതപ്രതന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ചിത്രപാടിയ ഈ ഗാനം അമൃതം എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
5: വേണ്ട, ആദ്യം സേവിങ്സ്,
4: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ.

0: സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
1: വേണ്ട, ആദ്യം സേവിങ്സ്.
0: ആദ്യം ജിമിക്കി.
1: ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ.
0: എന്നാലും ആ ജിമിക്കി
1: പോകുന്നു, അതോ ഇഞ്ചക്ഷൻ വേണോ?
2: ആർബിഐ പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
5: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: യൂസഫ് അലി കേച്ചേരി എഴുതി, രവീന്ദ്രൻ ഇടമിട്ട്. ചിത്രപാടിയ ഗാനം, ചിത്രം മഴ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രയോജകർ
3: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
4: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7:00
5: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
4: പ്രായോജകർ
5: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
7: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
8: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
9: ദൃശ്യം കണ്ണാശുപത്രി
10: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
11: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
10: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
11: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
12: ചിത്രം നമ്മൾ. പാടിയത് എം ജി ശ്രീകുമാർ, രാജേഷ്. ഗാനരചന കൈതപ്രം. സംഗീതം മോഹൻ സിത്താര.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. വയലാർ ശരചന്ദ്രവർമ്മ എഴുതി, അലക്സ് പോൾ ഇണമിട്ട്, വിധു പ്രതാപും ശ്വേതയും പാടിയ ഗാനം. ചിത്രം പന്തയക്കോഴി.

മമ്മി ആൻഡ് മീ ഈ ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയ ഗാനം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം സെജോ ജോൺ.

രാജേഷ് വിജയ്, പ്രദീപ് ബാബു, ജ്യോത്സ്ന എന്നിവർ പാടിയ ഗാനം. ചിത്രം സ്വപ്നക്കൂട്. ഗാനരചന കൈതപ്രം, സംഗീതം മോഹൻ സിത്താര.

0: ആകാശവാണി തൃശൂർ. ബാലലോകം. വീണ്ടുമൊരു അവധിക്കാലം കൂടെ. കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കൂട്ടുകാരുണ്ടാവുമോ? കഥകളുടെ വിശാല ലോകത്തേക്ക് കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ബാലലോകം. കഥ പറഞ്ഞ് കഥ പറഞ്ഞെന്നെ കഥാകാരനാക്കിയ അമ്മയ്ക്ക്, പുസ്തകങ്ങൾ അക്ഷരങ്ങൾ സമർപ്പിച്ച സാഹിത്യകാരന്മാർ ഒട്ടേറെയുണ്ട്. അത്തരം അമ്മമാർക്കും മുത്തശ്ശിമാർക്കും ഒപ്പം പങ്കുവയ്ക്കാനാകുന്ന ബാല്യകാലം ഇന്നുണ്ടോ? ആ വിടവ് നികത്തുകയാണ് ബാലലോകം, കഥ കേൾക്കാം കൂട്ടുകാരെ എന്ന ഈ പംക്തിയിലൂടെ. കഥ കേൾക്കാം കൂട്ടുകാരെ, അവതരിപ്പിക്കുന്നത് പ്രദീപ് പേരശെന്നൂർ.
1: കഥ സച്ചുവിന്റെ ഹീറോ.
2: സച്ചുവിന് അവന്റെ ചെറിയച്ഛനായ ഗിരിനാഥിനോടിപ്പോൾ ആരാധനയാണ്. ചെറിയച്ഛന്റെ കഴിവും വിലയും ഇന്നലെയാണ് അവൻ ശരിക്കും മനസ്സിലാക്കിയത്. അതുവരെ ചെറിയച്ഛൻ അവന് വെറുമൊരു മരപ്പണിക്കാരൻ മാത്രമായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹം ശില്പങ്ങൾ കൊത്താറുണ്ടെന്ന് അറിയാമെന്ന് മാത്രം. ഇന്നലത്തെ ആ സംഭവം ഇങ്ങനെയാണ്. ടൗണിൽ കഴിഞ്ഞ വർഷം അന്തരിച്ച എം പി ഒക്കെ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അനുസ്മരണം നടക്കുകയായിരുന്നു. സച്ചുവിൻ്റേത് പാർട്ടി കുടുംബമായതുകൊണ്ട് അത്തരം പരിപാടികളിലൊക്കെ ആ കുടുംബം പങ്കെടുക്കാറുണ്ടായിരുന്നു. ചിലതിനെല്ലാം അച്ഛൻ സച്ചുവിനെയും കൂട്ടാറുണ്ട്. പ്രസംഗം കേൾക്കുമ്പോഴൊക്കെ സച്ചു ഉറക്കം തൂങ്ങലാണ് പതിവ്. പക്ഷേ ഇക്കുറി അത് തെറ്റി. അനുസ്മരണത്തിലെ ഒരു പ്രധാന അതിഥി പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ അവൻ്റെ ചെറിയച്ഛൻ ഗിരിനാഥും വേദിയിൽ അദ്ദേഹത്തിനരികിലേക്ക് വന്നു നിന്നു. പിന്നെ സച്ചുവിനെ കോരിത്തരിപ്പിക്കുന്ന അനുഭവമാണുണ്ടായത്. പ്രധാനപ്പെട്ട അതിഥി സംസാരിച്ചത് ഇംഗ്ലീഷിലായിരുന്നു. അത് പരിഭാഷപ്പെടുത്തിയത് ഗിരിനാഥ് ചെറിയച്ഛനും. സച്ചു അത്ഭുതപ്പെട്ടു. ഒരു മരപ്പണിക്കാരനായ തൻ്റെ ചെറിയച്ഛന് ഇത്രയും അറിവും പ്രാധാന്യവും ഉണ്ടായിരുന്നോ? പ്രസംഗം കഴിയുന്നതുവരെ അവനത് സശ്രദ്ധം കേട്ടു. ഒരു പിഴവും വരാതെ എത്ര മനോഹരമായാണ് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയത്. പ്രസംഗത്തിന് ശേഷം വൻ കരഘോഷമായിരുന്നു. സച്ചുവും നിർത്താതെ കൈയടിച്ചു. അവൻ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു, എൻ്റെ ചെറിയച്ഛൻ, എൻ്റെ ചെറിയച്ഛൻ. അതിനുശേഷം സച്ചുവിൻ്റെ ഹീറോയും റോൾ മോഡലുമായി ഗിരിനാഥ് വളരുകയായിരുന്നു. തമ്മിൽ കാണുമ്പോഴൊക്കെ ചെറിയച്ഛൻ എന്തെങ്കിലും കുശലം ചോദിക്കുമെന്നല്ലാതെ അവന് ചെറിയച്ഛനുമായി വലിയ അടുപ്പമൊന്നുമില്ലായിരുന്നു. അവൻ ഓർമ്മ വെച്ചപ്പോൾ മുതൽ ചെറിയച്ഛൻ അച്ഛമ്മയോടൊപ്പം വേറെ വീട്ടിലാണ് താമസം. അതുകൊണ്ട് അധികമൊന്നും ചെറിയച്ഛനോട് ഇടപഴകാൻ അവസരം ഉണ്ടാകാറുമില്ല. എന്തായാലും ഇനി അങ്ങനെ പോരാ, ഒരു മാറ്റം വേണം. അങ്ങനെ ഉറപ്പിച്ചുകൊണ്ട് സച്ചു ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ ചെല്ലുമ്പോൾ ചെറിയച്ഛൻ ഒരു ശില്പം കൊത്തുകയായിരുന്നു. അവനെ കണ്ടപ്പോൾ സാധാരണ പോലെ അദ്ദേഹം ചില കാര്യങ്ങൾ ചോദിച്ചു. അടുത്ത കൊല്ലം സച്ചു SSLC ആണ്, നന്നായി പഠിക്കണമെന്നൊക്കെ ഉപദേശിച്ചു. അവനെല്ലാത്തിനും ഉവ്വെന്ന് പറഞ്ഞു. ശേഷം തിരിച്ചു ചോദിച്ചു, ചെറിയച്ഛന് ഇംഗ്ലീഷിൽ ഇത്രമാത്രം അറിവുണ്ടായത് എങ്ങനെയാണ്? ആദ്യം അതിനെപ്പറ്റി അധികമൊന്നും ഗിരിനാഥ് പറഞ്ഞില്ല. സച്ചു കുത്തി കുത്തി ചോദിച്ചപ്പോൾ അദ്ദേഹം ചിലതെല്ലാം വ്യക്തമാക്കി. ശരിക്കും അവരപ്പോൾ ഫ്രണ്ട്സായി കഴിഞ്ഞിരുന്നു. ഗിരിനാഥിന് സച്ചുവിൻ്റെ പ്രായമുള്ളപ്പോൾ നാട്ടിൽ ഒരു സംഭവമുണ്ടായത്രേ. അന്ന് റെയിൽവേയുടെ അടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു ഗിരിനാഥ് കഴിഞ്ഞു.

0: ഇരുന്നത്. അക്കാലത്ത് അബദ്ധത്തിൽ ട്രെയിൻ തട്ടി ഒരാൾ മരിച്ചു. ട്രെയിൻ നിർത്തി ലോക്കോ പൈലറ്റ് പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ആൾ കൂടിയിരുന്നു. പൈലറ്റ് ഇതാരാണെന്നും എവിടെയുള്ള ആളാണെന്നുമൊക്കെ തിരക്കി. പക്ഷേ അദ്ദേഹം ഇംഗ്ലീഷിലും ഹിന്ദിയിലുമൊക്കെയാണ് വിവരങ്ങൾ ചോദിച്ചത്. കൂടി നിന്നവരിൽ ആർക്കും അത് മനസ്സിലായില്ല. എല്ലാവരും മൗനം പൂണ്ടു. അവസാനം എല്ലാവരും അമ്മ എന്ന് വിശേഷിപ്പിക്കാറുള്ള മേലേപ്പാട്ട് ശാരദയമ്മ എന്ന വയോധിക വീട്ടിൽ നിന്നിറങ്ങി വരികയും പൈലറ്റുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു. അത് വ്യത്യസ്തമായ അനുഭവമായി ഗിരിനാഥ് എന്ന കുട്ടിക്ക് തോന്നി. പരിഭാഷയിൽ ഒരു ഹീറോയിസമുണ്ട്. ആ സംഭവത്തിന് സാക്ഷിയായ ആ കുട്ടി ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. തൻ്റെ മാതൃഭാഷ പോലെ തന്നെ ഇംഗ്ലീഷോ ഹിന്ദിയോ കൈകാര്യം ചെയ്യാൻ താൻ പ്രാപ്തി നേടും. ആ ലക്ഷ്യത്തോടെ പിന്നെ വിദ്യാഭ്യാസത്തിലും ജീവിതത്തിലും ഗിരിനാഥ് മുന്നേറി. ചെറിയച്ഛൻ കൂട്ടിച്ചേർത്തു, കീഴടക്കും എന്നൊരാൾ മനസ്സിലുറപ്പിച്ചാൽ പിന്നെ എന്ത് പ്രതിബന്ധമുണ്ടായാലും തളരാതെ മുന്നേറണം. അപ്പോൾ വിജയം സുനിശ്ചിതം. ചെറിയച്ഛൻ്റെ അരികിൽ നിന്ന് മടങ്ങുമ്പോൾ സച്ചുവും ദൃഢമായ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞിരുന്നു. അപ്പോൾ ലോകം കൂടുതൽ തിളക്കമുള്ളതായി അവന് തോന്നി.
1: കഥ കേൾക്കാം കൂട്ടുകാരെ. കഥ അവതരിപ്പിച്ചത് പ്രദീപ് പേരശന്നൂർ. വള്ളിവട്ടം ഗവൺമെന്റ് യു പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ആദ്യമായി ആവണി പി കെ ചൊല്ലുന്ന ഒരു കവിത കേൾക്കാം.

ഉണ്ടാകുമില്ല, കണ്ണീരുമില്ല. വിരഹവും ഭീതിയും സ്നേഹമോഹങ്ങളും വ്യഥയും പരാതിയും തീരെയില്ല. ഇനി മനസ്സിൽ

മനസ്സിലെന്നുള്ളതെന്നോ കനിവിൻ്റെ നാലഞ്ച് തുള്ളി മാത്രം. ഒരു കിണ്ടി വെള്ളവും അതിനുള്ളിലൊരു കൊച്ചു തുളസിക്കതിരും കിടവിളക്കും. ഒരു പിടിച്ചാമ്പലായി കണ്ണീർ വീകി ലുടനതിൽ പൊങ്ങും പുകച്ചുരുളും. ഒരു ശബ്ദമില്ലാത്ത നിലവിളിയും മാത്രം.

കാണാൻ ഇഷ്ടമല്ലേ? ആ അങ്ങനെ ഒരു പൂര പ്രേമിയാണ് നമ്മുടെ കിട്ടുണ്ണി ചേട്ടൻ. ആര് പറഞ്ഞാലും കേൾക്കില്ല. പൂരം കാണണം, ചെണ്ടമേളം കേൾക്കണം, ഇത് മാത്രമാണ് കിട്ടുണ്ണി ചേട്ടന്റെ ചിന്ത. നമുക്കും കിട്ടുണ്ണി ചേട്ടന്റെ കൂടെ ഒരു പൂരത്തിന് പോയാലോ? ആടിയും പാടിയും കിട്ടുണ്ണി ചേട്ടൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയതെന്ന് നോക്കാം.

0: അസ്ന ടീക്ക് ആലപിച്ച ഉറുദു പദ്യമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഇനിയൊരു ആംഗ്യപ്പാട്ട്, പാടുന്നത് ശിവന്യ മണിക്കുട്ടൻ.
1: എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പാടാൻ പോകുന്നത് കിട്ടുണിച്ചേട്ടൻ എന്ന ആംഗ്യ പാട്ടാണ്. എല്ലാവർക്കും പൂരം കാണാൻ ഇഷ്ടമല്ലേ? ചെണ്ടമേളം കേട്ടാൽ താളം പിടിക്കില്ലേ? നെറ്റിപ്പട്ട മണി

0: ഐഷ ഹൈഗ ചൊല്ലിയ ഇംഗ്ലീഷ് പദ്യമാണ് കേട്ടത്. ബാലലോകത്തിൽ ഇന്ന് അവസാനമായി ഒരു മാപ്പിളപ്പാട്ട് കൂടി കേൾക്കാം. പാടുന്നത് തൻഹ ഫാത്തിമ.
1: ജനാബ് മോയിൻകുട്ടി വൈദർ തുടങ്ങി വെച്ചതും അദ്ദേഹത്തിന്റെ വന്ധ്യപിതാവ് കുഞ്ഞു മുഹമ്മദ് പൂർത്തീകരിക്കപ്പെട്ടതുമായ ഹിജറിൽ നിന്നും എടുത്തിട്ടുള്ള ഏതാനും വരികളാണ് ഞാനിവിടെ ആലപിക്കുന്നത്. ഇശൽ ഓഷകൻ ഇടച്ചായകം തല്ലെ.

തൻഹ ഫാത്തിമ പാടിയ മാപ്പിളപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. വള്ളിവട്ടം ഗവൺമെന്റ് യു പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം വിനിത മനമ്മൽ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ, തൃശൂർ. സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൌകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
3: റീഗൽ ജ്വല്ലേഴ്സ്, കാവ്യാഞ്ജലി.
4: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
6: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
5: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
6: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
5: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
6: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
5: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ആകാശവാണി തൃശൂർ. ലളിത സംഗീത പാഠം നിറമാല ചാർത്തും എന്ന് തുടങ്ങുന്ന ഗാനം രചന സുനിൽകുമാർ പനമണ്ണ. ഈണം നൽകി പഠിപ്പിക്കുന്നത് അരക്കൽ നന്ദകുമാർ. പഠിക്കുന്നത് ദിവ്യ എസ്.
1: നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലളിതാനത്തിൻ്റെ പല്ലവിതട്ടം ഒന്നുകൂടെ ഒന്ന് പാടി നോക്കൂ.

0: ഇനി നമുക്കതിന്റെ ചരണത്തിലേക്ക് പോവാം. ആദ്യം അതൊന്ന് എഴുതിയെടുത്തോളൂ. ആത്മാവിലാരോ
1: ആത്മാവിലാരോ
0: തന്ത്രികൾ മീട്ടിയൻ
1: തന്ത്രികൾ
0: മീട്ടിയൻ
1: അനുരാഗഗാനം അനുരാഗഗാനം
0: ആലപിച്ചു
1: ആലപിച്ചു.
0: അടുത്ത വരി നിലാവും താരവും
1: നിലാവും
0: താരവും നീലാകാശവും
1: നീലാകാശവും
0: താലങ്ങളേന്തി
1: താലങ്ങളേന്തി
0: കൈകൂപ്പി നിന്നു
1: കൈകൂപ്പി നിന്നു
0: പലതും പറഞ്ഞെന്നെ
1: പലതും പറഞ്ഞെന്നെ
0: നോക്കി നിന്നു
1: നോക്കി നിന്നു.
0: അതൊന്ന് വായിച്ചു നോക്കൂ.
1: ആത്മാവിലാരോ തന്ത്രികൾ മീട്ടിയൻ
0: മീട്ടിയൻ
1: മീട്ടിയൻ അനുരാഗഗാനം ആലപിച്ചു നിലാവും താരവും നീലാകാശവും താലങ്ങളേന്തി കൈകൂപ്പി നിന്നു പലതും പറഞ്ഞെന്നെ നോക്കി നിന്നു.
0: ഇതിന്റെ ഈണം അനുപലയെ പോലെ തന്നെയാണ്. നമുക്കൊന്ന് പാടി നോക്കാം.

0: ഇത് താളത്തിൽ പറഞ്ഞു കേട്ടോ.
1: നീലാവും താരവും നീലാകാശവും, നീലാവും താരവും നീലാകാശ

0: അപ്പൊ ഇത്രയും ഭാഗം മനസ്സിലായില്ലേ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ.
1: ഇതുവരെ കേട്ടത് ലളിത സംഗീത പാഠം, രചന സുനിൽ കുമാർ പനമണ്ണ, ഈണം നൽകി പഠിപ്പിച്ചത് അരക്കൽ നന്ദകുമാർ, പഠിച്ചത് ദിവ്യ എസ്.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
0: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
0: ഗാന്ധിമാർഗം.

0: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് മെയ് 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
1: ആകാശവാണി തൃശൂർ, ചലച്ചിത്ര ഗാനങ്ങൾ. ട്രിവാൻഡ്രം ലോഡ്ജ്, ഈ ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് എഴുതി, എം ജയചന്ദ്രൻ ഇടമിട്ട് രാജേഷ് കൃഷ്ണൻ പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
0: സ്വർണ്ണവിലയിൽ മാറ്റമില്ല. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 14,385 രൂപയ്ക്കും പവന് 115,080 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാര റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7:00.
4: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
6: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
5: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
6: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
5: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MB ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അദിതി രവി. രാത്രി 9:30.
1: ആകാശവാണി തൃശൂർ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമ്മയുടെ പുതിയൊരു

0: അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് പാട്ടോർമകളിൽ എം ജി നഗർ ചെമ്പുകാവിൽ നിന്നും എ എം ജോണി എഴുതിയ കത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജോണി പാട്ടോർമകൾക്കായി എഴുതിയ കത്ത് ഞാൻ വായിക്കാം. ഞാൻ എറണാകുളത്ത് താമസിക്കുന്ന കാലം 1967 മുതൽ 70 വരെ തൃശൂരിൽ നിന്നും മധ്യവേനൽ അവധിക്കാലത്ത് അമ്മാവന്റെയും അച്ഛൻ പെങ്ങൾമാരുടെയും മക്കൾ എറണാകുളത്ത് വരും. വന്നുകഴിഞ്ഞാൽ ബോൾഗാട്ടി പാലസ്, വല്ലാർപാടം, വില്ലിംഗ്ടൺ ഐലൻഡ് എന്നിവിടങ്ങളിലേക്ക് മച്ചുവ അഥവാ തോണിയിൽ യാത്ര ചെയ്യുവാൻ നല്ല രസമാണ്. വള്ളത്തിന്റെ അരികിലിരുന്ന് വെള്ളത്തിൽ കൈയിട്ട് രസിക്കുമായിരുന്നു. ഭാര്യ എന്ന സിനിമയിൽ സത്യനും രാഗിണിയും മകളും ചേർന്ന് തോണിയിൽ പോകുന്ന രംഗമുള്ള പെരിയാറെ പെരിയാറെ പർവ്വതനിരയുടെ പനിനീരെ എന്ന ഗാനമാണ് ഓർമ്മയിൽ വരിക. വിദേശികൾ കൊച്ചിയിൽ വരുമ്പോൾ കൂടുതലും കരയിൽ സൈക്കിൾ റിക്ഷയും ജലഗതാഗതത്തിനെ മച്ചുവയുമാണ് ഉപയോഗിക്കുക. വഞ്ചി തുഴയുന്നതും പ്രസ്തുത ചിത്രത്തിലേതുപോലെ തന്നെ ബോട്ടിന്റെ ശബ്ദമില്ലാത്തപ്പോൾ വള്ളം തുഴഞ്ഞു പോകുമ്പോൾ ക്ലാ ക്ലാ എന്ന ശബ്ദവും. എ എം ജോണിയോട് നമുക്കൊന്ന് സംസാരിക്കാം.
1: ഹലോ.
0: ഹലോ. നമസ്കാരം, ഇത് തൃശൂർ ആകാശവാണി എന്നാണ്. പാട്ടോർമകളിലേക്ക് ഒരു കത്ത് അയച്ചത് കിട്ടിയിട്ടുണ്ട്. മധ്യവേനൽ അവധിക്കാലത്തിന്റെ ഓർമ്മകളാണ് പാട്ടോർമകളിൽ എഴുതിയിട്ടുള്ളത്.
1: മധ്യവേനലാണല്ലോ, അതാണ് എഴുതാൻ കാരണം. എന്റെ വീട്ടില് കുടിവെക്കണ്ടേ, അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് ഞാൻ എഴുതിയിട്ടത്. അപ്പൊ അവരായിട്ടുള്ള കളിയും എന്റെ വീട്ടിലുള്ള ക്യാരംസും ഷീറ്റും അങ്ങനെയുള്ള കുറെ ഇൻഡോർ പ്ലേസിന് വേണ്ടിട്ടാണ് ഞാൻ എഴുതി വിട്ടത്. അപ്പൊ അവർക്കത് നേരം പോക്കാണ്. മൊബൈലൊക്കെ നോക്കാൻ നല്ലതാണല്ലോ വെച്ചിട്ട് ഞാനത് ആക്കി കൊടുത്തതാണ്. അപ്പൊ അവര് ആ പാട്ട് ഞാൻ യൂട്യൂബിൽ അടിച്ചു കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ നന്നായി പാട്ടൊന്നും എഴുതി കൊടുക്കപ്പോ ഞാൻ എഴുതി കൊടുക്കുകയാണ് ഞാൻ പാട്ട്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിലുള്ള പല കളികളും ഉണ്ടായിരുന്നല്ലോ. എന്റെ കുട്ടികൾക്ക് ഒരുപാട് കളികളുണ്ട്, വേണ്ട ഓടി കളിക്കലും ഗോലി കളിക്കലും അങ്ങനെയുള്ള പല കളികളൊക്കെ ഉണ്ടല്ലോ, കൊമ്പരം കൊത്തിൽ അതൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഓരോ സീസണിലാണ്. ഇപ്പൊ ഇവർക്കൊന്നും ആ സീസണൊന്നും ഇല്ല. അതായത് കാലത്ത് പഠിക്കാൻ പോയി വേണ്ട ട്യൂഷന് പോയി വരുമ്പോഴത്തേക്കും ഈ പിള്ളേർക്ക് അതിനൊന്നും സമയം കിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഈ രണ്ടു മാസം കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കില്ല. പക്ഷെ അത് രണ്ടു മാസം കഴിഞ്ഞ് ഇവർക്ക് പിന്നെ അത് മറക്കുകയും ചെയ്യും.
0: ഇതില് ഭാര്യ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
1: 69 മുതൽ 96 വരെ ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്താ വെച്ചാൽ ആ അതുപോലെ വഞ്ചി തുഴയുന്നതാണ് മച്ചുവ എന്ന് പറയുന്നത്. കുട്ടിക്കാര് ഭാര്യ സിനിമയിൽ കാണിക്കുന്ന വഞ്ചി മച്ചുവ എന്ന് പറയുന്നത്. അപ്പൊ ആ മച്ചുവ തുഴയുമ്പോഴത്തേക്ക് ആ തുഴയുന്ന പങ്കായത്ത് വെള്ളം വേണം, വളരെ സ്ലോവിലെ വെള്ളം വരുള്ളൂ. പങ്കായത്തെ വീതികളായിരുന്നു. അപ്പൊ അത് കളകളകളാന്ന് പറഞ്ഞു പോകും. അതേസമയം കേവ് വെള്ളത്തിലാണെങ്കിൽ അത് വലിയ കഴുക്കോല് എന്ന് പറയാം, കൊത്തുന്നതിന് വലിയ മുളയാണ്. ആ മുള കുത്തി വെള്ളം എടുക്കുമ്പോഴേക്കും ആ വെള്ളത്തിന്റെ ഇതിൽ പോകുമ്പോൾ അതിന്റെ ശബ്ദം കുറെ കൂടുതലുമാണ്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോ ഈ വഞ്ചി തുഴയുന്നതും മച്ചു തുഴഞ്ഞു പോകുന്നതും ഈ വലിയ കേവ് വെള്ളം തുഴയുന്നതാണ് ഓർമ്മ വരുന്നത്. കാരണം വിദേശികളൊക്കെ വന്നു കഴിഞ്ഞാൽ ബോൾഗട്ടിക്ക് പോകുന്നത് അവര് മോട്ടോർ ബോട്ടിൽ പോകാറില്ല, അവര് മച്ചുവല പോകാറ്. അതുപോലെ മട്ടാഞ്ചേരിക്കോ അല്ല വില്ലിംഗ് ടൈലിലേക്ക് പോകുമ്പോഴേ വലിയ തുറമുഖം ക്രോസ് ചെയ്ത് പോകുന്നത് ഈ വലിയ മച്ചുവലായിരിക്കും വിദേശികൾ പോകുക. അതുപോലെ തന്നെ എറണാകുളം പാർക്കിൽ ഇരിക്കുമ്പോൾ വൈകിട്ട് ഈ അരുക്കിറ്റ് ഭാഗത്ത് നിന്നുള്ള കയറുൽപ്പന്നങ്ങളൊക്കെ ഇവിടെ എറണാകുളം മാർക്കറ്റിൽ കൊണ്ട് വിപണിയിൽ കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ അവർ പാചകരിക്ക സാധനങ്ങൾ കൊണ്ടാണ് വഞ്ചി നിറച്ച് പോകുന്നത്. ആ പഴുക്കോലോട് കൂത്തുമ്പോഴുള്ള സൗണ്ട് വെള്ളം ഒഴുകി പോകുന്നത് കുറച്ചും കൂടി സ്പീഡിലായിരിക്കും. അതൊക്കെയാണ് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാര്യ സിനിമയിലെ പെരിയാറ് എന്നുള്ള പാട്ട് എഴുതി വെച്ചത്. 69 മുതൽ 96 വരെ ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഇതായിരുന്നു. പിന്നെ ബൈപ്പാസ് വന്നതോടുകൂടി മറ്റേ ഈ പനങ്ങാട്ടേക്ക് ഭാഗത്തേക്കും അരുകുറ്റികളെ ബോട്ട് സർവീസും കുറഞ്ഞു, വഞ്ചികളുടെ എണ്ണം കുറഞ്ഞു, ആൾക്കാർ കൂടുതൽ റോഡ് മാർഗം ആശ്രയിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ബോട്ടിന്റെ എണ്ണം കുറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ ഈ വരാപ്പുഴ റോഡ് വന്നല്ലോ എറണാകുളം സാറെ NH66 വന്നു കഴിഞ്ഞപ്പോഴും അതിലും ബോട്ട് സർവീസ് കുറഞ്ഞു. നേരത്തെ എറണാകുളത്ത് നിന്ന് വരാപ്പുഴയ്ക്ക് ബോട്ട് ഉണ്ടായിരുന്നു. അതുപോലെ മച്ചുവയും വള്ളങ്ങളൊക്കെ അങ്ങനെ ഇതുപോലെ തന്നെ ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിച്ചതാണ്. ഇപ്പൊ അതും കുറഞ്ഞു. കരമാർഗം ഇപ്പൊ എല്ലാം പോക്കു വരും, വഞ്ചികളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നു. എടപ്പള്ളി ഇപ്പൊ അത് കഴിഞ്ഞാൽ വല്ലാർപ്പുറത്തേക്ക് പോയപ്പോഴും ആ കായലിന്റെ മങ്ങി കുറച്ചിട്ട് ആസ്വദിച്ചിട്ട് പോകുന്നു. അപ്പൊ അന്നേരം മീൻ പിടിക്കുന്ന വഞ്ചിക്കാർ മാത്രമേ അവിടെ ഉള്ളൂ.
0: അന്ന് അവധിക്കാലത്ത് ഈ അമ്മാവന്റെയും അച്ഛൻ പെങ്ങളുടെ മക്കളൊക്കെ വരും.
1: അവര് വന്നു കഴിഞ്ഞാൽ അന്ന് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നില്ല. അന്ന് അത് പാർക്കായിരുന്നു, പിന്നീട് ചിൽഡ്രൻസ് പാർക്കായിട്ട് ടിക്കറ്റ് കൊടുത്ത് ആക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിന് മുമ്പ് വരും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം ഇരുന്ന് കഴിയുമ്പോൾ എറണാകുളം മാർക്കറ്റിൽ നിന്നുള്ള വള്ളങ്ങള് ചരക്കുമായിട്ട് ഇങ്ങനെ അരുക്കുറ്റി ആലപ്പുഴ ഭാഗത്തേക്ക് പോകാറുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ നല്ലൊരു ഓർമ്മയാണ്. പിന്നെ അതിന് അത് പായവഞ്ചിയും കെട്ടി പോകുന്നുണ്ട്. അവരവിടെ നിന്ന് പോകുന്ന എറണാകുളം മാർക്കറ്റ് കഴിഞ്ഞ് സുഭാഷ് പാർക്ക് കഴിഞ്ഞാൽ അവിടെ തേവരപ്പാലം ഉണ്ട്. തേവരപ്പാലം കഴിയുമ്പോഴേക്കും അവര് അതിന്റെ മാസ്ക് കെട്ടും, വഞ്ചി പാകെട്ടാനുള്ളത്. അത് ആ മുളകടിയിട്ടാണ്. പിന്നെ അത് ആ പാലം കഴിയും.

0: വിളവർ കിട്ടുമല്ലോ ഈ പാലത്തും അറിയാതെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അവര് പാകട്ടി, പിന്നെ കാറ്റിന്റെ പേര് ആ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അവർക്ക് അധികം തുഴയേണ്ട ആവശ്യം വരുന്നില്ല. കാറ്റത് ഇങ്ങനെ കാറ്റിന്റെ ഗതി അനുസരിച്ചാണ് അവര് പാകിട്ടുന്നത്, പാവഞ്ചി ആക്കുന്നത്. അപ്പൊ ആ ഓർമ്മ കാണുമ്പോ ഈ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. അതുപോലെ മറ്റേല് പോകുമ്പോ വേറെ കാര്യം കൂടി സത്യന് രാഗിലൊക്കെ ഇങ്ങനെ വെള്ളം കൈകൊണ്ട് എറിയുന്നുണ്ട്. അത് ഈ വഞ്ചിയിൽ പോകുമ്പോ യാത്രക്കാർക്ക് കൈകൊണ്ട് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ എറിയാനും പറ്റും. കൈക്കുമ്പോൾ വെള്ളം കായലിലെ വെള്ളം എടുത്ത് ഇങ്ങനെ എറിയാനൊക്കെ സൗകര്യമാണ്. അത് വളരെ പതുക്കിയാലും പോകുന്നത്. പക്ഷെ വഞ്ചി പറയുന്ന പറയാനും ചെയ്യല്ലേന്നൊക്കെ പറയും. അപ്പൊ ഞങ്ങൾ പറയും പതുക്കെ പോകും, ഞങ്ങളൊന്ന് ആസ്വദിക്കട്ടെന്നൊക്കെ പറഞ്ഞാണ് ചെയ്യാറ്.
1: അന്ന് ആ തോണി യാത്രയിലെ അല്ലെങ്കിൽ ഈ മച്ചുവയിലെ സഞ്ചരിക്കുമ്പോഴേ ഉണ്ടായിരുന്ന വേറെ ഏതെങ്കിലും ഓർമ്മകളുണ്ടോ?
0: വേറെ ഓർമ്മകളെന്ന് വെച്ചാൽ നമ്മൾ ദൂരം നോക്കുമ്പോഴത്തേക്ക് കായലും ആ ഗ്രാമപ്രദേശത്തിന്റെ ഭംഗിയും കൂടി അതിനകത്ത് ആസ്വദിക്കാൻ സാധിക്കുന്നു. അതേസമയം ദൂരേക്ക് നോക്കുമ്പോൾ കൊച്ചി തുറമുഖത്ത് കപ്പൽ കിടക്കുന്നതും നമുക്കൊരു ആസ്വാദനമാണ് ഉണ്ടാകുന്നത്. അത് അതിന്റെ കായലിൽ പോകുമ്പോൾ നമ്മൾ വെള്ളത്തിലും ബാക്കി കരയിലുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അപ്പോഴാണ് നമുക്ക് കരയുടെ ഭംഗി മനസ്സിലാക്കുന്നത്. കരയിൽ നിൽക്കുമ്പോൾ വെള്ളത്തെ കായലിന്റെ ഭംഗി ആസ്വദിക്കുന്നത് പോലെ തന്നെ കായലിനകത്ത് യാത്ര ചെയ്യുമ്പോൾ പുഴയുടെ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് കരയിലെ ഭംഗി കൂടി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്.
1: ഇവിടെ അച്ഛൻ പെങ്ങളുടെ വീട്ടിലേക്കും വരാറുണ്ടോ തൃശ്ശൂരെ? അപ്പൊ ഈ തൃശ്ശൂരിലേയും എറണാകുളത്തെയും ജീവിതം എങ്ങനെയാ നോക്കിക്കാണുന്നേ?
0: എറണാകുളം പറഞ്ഞാല് അതിനകത്ത് എല്ലാവരും അടിപൊളി ജീവിക്കുന്നത്, അവർക്ക് വേറെ നേരമില്ല. എല്ലാവരും വെറുതെ ഇരിക്കുന്ന ആൾക്കാരില്ല എറണാകുളത്ത്. എല്ലാവരും വീട്ടുകാരാണെങ്കിലും ആണുങ്ങളൊക്കെ ജോലിക്ക് പോയാലും സ്ത്രീകൾക്ക് അവിടെ ഇരുന്ന് ഈ തെങ്ങിന്റെ ഓലമടയിൽ അല്ലെങ്കിൽ ചകിരി അവിടൊക്കെ കുളങ്ങളുണ്ട്. ഓരോ പറമ്പിലും 10-20 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു കുളമുണ്ടായിരിക്കും. ആ കുളത്തിനകത്തൊക്കെ ചകിരി ചെയ്യാനിട്ട് അത് എടുത്ത് കയറ് പിടിക്കുന്നൊരു ഇതുണ്ട്. ഒരാളും വെറുതെയിരിക്കുന്നില്ല. എന്തെങ്കിലും ഒരു പരിപാടി ഇല്ല, ഒന്നുകിൽ ആട് വളർത്തൽ, കോഴി വളർത്തൽ, അങ്ങനെ എന്തെങ്കിലും സ്ത്രീകൾക്ക് വെറുതെയിരിക്കുന്ന പരിപാടിയില്ല. എല്ലാവരും രാവിലെ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ഭർത്താക്കന്മാർ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ ഇതൊക്കെ ഇതിനോടുള്ള അനുബന്ധിച്ചുള്ള പരിപാടികളായിരിക്കും. കയറ് പിരിക്കല് ചെറുതായിട്ടാണെങ്കിലും അത് പിരിച്ച് അത് ചെറിയ കയറായിരിക്കും, മുത്തരി കയറൊക്കെ ആയിരിക്കും. അതൊക്കെ പിരിച്ച് അതെങ്ങനെ ആയിരിക്കും അത് വലിച്ച് കൊണ്ടുപോകാനായിട്ട് അവിടെ തന്നെ ഓരോരുത്തരുടെ വീട്ടിലും ഇതിന്റെ ഏജന്റ് വരും. കയറിന്റെ അല്ലെങ്കിൽ മാർക്കറ്റിലേക്കുള്ള ആൾക്കാർ വന്നത് അവിടെ കളക്ട്. പക്ഷെ തൃശ്ശൂരാകുമ്പോ അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതൊക്കെ കേട്ട് ആകാശവാണി ഞാൻ 65 മുതൽ കേൾക്കുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ആകാശവാണിയുടെ വയലും വീലും കേട്ടുകൊണ്ട് ഞങ്ങൾ എറണാകുളത്ത് നിന്നപ്പോ ഞങ്ങളവിടെ താറാവിനെ വളർത്താൻ തുടങ്ങി. കാരണം വെച്ചാൽ അവർ താമസിക്കുന്ന വീടിനടുത്ത് കുളമുണ്ട്. അപ്പൊ അതിനകത്ത് താറാവിനൊക്കെ വളർത്തി അങ്ങനെ ഒരു ആസ്വാദനം ഉണ്ടായിരുന്നു.
1: അപ്പൊ ആകാശവാണി തൃശ്ശൂർ നിലയായിരുന്നോ അന്ന് കേട്ടിരുന്നത്?
0: അതെ, 65 തൃശ്ശൂർ നിലയം കിട്ടുന്നത്. അത് കഴിഞ്ഞ 67 എറണാകുളത്തേക്ക് പോയപ്പോൾ പിന്നെ കേൾക്കുന്നത് തൃശ്ശൂർ നിലയം കിട്ടും, എനിക്ക് തിരുവനന്തപുരം നിലയം കിട്ടും. പിന്നെ ആലപ്പുഴ വന്നപ്പോൾ അത് കുറച്ചും കൂടി സൗകര്യമായിട്ട് കേൾക്കാൻ തുടങ്ങിയത് തിരുവനന്തപുരമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ തൃശ്ശൂർക്ക് വന്നപ്പോ ഞാൻ ഇപ്പൊ 30 കൊല്ലമായിട്ട് തൃശ്ശൂർ നിലയാണ് കേൾക്കുന്നത്. ഇപ്പൊ ആപ്പ് വന്നപ്പോ ഞാൻ ഇടയ്ക്ക് മൊബൈലിൽ കൂടെ മറ്റുള്ള സ്റ്റേഷനിടയ്ക്ക് കേൾക്കാറുണ്ട്. എന്നാലും തൃശ്ശൂർ വിട്ടൊരു കളിയില്ല.
1: ഇപ്പൊ എവിടെയാണ് താമസം?
0: താമസിക്കുന്നത് ഇവിടെ MG നഗർ, ചെമ്പുകാവ് MG നഗറിൽ താമസിക്കുന്നത്.
1: എറണാകുളത്ത് അന്ന് താമസിച്ചിരുന്നത് എന്തുമായി ബന്ധപ്പെട്ട വീട് അവിടെയായിരുന്നോ?
0: അതെ, അപ്പന്റെ ജോലി അവിടെയാണ്. ബാങ്കിലായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ താമസം മാറി പോയതാണ്. അപ്പൊ അവിടെ ഇവിടുത്തെ വീട് കൊടുത്ത് തൃശ്ശൂർ വീട് കൊടുത്ത് പോയിട്ട് അവിടെ വീട് മേടിച്ച് താമസിച്ചു. പാലാരോട് താമസിച്ചിരുന്നു,
1: കത്തിലെഴുതിയിട്ടുണ്ട്.
0: പിന്നെ അത് കഴിഞ്ഞ അപ്പനൊക്കെ അവിടെ വെച്ച് മരിച്ചുപോയി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ വരുമ്പോ എപ്പോഴും തൃശ്ശൂർ പോകേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അനിയനെ സ്ഥലം വിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടു വീടായിട്ട് താമസിക്കുന്നു. അനിയൻ പറോട്ടയിലെ താമസിക്കുന്നു, ചെമ്പുകാവിലെ താമസിക്കും, MG നഗറിൽ.
1: പിന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട്ടിലിപ്പോ ഭാര്യ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മകളുള്ളൂ, മകളെ കെട്ടിച്ചു വിട്ടു. മകൾക്ക് രണ്ട് കുട്ടികൾ, രണ്ടാമത്തെ കുട്ടി 7 വയസ്സുണ്ട്.
1: അപ്പൊ നമുക്ക് ഈ പാട്ടോർമകളിലൂടെ ഓർക്കുന്ന ഈ ഗാനം നമുക്ക് കേൾക്കാം ഇനി.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ഓക്കെ. കാനം ഇ.ജെ. പൊൻകുന്നം വർക്കി എന്നിവരുടെ തിരക്കഥയിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത് 1962 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഭാര്യ. സത്യൻ, രാജശ്രീ, രാഗിണി, കോട്ടയം ചെല്ലപ്പൻ, SP പിള്ള, മണവാളൻ ജോസഫ്, ബഹദൂർ, അടൂർ പങ്കജം തുടങ്ങി നിരവധി പേർ ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തി. സത്യന്റെ ബെന്നി എന്ന കഥാപാത്രവും രാഗിണിയുടെ ലീല എന്ന കഥാപാത്രവും അവരുടെ ഒരു ആൺകുഞ്ഞും പെൺകുഞ്ഞും ചേർന്ന് ഒരു ചെറു തോണി തുഴഞ്ഞ് ഉല്ലസിക്കുന്ന ആ ഗാനം നമുക്ക് ആസ്വദിക്കാം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, പാടിയത് AM രാജ, P സുശീല എന്നിവർ. ചിത്രം ഭാര്യ.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680-6311. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇനി പറയാം. 9447072669. നമ്പർ ഒരിക്കൽ കൂടി 9447072669. പാട്ടോർമകൾ ഇനി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:30 കേൾക്കാം. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് AM ജോണി, MG നഗർ, ചെമ്പുകാവ്. നിർവഹണ സഹായം സ്മിത രാജേഷ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.

ഉച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം. കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്നു കാൺക കടലിനെ കൺതുറക്കാതെ.

0: ആകാശവാണി തൃശൂർ.
1: പദ്ധതികൾ ജനക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി സുകന്യ സമൃദ്ധി യോജന.

0: മൗര്യൻ കാലഘട്ടത്തിൽ പ്രവിശ്യകൾ തമ്മിൽ സന്ദേശങ്ങൾ കൈമാറാൻ പ്രാവുകളെ അയച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ സന്ദേശ കൈമാറ്റത്തിന് ഒരു സംവിധാനം രൂപം കൊള്ളുന്നത്. ഷേർഷാ സുരിയുടെ മുഗൾ ഭരണകാലത്ത് ബംഗാൾ മുതൽ സിന്ധു വരെ നീളുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിലവിൽ വന്നതോടെ സന്ദേശങ്ങളുടെ കൈമാറ്റം കുതിരകളിലൂടെയായി മാറി. കേരളത്തിൽ കൊച്ചിയിലും തിരുവിതാംകൂറിലും സന്ദേശവാഹകരായിരുന്നവരെ വിളിച്ചിരുന്നത് അഞ്ചലോട്ടക്കാർ എന്നായിരുന്നു. ബ്രിട്ടീഷുകാരാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു തപാൽ സംവിധാനം നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കുന്നത്. തുടർന്ന് 1774 ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് പൊതുജനത്തിനുവേണ്ടി തപാൽ സംവിധാനം തുറന്നു നൽകിയത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന തപാൽ സംവിധാനം ഭാരത സർക്കാരിന്റെ കീഴിൽ വരികയും പ്രവിശ്യകളിലായി ചിതറിക്കിടന്നിരുന്ന എല്ലാ തപാൽ സംവിധാനങ്ങളെയും ഇന്ത്യ പോസ്റ്റ് എന്ന കുടക്കീഴിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 23,000 പോസ്റ്റ് ഓഫീസുകളുമായി അന്ന് ആരംഭിച്ച ആ തപാൽ സംവിധാനം ഇന്ന് 1.65 ലക്ഷത്തോളം പോസ്റ്റ് ഓഫീസുകളുടെ ശക്തിയോടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയായി മാറിയിരിക്കുകയാണ്. ഒരു സന്ദേശവാഹക സംവിധാനത്തിലുപരി ജനങ്ങളുടെ ജീവിതത്തിനെ ഒരു സാമ്പത്തിക അടിത്തറ പാകാനും ഇന്ത്യ പോസ്റ്റ് ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി റെക്കറിംഗ് ടേം ഡെപ്പോസിറ്റുകൾ പോലുള്ള പരമ്പരാഗത നിക്ഷേപ പദ്ധതികൾക്ക് പുറമെ മറ്റ് അനേകം പദ്ധതികളും ഇന്ത്യൻ തപാൽ വകുപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അത്തരത്തിൽ ഒരു നിക്ഷേപ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. പെൺകുട്ടികൾ ഒരു കുടുംബത്തിന്റെ വിളക്കും വെളിച്ചവുമാണ് എന്ന് അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അവളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഓരോ അച്ഛനും അമ്മയ്ക്കും തങ്ങളുടെ പ്രതീക്ഷകൾക്ക് ചിറക് പകരാൻ സാമ്പത്തിക അടിത്തറ നൽകുന്ന പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. January 22 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി രാജ്യത്തിനു മുൻപിൽ സമർപ്പിക്കപ്പെടുന്നത്. ഹരിയാനയിലെ പാനിപത്തിൽ ആരംഭിച്ച ഈ പദ്ധതിയിൽ ഓരോ വർഷം കഴിയും തോറും പങ്കാളികളാകുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഈ പരിപാടിയിൽ സുകന്യ സമൃദ്ധി യോജന പദ്ധതിയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് തൃശൂർ ഡിവിഷനിലെ പോസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് സൂപ്രണ്ടായി ജോലി ചെയ്യുന്ന രാകേഷ് രവിയാണ്.
1: ഭാരത സർക്കാർ പോസ്റ്റ് ഓഫീസിലൂടെ നടത്തിവരുന്ന ഒരു സുപ്രധാന സമ്പാദ്യ പദ്ധതിയായ സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ 2015 ഈ നിക്ഷേപ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, വിവാഹം എന്നിവയ്ക്കായി അവരെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശലക്ഷ്യം. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുക. കുറഞ്ഞത് 250 രൂപയാണ് ആദ്യ നിക്ഷേപമായി നടത്തേണ്ടത്. പിന്നീട് ഒരു സാമ്പത്തിക വർഷം ചുരുങ്ങിയത് 250 രൂപയും പരമാവധി 1.5 ലക്ഷം രൂപ വരെയും ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാവുന്നതാണ്. കൂടാതെ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ആദായ നികുതി ഇളവും ലഭിക്കുന്നതാണ്. 15 വർഷമാണ് നിക്ഷേപം നടത്തേണ്ടത്. അതിനുശേഷം 21 വർഷം പൂർത്തിയാവുമ്പോൾ നിക്ഷേപ തുകയും പലിശ സഹിതം തിരിച്ചു ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ലഭിക്കുന്ന പലിശയ്ക്കും ആദായ നികുതി ഇളവ് ലഭിക്കുന്നതാണ്. ഒരു വീട്ടിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ പദ്ധതിയിൽ ചേരാൻ അർഹതയുള്ളത്. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, മാതാപിതാക്കൾ ആരുടെയെങ്കിലും KYC രേഖകളുമാണ് അക്കൗണ്ട് തുടങ്ങുന്നതിന് രേഖകളായി സമർപ്പിക്കേണ്ടത്. ഈ പദ്ധതിയുടെ പ്രത്യേകത ഉയർന്ന പലിശ നിരക്കാണ്. നിലവിൽ 8.2% സുകന്യ സമൃദ്ധി യോജനയ്ക്ക് നൽകി വരുന്ന പലിശ നിരക്ക്. ഉദാഹരണത്തിന്, ഒരക്കൗണ്ടിൽ 1,000 രൂപ വെച്ച് പ്രതിമാസ നിക്ഷേപം നടത്തുകയാണെങ്കിൽ 15 വർഷം കൊണ്ട് ആകെ 180,000 രൂപയാണ് നിക്ഷേപിക്കപ്പെടുന്നത്. 21 വർഷത്തിന് ശേഷം കാലാവധി പൂർത്തിയാക്കുമ്പോൾ തിരികെ ലഭിക്കുന്നത് ഏകദേശം 5.5 ലക്ഷം രൂപയാണ്. ഭാരത സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടത്തുന്ന നിക്ഷേപ പദ്ധതി ആയതിനാൽ നിക്ഷേപം പൂർണ്ണമായും സുരക്ഷിതവുമാണ്. ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഉതകുന്ന ഏറ്റവും നല്ല നിക്ഷേപ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ചെറിയ തുകയിലൂടെ ദീർഘകാല നിക്ഷേപ സുരക്ഷ ഉറപ്പാക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
0: ഉയർന്ന ആദായവും സുരക്ഷിതമായ നിക്ഷേപ സംവിധാനവും സുകന്യ സമൃദ്ധിയെ കൂടുതൽ ജനകീയമാക്കുന്നു. പ്രസ്തുത പദ്ധതിയെക്കുറിച്ച് തന്റെ തൊഴിൽ ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് പോസ്റ്റ്മാൻ അക്ഷയ് ശങ്കർ KS.
2: നമ്മൾ പോസ്റ്റ് കൊടുക്കാനായിട്ട് പരമാവധി വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ

0: അമ്മമാരും അല്ലെങ്കിൽ മുത്തശ്ശിമാരും ഒക്കെ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്നാണ് ഈ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിക്ഷേപ പദ്ധതികൾ പോസ്റ്റ് ഓഫീസിലുണ്ടോ എന്ന്. അങ്ങനെയുള്ള പ്രധാനമായിട്ടുള്ള രണ്ട് നിക്ഷേപ പദ്ധതികളാണ് സുകന്യ സമൃദ്ധി യോജന SSY എന്ന് പറയുന്ന പദ്ധതിയും പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് PPF എന്ന് പറയുന്ന പദ്ധതിയും. ഇതിൽ സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന പദ്ധതി പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അവർക്ക് വേണ്ടി വീട്ടിലെ മാതാപിതാക്കൾ അച്ഛനോ അമ്മയ്ക്കോ മാത്രമാണ് ഈ ഒരു അക്കൗണ്ട് ചേരാനായിട്ട് സാധിക്കുക. അപ്പോൾ അക്കൗണ്ട് ചേരാനായിട്ട് ആവശ്യമായിട്ടുള്ള രേഖകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ കാർഡിൻ്റെ കോപ്പി, ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പിന്നെ ചേരുന്നത് അച്ഛനാണോ അമ്മയാണോ ആരാണെങ്കിലും അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, 2 ഫോട്ടോ, ഇത് മാത്രമാണ് ഈ ഒരു അക്കൗണ്ട് ചേരാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. പിന്നെ അക്കൗണ്ട് ചേരുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട തുക മിനിമം 280 രൂപയാണ് നമുക്ക് അടയ്ക്കാൻ സാധിക്കുക. മാക്സിമം നമുക്ക് 1.5 ലക്ഷം രൂപ വരെയും അടയ്ക്കാം. നമ്മൾ കൊല്ലത്തിൽ മിനിമം 250 എങ്കിലും അടച്ചിരിക്കണം, എന്നാലാണ് അക്കൗണ്ട് ആക്റ്റീവായി നിൽക്കുള്ളൂ. നമ്മൾ എത്ര നമുക്ക് പൈസ കയ്യിലുണ്ടാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് നിക്ഷേപിക്കാവുന്നതാണ്. ഇന്ത്യയിലുള്ള ഏത് പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ടും അത് നിക്ഷേപിക്കാവുന്നതാണ്, ഓൺലൈൻ വഴി നിക്ഷേപിക്കാവുന്നതാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു അക്കൗണ്ടിലുണ്ട്. 8.2% ഈ ഒരു അക്കൗണ്ടിൻ്റെ പലിശ നിരക്ക് വരിക. നമ്മൾ നിക്ഷേപിക്കുന്ന തുക എത്രയാണോ അതിന് ആനുപാതികമായിട്ടാണ് നമുക്ക് അവസാനം കാലാവധി തീരുന്ന സമയത്ത് അല്ലെങ്കിൽ മെച്വർ ആവുന്ന സമയത്ത് നമുക്ക് ഫുൾ എമൗണ്ടായിട്ട് മടക്കി കിട്ടുന്നത്. 21 കൊല്ലമാണ് ഈ അക്കൗണ്ടിൻ്റെ കാലാവധിയെങ്കിലും 18 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടോ മാരേജിന് വേണ്ടിയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അക്കൗണ്ടിലുള്ള പൈസ അതിൻ്റെ പലിശയും കൂടിയിട്ട് നമുക്ക് വിഡ്രോവൽ എടുക്കാവുന്നതാണ്. 18 വയസ്സ് കഴിയുമ്പോൾ ഈ അക്കൗണ്ട് മൈനറായിരുന്ന കുട്ടിയുടെ പേരിലുള്ള അക്കൗണ്ട് KYC അപ്ഡേറ്റ് ചെയ്ത് സ്വന്തം പേരിലേക്ക് അത് മാറ്റി കൊടുക്കേണ്ടതാണ്.
1: പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഭാവി ജീവിതത്തിനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നതാണ് സുകന്യ സമൃദ്ധി യോജനയുടെ ഉദ്ദേശലക്ഷ്യങ്ങളിൽ ഒന്ന്. ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ ഈ പദ്ധതിയിലൂടെ പണം പിൻവലിക്കുന്നതിനെപ്പറ്റി സംസാരിക്കുന്നത് ബ്രഹ്മകുളം ബ്രാഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായ ജെന്നിഫർ VJ.
2: പെൺകുട്ടികളുടെ പേരിൽ, കൃത്യമായി പറഞ്ഞാൽ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ ചേരാനായി സാധിക്കുന്ന ഏറ്റവും നല്ല സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. ഇതിലെ ഏറ്റവും ആദ്യത്തെ നിക്ഷേപം, അല്ലെങ്കിൽ ചേരുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട ആദ്യത്തെ പൈസ 250 രൂപയാണ്. പിന്നീട് ഇതൊരു ഫിനാൻഷ്യൽ ഇയറിൽ 1.5 ലക്ഷം രൂപ വരെ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ഈ സ്കീമിൻ്റെ കാലാവധി എന്ന് പറയുന്നത് കുട്ടി എപ്പോൾ ചേരുന്നു അത് മുതൽ 21 വർഷം വരെയാണ്. 21 വയസ്സല്ല, 21 വർഷം, അതാണ് ഇതിൻ്റെ കാലാവധി. ഇതിൽ ആദ്യത്തെ 15 കൊല്ലം വരെ നമ്മളിതിൽ പൈസ നിക്ഷേപിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 1.5 ലക്ഷം വരെ ഇടാം. പിന്നെ ഇതിൽ എല്ലാ മാസവും അടയ്ക്കണം എന്ന് നിർബന്ധമില്ല, നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ആയിട്ട് പൈസ അടച്ചാലും മതിയാവും. അത് ഇത്ര ഇടണം, ഇത്ര എമൗണ്ട് ഇടണം എന്നും നിർബന്ധമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രധാനമായും പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിനും അല്ലെങ്കിൽ പഠന ആവശ്യത്തിനോ ആയിട്ട് രൂപീകരിച്ചിട്ടുള്ള പദ്ധതി. വിവാഹത്തിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. അതേസമയം പഠനത്തിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞോ അല്ലെങ്കിൽ +2 കഴിഞ്ഞോ പഠനത്തിൻ്റെ ആവശ്യമാണെങ്കിൽ അക്കൗണ്ടിലുള്ള പൈസയുടെ പകുതിയോളം നമുക്ക് വിഡ്രോവൽ ചെയ്യാവുന്നതാണ്. ഇതിന് നമുക്ക് അല്ലാത്ത വേറൊരു എക്സെപ്ഷണൽ കേസിൽ നമുക്ക് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായി സാധിക്കില്ല. പിന്നെ കുട്ടിയുടെ മരണം, അല്ലെങ്കിൽ ഗാർഡിയൻ്റെ മരണം, അതൊക്കെ വരേണ്ടി വരും. അല്ലാത്ത സമയം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് 21 വർഷം, അത് തന്നെയാണ് ഇതിൻ്റെ കാലാവധി. 18 വയസ്സിന് ശേഷം ഇത് ഈ അക്കൗണ്ട് പൂർണ്ണമായും പെൺകുട്ടിയുടെ പേരിലേക്ക് മാറ്റേണ്ടതാണ്. ഇത് ചേരുന്നത് കുട്ടിയുടെ പേരിലും കുട്ടിയുടെ പാരൻറ്റിൻ്റെ പേരിലുമാണ്. പാരൻ്റ് അച്ഛനോ അമ്മയോ പേരിലാണ് ഈ അക്കൗണ്ട് ആരംഭിക്കുന്നത്. ഒരിക്കലും ഗ്രാൻഡ് പാരൻസിൻ്റെ പേരിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യരുത്. പിന്നെ ഇതിൽ ഡിഫോൾട്ട് ഫീ വരുന്നതാണ്, അതായത് ഇപ്പോൾ ഒരു വർഷം നമ്മൾ തുടർച്ചയായിട്ട് ഒരു വർഷം നമ്മൾ കാശൊന്നും തന്നെ ഇട്ടില്ലെങ്കിൽ നമുക്ക് ഡിഫോൾട്ട് ഫീ 50 രൂപ വരുന്നതാണ്. ഇപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പം നമ്മൾ 3 വർഷം നമ്മൾ അക്കൗണ്ടിൽ പൈസ ഒന്നും ഇട്ടില്ലെങ്കിൽ നമുക്ക് ഒരു വർഷം മിനിമം എമൗണ്ടായി 250 മിനിമം എമൗണ്ട് എന്നല്ല, ഒരു വർഷം നമ്മൾ 250 രൂപയാണ് പ്ലസ് 50 രൂപ ഫൈനാണ് നമുക്ക് വരുന്നത്. അങ്ങനെ ഇപ്പോൾ 3 വർഷം നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് 900 രൂപ വെച്ചിട്ട് അക്കൗണ്ട് ആക്റ്റീവ് ആക്കാവുന്നതാണ്. എന്തുകൊണ്ടും ഒരു പെൺകുട്ടി എന്നുള്ള പേരിൽ ചേരാൻ പറ്റുന്ന ഒരു നല്ല പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന.
1: തന്റെ ചെറു പെൺമക്കൾക്ക് വേണ്ടി സുകന്യ സമൃദ്ധി യോജന സ്കീമിന്റെ ഭാഗമായി മാറിയ ആകാശവാണി തൃശൂർ നിലയത്തിലെ അവതാരകയായ ജൂബിൾ C. ഫ്രാൻസിസ് തന്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു.
3: ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. പെൺമക്കൾക്കായി അവരുടെ മാതാപിതാക്കൾ സമ്പാദ്യം കരുതി വെക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇത് അവർക്ക് ഭാവിയിൽ സുരക്ഷയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തിയും നൽകും. മൂത്ത മകൾക്ക്

0: ഒരു വയസ്സായപ്പോഴാണ് പോസ്റ്റ്മാൻ വീട്ടിൽ വന്ന് സുകന്യ സമൃദ്ധി സ്കീമിനെ പറ്റി സംസാരിക്കുന്നതും ഞങ്ങൾ ചേരാൻ തീരുമാനിച്ചതും. കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി മാസം തോറും ചെറിയൊരു തുക നിക്ഷേപിച്ച് അവർക്ക് 18 വയസ്സോ 21 വയസ്സോ ആകുമ്പോൾ പലിശ സഹിതം പണം പിൻവലിക്കാം. ഗവൺമെന്റ് സ്കീമായതുകൊണ്ട് സുരക്ഷിതവുമാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്ന സേവിങ്സ് പദ്ധതിയാണ് സുകന്യ സമൃദ്ധി സ്കീം. അടവ് തെറ്റിയാലും കുഴപ്പമില്ല. അക്കൗണ്ട് ഡിയാക്ടിവേറ്റ് ആയാൽ 50 രൂപ ഫൈൻ അടച്ച് റിയാക്ടിവേറ്റ് ചെയ്യാവുന്നതേയുള്ളൂ. ഒരു വീട്ടിലെ 2 പെൺകുട്ടികളെ മാത്രമേ ഈ സ്കീമിൽ ചേർത്താൻ പറ്റൂ. എല്ലാ പെൺകുട്ടികൾക്കും ഈ സ്കീം വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.
1: സുകന്യ സമൃദ്ധി യോജനയിൽ തന്നെ ആകർഷിച്ച വസ്തുതകളെ പറ്റി പറയുകയാണ് KSFE മാനേജറായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീമതി അമ്പിളി VS.
2: പോസ്റ്റ് ഓഫീസിൻ്റെ നാഷണൽ സേവിങ്സ് സ്കീം പോലെയുള്ള പദ്ധതികളിൽ ഞാൻ നേരത്തെ ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് സുകന്യ സമൃദ്ധി യോജന എന്നൊരു സ്കീം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ മാസം മിനിമം 250 രൂപ മതി, മാക്സിമം 12,500 രൂപ വരെ ഒരു മാസം നമുക്ക് ആ സ്കീമിൽ നിക്ഷേപിക്കാമെന്ന് അവർ പറഞ്ഞു. മിനിമം 250 രൂപ, മാക്സിമം 12,500 രൂപ വരെ. പിന്നെ നമ്മൾ ഈ നിക്ഷേപിക്കുന്ന എമൗണ്ടിന് 8.6% ഇൻട്രസ്റ്റ് കിട്ടുമെന്നുള്ളത് ഒരു മെച്ച നല്ലൊരു സ്കീമായിട്ട് തോന്നി. അതുപോലെ ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ആണ്. പിന്നെ മച്യൂരിറ്റി ബെനിഫിറ്റിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടും മച്യൂരിറ്റിയിൽ കിട്ടുന്ന എമൗണ്ടും ടാക്സ് ഫ്രീ ആണെന്നുള്ളതും അതിൻ്റെ ഒരു അട്രാക്ഷനായിട്ടാണ് തോന്നിയത്. പിന്നെ പെൺകുട്ടികൾക്ക് 18 വയസ്സാവുന്ന സമയത്ത് ഏകദേശം 50% തുക നമുക്ക് അവരുടെ ഹയർ സ്റ്റഡീസിനും അതുപോലെയുള്ള അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ അതിൽ ആകർഷിച്ചത്. അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചേർന്ന. അപ്പോൾ അവരുടെ ഹയർ സ്റ്റഡീസ് ഒക്കെ ആവുന്ന സമയത്തേക്ക് നല്ലൊരു എമൗണ്ട് ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പോൾ ഇതെനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സ്കീമായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാനിതിൽ ചേർന്നത്.
1: സ്ത്രീകളെ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമാക്കുന്നതിനു വേണ്ടി അവരെ ചെറുപ്രായത്തിൽ തന്നെ വാർത്തെടുക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന ക്യാമ്പയിൻ. അതിന്റെ ഭാഗമായി വരുന്ന സുകന്യ സമൃദ്ധി യോജന എന്ന സ്കീം ഈ ലക്ഷ്യം നിറവേറ്റാനുള്ള ചവിട്ടുപടിയായി പ്രവർത്തിക്കുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള പണം ഈ പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിനെ കണ്ടെത്താൻ സാധിക്കുന്നു. ഇതിലൂടെ അവരുടെ ഭാവി സുരക്ഷിതമാകുകയും ചെയ്യുന്നു. സുകന്യ സമൃദ്ധി യോജനയിൽ പങ്കാളികളായി നമുക്ക് നമ്മുടെ പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കി അവരെ രാഷ്ട്ര നിർമ്മിതിക്ക് സജ്ജരാക്കാം. പദ്ധതികൾ ജനക്ഷേമത്തിനായി പരിപാടി സമാപിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ചാണ് ശ്രോതാക്കൾ കേട്ടത്. നിർവഹണ സഹായം ജെസ്ലോ ഇമാനുവൽ ജോയ്, നിർവഹണം അഞ്ജു പി അർജുനൻ. പദ്ധതികൾ ജനക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
3: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
3: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

ആകാശവാണി തൃശൂർ നവഗീതികൾ. നവഗീതികളിൽ എന്നാദ്യം ബൊമ്മൈ നായകി എന്ന ചിത്രത്തിൽ ഡി സത്യപ്രകാശ് പാടിയ ഗാനം.

0: ആയിരുന്നു എൻ്റെ അമ്മയും കളിക്കൂട്ടുകാരനും എല്ലാം എല്ലാം എല്ലാം അച്ഛനായിരുന്നു.
1: പുഷ്പേ, പുഷ്പേ,
2: അച്ഛാ ഒന്ന് വേഗം വരുന്നുണ്ടാ, വേഗം വരാൻ.
1: ഹാ, നീ എന്നെ ഇങ്ങനെ ഓടിക്കാതെ മോളെ, നീ ഒന്ന് നിന്നേ.
2: ഇല്ല, എനിക്ക് ഇനിയും കളിക്കണം.
1: ഓ, അങ്ങനെ പറയല്ല മോളെ, അച്ഛന് വയ്യണ്ടായി. കുറച്ചു നേരം നമുക്ക് ദേ ഈ പൂഴി മണലില് ഇങ്ങനെ ഇരിക്കാം.
2: അച്ഛനല്ലേ പറഞ്ഞത് ദേ അതുവരെ നടക്കാന്ന്.
1: അയ്യോ, ഇനി നടന്നാല് ആ കുഞ്ഞിക്കാലി വെച്ച് മോൾക്ക് തിരിച്ചു നടക്കേണ്ടി വരില്ലേ?
2: അതിന് തിരിച്ചു വരുമ്പോ എനിക്ക് നടക്കണ്ടല്ലോ.
1: പിന്നെ
2: അച്ഛൻ എന്നെ എടുക്കുമല്ലോ.
1: ഹരിച്ചാക്കിന്റെ കനമുള്ള നിന്നെയും എടുത്ത് തിരിച്ചു നടക്കാനോ? കാണാൻ ഇത്രയേ ഉള്ളൂങ്കിലും നല്ല കാനമാണ്.
2: അച്ഛനല്ലേ എപ്പം പറയില്ലേ ഞാൻ ഒരു കൊച്ചുകുട്ടിയാന്ന്.
1: വാ മോളെ, ഇവിടെ വന്നിരിക്കും, നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കാറ്റ് കൊള്ളാം, ക്ഷീണവും മാറ്റാ.
2: എനിക്ക് ആ പാലത്തിനടുത്ത് പോയി കടല് കാണണം.
1: കടല് പിന്നെ ഇവിടെ ഇരുന്നാലും കാണാലോ. ശരിക്കും കടലിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് മോൾക്ക് അറിയോ?
2: എങ്ങനെയാ
1: എന്നാ കേട്ടോ. ആദ്യം മോള് വന്ന് ഇവിടെ ഇരിക്ക. ഇനി കുറച്ചു നേരം നിന്റെ ഈ ഉണ്ട കണ്ണുകൾ തുറന്ന് പിടിച്ച് കടലിനെ തന്നെ നോക്കിയിരുന്നേ. നോക്കിയല്ലോ, ഇനി കണ്ണുകൾ രണ്ടും അടച്ചേ. സൂത്രക്കാരി, അച്ഛന് പറ്റിക്കാൻ നോക്കണ്ട. നീ കണ്ണുകൾ രണ്ടും അടച്ചാലേ അച്ഛൻ കാര്യം പറയൂ. ശരി, അച്ഛൻ തുറക്കാൻ പറയുമ്പോ മാത്രമേ തുറക്കാവൂ കേട്ടോ.
2: ശരി,
1: കണ്ണുകൾ അടച്ചല്ലോ അല്ലേ.
2: അടച്ചു.
1: ഇനി മോള് മോളുടെ കാതുകൾ രണ്ടും ഒന്ന് തുറന്നു പിടിച്ചേ. അതായത് ശ്രദ്ധിച്ചൊന്ന് കേട്ടേ.
2: ശരി.
1: കണ്ണ് തുറക്കരുതിട്ടോ.
2: ഇല്ല, തുറക്കില്ല.
1: ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ.
2: ഉണ്ട്.
1: ഇനി പറ. മോൾ എന്താ കേൾക്കുന്നത്?
2: അത് കടലിന്റെ ശബ്ദം.
1: കടലിന്റെ ശബ്ദം എന്ന് പറഞ്ഞാ?
2: തിരയുടെ ശബ്ദം.
1: പിന്നെ?
2: കാറ്റിന്റെ, കടലിരമ്പത്തിന്റെ.
1: പിന്നെ?
2: കടൽ കാക്കയുടെ.
1: പിന്നെയോ?
2: നുരയുടെ, പതയുടെ.
1: എന്നാ കണ്ണ് തുറക്കാതെ മോൾ ഇനി അച്ഛനോട് പറ. ഇപ്പൊ മോൾ എന്താ കാണുന്നത്?
2: അത് കടലിനെ, വലിയ കടലിനെ, വലിയ വലിയ കടലിനെ.
1: അത് മോള് കണ്ണു തുറന്ന് കണ്ട, ഇന്നേ വരെ കണ്ട കടലിനേക്കാളും വലിപ്പമുള്ള, മുഴക്കമുള്ള, ആഴമുള്ള കടലല്ലേ?
2: അതെ അച്ഛാ, വലിയ കടൽ, എത്രയോ വലിയ കടൽ, എത്രയോ എത്രയോ വലിയ കടൽ.
3: കാണുക കടലിനെ കൺതുറക്കാതെ. രചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: ഇങ്ങനെ ചിരിക്കാൻ.
1: അപ്പൊ പി സി അക്കാരെ അറിഞ്ഞില്ലേ? ഇന്നലെ സ്റ്റേഷൻ ഡയറക്ടർ കൊടുത്ത ഒരു ഇൻഡാസിനുള്ള മറുപടി എഴുത്താണ്. ഐ മെമ്മോനുള്ള മറുപടിയേ.
0: ഡോ തിക്കു, എന്താ പ്രശ്നം? എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
2: എന്താ പറയുക, കഴിഞ്ഞ ദിവസം ആകാശത്തിലേക്ക് വിക്ഷേപിച്ചൊരു നാടകം എഴുതി വന്നപ്പോൾ സമയത്തിരി കൂടിപ്പോയി. അതുകൊണ്ട് എന്തായി, ക്ലൈമാക്സ് ഒക്കെ ചെരുപ്പിനൊത്ത് കാല് മുറിച്ച പോലായി.
0: എന്താ അങ്ങനെ വരാൻ?
2: ദാ ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ ഒപ്പിട്ട അതേ വിദ്വാൻ തന്നെയാണ് പറ്റിച്ചത്.
0: മനസ്സിലായില്ല.
2: അദ്ദേഹം ഡയറക്ടർ ആദ്യം ഒരു കഥ പറഞ്ഞു, ഒരു കുഴഞ്ഞു മറിഞ്ഞ കഥ. ആ അലമ്പ് കഥയിൽ 110,000 കഥാപാത്രങ്ങളെ അങ്ങേര് നിർദ്ദേശിച്ച്, എന്നിട്ട് അത് 2 ദിവസത്തിനുള്ളിൽ എഴുതി പൂർത്തിയാക്കാനും പറഞ്ഞു.
1: പീസ് കേട്ടിരുന്നോ നാടകം? ഞാനായിരുന്നല്ലോ ആ നാടകത്തിലെ ഹതഭാഗ്യയായ നായിക. ദുരന്തായിരുന്നു കേട്ടോ നാടകം.
2: ഞാൻ വേണമെങ്കിൽ 10 നാടകം 2 ദിവസം കൊണ്ട് എഴുതി കൊടുക്ക, പക്ഷെ ഈ കാരണം കാണിക്കൽ നോട്ടീസിന് ഞാൻ എന്ത് മറുപടി കൊടുക്കാനാണ്?
1: ഇന്നും പുഷ്പമോള് തന്നെ ഫസ്റ്റ്.
0: അത് ശരി. മോളെയും കുട്ടി നീ എവിടെയാ കറങ്ങിയത് മായേ?
3: ഞാനേ കാന്റീൻ വരെ ഒന്ന് പോയി.
0: ഓഹോ, അങ്ങനെ വരട്ടെ. അല്ല മോളെ, പി സി അമ്മാവന് വല്ലതും ബാക്കി വെച്ചിട്ടുണ്ടോ കാന്റീനില്?
4: ഇല്ല, ഞാൻ എല്ലാം തീർത്തു.
1: അയ്യോ, അപ്പൊ ഇനി ലക്ഷ്മി ചേച്ചി എന്താ കഴിക്ക? അല്ല, മായയുടെ ഡ്യൂട്ടി കഴിഞ്ഞതല്ലേ, പോവണ്ടേ?
3: അയ്യോ, പോകണം ചേച്ചി. മാഷ് എഴുത്ത് തലയിൽ പിടിച്ചിരിക്കല്ലേ. മോളെ ഞാൻ ആരെ ഏൽപ്പിക്കും?
1: ഒരു കാര്യം ചെയ്യാം, ഞാനേ ലൈവ് സ്റ്റുഡിയോയിലേക്ക് പോവാ. മോളെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കോളാം. വാ മോള്, വാ പോവാ.
0: എടോ, ആ ഇണ്ടാസും കൈ പിടിച്ച് താനിത് എത്ര നേരായടോ ഇരിക്കണു. എന്തേലും എഴുതി കൊടുക്ക.
5: മാഷ കണ്ടോ?
0: മാഷോ? എനിക്ക് എത്ര മാഷന്മാരെ വേണം ചങ്കര. പേരും പെരുമയുള്ളൊരു മാഷ ഉണ്ടായിരുന്നതിനെ പിരിച്ചു വിട്ടില്ലേ പി ഭാസ്കര മാഷിനെ? ഹാ ഹാ, പിന്നൊരു മാഷുള്ളത് സ്റ്റുഡിയോ പരിസരങ്ങളിൽ കാണാനിടയുണ്ട്, രാഘവ മാഷ്. ബാക്കിയുള്ള 1-2 മാഷന്മാര് ഇന്ന്
5: അവധിയിലാണ്.
2: എന്താണോ ശങ്കര, എന്താ ഞാൻ വേണ്ടത്?
5: അല്ല മാഷേ, താഴത്തെ ഒരാളെ മാഷെ കാണുമെന്ന് പറഞ്ഞ് കുറെ നേരമായി.
2: ആരാത്? എന്തേലും പറഞ്ഞോ.
5: ഒരു ബാലൻ എന്നാ പറഞ്ഞത്, കൊടുവള്ളിന്ന്.
2: ഓ, ആ കൊടും ഭീകരം വന്നോ? ആ അതിശയം തന്നെ. ഞാനിതാ വരുന്നു പറ.
0: അത് ശരി, താനല്ലേടോ നേരത്തെ വലിയ വായിൽ പറഞ്ഞത്. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ടര് വന്നാലും അത് തീർക്കാതെ താഴെ ഇറങ്ങില്ല എന്നൊക്കെ.
2: മുത്തുപ്പട്ടര് എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ കടം വാങ്ങിയിട്ടില്ല.
0: ഓഹോ,
2: എന്നാൽ കൊടുവള്ളി ബാലൻ എന്ന ഈ ചങ്ങായി 6 മാസമായി കടം വാങ്ങിയ കാശ് തിരിച്ചു തരാതെ എന്നെ ചുറ്റിക്കുന്നു. ഹാ, എന്റെ ഈ ദാരിദ്ര്യകാലത്ത് അവനത് തിരിച്ചു തരാൻ തോന്നിയല്ലോ. കയ്യിലാണേൽ എണ്ണിച്ചുട്ട അപ്പങ്ങൾ പോലെ ഉള്ളു കാശ്. ഞാനതും വാങ്ങി പെട്ടെന്ന് വരാം.
0: ഓ അല്ലയോ കുമാരി മായ നാരായണൻ, ഭവനിയല്ലേ തെല്ലു മുമ്പേ പോകാൻ ധൃതി കൂട്ടിയത്? എന്താ പോണില്ലേ?
3: ഒന്നും പറയണ്ട, നാളത്തേക്കുള്ള അനൗൺസ്മെന്റ് എഴുതാൻ വിട്ടുപോയി. ആകെ മൊത്തം തിരക്കായി പോയി.
0: ഇവിടെ ഇപ്പോ തിരക്കും ബേജാറും ഇല്ലാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രാന്ന് തോന്നുന്നു. എല്ലാവർക്കും തിരക്ക്. നമ്മുടെ തിക്കുവിന്റെ കാര്യമാണ് കഷ്ടം, നിന്ന് തിരിയാൻ സമയമില്ല. എന്നാ വഴിയെ വരുന്ന എല്ലാ വയ്യാവേലികളും എടുത്ത് തലയിലിടും. നാടകമാവട്ടെ, നാട്ടുമ്പുറാവട്ടെ, ബാലരോഗാവട്ടെ, ഫീച്ചർ ആവട്ടെ, അതിനിടയിൽ സാമൂഹിക സേവനം, കമ്പനി കൂടല്.
3: ആ മാഷെ സമ്മതിക്കാൻ എന്നെ വേണം കേട്ടോ. വീട്ടിലെ കാര്യവും തന്നെ നോക്കണ്ടേ? അതിനു പുറമെ മോളുടെ സകല കാര്യവും നോക്കണം. അമ്മയില്ലാത്ത കുഞ്ഞല്ലേ അതും ഒരു പെൺകുട്ടി. മാഷതൊന്നും അറിയിക്കാണ്ടല്ലേ ആ മോളെ വളർത്തുന്നത്. പി സിക്കൊക്കെ ഒന്ന് പ്രേരിപ്പിച്ചൂടെ ഒരു 2-ാം കല്യാണത്തിന്.
0: ആരെ? തിക്കുനിയോ? ഭാഷ്ട, ഇങ്ങനെ ഒരു ആവശ്യം കൊണ്ട് ആ സവിധത്തിലേക്ക് ഒരു 100 തവണയെങ്കിലും പോയ എന്നോടാണോ മായേ നീ ഇത് പറയണേ? എടോ, അയാളുടെ മനസ്സിൽ ഇപ്പോഴും ആ പാർവതി ടീച്ചർ മരിച്ചിട്ടില്ല. അവർക്ക് പകരം വയ്ക്കാൻ വേറൊരാളില്ല അയാൾക്ക്.
3: നമുക്ക് നോക്കാം, മോള് കുറച്ചുകൂടി ഒന്ന് വളരട്ടെ, മനസ്സ് മാറ്റേണ്ടി വരും മാഷിന്.
0: മായയ്ക്ക് എന്തറിയ അയാളെക്കുറിച്ച്? 2.5 വയസ്സില് അമ്മയെ നഷ്ടപ്പെട്ട ഒരാളായാണ്. അച്ഛൻ മരിച്ചതാകട്ടെ അയാളുടെ 6-ാം വയസ്സിലും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ടീച്ചറുടെ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ സങ്കല്പിക്കാനാവില്ല അയാൾക്ക്.
3: പാവം മോള്, ചെറിയ കൊച്ചല്ലേ, അമ്മയില്ലാത്തതിന്റെ സങ്കടം എപ്പോഴും.

0: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിന് അഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
1: ആകാശവാണി കോഴിക്കോട്, സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 20 സെക്കൻഡ്.
0: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ.
1: 680
0: അവിടുന്ന് രണ്ടാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
1: ഇന്ന് ശകവർഷം 1940.
0: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ. മരം കൊണ്ട് പണിത കോണിപ്പടിയിലൂടെ കയറി വേണം അച്ഛൻ്റെ ഓഫീസ് മുറിയിലെത്താൻ. ആ മുറിയിൽ അച്ഛൻ്റെ ഇരിപ്പിടത്തിന് തൊട്ടടുത്തായിരുന്നു പി സി മാമൻ. പി സി മാമൻ എന്നാൽ എഴുത്തുകാരൻ ഉറൂബ്. അതിനപ്പുറം ലക്ഷ്മിദേവി ചേച്ചി, മായാനാരായണൻ എന്ന മായ ചേച്ചി. എപ്പം നോക്കിയാലും ചിരിയും കളിയും തമാശയും ബഹളവും തന്നെ.

0: ഉണ്ടവക്ക്. ഇന്നാളൊരു ദിവസം അവൾ എന്നോട് ചോദിക്കുക, മായേച്ചി അച്ഛനാണോ എൻ്റെ അമ്മ എന്ന്. ഞാൻ വല്ലാണ്ടായിപ്പോയി. ആ ദേ മാഷ് വരുന്നു.
1: അല്ല മായക്ക് പോകാതായില്ലേ നീ?
0: ദേ ഞാൻ ഇറങ്ങാ, ഈ അനൗൺസ്മെന്റ് ഒന്ന് എഴുതി തീർക്കേ വേണ്ടു.
2: എന്തായടോ കാശ് തിരിച്ചിരുട്ടിയിട്ടും തന്റെ മുഖത്തൊരു തെളിച്ചക്കുറവ്?
1: അല്ല ഞാൻ ആലോചിക്കുക, മനുഷ്യന്മാരുടെ ഒരവസ്ഥകളെ.
2: എന്തേ?
1: അല്ല ഞാൻ ആ കൊടുവള്ളി ബാലന്റെ കാര്യം പറഞ്ഞതാ.
2: എന്താ ഇപ്പോ ബാലന് പറ്റിയത്?
1: ആപത്ത് വരുമ്പോൾ കൂട്ടത്തോടെ എന്ന് പറഞ്ഞ പോലെ അയാളുടെ അച്ഛൻ കഴിഞ്ഞ മാസം മരിച്ചു അമ്മ ആശുപത്രിയിൽ. മോനൊരുത്തന് വാഹനാപകടം, ആകെ മൊത്തം കാശിന് ഞെരുക്കം വന്ന്.
2: ഓഹോ,
1: അയാളിപ്പോ ഒരു ആത്മഹത്യയുടെ വക്കീലാണത്രേ.
2: ഉവ്വോ, എന്നാലും ഈ ഞെരുക്കത്തിനിടയിലും അയാള് തിക്കൂടെ കടം തീർത്ത് തന്നൂലോ?
1: അത് തീർത്തിട്ടൊന്നുമില്ല.
2: പിന്നെ
1: അയാളിപ്പോ വന്നത് തന്നെ കുറച്ച് ധനസഹായം കിട്ടുമെന്ന് അറിയാന.
2: അതായത് തിക്കുവിനോട് മുമ്പ് വാങ്ങിയ കട അവിടെ തന്നെ നിൽക്കുന്നു.
1: അതെ.
2: എന്നിട്ട് അത് തീർക്കാതെ വീണ്ടും തിക്കുവിന്റെ അടുത്തുനിന്ന് തന്നെ കടം ചോദിച്ചു വന്നു. എന്നിട്ട് താൻ കൊടുത്തോ?
1: ഞാൻ പറഞ്ഞില്ലേ, കയ്യിൽ പൊട്ടുപൊടിയുമായി കുറച്ച് പൈസ ഉള്ളതെടുത്ത് ഞാൻ അങ്ങ് കൊടുത്തു. അടുത്ത മാസം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല അയാൾ പിന്നെ കാശിന് ചരിക്കും ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ അങ്ങ് എടുത്തു കൊടുത്തു.
2: ഹോ, താരിത്ര ശുദ്ധനും മാന്തനുമായി പോയല്ലോ. ഇവിടുന്ന് പേരെയുന്തി കിട്ടണമെന്ന് അക്കാപ്പിച്ച പൈസ കൊണ്ട് ഇയാള് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വരുന്ന പാട് നമുക്കല്ലേ അറിയൂ.
1: അപ്പറഞ്ഞത് ശരിയാണേൽ പി സി ഒരു ഉപകാരം ചെയ്യണം. കയ്യിലുള്ളത് മുഴുവൻ ബാലം കൊണ്ടുപോയ സ്ഥിതിക്ക് ഈ മാസം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പതിവ് പോലെ ഒരു കൈ സഹായം.
2: ഒലക്ക, 10 പൈസ ഞാൻ തരില്ല. ഇയാൾ ഈ ജന്മത്തിൽ രക്ഷപ്പെടില്ലടോ.
3: മാഷവിടെ
1: എന്താണോടോ?
3: ദേ ഇപ്പൊ ഒരു അംസ മാഷെ കാണണമെന്ന് പറഞ്ഞ് താഴെ നിൽപ്പുണ്ട്.
2: കർവഞ്ചോദിപ്പുകാരനാണെങ്കിൽ ഇമ്മാസം ഇരി നിവർത്തിയില്ല എന്ന് പറഞ്ഞേക്കേ. ഒരു കൊടുവള്ളി ബാലം വന്ന് കയ്യിൽ നിന്നത് മുഴുവൻ അടിച്ചെടുത്തോണ്ട് പോയി എന്നങ്ങോട്ട് പറയൂ.
1: പേരെന്തെന്നാ പറഞ്ഞ?
3: ഹംസ. തലശ്ശേരി ഭാഗത്തുനിന്നോ മറ്റോ ആ പറഞ്ഞത്.
1: മനസ്സിലായി മനസ്സിലായി, പാട്ടുകാരൻ ഹംസ.
2: ആരാടോ അത്? എന്താ പ്രശ്നം?
1: ഇതൊരു ശുപാർശ വിസി.
2: ആരോടാ ശുപാർശ പറയണ്ടേ?
1: രാഘവൻ മാഷിന്റെ ഒരു പാട്ട് പാടുന്നെന്ന് ഹംസക്ക്. ഇവിടെ ആകാശവാണിയില്
2: നടക്കട കാര്യം വല്ലതും ആണോടോ? തിക്കു
1: പറഞ്ഞു നോക്കാ, കഴിവുണ്ടേലും മാഷ് പരിഗണിക്കാതിരിക്കൂല.
2: അത് താൻ പറഞ്ഞത് ശരിയാ.
1: എടോ ശങ്കര,
3: ഓ
1: ഹംസയോട് രാഘവ മാഷിന്റെ മുറിയിലേക്ക് മാഷ് അവിടെ ഇല്ലെങ്കിൽ സ്റ്റുഡിയോ പരിസരത്തേക്ക് വരാൻ പറയും.
3: ഓ
1: ആ പിന്നെ പി സി, ഞാനൊന്ന് മാഷെ കണ്ടുവരാം.

0: എടോ തോമസേ, മഹാഷ് തിരക്കിലാണോ?
1: നിങ്ങൾ കാണുന്നില്ലേ, റിഹേഴ്സലാണ്.
0: മഹാഷ് ഒന്ന് കിട്ടണമല്ലോ. എന്താ വഴി?
1: ഒരു വഴിയില്ല, ഇത് തീരണം.
0: നേരെ അങ്ങോട്ട് കയറി ചെന്നാലോ? വേണ്ട അല്ലേ, ഹാർമോണിയം പെട്ടിക്ക് മുന്നിലിരിക്കുമ്പോ ആള് സിംഹപ്രകൃതിയാണ്, കാത്തു നിൽക്ക, അതാ നല്ലത്.

0: നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. മാഷുങ്ങളെ കണ്ട് ഇതാ വിളിക്കുന്നു.
1: എന്നെയോ?
0: ഹേ, മാഷല്ലേ നിങ്ങളെ അത്തെ കൈമാടി വിളിക്കുന്നത്.
1: ഓ ഭാഗ്യം, പോയി കണ്ടെത്തി വരാം.
2: എന്താടോ തിക്കു, എന്താ കാര്യം? എന്തേലും കാര്യമില്ലാതെ ഈ ഭാഗത്ത് തന്നെ കാണാറില്ലല്ലോ.
1: ഒരു കാര്യമുണ്ട് എന്ന് തന്നെ വെച്ചോ. ഞാൻ മുമ്പൊരിക്കൽ മാഷോട് സൂചിപ്പിച്ചിരുന്നു തലശ്ശേരിയിൽ നിന്നുള്ള ഒരു പാട്ടുകാരനെ കുറിച്ച്.
2: ഞാൻ ഓർക്കുന്നില്ല, എന്താ അയാളുടെ പേര്?
1: ആള് വലിയ പുള്ളിയ, നാലഞ്ച് രാഗങ്ങളൊക്കെ സ്വന്തം പേരിലുള്ള ആളാണ്.
2: തിക്കു, സമയം കളയാണ്ട് വേഗം പറ. ഓർക്കസ്ട്ര കാത്തു നിൽക്കുന്നു.
1: ഹംസ എന്നാണ് പേര്.
2: താനെന്തോ രാഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ.
1: അത് പിന്നെ മാഷ്ക്കറിയില്ലേ അയാളുടെ സ്വന്തം പേരിലുള്ള രാഗങ്ങളെ കുറിച്ച്. ഹംസധ്വനി, ഹംസാനന്ദി, ഹംസനാദം.
2: തന്റെ ഒരു കാര്യം. അത് പോട്ടെ, അയാൾ എവിടെ?
1: അയാള് പുറത്ത് മാഷ കാത്തിരിക്കുന്നുണ്ട്.

0: ഏതായാലും ഈ പാട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ പുറത്തിറങ്ങു, വെയിറ്റ് ചെയ്യാൻ പറ.
1: ശരി മാഷേ.
0: ആ എടോ തിക്കു, പിന്നെ ഒരു കാര്യം, സ്വാതന്ത്ര്യ ദിനത്തെക്കുറിച്ചൊരു മ്യൂസിക്കൽ ഫീച്ചറിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിത്തരാന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായി.
1: ഓ, അങ്ങനെയൊന്നുണ്ടല്ലേ. അല്ല മാഷേ, അടുത്ത ആഴ്ച ഒരു നാടകമുണ്ട്, അതിൻ്റെ പണി കഴിഞ്ഞാൽ ഉടനെ എഴുതി തുടങ്ങാം.
0: എടോ സത്യം പറഞ്ഞ എനിക്കൊരു പ്രതീക്ഷയുമില്ല ആഗസ്റ്റ് 15 മുൻപ് താൻ അത് എഴുതിത്തരുമെന്ന കാര്യത്തിൽ.
1: എന്നാ നമുക്കത് റിപ്പബ്ലിക് ദിനത്തിലേക്ക് മാറ്റിയാലോ?
0: ഹോ, തന്നെപ്പോലൊരു ഭൂലോകം അടിയറയാണല്ലോ എനിക്കിത് ഏൽപ്പിക്കാൻ തോന്നിയത്. എഴുതുന്ന കാര്യത്തിൽ മാത്രം തനിക്കെന്താടോ ഇത്ര മടി? ഏ, ആ ഞാൻ ആ പാട്ടിനെ ഒന്ന് മെരുക്കിയെടുക്കട്ടെ. താൻ ചെല്ല്. എടോ ചിദംബരം, റെഡിയല്ലേ? ശ്രീകൃഷ്ണൻ, 1, 2, 3, 4.

0: അല്ല മാഷേ, നമ്മളെ കൊച്ചുകൂറിയെ കൂട്ടിയില്ലെന്ന്.
1: ഇല്ല അന്തരു.
0: ആ അതെ, ചൂടോടെ പിടിച്ചോളി.
1: ശരിക്കും വെന്തില്ലല്ലോ അന്തരു.
0: അത് തണുക്കുമ്പോ ശരിയാവുന്ന്. അല്ല മാഷിന് നല്ലോണം വൈകിയല്ലോ.
1: ഒന്നും പറയണ്ട എന്റെ അന്തരു, തീരണ്ടടോ പണി.
0: ഇങ്ങക്ക് മാത്രമേ ഉള്ളൂ അവിടെ, ഒരിക്കലും തീരാത്ത ഹലാക്കിന്റെ പണി.
1: പണിയെടുക്കാൻ മടിയില്ലാത്തവർക്ക് എന്നും പണിയോട് പണിയല്ലോടോ.
0: അത് മാഷ് പറഞ്ഞത് നേരും. എനിക്കവിടെ നിന്നാ എല്ലാം കാണാലോ. നട്ടുച്ചയ്ക്ക് വന്ന് വൈകുന്നേരം കഴിച്ചിലാകുന്ന ആഫീസർമാരെ എനിക്കറിയാം. അതുപോലെ ഓരോ നേരത്ത് വന്ന് പാതിരാക്ക് വീട്ടിലേക്ക് വന്ന് നിങ്ങളെ പോലത്തെ മനുഷ്യന്മാരെയും നമ്മൾ കാണുന്നുണ്ട്.
1: അന്തരു, ബീഡി ഉണ്ടാവോ എടുക്കാൻ? ഒരു രണ്ട് മൂന്ന് കെട്ട് വേണം.
0: ഉണ്ടാവും ഉണ്ടാവും. അപ്പോ ഇന്ന് രാത്രി കാര്യമായ എന്തോ എഴുത്ത് പരിപാടി ഉണ്ടല്ലോ.
1: അതെ, ഒരു നാടകം നാളെ രാത്രി റേഡിയോയിൽ പോകാനുള്ളതാ. എഴുതി തുടങ്ങണത്രേ.
0: ഇന്ന് രാത്രി എഴുതി തുടങ്ങിയിട്ട് ഉറക്കം ഉളച്ച് പുലരും വരെ ഇരുന്ന് എഴുതി തീർത്താൽ പോലും നാളെ രാത്രി തന്നെ നാട്ടുകാരെ അത് കേൾപ്പിക്കണമെന്ന് വെച്ചാൽ ഇതൊക്കെ വല്ലതും നടക്കുന്ന കാര്യമാണ്.
1: അതിനല്ലേ തന്നോട് രണ്ടു മൂന്ന് കെട്ട് ബീഡി എടുക്കാൻ പറഞ്ഞത്.
2: തിക്കോടിയൻ മാഷല്ലേ?
1: അതെ. ആരാ?
2: എൻ്റെ പേര് മുരളി, ഒരു പത്രപ്രവർത്തകനാണ്.
1: ഓ, എന്താ ഞാൻ വേണ്ടത്?
2: ഒരു ഇന്റർവ്യൂ ഉദ്ദേശിച്ച് വന്നതാണ്. മാഷിന്റെ എഴുത്ത് ജീവിതം.
1: ഒരു ഇന്റർവ്യൂ നടത്താനുള്ള മഹിമയൊന്നും എന്റെ എഴുത്ത് ജീവിതത്തിനില്ല. അതും ഇതും എഴുതി പിടിപ്പിച്ച് ഇനി അത് ഉണ്ടാക്കുകയും വേണ്ട.
2: അല്ല മാഷേ, അതല്ല.
1: ദാ ആ കാണുന്ന ആകാശവാണിക്ക് വേണ്ടി തൊഴിലിന്റെ ഭാഗമായിട്ട് എഴുതി ആകാശത്തിൽ അരിഞ്ഞു പോയ ചില നാടകങ്ങൾ, അതിനു മുമ്പ് എഴുതിയ ചില പൊട്ട കവിതകൾ, ഇതൊക്കെ അല്ലാതെ ഞാൻ എന്തെഴുതി?
2: ഞാൻ ആ വിഷയം സംസാരിക്കാനല്ല വന്നത്.
1: പിന്നെ
2: ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ മാഷ് വഹിച്ച പങ്ക്.
1: അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു. കാലം വിളിച്ചു, രാജ്യം വിളിച്ചു, ജനലക്ഷങ്ങൾ ആ വിളി കേട്ട് സമരഭൂമിയിലിറങ്ങി. ഞാൻ അവരിൽ ഒരാൾ മാത്രം. അതൊക്കെ അത്രയേ ഉള്ളൂ.
2: ഞാൻ ആ കാലത്ത് മാഷെക്കുറിച്ച് ശരിക്കും ഗവേഷണം നടത്തിയിട്ടാണ് വരുന്നത്.
1: അങ്ങനെയാണേൽ എന്തിനാടോ ഇങ്ങനെ ഒരു അഭിമുഖം?
2: രേഖപ്പെടുത്തിയ ചരിത്രം ചിലയിടങ്ങളിലൊക്കെ നിശബ്ദത പാലിച്ചു കാണുന്നു. അതിനൊക്കെ വ്യക്തത വരുത്തണമെങ്കിൽ അങ്ങേപ്പോലുള്ള ചരിത്ര പുരുഷന്മാരിൽ നിന്നും അനുഭവങ്ങൾ ശേഖരിക്കേണ്ടി വരില്ലേ മാഷേ?
1: ചരിത്ര പുരുഷനോ ഈ ഞാനോ? ചരിത്രത്തിൽ അനിയനുള്ള അജ്ഞതയാണ് തന്നെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിക്കുന്നത്.
2: പറയാൻ അനുവദിക്കുകയാണെങ്കിൽ മാഷെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. തെറ്റുണ്ടെങ്കിലും മാഷ് തിരുത്തി തന്നാ മതി.
1: ഓ,
2: തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ ഒരു അസൽ പോരാളി, സ്വാതന്ത്ര്യ സമരഭടനായ മാറോളിച്ചക്കണ്ടി ഗോവിന്ദൻ നായർ ഇല്ലേ?
1: ഹാ, ഗോവിന്ദട്ടെ, മുത്തച്ഛൻ്റെ മരുമകൻ.
2: പിന്നെ തിക്കോടി എന്ന ഗ്രാമം കേളപ്പജിയുടെയും കുഞ്ഞിക്കണ്ണൻ നമ്പ്യാരുടെയും ഉത്സാഹത്തിലുണ്ടായ ശക്തിപ്രസ്ഥാനം, മാഷതിൽ സജീവമായി പ്രവർത്തിച്ചതല്ലേ?
1: ഇല്ലാന്ന് പറയുന്നില്ല.
2: പിന്നെ മൊയ്യാരത്ത് ശങ്കരന്റെ കൂടെ നിയമലംഘന പ്രസ്ഥാനം, 37 അധ്യാപക സമരം, വി ആർ നായനാരുടെ നേതൃത്വത്തിൽ ഹരിജനോദ്ധാരണം.
1: നിർത്ത് നിർത്ത് നിർത്ത്. താനിപ്പോഴേ കുറെ പേരുകൾ പറഞ്ഞില്ലേ? കേളപ്പജി, മൊയ്യാരത്ത് ശങ്കരൻ,

0: വി ആർ നായനാരൻ ഇങ്ങനെ ഇവരൊക്കെയാണ് താൻ നേരത്തെ പറഞ്ഞ ചരിത്ര പുരുഷന്മാർ. അല്ലാതെ അവരെ പ്രസംഗം കേട്ടു, അവർ നയിച്ച ജാഥകളിൽ അണിനിരന്നു, അവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത എന്നെപ്പോലുള്ള അനുഭാവികളല്ലടോ.
1: മാഷിയുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അർഹിച്ചതൊന്നും അവകാശപ്പെടാതെ പിന്നോട്ട് മാറി നിൽക്കുന്ന മാഷിയുടെ ഈ സ്വഭാവം.
0: ഓഹോ, പിന്നെ എന്തൊക്കെ കേട്ടിട്ടുണ്ട് താൻ എന്നെ കുറിച്ച്?
1: മാഷെക്കുറിച്ച് നല്ല കാര്യങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളൂ, പക്ഷേ മാഷിയുടെ ഒരു സാക്ഷിമൊഴി, ഒരു മാപ്പ് സാക്ഷിമൊഴിയെക്കുറിച്ച് ചിലർക്ക് മോശമായി പറയുന്നത് കേട്ടിട്ടുണ്ട്.
0: മനസ്സിലായില്ല.
1: കീഴരിയൂർ ബോംബ് കേസിൽ മാഷ് മാപ്പ് സാക്ഷിയായിരുന്നല്ലോ.
0: ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരധ്യായമാണത്.
2: അപ്പോൾ ഞാൻ കേട്ടത് സത്യമാണെന്ന് വരൂ.
0: താനെന്താ കേട്ടത്?
1: അത് ആ ബോംബ് സ്ഫോടന പരമ്പരയുടെ പിന്നണിക്കാർ പലരും മാഷയുടെ മൊഴിപ്രകാരമാണത്രേ പോലീസ് പിടിയിലായതും വർഷങ്ങളോളം ജയിലുകളിൽ കഴിയേണ്ടി വന്നത്.
0: ഞാന് മൊഴി കൊടുത്തു എന്നത് സത്യമാണ്, പക്ഷേ ഒരാളുടെ പേര് പോലും ഞാനായിട്ട് പറഞ്ഞിട്ടില്ല.
1: എല്ലാരും പിന്നെ അങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും?
0: ഇക്കാര്യങ്ങളെക്കുറിച്ച് അനിയൻ ഗവേഷണം നടത്തി വരികയാണെന്നല്ലേ പറഞ്ഞത്. അത് തുടരട്ടെ, എന്താണ് സത്യമെന്ന് തിരിച്ചറിയാൻ അത് സഹായിച്ചേക്കും. പിന്നെ അന്ന് ഞാൻ മാപ്പുസാക്ഷിയാകേണ്ടി വന്നതിൻ്റെ സാഹചര്യം എന്താണെന്ന് അനിയൻ അറിയില്ലല്ലോ.
1: അതെന്താണെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്.
0: എന്നെക്കുറിച്ചേറെ ഗവേഷണം ചെയ്തു എന്നല്ലേ താൻ പറഞ്ഞത്?
1: അതെ.
0: എന്നെപ്പോലൊരാൾക്ക് അങ്ങനെ ഒരൊറ്റുകാരനാവാൻ പറ്റുമോ? അനിയനെന്താ തോന്നുന്നത്? വലിയൊരു കഥയാണത്.
3: ഇന്നിവിടെ എത്തിച്ചേർന്ന ദേശസ്നേഹികളെ, നിലവിലെ രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തി സംസാരിക്കാനും ഭാവി പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിക്കുന്നതിനുമായി ബഹുമാന്യനായ ഡോക്ടർ കെ ബി മേനോൻ അവരെ സാദരം ക്ഷണിക്കുകയാണ്.
4: ദേശഭക്തന്മാരെ, നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. നാം വലിയൊരു സമരമുഖത്താണുള്ളത്. ഈയിടെ ബോംബെയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ ആദരണീയരായ ദേശീയ നേതാക്കളെ ബ്രിട്ടീഷ് പട്ടാളവും പോലീസും ചേർന്ന് തുറുങ്കിലടച്ചതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ നിങ്ങൾക്കറിവുള്ളതാണല്ലോ. രാജ്യമെങ്ങും പ്രക്ഷോഭത്തിൻ്റെ തീജ്വാലകൾ ഉയർന്നു കഴിഞ്ഞു. നാളിതുവരെ ഹിംസയുടെയും അക്രമത്തിൻ്റെയും പാത സ്വീകരിക്കാത്ത ഈ പോരാട്ടം ഇനി അങ്ങോട്ട് ഗതി മാറ്റേണ്ട സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്.

0: പിന്നിലുള്ളവരിൽ ഇരുട്ട് തപ്പി തടഞ്ഞാ വരുന്നത്.
1: ഓ ശരി ശരി ശരി. അല്ല കേൾക്കുട്ടിയെ, ചൂട്ട് വേറെയും കരുതിയിട്ടുണ്ടാവുമല്ലോ അല്ലേ?
0: ഉണ്ട്.
1: നീ ഉണ്ട് കുറേ ദൂരം കടവിലെത്താനേ. പിന്നെ കേൾക്കുട്ടി, കടവിൽ തോണി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ
0: അല്ലേ? ഓ,
1: മേനോൻജിക്ക് ഇന്ന് തന്നെ കോഴിക്കോട്ട് എത്താനുള്ളതാ. പിന്നെ മേനോൻജി, ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് മേനോൻജി ഒന്നും പറഞ്ഞില്ല.
2: എല്ലാവരും നല്ല ആവേശത്തിലാണ്. പക്ഷേ ഈ ആവേശം കൊണ്ട് മാത്രമായില്ല.
0: അതെന്താ മേനോൻജി അങ്ങനെ പറഞ്ഞത്?
2: ബുദ്ധിയും തന്ത്രവും കൊണ്ട് വേണം ഇനി അങ്ങോട്ട് വെള്ളക്കാരെ നേരിടാൻ. കലാപങ്ങൾ അഴിച്ചുവിട്ട് വേണം നാം അന്തിമ പോരാട്ടങ്ങളിൽ ആഞ്ഞടിക്കാൻ. അവിടെയാണ് ഈ ആവേശം ഗുണം ചെയ്യുക.
1: മേനോൻജി, കലാപത്തിന് ആഹ്വാനം ചെയ്യുക, അതൊക്കെ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തിനെതിരല്ലേ?
2: ഈ കണ്ട നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചപ്പോൾ രാജ്യത്താകെ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ?
0: അല്ല മേനോൻജി, ഇത്രയും കാലം ഈ സമരം സമാധാനപരമായല്ലേ മുന്നോട്ട് പോയത്?
2: രാജ്യം കലാപങ്ങളാൽ ഇളകിമറിയുമ്പോൾ, ബോംബ് സ്ഫോടനങ്ങളാൽ പ്രകമ്പനം കൊള്ളുമ്പോൾ, സമാധാനവും ഉപവാസവും അഹിംസാ മന്ത്രവും കൊണ്ട് നാം ഇവിടെ ഇരുന്നാൽ മതിയെന്നാണോ? സ്വാതന്ത്ര്യം പൊരുതി നേടേണ്ട ഒന്നാണ്. ഉദാരപൂർവ്വം ആരെങ്കിലും തരേണ്ട ഭിക്ഷയാവരുതത്.
0: ഒന്നുമറിയാത്ത പാവം മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കില്ലേ?
2: ആളപായമുണ്ടാകരുതെന്ന കർശന നിബന്ധന നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുണ്ട്.

0: പട്ടണങ്ങൾ ഭരണകൂട സ്ഥാപനങ്ങളെ തകർക്കാനുള്ളതാണ്, സായിപ്പന്മാരെ ഞെട്ടിക്കാനുള്ളതാണ്.
1: എങ്ങനെയാ മേനോൻജി പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കുക?
0: അതെ, കൂടെയുള്ള എല്ലാവരെയും വിശ്വസിക്കാമല്ലോ അല്ലേ?
1: വിശ്വസിക്കാം, വിശ്വസിക്കാം. ഓ,
0: എന്നാ പിന്നെ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു നമുക്ക് സംസാരിക്കാം.
1: അതാ എല്ലാവരും വരിക, എല്ലാവരും വരിക. മേനോൻജിക്ക് ചിലത് പറയാനുണ്ട്. വരിക, വരിക.
0: ഈ വരുന്ന നവംബർ മാസം 9 വിധ്വംസക ദിനമായി നാം ആചരിക്കും. അന്ന് ഈ മലബാറിൽ ഏതാനും ഭരണകൂട സ്ഥാപനങ്ങളിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകണം.
2: ഭരണകൂട സ്ഥാപനങ്ങൾ എന്ന് വെച്ചാൽ
0: അംശ കച്ചേരികൾ, രജിസ്റ്റർ ഓഫീസുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പോലീസിന്റെയും പട്ടാളത്തിന്റെയും വരവ് പോക്കും കമ്മ്യൂണിക്കേഷനും തടയിടാൻ ചിലപ്പോൾ പാലങ്ങൾ തകർക്കേണ്ടി വരും, ടെലിഗ്രാഫ് കേബിൾ ലൈനുകൾ മുറിച്ചു മാറ്റേണ്ടി വരും. ബോംബ് സ്ഫോടന പരമ്പരയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ നെടുങ്കോട്ടകൾ ഞെട്ടിവിറക്കണം.
1: അല്ല മേനോൻജി, ഈ ബോംബുകൾ ആരെങ്ങനെ ഉണ്ടാക്കാനാ?
0: എനിക്കറിയാം കുറേ കാര്യങ്ങൾ. വിദേശത്തെ വിപ്ലവ സംഘടനയായ ഗദ്ദർ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു ഞാൻ.
2: അല്ല, ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ?
0: നടക്കാതെ പിന്നെ? എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. ഞാനിനി നമ്മുടെ ഓപ്പറേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. കീഴരിയൂർ ഗ്രാമമാണ് നാം കണ്ടുവച്ചിരിക്കുന്നത്. അതെ, അവിടെയാണ് അനുയോജ്യമായ സ്ഥലം. നെല്ലിയാടിപ്പുഴയ്ക്ക് കുറുകെ പാലമില്ലാത്തതിനാൽ ആർക്കും അത്ര പെട്ടെന്ന് എത്തിപ്പെടാനാവില്ല.
1: ശരിയാ, ശരിയാ, അത് ശരിയാ.
0: പിന്നെ മാവട്ടമല കീഴരിയൂരിനടുത്താണല്ലോ, അതിനകത്ത് ഉൾക്കാട്ടിൽ വെച്ചായിരിക്കും നമ്മുടെ പരീക്ഷണ സ്ഫോടനങ്ങൾ. കൂടുതൽ വിവരങ്ങൾ അടുത്ത ആഴ്ച ചാലപ്പുറത്തെ വേർക്കോട്ട് രാഘവൻ നായരുടെ വീട്ടിൽ നടക്കുന്ന രഹസ്യയോഗത്തിൽ വെച്ച് അറിയിക്കാം. ഒരു കാര്യം,
1: എന്തേ?
0: രഹസ്യയോഗങ്ങളിൽ പങ്കെടുക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഒരിക്കലും സംഘമായി വരരുത്. വ്യത്യസ്ത സമയങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വേണം വരാൻ. പിന്നെ എല്ലാവരോടുമായി ഒരു കാര്യം കൂടി പറയാം. നല്ല ചങ്കുറപ്പുള്ളവർ മാത്രം പങ്കെടുത്താൽ മതി ഈ ഓപ്പറേഷനിൽ. ഇനി അങ്ങോട്ടുള്ള ജീവിതം യാതനാപൂർണമായിരിക്കുന്നത് തീർച്ചയാണ്. കൊടിയ പീഡനങ്ങൾ, നീണ്ട കേസ് വിസ്താരങ്ങൾ, ഇരുണ്ട കൽത്തുറുങ്കുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്ത് അധികം അകലെയല്ലാത്ത പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻവെളിച്ചവും നിങ്ങളെ, ഈ രാജ്യത്തെ, ഈ ജനതയെ കാത്തു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, അങ്ങകലെയല്ല സ്വാതന്ത്ര്യം.
3: ഞാനും ഉണ്ടായിരുന്നു ആ രാത്രിയിൽ. അന്നവിടെ ഡോക്ടർ കെ ബി മേനോൻ സൂചിപ്പിച്ച ആ നല്ല ചങ്കുറപ്പ് എനിക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും ചിലപ്പോഴൊക്കെ ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. രഹസ്യയോഗങ്ങളിൽ പങ്കെടുത്തും സന്ദേശങ്ങൾ കൈമാറിയും സ്വതന്ത്ര ഭാരതം എന്ന പത്രം വിതരണം ചെയ്തുമൊക്കെ.
4: എന്നിട്ട്
3: ഗോവിന്ദേട്ടനും കേളപ്പജിയുടെ മകൻ കുഞ്ഞുരാമക്കിടാവുമായിരുന്നു എൻ്റെ മാർഗദീപങ്ങൾ. സാഹസിക കൃത്യങ്ങളിലൊന്നും ഞാൻ പങ്കാളിയായില്ല. എങ്കിലും ബോംബ് നിർമ്മാണ ഘട്ടങ്ങളിലൊക്കെ അവിടെ ഇവിടെയും തൊടാതെ എല്ലാറ്റിനും സാക്ഷിയായി ഞാനുണ്ടായിരുന്നു.
4: എന്നിട്ട് പിന്നീടെന്തുണ്ടായി?
3: വടക്ക് കണ്ണൂർ മുതൽ തെക്ക് പാലക്കാട് വരെ പല ദിവസങ്ങളിലായി പലയിടത്തു ബോംബുകൾ പൊട്ടി. ചേമഞ്ചേരി രജിസ്റ്റർ ഓഫീസോ റെയിൽവേ സ്റ്റേഷനോ പിന്നെ കോക്കല്ലൂർ ഉണ്ണികുളം മേലൂർ അംശക്കച്ചേരികളോ അഗ്നിക്കിരയായി. ഉള്ളേരി പാലവും ഫറൂഖ് പാലവും ഭാഗികമായി തകർത്ത് ടെലഫോൺ ടെലഗ്രാഫ് കമ്പികൾ മുറിച്ചു മാറ്റി.
4: വെള്ളക്കാർ ശരിക്കും നടുങ്ങിക്കാണുമല്ലോ. അടങ്ങിയിരുന്നിട്ടുണ്ടാവും അവര്?
3: എവിടെ അടങ്ങിയിരിക്കേ. കീഴരിയൂരും പരിസര പ്രദേശങ്ങളും പിന്നെ കണ്ടത് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെയും കങ്കാണി പോലീസിൻ്റെയും അഴിഞ്ഞാട്ടമായിരുന്നു. ശരിക്കും ഒരു നരനായാട്ട്.

0: ഗോവിന്ദേട്ടനി എന്നെയും തെരഞ്ഞ് അവർ തടവാട്ടിലും എത്തി.
1: ആരാ ആരാ ഇതിങ്ങനെ നട്ടപ്പാതിരിക്കൊന്ന് വാൽഡതിൽ വിളിക്കുന്നത്?
2: പോലീസാണ്.
1: എന്താ ഈ അസമയത്ത്?
2: അകത്തൊളിച്ചിരിക്കുന്ന അവന്മാരോട് പുറത്തിറങ്ങി വരാൻ പറ.
1: അതിനടുപ്പ് ആരെങ്കിലും ഉണ്ടായിട്ട്
2: വേറെ തല നരച്ചു നോക്കില്ല ഞാൻ. എവിടെയാ നിങ്ങളെ ഗോവിന്ദൻ? ആ കേളപ്പന്റെ സന്തതി കുഞ്ഞിരാമക്കിടാവും കാണുമല്ലോ.

0: നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ആണുങ്ങളായിട്ട് ഒരാളും ഇല്ല ഇതിനകത്ത്.
1: ഗോവിന്ദന്റെ മരുമകൻ ചെക്കൻ ഒരുത്തുണ്ടല്ലോ, കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ ഒരുത്തൻ, ഓൻ ഇവിടെയല്ലേ താമസം?
0: ആ, ഇവിടെ ഉണ്ടായിരുന്ന ഇന്നലെ വരെ. ഇന്ന് പുലർച്ചെ എങ്ങോട്ടോ പോയി.
1: എടോ, താൻ അകത്ത് പോയി ഒന്ന് പരിശോധിച്ചേ, എല്ലാ മൂലയും തപ്പണം.
0: അതൊന്നും ഇവിടെ പറ്റൂല.
1: വായ് മൂടുതല്ലേ, താൻ പോയി നോക്കടോ. ദേ കിളവി, തടയാൻ നിന്ന വിവരം അറിയും. ഇത് കേസ് വേറെയാ. പാലത്തിനും വണ്ടിയാപ്പീസിനൊക്കെ ബോംബ് വെച്ച കേസാണ്.
0: ഇതേതാ പറവാടെന്ന് അറിയോ തനിക്ക്?
1: തലതിരിഞ്ഞ കുറെ സന്തതികൾ പറഞ്ഞ തറവാടാണെന്ന് മനസ്സിലായി.
0: ഈ നാട്ടിലെ അധികാരി ആരാണെന്ന് അറിയോ?
1: അധികാരിയൊക്കെ പണ്ട്, കാലം മാറിയൊന്നും തള്ളയറിഞ്ഞില്ലേ. ഇപ്പോഴേ നാട് ഭരിക്കുന്നത് വെള്ളക്കാരാ. ലോകം മുഴുവൻ ഭരിക്കുന്ന അവരോടാണ് ഈ തറവാട്ടിലെ സന്തതികൾ ബോംബറിഞ്ഞ് കളിക്കുന്നത്.
2: ഇല്ല സർ, ആരുമില്ല.
1: അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആരുമില്ലേ? താൻ ശരിക്കും സെർച്ച് ചെയ്തിരുന്നു?
2: ആണുങ്ങളായിട്ട് അകത്താരുമില്ല. പിന്നെ ഈ വെല്ലുമ്മയ്ക്ക് കൂട്ടായി ഒരു പെണ്ണുണ്ട് അകത്ത്.
1: ഓഹോ, താൻ അവരെ ഇങ്ങോട്ട് വിളിച്ചേ? പറഞ്ഞൂടാ, പെൺവേഷം കെട്ടി നിന്നൂടാന്നില്ലല്ലോ.
2: ദേ, ഏമാൻ വിളിക്കുന്നു.
1: ഇങ്ങോട്ട് മാറി നിന്നേ, ഒന്ന് വിശദമായി കാണട്ടെ.
2: മുന്നോട്ട് നിൽക്കാനല്ലേ ഏമാൻ പറഞ്ഞത്?
1: കൊള്ളാലോ മുതല്. മുഖമൊന്ന് ശരിക്ക് കാണട്ടെ. ആ, മൊഞ്ചത്തിയാണല്ലോ. ഇതേതാതല്ലേ ഈ കൊച്ച്?
0: ഓ, അത് കുഞ്ഞനന്ദന്റെ പെണ്ണ.
1: ഓഹോ, ഇങ്ങനൊരു സുന്ദരിക്കോതയും തനിച്ചാക്കിയിട്ടാണോ കുഞ്ഞനന്ദന്റെ ഒളിവ് ജീവിതം? ഡോ, താൻ എല്ലാ മുറികളും കയറി ശരിക്കും പരിശോധിച്ചിരുന്നോ?
2: ശരിക്കും നോക്കിയിരുന്നു സാർ, അവിടെ ആരുമില്ല.
0: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആരുമില്ലാന്ന്.
1: മിണ്ടിപ്പോകരുത്. നാളെ വൈകിട്ട് 5 മണിവരെ സമയം തരാം. അതിനകം അവൻ സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ സുന്ദരിക്കോതയെ ചോദ്യം ചെയ്യാൻ അങ്ങ് കൊണ്ടുപോകും. എന്റെ ഒരു സ്വഭാവം വെച്ച് ചോദ്യം ചെയ്യൽ അങ്ങനെ അങ്ങ് പാതിരാത്രി വരെ നീണ്ടുപോകും. അല്ലേടോ?
2: അങ്ങനെ അങ്ങനെ
1: അതെങ്ങനെ നീണ്ടുപോയാ ഈ കൊച്ചു പിന്നെ ഈ തറവാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. അതുകൊണ്ട് കുഞ്ഞനന്ദൻ എവിടാന്ന് വെച്ചാ ആളയച്ച് വിവരം അറിയിച്ചോ. സമയം ഓർമ്മയുണ്ടല്ലോ, നാളെ വൈകിട്ട് 5 മണി. താൻ വാടോ.
3: പിറ്റേന്ന് ഉച്ചയായി ഞാൻ ഈ വിവരങ്ങൾ അറിയേ. പാറക്കലെ വല്യമ്മ എന്നെ ആളയച്ച് വിളിപ്പിച്ചു. പോലീസ് വന്നുപോയതിൽ പിന്നെ പേടിച്ച് വറച്ച് രാത്രി മുഴുക്കെ ഒരു പോളക്കണ്ണടയ്ക്കാതെ എൻ്റെ പാർവതി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളെ നേരിടാനുള്ള കെപ്പ് എനിക്കുണ്ടായിരുന്നില്ല പി സി.
4: എന്നിട്ട് താനെന്താ ചെയ്തത്?
3: അന്നേരവും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കീഴടങ്ങിയാൽ പോലീസ് ഭേദ്യം ചെയ്ത് എന്നിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയെടുക്കൂ, ഇല്ലെങ്കിൽ പാർവതി സ്റ്റേഷനിൽ അപമാനിതയാകൂ. കീഴടങ്ങാൻ പറഞ്ഞത് വല്യമ്മയാണ്. അതിനു മുമ്പേ അധികാരിയുടെ കയ്യിൽ നിന്നൊരു കത്ത് വാങ്ങി അത് കൊടുത്തു വേണം കീഴടങ്ങാൻ എന്ന് പറഞ്ഞതും വല്യമ്മ തന്നെ. സ്റ്റേഷനിൽ എനിക്ക് ദേഹോപദ്രവവും ഒന്നും ഉണ്ടായില്ല. പക്ഷേ
4: എന്താ ഒരു പക്ഷേ,
3: എൻ്റെ മൊഴി മാപ്പുസാക്ഷി മൊഴിയായി അവർ രേഖപ്പെടുത്തി.
4: താനെന്താ മൊഴി കൊടുത്തത്?
3: സത്യം പറഞ്ഞാൽ പി സി, കഥയും ബോധവുമില്ലാത്ത ആ ബേജാറിൻ്റെ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് മൊഴിയായി പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയം പോരാ. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, എൻ്റെ പ്രസ്ഥാനത്തിനെതിരെയോ കൂട്ടാളികൾക്കെതിരെയോ ഞാനൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചിലരെങ്കിലും മറിച്ച് വിശ്വസിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞ് നടക്കുന്നുമുണ്ട്. വലിയ സങ്കടമാണത് പി സി.
4: എടോ തിക്കു, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ തന്റെ വിഷമം.
3: അന്നേരം മറ്റെന്തിനേക്കാളും ഞാൻ പ്രാധാന്യം കൊടുത്തത് എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്ന പാർവതിയുടെ മാനപ്പിനായിരുന്നു എന്നത് സത്യം. എന്തൊക്കെ പറഞ്ഞാലോ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ പി സി.
4: അതെ, തന്നെ പോലെ ഒരാൾക്ക് അന്നേരം അങ്ങനെ ചെയ്യാനേ കഴിയൂ.
3: പക്ഷേ നോക്ക് പി സി, ചരിത്രത്തിൽ ഞാൻ വഞ്ചകനായി വിധിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ?
4: മനസ്സിന് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് തനിക്ക് ബോധ്യണ്ടായാ മതി. താനിങ്ങനെ എടുത്താ പൊന്താത്ത കുറ്റബോധവും പേറി നടക്കേണ്ട കാര്യമൊന്നുമില്ല.
3: എന്നാലും
4: തൻ്റെ പ്രശ്നം എന്താന്ന് ഞാൻ പറയട്ടെ. എല്ലാറ്റിനോടും തനിക്ക് നീതി പുലർത്തണം. എന്നാ പരിപൂർണ്ണ

0: ഒന്നിനോടും അതൊട്ട് കഴിയുന്നില്ല താനു. അതല്ലേ ശരി?
1: ശരിയായിരിക്ക. എനിക്കിനി എന്റെ മോളോടെങ്കിലും പി സി പറഞ്ഞ ആ നീതി പുലർത്തണം.
0: അപ്പോ ആകാശവാണിയിലെ അടിമപ്പണിയോട് തനിക്ക് നീതി പുലർത്തണ്ടേ?
1: അത് പിന്നെ നമ്മുടെ ചോറല്ലേ.
0: ശരി, സമ്മതിച്ചു. അപ്പോ ആകാശവാണിക്ക് അകത്തും പുറത്തുമായി നിന്റെ കൂട്ട് കൊതിച്ചിരിക്കുന്ന സുഹൃത്തുക്കളോട് നീതി പുലർത്തണ്ടേ?
1: അതെന്ത് ചോദ്യമാണ് വി സി, അവരില്ലാതെ എനിക്കെന്ത് ജീവിതം?
0: എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, കാലുവന്ത നായയെ പോലെ എന്നും അശാന്തിയുമായി ഇങ്ങനെ നടക്കാനാണ് തൻ്റെ യോഗം. താനായി തന്നെ അതങ്ങോട്ട് അനുഭവിക്കുക. അത്ര തന്നെ, ഞാൻ പോവുകയാണ്. എന്താ തൻ്റെ പരിപാടി?
1: ഞാനേതായാലും കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ തീരുമാനിച്ച്. അടുത്താഴ്ച ഒരു നാടകം ഏറ്റെടുത്തിട്ടുണ്ടേ, മനസ്സിൽ ഒന്നങ്ങോട്ട് വരുന്നില്ല. ഇവിടെ ഇങ്ങനെ തനിയെ ഇരുന്നാൽ ചിലപ്പോൾ എന്തേലും കഥയോ പ്ലോട്ടോ കൊണ്ടുതരാതിരിക്കില്ല ഈ തിരമാലകൾ ഈ കടലിൽ.

0: എനിക്കിപ്പോഴറിയാം അച്ഛനാ കടപ്പുറത്ത് അന്ന് അങ്ങനെ തനിയെ ഇരുന്നത് നാടകം ഭാവന ചെയ്തെടുക്കാനൊന്നും ആയിരുന്നില്ല, ഉള്ളു തണുപ്പിക്കാനായിരുന്നു. അച്ഛൻ്റെ ഉള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള ആധികളായിരുന്നു. വർഷങ്ങൾ കടന്നുപോയതും ഞാൻ വളർന്ന് വലുതായതും ഒന്നും അച്ഛൻ അറിയുന്നില്ല എന്ന് തോന്നി. ഞാൻ മുതിർന്നു എന്ന് ഒരു പക്ഷേ അച്ഛന് ബോധ്യപ്പെട്ടത് എൻ്റെ ജീവിതത്തെ മുൻനിർത്തി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കണം. പാവം എൻ്റെ അച്ഛൻ. അച്ഛനെ ഞാൻ വല്ലാതെ നിരാശപ്പെടുത്തിയോ എന്തോ.
1: നീ എന്നിട്ട് എന്ത് തീരുമാനിച്ചു?
2: ഞാൻ അത് തന്നെ തീരുമാനിച്ചു.
1: മോളെ, നിനക്ക് ശരിക്കും അറിയില്ല അവിടുത്തെ സാഹചര്യമോ?
2: അവിടുത്തെ സാഹചര്യം നന്നായി അറിയുന്നത് കൊണ്ടാ ഇത് തന്നെ മതിയെന്ന് ഞാൻ പറയുന്നത്.
1: ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, ജീവിതം താറുമാറായി പോവോടോ?
2: എന്നിട്ടെന്താ, അച്ഛന്റെ ജീവിതം താറുമാറായി പോയോ?
1: അതൊക്കെ ശരി തന്നെ, പക്ഷേ
2: അച്ഛനൊന്നും പറയണ്ട. എനിക്കിതൊരു വീട് പോലെയാണ്, ചുറ്റും പരിചയമുള്ളവർ, സ്നേഹമുള്ളവർ. അതുകൊണ്ട് കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായി ജോയിൻ ചെയ്യാനുള്ള ഈ ഉത്തരവ് ഞാൻ സ്വീകരിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.
1: മോള്, അച്ഛൻ പറയുന്നത് കേൾക്ക്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് യാതൊരു മേൽഗതിയില്ലാത്തൊരു ജോലിയാണിത്. നീ അച്ഛൻ്റെ കാര്യം തന്നെ നോക്ക്. ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഇവിടുന്ന് അച്ഛൻ അടുത്തൂൺ പറ്റി പടിയിറങ്ങുന്നത് വെറും കയ്യോടെയായിരിക്കും. അതറിയോ നിനക്ക്?
2: പെൻഷൻ ഇല്ല എന്നതാണോ അച്ഛൻ്റെ പ്രശ്നം?
1: അതൊരു പ്രശ്നമല്ലേ. ഉയര് തന്നെയാ ഞാൻ കൊടുത്തത് ഈ സ്ഥാപനത്തിന്. 25 വർഷം നീണ്ടു നിന്ന ഫലശൂന്യമായ കരാറ് ജീവിതം.
2: ഈ അവസ്ഥയൊക്കെ മാറും അച്ഛാ. എനിക്ക് ഈ ജോലി കിട്ടിയാൽ കാശിന്റെ ഞെരുക്കൊക്കെ തീരില്ലേ? അതുകൊണ്ട് അച്ഛൻ ശരിക്കും സന്തോഷിക്കുകയല്ലേ വേണ്ടത്?
1: സന്തോഷമൊക്കെ ഉണ്ട് മോളെ, പക്ഷേ
2: ഈ അച്ഛനെ കൊണ്ട് തോറ്റു. എന്താ അച്ഛന്റെ മനസ്സിൽ? അച്ഛൻ തുറന്നു പറ.
1: അതുണ്ടല്ലോ മോളെ, അല്ലെങ്കിൽ വേണ്ട, പറയുന്നില്ല.
2: അച്ഛൻ പറയുന്നുണ്ടോ?
1: അല്ല മോളെ, അത് എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു നിന്നെ കുറിച്ച്.
2: എന്ത് സ്വപ്നം?
1: അത് അല്ലേ ഭാന്ത, മോൾക്കത് വിഷമാകും.
2: അതൊന്നും സാരമില്ല, അച്ഛൻ പറയേ.
1: മോള് മോളുടെ അമ്മയെ പോലെ ഒരു ടീച്ചറായി കാണണമെന്ന് വെറുതെ വെറുതെ ഒരു മോഹണ്ടായിരുന്നു. വേറൊരു സ്വപ്നോ, പാർവതി ടീച്ചറുടെ മകള്, പുഷ്പ ടീച്ചർ, വെറുതെ അങ്ങനെ ഒരു സ്വപ്നോ.
0: 1975 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായി ഞാൻ ജോയിൻ ചെയ്യുന്നത്. 1.5 വർഷക്കാലം അച്ഛൻ്റെ കൂടെ ജോലി ചെയ്യാനായി. എന്ത് കാര്യം, ഓഫീസിൽ എന്നെ കണ്ടതായി പോലും അച്ഛൻ ഭാവിക്കില്ല. 1976 അച്ഛൻ വിരമിച്ചു. സ്വതന്ത്രനായ അച്ഛനെ കോഴിക്കോട് പട്ടണവും സാംസ്കാരിക കേരളവും സ്നേഹപൂർവ്വം ഏറ്റുവാങ്ങി.
3: വലിയ കുലയാനയും ഘോരസർപ്പങ്ങളും ബലികളവരെങ്കിലും മനുഷ്യന്മാരുടെ വചനമത് കേൾക്കയും
0: സൗഹൃദ കൂട്ടായ്മകളിലും പ്രസംഗവേദികളിലും ചിരിയും ചിന്തയും പ്രസരിപ്പിച്ച് അച്ഛൻ അങ്ങനെ നിറഞ്ഞു നിന്നു.

0: ഇത്ര പോരുന്ന ഒരുത്തൻ ആപ്പ് കള്ളും കുടിച്ചിട്ട് രണ്ട് അടിയടിക്കുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നില്ലേ? ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ, ഈ നരൻ എന്നു പേരുള്ള മനുഷ്യന്റെ നയിക്കാനുള്ള വിവേകം കൊണ്ട്, മനുഷ്യതര പ്രാണികളെ നയിക്കാനുള്ള അവന്റെ കരുത്ത് കൊണ്ട് ഉണ്ടാക്കി തീർത്ത.
1: ടൗൺ ഹാളിലായിരുന്നു അന്ന് അച്ഛന്റെ ആ പ്രസംഗം. പ്രസംഗം കേൾക്കാൻ ഞാനങ്ങനെ പോകാറൊന്നുമില്ല. എന്നാൽ ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എനിക്ക് അച്ഛനെ കണ്ട് ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു.
2: എന്താ പതിവില്ലാതെ നീ ഇവിടെ?
3: എനിക്കെന്താ, അച്ഛന്റെ പ്രസംഗം കേൾക്കാൻ വന്നൂടെ?
2: അച്ഛനെ വീട്ടിൽ സഹിക്കുന്നത് പോരെ നിനക്ക്?
3: റിട്ടയർ ചെയ്തതിന് ശേഷം പ്രസംഗത്തിന് ഉശിരി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ.
2: അതില്ലേ മോളെ, രാജ്യം സ്വതന്ത്രമായിട്ട് കൊല്ലങ്ങൾ കുറെ ആയിട്ടുണ്ടെങ്കിലും നിന്റെ അച്ഛന് ഇപ്പോഴല്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്.
3: പിന്നെ അച്ഛാ, നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? പഴയതുപോലെ കാറ്റുകൊള്ളാൻ, സൊറ പറയാൻ.
2: സൊറ പറയാനാണെങ്കിൽ അച്ഛന്റെ കുറേ ചങ്ങാഴിമാര് അച്ഛനെയും കാത്ത് അലഗാപുരിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാൻ നിന്നതാ.
3: സൊറ പറയൽ മാത്രല്ല അവിടെ നിന്ന് എനിക്ക് അറിയാം. അച്ഛൻ വാ, ബീച്ചിൽ പോവാ.
2: ബീച്ചിൽ നാളെ പോകാം മോളെ.
3: അത് പറ്റില്ല, ഇന്ന് തന്നെ പോണം.
2: അപ്പോ അവിടെ എന്നെ കാത്തിരിക്കുന്ന ചങ്ങായിമാരോട് ഞാൻ എന്തു പറയൂ?
3: അച്ഛൻ ആരാ പ്രധാനം പറയ്, ഈ ഞാനോ അതോ ചങ്ങാതിമാരോ?
2: അങ്ങനെ ചോദിച്ച നീ വാ, ബീച്ചെങ്കില് ബീച്ച്.
4: ഇതാരാ വന്നത്? നിങ്ങളെ ഒന്ന് കാണാനില്ലല്ലോ, എന്തോ പറഞ്ഞോനെ.
3: അത് അന്ത്രുക്ക പറഞ്ഞത് നുണ. ഇന്നാളല്ലേ ഞാൻ വന്ന് നാലഞ്ച് പൊതി കടലയും വാങ്ങിപ്പോയത്.
4: അതല്ലപ്പോ ഞമ്മള് പറഞ്ഞത്, നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാറില്ലല്ലോ. മാഷേ, ഞമ്മള് തലാൻ വെച്ചിക്കണേ.
2: ഓ നമസ്കാരം.
4: അല്ല മാഷേ, ഞമ്മൾ ആലോചിക്കുകയാണ് കാലത്തിൻ്റെ ഒരു ഹിക്മത്തെ. മാഷ വെല്ലുത്തൂങ്ങി കടപ്പുറത്തൂടെ ഓടിച്ചാടി നടന്ന ആ കുഞ്ഞുമോളാണോ ഈ നിൽക്കുന്ന ബാല്യക്കാരത്തി? അല്ലോ, ആ പിന്നെ എന്തൊക്കെയുണ്ട് മാഷ വിശേഷങ്ങൾ?
2: ഓ അങ്ങനെ പോകുന്നെൻ്റെ അന്തുരാവു.
4: സത്യം പറയാലോ മാഷേ, മാഷയോടൊന്ന് പടിയിറങ്ങി പോയേ പിന്നെ എന്താ പറയുക? ഇവിടെ ഒന്ന് ആളനക്കവുമില്ല, ഒരു ബഹളവും ഇല്ല. അന്ന് നിങ്ങളെയൊക്കെ കാണാൻ വന്ന ചങ്ങായിമാരെ ഇവിടെ ഒന്നിട്ട് കാണാനുമില്ല. ആകാശവാണിയുടെ മുഴുവൻ വർക്കത്തു നിങ്ങളോടൊപ്പം തന്നെ പടിയിറങ്ങി അങ്ങോട്ട് പോയി, ഒരു ഉഷാറുമില്ല.
2: എടോ അന്ത്രു, നീ എന്നെ ഇങ്ങനെ സുഖിപ്പിക്കുന്നതിന് പകരം ഇവിടെ ബാക്കിയുള്ള കടല ബർത്ത് ബർത്ത് കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാക്കാൻ നോക്കി. ഞങ്ങൾ അങ്ങോട്ട് മാറിയിരുന്ന് കുറച്ച് കാറ്റ് കൊള്ളട്ടെ.
4: എന്നാൽ അങ്ങനെ ആകട്ടെ മാഷേ. ആ പിന്നെ മാഷേ, ഈ പെണ്ണിനെ കെട്ടിച്ചയക്കാൻ ആയിക്കണ കേട്ടോ.
3: അങ്ങനെ പറഞ്ഞു കൊടുക്ക,
4: ഞമ്മളെയും വിളിക്കണേ മോളെ.
2: കാറ്റിനെന്താ ഒരു അമാന്തോ വീശാൻ?
3: അച്ഛാ, ഇന്ന് ആകാശവാണിയില് ഒരു സംഭവം ഉണ്ടായി.
2: എന്താ അത്? നിനക്ക് വല്ല മെമ്മോ കിട്ടിയോ?
3: അതൊന്നുമല്ല, ഇന്ന് പുതിയ ഡ്യൂട്ടി അലോക്കേഷൻ വന്നു. എനിക്ക് ഏതാ സെക്ഷൻ അടിച്ചു വന്നതെന്ന് അച്ഛൻ ഊഹിക്കാമോ?
2: ഞാൻ എങ്ങനെ അറിയാനാണോ?
3: എന്നാ കേട്ടോ, ഡ്രാമ സെക്ഷനിൽ മള്ളൂർ സാറിന്റെ കീഴിൽ പ്രോഗ്രാം അസിസ്റ്റന്റ് ആയി. ഇനി മുതൽ ഈ പുഷ്പകുമാരി ഒരു വിലസു വിലസു.
2: അത് കൊള്ളാലോ, മള്ളൂര് മിടുക്കനാണോ?
3: അച്ഛൻ ഉണ്ടാക്കിയ സൽപ്പേര് മോളായി കളയുമോന്ന് ഒരു പേടിയുണ്ട്.
2: അതൊന്നും ഉണ്ടാവില്ല.
3: എനിക്ക് അച്ഛന്റെ അനുഗ്രഹം വേണം, ഉപദേശങ്ങൾ വേണം.
2: നീ കുട്ടിയായിരിക്കുമ്പോ ഇതേ കടപ്പുറത്തിരുന്നിട്ട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ മോൾക്കത്?
3: അച്ഛൻ എന്തെല്ലാം പറഞ്ഞു കാണും, ഞാനതെങ്ങനെ ആലോചിച്ചെടുക്കാനാ?
2: കാണുക കടലിനെ കൺതുറക്കാതെ.
3: മനസ്സിലായില്ല.
2: അതായത് കണ്ണറച്ച് പിടിച്ചാലും കേൾവി കൊണ്ട് കാണാനാകണം. അത് അത് എങ്ങനെ കേൾക്കുന്നവരെ മിഴിവോടെ കാണിക്കാനാകും എന്നതാണ് റേഡിയോ നാടകക്കാരൻ്റെ മുന്നിലുള്ള വെല്ലുവിളി. ഇപ്പം മനസ്സിലായോ മോക്ക്?
3: മനസ്സിലായി. കാണുക കടലിനെ കൺതുറക്കാതെ.
2: പിന്നെ മോളെ, നീ ഇന്നെ പതിവില്ലാതെ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ക്ഷണിച്ചപ്പോ ഞാൻ വിചാരിച്ചത് മറ്റൊരു കാര്യമാണ്.
3: വേറെന്ത് കാര്യം?
2: ഞാനെല്ലാം അറിഞ്ഞു, നീ ഇനി അത് നിഷേധിക്കാനൊന്നും നിൽക്കണ്ട.
3: വലിച്ചു നീട്ടാണ്ട് അച്ഛൻ കാര്യം പറ.
2: നീ നിനക്കായി കണ്ടെത്തിയ

0: നിന്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് പറയാനായിരിക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാ ഞാൻ കരുതിയത്.
1: അതെങ്ങനെ അറിഞ്ഞു?
0: അതൊക്കെ അറിഞ്ഞു. കക്ഷി ആരാണെന്നും അറിഞ്ഞു. അയാളെക്കുറിച്ച് അന്വേഷിച്ച് അറിയുകയും ചെയ്തു.
1: ജാതി വേറൊന്നാണ് അച്ഛ.
0: ജാതിയോടും മതത്തിനോടൊക്കെ പോയിട്ട് പണി നോക്കാൻ പറയും. എനിക്കൊരൊറ്റ നിർബന്ധമുള്ളൂ, ഭാവിയിൽ എന്റെ മോള് കഷ്ടപ്പെടരുത്, അത്രമാത്രം.
1: ഇല്ല അച്ഛ, അതുണ്ടാവില്ല, അതുറപ്പാണ്. അച്ഛന് വിഷമായോ?
0: ഉണ്ട്, വിഷമുണ്ട്. ഒറ്റ കാര്യത്തിൽ കൈക്കുഞ്ഞായി കയ്യിൽ കിട്ടിയ കാലം മുതൽ നിന്റെ ഓരോ കാര്യങ്ങളും നേരിട്ടറിഞ്ഞിരുന്ന എനിക്ക് മോളുടെ ഇഷ്ടക്കാരനെക്കുറിച്ച് മൂന്നാമതൊരാൾ പറഞ്ഞറിയേണ്ടി വന്നല്ലോ എന്ന വിഷമം. സാരല്ല,
1: പേടിയായിട്ടാച്ച. അച്ഛൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ.
0: ഇത്രയും കാലം കൂടെ കഴിഞ്ഞിട്ടും മോളച്ഛനെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന വിഷമം കൂടിയായി ഇപ്പോൾ.
2: ഇങ്ങനെ കൊച്ചു കൊച്ചു വിഷമങ്ങളും സങ്കടങ്ങളും കുറ്റബോധങ്ങളും കൂടെ കൊണ്ടു നടന്ന അച്ഛൻ പക്ഷേ കൂട്ടുകാർക്കിടയിൽ ചിരിയുടെ തമ്പുരാനായിട്ടാണ് അറിയപ്പെട്ടത്. അവർക്കിടയിൽ അച്ഛൻ തീർത്തും സന്തോഷവാനായിരുന്നു. എഴുത്തുകാർ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറയിലുള്ളവരും അച്ഛൻ്റെ സമീപത്തിൽ സന്തോഷിച്ചു. എന്നാൽ അച്ഛൻ ഏറ്റവും അധികം സന്തോഷിച്ചു കണ്ടത് എൻ്റെ മകൾ അപർണ ജനിച്ച ദിവസമാണ്. ആശുപത്രിയിൽ മോളെ കയ്യിലെടുത്ത് ലാളിക്കാൻ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള അച്ഛൻ്റെ വെപ്രാളവും വേവലാതിയും കാണേണ്ടത് തന്നെയായിരുന്നു. അന്ന് അച്ഛൻ്റെ കണ്ണിൽ ഊറി വന്ന കണ്ണീര് തീർച്ചയായും അതിയായ ആഹ്ലാദത്തിൻ്റെതായിരുന്നു. 1976 September 1 അച്ഛൻ ഡയറിയിൽ എഴുതിയത് ഇങ്ങനെ:
0: ഒരു കുരുന്ന് വൈതൽ ഇന്ന് എൻ്റെ കയ്യിലേക്കും മാറിലേക്കും ജീവിതത്തിലേക്കും കടന്നു വന്നു. പാർവതി പുഷ്പയിലൂടെ ഈ കുരുന്നിലൂടെ അങ്ങനെ തുടരുകയാണ് അതിയായ ആഹ്ലാദത്തിൻ്റെ ദിവസവും.
2: ഡയറി എഴുത്ത് ശീലമായിരുന്നില്ല അച്ഛന്. ഡയറികളിലെ മിക്ക പേജുകളും ശൂന്യമായി കിടന്നു. എന്നാൽ വളരെ പഴയ ഒരു ഡയറിയിലാണ് വർഷം ഓർക്കുന്നില്ല അതിയായ സന്തോഷത്തിൻ്റെ ദിവസം എന്ന ശീർഷകത്തിൽ ഒരു ചെറിയ ഡയറിക്കുറിപ്പ് കണ്ടത്. കവിത പോലെ സുന്ദരമായ ഒരു കുറിപ്പായിരുന്നു അത്. എനിക്കത് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്തിനെക്കുറിച്ചാണ് അതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതിങ്ങനെയാണ്:
0: ഒടുവിൽ അവൻ വന്നു. അസത്യങ്ങളുടെ കടലിലേക്ക് അന്വേഷണത്തിൻ്റെ ചെറു നൗകയുമായി തുഴഞ്ഞു തുഴഞ്ഞു പോയവൻ ഒടുവിൽ സത്യത്തിൻ്റെ സ്വർണമീനുമായി തിരിച്ചെത്തി.
3: ആ, മാഷ് നേരത്തെ എത്തിയല്ലേ?
0: ആ, താനോ അധിക നേരായിട്ടില്ല. തനിക്കൊരു ചായ പറയട്ടെ?
3: വേണമെന്നില്ല.
0: ആ മുരളി, എനിക്ക് പോയിട്ട് തിരക്കുണ്ട്. തനിക്കെന്തോ കാര്യമായി പറയാനുണ്ടെന്ന് സൂചിപ്പിച്ചല്ലോ ഫോണിൽ.
3: ഞാൻ അന്ന് പറഞ്ഞ വിഷയത്തിൻ്റെ പിറകിലായിരുന്നു മാഷേ.
0: ഏത് വിഷയത്തിൽ?
3: മാഷ് മറന്നോ, കീഴരിയൂർ ബോംബ് കേസിൻ്റെ കാര്യം.
0: ഓഹോ, നാളെ കുറേ ആയില്ലേ? എന്തായി തൻ്റെ ഗവേഷണം?
3: അതിൻ്റെ ഭാഗമായി ഞാൻ MGS നാരായണൻ സാറിനെ കണ്ടിരുന്നു. അദ്ദേഹം നിർദ്ദേശിച്ചനുസരിച്ച് പരപ്പനങ്ങാടിയിൽ ഒരു ശങ്കരൻകുട്ടി നായരുടെ തറവാട്ടിൽ പോയിട്ട് കാര്യങ്ങൾ തിരക്കി. തറവാടെന്ന് പറഞ്ഞ വലിയൊരു ജന്മിത്തറവാട്.
0: താൻ പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഞാൻ പോയിട്ടുണ്ട് അവിടെ. ഒരു SN വള്ളിയിലിൻ്റെ തറവാടല്ലേ അത്? ബോംബുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ആലോചനാ യോഗങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ.
3: അത് തന്നെ, അവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോഴാ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വന്നത്.
0: എന്ത് കാര്യങ്ങൾ?
3: അന്നത്തെ സ്ഫോടന പരമ്പരകൾക്ക് ശേഷം അവിടെ നടന്ന ഒരു പോലീസ് റെയ്ഡില് അവരൊരു ഡയറി പിടിച്ചെടുക്കേണ്ടായി. കീഴരിയൂർ കേസിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ കുറിച്ചുവെച്ചിട്ടുണ്ടായിരുന്നത്രേ. ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന യോഗങ്ങളിൽ പങ്കെടുത്തവരുടെ എല്ലാ വിവരങ്ങളും അതിലുണ്ടായിരുന്നു. മാഷയുടെ പേരും അതിലുണ്ട്. അത് വെച്ചാണ് മാഷടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തത്.
0: അത് അതെങ്ങനെ തനിക്കറിയാം?
3: ഞാൻ മറ്റൊരു സോഴ്സിലൂടെ, അതായത് എന്റെ ഒരു പോലീസ് സുഹൃത്തുമായി പഴയ പോലീസ് രേഖകൾ പരിശോധിച്ചായിരുന്നേ.
0: എന്നിട്ട്?
3: ഞാൻ പറഞ്ഞില്ലേ ആ ഡയറിയെക്കുറിച്ച്?

0: ആ ഡയറി വെച്ചാണ് കേസിലുൾപ്പെട്ട സകലരുടെയും പേരുവിവരങ്ങൾ പോലീസിന് കിട്ടിയത്. അല്ലാതെ ചിലർ പറഞ്ഞു നടക്കുന്നത് പോലെ മാഷുടെ മൊഴിയനുസരിച്ചല്ല ആ സ്വാതന്ത്ര്യസമര ഭടന്മാർ പിടിയിലായത്.
1: എടോ, താൻ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും തനിക്ക് ബോധ്യമായ കാര്യങ്ങൾ തന്നെയാണോ?
0: അതെ മാഷെ, എല്ലാ വിശദാംശങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഞാനത് വെച്ചൊരു ലേഖനം എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെയ്യാത്ത കുറ്റത്തിനല്ലേ മാഷ് ഇത്രയും കാലം പഴികേട്ടത് എന്ന് ആലോചിക്കുമ്പോ ലോകമറിയട്ടെ സത്യങ്ങൾ.
1: അതിലൊന്നും വലിയ കാര്യമില്ല.
0: കാര്യമില്ലാതെ പിന്നെ?
1: അനിയ, ചരിത്രം അങ്ങനെയൊക്കെയാണ്. മാംസദാഹിയായ ഒരു കാട്ടുമൃഗം പോലെയാണ് ചിലപ്പോഴൊക്കെ അത് പെരുമാറുക. അതിൻ്റെ പെരുത്ത വിശപ്പടങ്ങണമെങ്കിൽ ചില ബലി മൃഗങ്ങളൊക്കെ ഉണ്ടായേ പറ്റൂ.
0: എന്റെ ലേഖനം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ വസ്തുത ഊന്നിപ്പറയുന്ന ഒന്നായിരിക്കും, മാഷെ കുറ്റവിമുക്തനാക്കുന്ന ഒന്നായിരിക്കും.
1: താൻ ആ ലേഖനം എഴുതിയാലും ഇല്ലെങ്കിലും ഞാനിപ്പോഴേ എല്ലാറ്റിൽ നിന്നും വിമുക്തനായി കഴിഞ്ഞു. എനിക്ക് മറ്റാരെങ്കിലും അല്ല, എന്നെ തന്നെയാണ് അത് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത്.
0: ഏതായാലും മാഷിന് സന്തോഷമായില്ലേ?
1: സന്തോഷം എന്ന് പറയണോ, സമാധാനം എന്ന് പറയണോ, ഇനി അതുമല്ലാത്ത വേറെ എന്തോ എന്ന് പറയണോ, എനിക്ക് നിശ്ചയമില്ലടോ. പക്ഷേ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ആശ്വാസം ഉണ്ടല്ലോ, അത് ഇത്രയും കാലം എത്ര കനത്ത ഭാരമാണ് ഞാൻ മനസ്സിലേറ്റി നടന്നിരുന്നത് എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നന്ദി ചെറുപ്പക്കാരാ, തന്നോട് എനിക്കുള്ളത് തീർത്താൽ തീരാത്ത കടപ്പാടാടോ.
0: ചരിത്രം ഒടുവിൽ മാഷോട് ദയയും നീതിയും കാണിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: ഈ ദിവസം എൻ്റെ ജീവിതത്തിലെ സുപ്രധാന ദിവസങ്ങളിലൊന്നാണ്. എല്ലാവരോടും എല്ലാറ്റിനോടും കഴിയാവുന്നത്ര നീതി പുലർത്തണം എന്ന എൻ്റെ വിശ്വാസത്തിന് കാലം കയ്യൊപ്പ് പതിച്ച ദിവസമാണിത്.
2: എന്നാൽ അച്ഛൻ ഒരാളോട് മാത്രം നീതി പുലർത്തിയില്ല. അച്ഛൻ ആദർശങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും വേണ്ടി ജീവിച്ചു. ജോലി ചെയ്ത സ്ഥാപനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. സുഹൃത്തുക്കൾക്ക് വേണ്ടി ജീവിച്ചു. എല്ലാറ്റിലും ഉപരി മകളായ എനിക്ക് വേണ്ടി ജീവിച്ചു. എല്ലാവർക്കു വേണ്ടിയും ജീവിതം മുഴിഞ്ഞുവെച്ച അച്ഛൻ അച്ഛന് വേണ്ടി മാത്രം ജീവിച്ചില്ല. അച്ഛൻ അച്ഛനോട് മാത്രം നീതി പുലർത്തിയില്ല. ഇപ്പോൾ എത്രയോ വർഷങ്ങളായി കൺവെട്ടത്തില്ല അച്ഛൻ. പക്ഷേ അച്ഛനുണ്ട്. കണ്ണടയ്ക്കുമ്പോൾ കേൾക്കാവുന്ന കടലിരുമ്പം പോലെ, തലയിൽ തലോടി കടന്നു പോകുന്ന കടൽക്കാറ്റ് പോലെ അച്ഛനുണ്ട്. കണ്ണടച്ചാലും കാണാവുന്ന മഹാസാഗരം പോലെ, ഒരേ സമയം പ്രക്ഷുബ്ധവും അതേസമയം ശാന്തവുമായ കടൽ പോലെ അച്ഛനുണ്ട് ചുറ്റിലും. അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, അച്ഛൻ എവിടെയാണ്? അച്ഛൻ എവിടെയാണ്?

കാണുക കടലിനെ കൺതുറക്കാതെ. നാടകം സമാപിക്കുന്നു. കഥാപാത്രങ്ങൾക്ക് ശബ്ദഭാവങ്ങൾ പകർന്നത് തിക്കോടിയൻ്റെ മകൾ പുഷ്പയായി. തിക്കോടിയൻ്റെ മകൾ പുഷ്പ തന്നെയാണ് ശബ്ദം നൽകിയിട്ടുള്ളത്. സ്വാതന്ത്ര്യസമര നായകൻ ഡോക്ടർ കെ ബി മേനോനായി വിജയൻ കാരന്തോർ ശബ്ദം പകർന്നു. കൂടാതെ കേളുകുട്ടിയായി ഗംഗാധരൻ ആയാടത്തിൽ, കേശവൻ നായരായി ചന്ദ്രൻ കണ്ടോത്ത്, കടല വിൽപ്പനക്കാരൻ അന്തുറുവായി രാഘവൻ പുറക്കാട്, വല്യമ്മയായി എൽസി മാത്യു, അനൗൺസർ മായാ നാരായണനായി റെനി ശ്രീകുമാർ, അനൗൺസർ ലക്ഷ്മി ദേവിയായി റാണി കെ, പത്രപ്രവർത്തകൻ മുരളിയായി ദാമോദർ രാധാകൃഷ്ണൻ, പോലീസ് ഇൻസ്പെക്ടറായി ജോബി മാത്യു, യുവതിയായ പുഷ്പയായി കബനി സൈറ, ബാലികയായ പുഷ്പയായി കുമാരി തേജസ്വി സനൽ, പാർവതിയായി മീര ആർയു, തോമസായി വിനോദ് കീഴേടത്ത്, പ്യൂൺ ശങ്കരനായി ഷാജി സി കെ എന്നിവരും ശബ്ദം പകർന്നു. മൺമറഞ്ഞ സർഗപ്രതിഭകൾ തിക്കോടിയൻ, ഉറൂബ്, കെ രാഘവൻ മാസ്റ്റർ എന്നിവർക്കായി ശബ്ദം പകർന്നത് ബോബി സി മാത്യു. എ

ഈ സാങ്കേതിക വിദ്യയുടെ സഹകരണത്തോടെ ഈ കലാകാരന്മാരുടെ ശബ്ദഭാവങ്ങൾ അതേപടി പുനഃസൃഷ്ടിച്ചത് ആഷിഖ്, ബിജു യൂണിറ്റി എന്നിവർ. സഹകരണം നിഷ പി, മഞ്ജു രമേഷ്, ഷാജി യോഹന്നാൻ. നിർവഹണ സഹകരണം ബോബി സി മാത്യു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം. നാടകരചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ.

0: ഇതുവരെ കേട്ടത് നാടകഗാനങ്ങൾ.
1: ആകാശവാണി കഥകളിപ്പദങ്ങൾ. കെ പി ഗോപാല പിഷാരടി പാടുന്നു. കലാമണ്ഡലം ശ്രീകുമാർ കൂടെ പാടുന്നു. കലാമണ്ഡലം രാജൻ ചെണ്ട, കലാമണ്ഡലം അനീഷ് മദ്ദളം. കഥ രാവണ വിജയൻ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം മിന്നലേ എന്ന ചിത്രത്തിൽ ബോംബെ ജയശ്രീ പാടിയത്.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിൽ

0: ആകാശവാണി തൃശൂർ.
1: ഗാന്ധിമാർഗം.
2: പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗം പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
3: ഇന്ന് ഗാന്ധിമാർഗത്തിൽ ഗാന്ധിയനും എഴുത്തുകാരനുമായിരുന്ന ശ്രീ പി ഐ ശങ്കരനാരായണനുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പുനഃപ്രക്ഷേപണം അവസാന ഭാഗം കേൾക്കാം.
4: 2022 കഴിഞ്ഞ് 23 എനിക്ക് മറ്റൊരു സൗഭാഗ്യം ഗാന്ധിജി തന്നു. അദ്ദേഹം തന്നെ എന്നെ അങ്ങോട്ട് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്ന് തന്നെ പറയാം. അതിന് കാരണക്കാരന്, 21 ഞാനൊരു പുസ്തകം എഴുതി, മഹാത്മാഗാന്ധി ചിത്രങ്ങളും കഥകളും എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ എഴുതിയതല്ല, അത് ഗാന്ധിജിയുടെ കാലത്ത് തന്നെ ജീവിച്ചിരുന്ന ഒരു സരള മജുംദാർ എന്ന് പറഞ്ഞു, ഗുജറാത്തിയാണ്, അവർ എഴുതിയ പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുക ചെയ്തു. ആ തർജ്ജമ ചെയ്തത് മലയാളത്തിൽ മാത്രമല്ല, ആ പുസ്തകം 24 ഭാഷകളിൽ തർജ്ജമ ചെയ്തു. ഈ തർജ്ജമ ചെയ്ത ആളുകളെയെല്ലാം, വിവർത്തകന്മാരെയെല്ലാം അതിൻ്റെ ഒരു ഗാന്ധി ചിത്രകഥാ പരിവാർ എന്നുള്ള ഒരു സംഘടനയാണത് ചെയ്തത്. അവർ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു വിവർത്തകന്മാരെ. വിവർത്തകന്മാരെയെല്ലാം അവിടെ വിളിച്ച് 29 ആ സംഭവം. അവിടുന്ന് പുസ്തക പ്രകാശനം ഒന്നിച്ച് നടത്തുക ചെയ്തു. പുസ്തക പ്രകാശനം നടത്തിയത് ഡോക്ടർ കരൺ സിംഗ് ആണ്. ഗാന്ധിജിയെ നേരിട്ട് കണ്ടിട്ടുള്ളതായ അന്നത്തെ കാശ്മീർ യുവരാജാവായിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം പിന്നീട് മന്ത്രിയായി, അദ്ദേഹം പിന്നെ പത്മവിഭൂഷൺ നേടി. അങ്ങനെയുള്ള 92 വയസ്സുകാരനായ അദ്ദേഹമാണ് എനിക്ക് പുസ്തകം തന്നത്. പിന്നെ ഗാന്ധിജിയുടെ ഇളയ

മകനായ ദേവദാസിന്റെ മകൾ ഗാന്ധി ഭട്ടാചാര്യ, അവരാണ് എന്നെ ഷാൾ അണിയിച്ചത്. അപ്പൊ ഗാന്ധിജിയുടെ നേരിട്ട് മകന്റെ മകള് ആണ് ഇത് ചെയ്തത്. അപ്പോൾ ആ ഒരു ഫാമിലി റിലേഷൻ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ എന്നെ ഗാന്ധി അവിടെ എത്തിച്ചു. അതും മാത്രമല്ല, അവിടെയും കൊണ്ട് എന്റെ തീരുന്നില്ല. അടുത്ത ദിവസം ജനുവരി 30 ഗാന്ധിജി രക്തസാക്ഷിത്വം വഹിച്ച ദിവസം. അന്ന് എന്താ വെച്ചാൽ ഈ പ്രവർത്തകന്മാർക്ക് പ്രത്യേകമായ ഒരു പാസ് അനുവദിച്ചു. 30 അവിടെ രാജഘട്ടിൽ ഒരു പ്രാർത്ഥനാ യോഗമുണ്ട്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്ന പ്രാർത്ഥനാ യോഗം. അവിടത്തേക്ക് ഞങ്ങൾക്ക് പ്രത്യേകം ക്ഷണപത്രം കിട്ടി. അവിടെ ചെന്നിരിക്കാനും ആ പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുക്കാനും അത് കഴിഞ്ഞിട്ട് ഗാന്ധിയുടെ സമാധിയിൽ പുഷ്പാർച്ചന നടത്താനും ഇതൊക്കെ സാധിച്ചു എന്നത് അസുലഭമായ മറ്റേത് പുരസ്കാരത്തെക്കാളും വലിയ പുരസ്കാരമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെയും നമുക്ക് അദൃശ്യമായി നിൽക്കുന്ന ഗാന്ധിജിയുടെ ആത്മാവ് എനിക്ക് തന്ന ഒരു അനുഗ്രഹമായിട്ടോ സൗഭാഗ്യമായിട്ടോ എനിക്ക് കരുതാൻ പറ്റും. നമ്മൾ ലളിതമായിട്ട് നമ്മളെ കൊണ്ടാകാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അറിയപ്പെടാത്ത ഓരോ രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഇങ്ങനെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്തൊക്കെ ചെയ്യണം എന്നറിയില്ല, അതൊക്കെ ഈശ്വര നിശ്ചയം പോലെയാവും. പക്ഷെ അത് ചെയ്തു എന്നുള്ള ഒരു തൃപ്തി എനിക്ക് ഇവിടെയും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് അന്ന് ഞാൻ അവിടെ ഞങ്ങളെ പരസ്പരം വിവർത്തകന്മാരെ പരിചയപ്പെടുത്തുമ്പോൾ അന്ന് ഞാൻ ചൊല്ലിയ കവിത ഈ വൈഷ്ണവചരിതം തോന്നി.

ഇത് മലയാളത്തിലുള്ള ഈ പകുതി അതേ ട്യൂണിൽ ഗുജറാത്തി ട്യൂണിൽ തന്നെ ചൊല്ലിയത് കൊണ്ട് അവർക്ക് വലിയ അത്ഭുതമായി. എന്നെ പരിചയപ്പെടുത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം അത് കേട്ട പ്രണവ് ദേശായി എന്നെ പിന്നീട് 24 എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീ ശങ്കരനാരായണൻ ഞങ്ങൾക്കൊരു കാര്യം ചെയ്തിരണം, ജൈനമതാചാര്യനായ ഒരു ശ്രീമദ് രാമ രാജചന്ദ്രജിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ആത്മസിദ്ധി ശാസ്ത്രം എന്ന ഒരു പുസ്തകം, അതൊന്ന് തർജ്ജമ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അത് കവിതയിൽ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ കവിത താല്പര്യവും ഈ ട്യൂണും ഒക്കെ മനസ്സിലായതുകൊണ്ട് അദ്ദേഹം എന്നെയാണ് ഞാൻ പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വലിയ ഒരു പുസ്തകം, ആകെ 142 ശ്ലോകങ്ങളേ ഉള്ളൂ, പക്ഷേ അതിൻ്റെ വ്യാഖ്യാനം 10-15 പേരുള്ള ഒരു പുസ്തകമാണ്. അത് രണ്ടും വായിച്ച് ഗുജറാത്തിയിലുള്ള ഒറിജിനലും വിവരണത്തോടു കൂടിയിട്ട് ഇംഗ്ലീഷിലുണ്ടായിരുന്നു, അതൊക്കെ വായിച്ച് നോക്കിയിട്ട് ഞാൻ 140 ശ്ലോകം തർജ്ജമ ചെയ്ത് അത് ട്യൂണിൽ തന്നെ ചൊല്ലിക്കൊടുത്തു, മലയാളത്തിൽ ചൊല്ലിക്കൊടുത്തിട്ട് അത് അവർ QR കോഡ് ചെയ്ത് അത് പുസ്തകമായിട്ട് ഇറക്കി. അത് ട്രൈലിംഗ്വലായിട്ടുള്ളൊരു ത്രിഭാഷാ ഗ്രന്ഥം എന്ന് വേണം പറയാം. അത് മുകളിലെ ഗുജറാത്തിയിൽ ഉള്ള മൂലശ്ലോകം, അതിൻ്റെ ചുവടെ ഇംഗ്ലീഷിലുള്ളതായതിൻ്റെ വെർഷൻ, അതിൻ്റെ തേർഡ് ലൈനായിട്ട് മലയാളത്തിലുള്ള, അങ്ങനെ 37 ഭാഷകളിൽ അവരത് ചെയ്തിട്ടുണ്ട്. ഇതിന് തുടക്കം കുറിച്ചത് ഞാനായിരുന്നു. ആദ്യം അവർ മാതൃകയായിട്ട് സ്വീകരിച്ചത് എൻ്റെ വിവർത്തനവും ചൊല്ലൽ രീതിയും, എന്നിട്ട് അവരെല്ലാവർക്കും അത് അയച്ചു കൊടുത്തിട്ട് മറ്റുള്ളവരെ കൊണ്ടു അങ്ങനെ ചെയ്യിച്ചു. അപ്പോൾ അതൊരു ഒരു വലിയ ഒരു എക്സ്പാൻഷനാണ്, വികസനമാണ് ഈ കാര്യത്തിൽ. നമ്മൾ 55 ഗാന്ധിജി എന്ന പുസ്തകവുമായിട്ട് പള്ളിക്കുന്നിൽ തുടങ്ങുന്നു, 70 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും പള്ളിക്കുന്നിൽ അവിടെ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2025 വേറൊരു സൗഭാഗ്യമായിട്ട് എനിക്ക് കിട്ടിയത്, ഞാൻ പഠിച്ച സ്കൂളിൽ കണ്ണൂർ പള്ളിക്കുന്ന് UP സ്കൂളിലാണ് അവിടെ മുഖ്യാതിഥിയായി ചെല്ലാൻ എനിക്ക് അവസരം കിട്ടി. അതിന് കാരണം അവരുടെ നവതി ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. അവർക്കെങ്ങനെയോ ഞാൻ അവിടെ പഠിച്ച കുട്ടിയാണെന്ന് മനസ്സിലായതിനെ തുടർന്ന്

എന്നാണ് എന്നെ വിളിച്ചത്. ഞാൻ അവിടെ മുഖ്യാതിഥിയായി ചെന്നു. ചെന്നിട്ട് ഞാൻ ആ സദസ്സിനോട്, പല തലമുറകൾ ഉൾക്കൊള്ളുന്ന കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരുമുള്ള ആ സദസ്സിനോട്, ആ പുസ്തകം, ഗാന്ധിജി എന്ന പുസ്തകം 70 വർഷം മുമ്പ് ഈ സ്കൂളിൽ നിന്ന് എനിക്ക് ഗുരുനാഥന്മാരുടെ അനുഗ്രഹമായിട്ട് കിട്ടിയ ഈ പുസ്തകം, നല്ല കുട്ടി എന്ന പേരിൽ കിട്ടിയ പുസ്തകം അവരെ കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതൊരു മാതൃകയാണ്, ഇത് ഞാൻ ഇന്നും എൻ്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന പുസ്തകമാണ്, ഇത് ആണ് എൻ്റെ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകിയത്. ഇതും ഗാന്ധിജി കയ്യിൽ കൊണ്ടു നടന്ന ഇതാ പുസ്തകം. കരഘോഷം നന്നായിട്ട് മുഴങ്ങി അതിൻ്റെ, കാരണം അതിൻ്റെ ഒരു ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ പ്രത്യേകിച്ചുള്ളത്. അത് അവിടെ വെച്ചിട്ട് ആ സ്കൂളിനെ പറ്റിയിട്ട് ഞാനൊരു കവിതയും എഴുതി കൊടുത്തു. അതൊക്കെയും അവർക്ക് ഇഷ്ടമായി. കാരണം ആ സ്കൂൾ പഠിച്ച ആൾ തന്നെ അവിടുത്തെ വിശിഷ്ടാതിഥിയായി എത്തിച്ചേരുന്നു. 70 വർഷം മുമ്പ് കിട്ടിയതായ പുസ്തകം 80-ാം വയസ്സിൽ ഞാൻ അവിടെ പ്രദർശിപ്പിക്കുന്നു. 90-ാം വയസ്സെത്തിയ സ്കൂളിൻ്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട് കാലം കടന്നു പോകുന്നത് പോലും ഇവിടെ അറിയുന്നില്ല. ആദർശത്തിൽ ഉറച്ചതായ നമ്മുടെ ജീവിത ചര്യ കൊണ്ട് ഈ സദസ്സിനോട് മുഴുവൻ ഞാൻ പറയുകയാണ്, ജീവിതത്തിൻ്റെ പ്രാഥമിക തലത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്നതായ വിദ്യാഭ്യാസമാണ് അത് അവൻ്റെ

0: കൊണ്ട് നടക്കുന്ന പുസ്തകമാണ്. ഇത് ആണ് എൻ്റെ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകിയത്. ഇതും ഗാന്ധിജി കയ്യിൽ കൊണ്ടു നടന്ന ഗീതാപുസ്തകം. കരഘോഷം നന്നായിട്ട് മുഴങ്ങി അതിൻ്റെ, കാരണം അതിൻ്റെ ഒരു ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ പ്രത്യേകിച്ചുള്ളത്. അത് അവിടെ വെച്ചിട്ട് ആ സ്കൂളിനെ പറ്റിയിട്ട് ഞാനൊരു കവിതയും എഴുതി കൊടുത്തു. അതൊക്കെയും അവർക്ക് ഇഷ്ടമായി. കാരണം ആ സ്കൂളിൽ പഠിച്ച ആൾ തന്നെ അവിടുത്തെ വിശിഷ്ടാതിഥിയായി എത്തിച്ചേരുന്നു. 70 വർഷം മുമ്പ് കിട്ടിയതായ പുസ്തകം 80-ാം വയസ്സിൽ ഞാൻ അവിടെ പ്രദർശിപ്പിക്കുന്നു. 90-ാം വയസ്സെത്തിയ സ്കൂളിൻ്റെ ആഘോഷത്തിന് വേണ്ടിയിട്ട് കാലം കടന്നു പോകുന്നത് പോലും ഇവിടെ അറിയുന്നില്ല. ആദർശത്തിൽ ഉറച്ചതായ നമ്മുടെ ഒരു ജീവിതചര്യ കൊണ്ട് ഈ സദസ്സിനോട് മുഴുവൻ ഞാൻ പറയുകയാണ്, ജീവിതത്തിൻ്റെ പ്രാഥമിക തലത്തിൽ കുട്ടികൾക്ക് കൊടുക്കുന്നതായ വിദ്യാഭ്യാസമാണ് അത് അവൻ്റെ സ്വഭാവത്തെ ദൃഢമാക്കും, അതിനുള്ള തെളിവാണിത്. അത് എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല, പക്ഷെ എങ്കിലും ഇതിനൊരു ഇതുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ, ഗാന്ധിജി എന്ന ആ 3 വാക്ക് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായി തീർന്നതും ഭഗവത്ഗീതയും ഒക്കെ ആയി തീർന്നതിനുള്ള കാരണം ഈ സ്കൂളാണ്. അത്തരം വിദ്യാലയങ്ങൾ വേണം, അത്തരം രക്ഷിതാക്കൾ വേണം, അത്തരം അധ്യാപകന്മാർ വേണം. ഈ 3 ഘടകങ്ങൾ ചേരുന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയുടെ മാനദണ്ഡമായിരിക്കേണ്ടത് എന്ന് കാണിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. ഇത് എന്നും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കുട്ടികൾക്ക് ഇന്ന് ലഹരിയുടെ മാസ്മര ലോകത്തിലും അനാവശ്യമായ സകലവിധ യുദ്ധം നടക്കുന്ന ഒരു ലോകത്തിൽ അഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുറുകെ പിടിക്കണം എന്ന് പറയാനുള്ള ഒരേ കാര്യം അതാണ്. ഇപ്പം നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനൊപ്പം നമുക്ക് പല അധർമ്മങ്ങളെയും എതിർക്കേണ്ടി വരും. അതുകൊണ്ട് പലതരത്തിലുള്ള ക്ലേശങ്ങൾ വരും, സംഘടനകൾ വരും, പ്രതിസന്ധികൾ വരും. അതിനെ അതിജയിക്കാനുള്ള മനക്കരുത്ത് നേടേണ്ടതും ഈ വിദ്യാഭ്യാസത്തിൽ നിന്നാണ്. അങ്ങനെ നേടിയ ജീവിതത്തിൻ്റെ ഒരു ഉടമയായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം എനിക്കിത് പറയാൻ അവകാശമുണ്ട്. പ്രതിസന്ധികൾ ഉണ്ടായാൽ ഇന്ന് എന്താ കാണുന്നത്? നമ്മൾ ദിവസവും പത്രത്തിൽ ഒന്നുകിൽ കൊല്ലുക, അല്ലെങ്കിൽ സ്വയം ചാവുക, അതല്ലെങ്കിൽ ലഹരി അടിച്ചിട്ട് എന്താണെന്ന് ലോകബോധമില്ലാതെ നടക്കുക. ഇതല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഞാൻ മദ്യപാനത്തിലേക്ക് പോയില്ല, ലഹരിയിലേക്ക് പോയില്ല, ഒരാളെ കൊല്ലാൻ പോയില്ല, ഞാൻ സ്വയം ആത്മഹത്യ ചെയ്യാൻ പോയില്ല, മറ്റ് രാജ്യം വിട്ടുപോയില്ല, ഒന്നും ചെയ്തില്ല. ഉള്ളതിനെ സംതൃപ്തിപ്പെട്ടുകൊണ്ടും ഇല്ലായ്മകളെ പറ്റിട്ട് ദുഃഖിക്കാതെയും ആ ദുഃഖിക്കണമെങ്കിലും അതിനെ മറികടക്കാനുള്ളതായ സാത്വികമായ ഒരു രീതി ജീവിക്കാൻ പറ്റി എനിക്ക് ഗാന്ധിജിയിൽ നിന്നും, പിന്നെ എൻ്റെ പുസ്തക വായനയിൽ നിന്നും, എൻ്റെ സംസ്കാരത്തിൽ നിന്നും ലഭിച്ചതാണ്. ഇതിങ്ങനെ ഒരു നല്ല സംസ്കാരം കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്.
1: തീർച്ചയായും ഇത്രയും സമയം നമുക്ക് വേണ്ടിയിട്ട് വളരെ ഹൃദയപൂർവ്വം തന്നെ നമ്മോട് സംസാരിച്ചതിന് ഒരുപാട് നന്ദി. ഈ 80-ാമത്തെ വയസ്സിലും ഇത്രയും ചുറുചുറുക്കോടുകൂടി തന്നെ നമ്മുടെ ശ്രോതാക്കളായിട്ട് സംവദിച്ചതിൽ ഒരുപാട് സന്തോഷം. അങ്ങയുടെ നിഷ്ഠയോട് കൂടിയിട്ടുള്ള ഒരു ജീവിത ശൈലിയും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം ഇതിൻ്റെ പുറകിലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. സാറിന് എല്ലാവിധ ആശംസകൾ.
0: സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. എല്ലാ തലമുറയ്ക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാന്ധിയനും എഴുത്തുകാരനുമായിരുന്ന ശ്രീ P.I. ശങ്കരനാരായണനുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പുനഃപ്രക്ഷേപണം അവസാന ഭാഗം.
3: ഗാന്ധിമാർഗം സമാപിച്ചു.
4: ഗാന്ധിമാർഗം
5: ആകാശവാണി തൃശൂർ.
6: സ്വാസ്ഥ്യം.
7: ശാരീരികാരോഗ്യത്തിന് കാലുകളുടെ പേശീക്ഷമത, ഈ വിഷയത്തെക്കുറിച്ച് ഫിറ്റ്നസ് ട്രെയിനറായ അജീഷ് കുമാർ TS സംസാരിക്കാം. ആധുനിക രീതികളിൽ ഒരു ശരീരത്തിന്റെ സുസജ്ജമായ പ്രവർത്തനത്തിന് കാലുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. കാലുകളിലെ മസിലുകളാണ് മൊത്തത്തിലുള്ള ശരീരത്തിന്റെ ആരോഗ്യത്തെ പോലും നിർണയിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രതീകമാണ് എന്ന് പറയാറുണ്ട്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഫിറ്റ്നസ് ഇൻസ്ട്രക്ടർ എന്ന നിലയ്ക്ക് കാലുകളുടെ ശക്തി, അല്ലെങ്കിൽ കാലുകളിലെ മസിലുകളുടെ ശക്തി ഒരു വ്യക്തിയെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് എന്നൊന്ന് പറയാമോ?
8: ആസ് എ ട്രെയിനർ പറയുന്നത്, ഞാൻ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യണ ഒരു ശരീരഭാഗം കാലായിരിക്കും, ലെഗ്സാണ്. ഞാൻ മിനിമം 2 ഡേയ്സ് അവിടെ ലെഗ് വർക്കൗട്ട് ചെയ്യിപ്പിക്കും. അത് ജോയിൻ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ സാറ്റർഡേയ്സ് നമ്മളവിടെ ലെഗ് വർക്കൗട്ട് ചെയ്തേ പറ്റൂ. അത് ഏജ് ഗ്രൂപ്പില്ല, ചെറിയ കുട്ടിയായിക്കോട്ടെ, മിഡിൽ ഗ്രൂപ്പ് ആയിക്കോട്ടെ, ഏജ്ഡ് ആയിക്കോട്ടെ, ഞാൻ ചെയ്യിപ്പിക്കും. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനെ മൊത്തം പിടിച്ച് നിർത്തുന്ന ഒരു സംഭവമാണ് ലെഗ്. ലെഗാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ മസിൽ ഗ്രൂപ്പ്. നമ്മളത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അറിയാം, നമ്മളൊരു 10 reps അടിക്കുമ്പോൾ, 10 reps എന്ന് പറയുമ്പോൾ 10 എണ്ണം അടിക്കുമ്പോൾ ഫീലും വരില്ല. അത് 15 പോകുമ്പോൾ ഫീല് വരില്ല, ചിലപ്പോൾ 18 എത്തിയിട്ടായിരിക്കും നമ്മുടെ കാല് ഒന്ന് സ്ട്രെച്ചായി തോന്നുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും വലിയ മസിൽ ഗ്രൂപ്പാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന മുട്ടുവേദന ആദ്യം കാണാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരഭാരത്തിന് നമ്മുടെ കാലിന് എടുക്കാൻ പറ്റുന്നില്ല.

0: നേരെ മുട്ടിനാണ് വരിക. കുറെ പേർക്ക് അറിയുന്നുണ്ടാവും നമ്മുടെ കാലിലാണ് ശരീരത്തിന്റെ സെക്കൻഡ് ഹാർട്ട് ഇരിക്കുന്നത്. മുകളിലത്തെ ഹാർട്ട് എല്ലായിടത്തേക്കും ബ്ലഡ് പമ്പ് ചെയ്തിട്ട് താഴെ പോയിട്ട് അടിയിന്ന് ഒരു പമ്പിങ് വേണം. അതാണ് കാഫ് ചെയ്യുന്ന പരിപാടി. അതിനെ സ്ട്രെങ്തൻ ചെയ്തില്ലെങ്കിൽ പിന്നെയും പ്രശ്നമാണ്, അവിടുത്തെ ഞരമ്പുകൾക്കും പേശികൾക്കും ബലമില്ലാതെ എങ്ങനെ പമ്പിങ് നടക്കും. അപ്പോൾ ഇതൊക്കെ ഈ കാലിലാണ് വരണത്. അപ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും പല കാര്യങ്ങളും ഉണ്ടാവും. അതിൽ ഞാനെപ്പോഴും ഒരു അവയർനെസ്സും ഞാൻ കൊടുക്കാറുണ്ട്, ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് പല രീതിയിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും.
1: അതൊന്ന് വിശദീകരിച്ച് പറയാമോ?
0: നമ്മളിപ്പോൾ ലെഗ്, ചെറുപ്പക്കാരായിക്കോട്ടെ, ലെഗ് സ്കിപ്പ് ചെയ്യാറുണ്ട്. ലെഗ് സ്കിപ്പ് ചെയ്യുമ്പോൾ അവരുടെ ശരീരം നല്ല ബ്രോഡായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും, താഴോട്ട് വരുമ്പോൾ ചെറുതായിരിക്കുന്നുണ്ടാവും. അത് പോട്ടെ, ചെറുതും വലുതും അത് വിഷയമുള്ള കാര്യമല്ല. ലെഗ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിസം കൂടും. മെറ്റബോളിസം കൂടിക്കഴിയുമ്പോൾ നമുക്ക് അസുഖങ്ങൾ കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റും. നല്ല സ്ട്രെങ്ത്ത് കിട്ടും നമുക്ക്. മെറ്റബോളിസം കൂടുമ്പോൾ തന്നെ നമ്മുടെ ശരീരഘടന മാറും, നമുക്ക് ഒരു എനർജി ഫീൽ ചെയ്യും. കാലിന് ബലം ഉണ്ടെങ്കിൽ നമ്മുടെ അപ്പർ ബോഡിക്കും നല്ലൊരു സ്ട്രെങ്ത്ത് ഫീൽ ചെയ്യും, ബ്ലഡ് ഫ്ലോ നന്നാവും, ഈവൻ വെരിക്കോസ് വെയിൻ വരെ നമുക്ക് കുറവുണ്ടാവും, റിവേഴ്സിബിൾ ആവും. അത് ഈ കാഫിന് വർക്കൗട്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ വെരിക്കോസ് വെയിനുള്ള ഒരു ഇതിന് പോകുമ്പോൾ അവിടുത്തെ ഒരു ചെറിയ വർക്കൗട്ട് എന്നുള്ള രീതിയിൽ കാഫിനാണ് അവർ വർക്കൗട്ട് കൊടുക്കുന്നത്. നമുക്കവിടെ സെപ്പറേറ്റ് മെഷീൻസ് ഉള്ളതുകൊണ്ട് നമ്മളത് ചെയ്യിപ്പിക്കുന്നു. അത് ഇല്ലാത്തവർ വീട്ടിലെന്താ ചെയ്യാൻ പറയുന്നത്, സ്റ്റെപ്പിൻ്റെ ഒരു തുമ്പത്ത് നിന്ന് കാഫിന് താഴോട്ടും മുകളിലോട്ടും പോകാനാണ് പറയുന്നത്. അത് അവിടുത്തെ സ്ട്രെച്ച് ആക്കാനാണ്. അപ്പോൾ കാലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാലിൻ്റെ എവിടെ നോക്കിയാലും മസിലാണ്, വലിയൊരു മസിൽ ഗ്രൂപ്പ്. അപ്പോൾ ഫ്രണ്ടിലുണ്ട്, ബാക്കിൽ ഹാംസ്ട്രിങ് ഉണ്ട്, കാഫ് ഉണ്ട്, അതിൻ്റെ ഫ്രണ്ടിലുണ്ട്, മൊത്തം മസിൽ. ഇതൊക്കെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്താലാണ് നമുക്ക് ഇപ്പോൾ ഒരു 2 മന്ത്സ് അതിനൊരു സ്ട്രെങ്ത് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഒന്ന് നടന്നു നോക്കി, വല്ലാത്തൊരു വ്യത്യാസം കാണും. നമ്മളോട് പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ശബരിമല പോണ സീസണിൽ മല കയറി സുഖമായിട്ട് കയറാൻ പറ്റി, ഒരു സ്ഥലത്തിരുന്നില്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. ചെയ്യാൻ ഭയങ്കര മടിയുള്ള സംഭവമാട്ടോ അത്. ഈ ലെഗ് വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അയ്യോ, അത് പെയിൻഫുള്ളാണ്, നമുക്ക് ഇങ്ങനെ ചെറിയ ആട്ടമൊക്കെ വരും വർക്കൗട്ട് ചെയ്യുമ്പോൾ. പക്ഷേ അതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണത്. എപ്പോഴും അതിനെ പറ്റി അവെയർ ആയിരിക്കുക. ഈവൻ നമ്മുടെ പേഴ്സണൽ ലൈഫിലും അത് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും.
1: ഇപ്പോൾ ഈ കാലുകളിൽ പ്രത്യേകിച്ച് മുട്ടുവേദന പലപ്പോഴും വളരെ ചെറുപ്പത്തിൽ തന്നെ ആരംഭിക്കാറുണ്ട്. അതുപോലെ തന്നെ നീ റീപ്ലേസ്മെൻറ്റ് സർജറികളൊക്കെ വളരെയധികം വർദ്ധിച്ചു വരുന്നൊരു കാലമാണല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ലെഗ് എക്സസൈസസ് അത് ഉപകരിക്കുമോ?
0: നമ്മൾ ആദ്യമേ തന്നെ അതിന് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് മുട്ടുവേദന വരുന്നത്? നമ്മുടെ മസിൽസ് സ്ട്രെങ്ത് ഇല്ലാണ്ടാണ്, ഈ കോട്ട് മസിൽസ് സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്ന മുട്ടുവേദന വരുന്നത്. ഈ മസിൽസിന് നമ്മുടെ ബോഡി അപ്പർ ബോഡി വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ നേരെ ഈ മുട്ടിലേക്കാണ് പോണത്. ഈ മുട്ടിലേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന മുട്ടുവേദന എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. പിന്നെയുള്ളത് ജനറ്റിക്കായിട്ട് വരുന്ന തേയ്മാനങ്ങളൊക്കെ ഉണ്ട്, മുട്ടു തേയ്മാനം. അത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ആ ചെറിയ പെയിനൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല. ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനൊരു ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് മാറാവുന്നുള്ളൂ. നമ്മളെന്ത് ചെയ്യും? അത് മാറും. അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കും, എന്തെങ്കിലും വയ്ക്കും, അല്ലെങ്കിൽ ഒരു ബാം ഉദയിക്കും. അപ്പോൾ ആ സമയത്ത് കുറച്ച് റിലീഫ് ഉണ്ടാവും. പക്ഷേ നമ്മളത് കണക്കാക്കുന്നില്ല. എപ്പോഴും ആദ്യമേ നമ്മളൊരു ഒന്ന് കൺസൾട്ട് ചെയ്യുക. എപ്പോഴും നമ്മൾ ജിമ്മേ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഞങ്ങളെ ചില ഒരു ഡോക്ടേഴ്സായിട്ടാണ് കാണുക. ഞങ്ങൾ ഡോക്ടേഴ്സല്ല, ഞങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊരു ധാരണ പറയാൻ പറ്റും. ഞാനെപ്പോഴും പറയാം, ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞങ്ങളെ ഒരു ഡോക്ടറായിട്ടോ ഒരു ന്യൂട്രീഷനിസ്റ്റായിട്ടോ ഒന്നും കാണരുത്. ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തോളാം പറഞ്ഞാൽ കൺസൾട്ട് ചെയ്തോളൂ, നല്ലതാണ്. കാരണം അവർ ഈ MBBSഉം കാര്യങ്ങളൊക്കെ സ്പെഷ്യലൈസ്ഡ് ആണ് ഈ കാര്യത്തിന്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളും അവർ പറഞ്ഞ രീതികളും അതിന് സ്പെസിഫിക്കാണ്. നമ്മൾ മൊത്തത്തിൽ പറയണത് പോലെയല്ല അവർ പറയുന്നത്, ആ ഇത് ഇന്ന പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ആ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒന്ന് കാണിച്ചാൽ എന്തും വർക്കൗട്ടിൽ പിടിക്കാൻ പറ്റും, ഒന്നും നമുക്ക് വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടല്ലോ, അത് ചെയ്യണം.
1: ഇപ്പോൾ ഈ ലെഗ് എക്സസൈസസിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ പലരും വ്യായാമത്തിൻ്റെ ഭാഗമായിട്ട് നടത്തം ശീലിക്കാറുണ്ട്. എന്നാൽ ചിലരോട് ഡോക്ടർമാർ നടക്കരുത് എന്നും പറയാറുണ്ട്. ഈ നടത്തവും കാലിൻ്റെ ആരോഗ്യവും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
0: നമ്മൾ വാക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നടക്കും. നമ്മൾ നടക്കുക ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാവരും സ്ലിപ്പേഴ്സ് ഇട്ടിട്ടാണ് നടക്കുക. ഒന്നാമത്തെ കാര്യം, കാല് എപ്പോഴും ആ ഷൂവിൻ്റെ ഷേപ്പ് കണ്ടിട്ടില്ല, ഇങ്ങനെയായിരിക്കണം. ആ ഒരു ഷൂ ഇട്ടിട്ട് വേണം അത് നടക്കണമെങ്കിൽ. പിന്നെ നമ്മൾ നടക്കുന്നത് അൺഈവൻ ആയിട്ടുള്ള സ്പേസിൽ കൂടെയാണ്. നമ്മൾ നടക്കും, കുറേ നടക്കും. ഈ നടക്കുന്നത് എങ്ങനെയാണ് നടക്കേണ്ടത്? കൈയൊക്കെ വീശി നടക്കണം, സംസാരിച്ചിട്ടല്ല നടക്കണം. നമ്മുടെ പർപ്പസ് എക്സസൈസ് ആണ്. പർപ്പസ് എക്സസൈസ് ആകുമ്പോൾ നമ്മൾ അങ്ങോട്ട് തിരിയുക, ഇങ്ങോട്ട് തിരിയുക, പതുക്കെ നടക്കുക, അങ്ങനെയല്ല. കൈയൊക്കെ വീശി മിനിമം ഓഫ് 11,000 steps നടക്കണം. 11,000 steps കംപ്ലീറ്റ് ചെയ്യണം, അപ്പോഴാണ് എന്തെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. അതല്ലാതെ നമ്മൾ ഇത്ര നേരം നടന്നു, എത്ര സ്റ്റെപ്പ്

0: സ്റ്റെപ്സ് നടന്നു എന്ന് നോക്കണം. എത്ര നേരം എന്നല്ല, നമ്മൾ വേർത്തു എന്നല്ല, നമ്മൾ ഇത്ര സ്റ്റെപ്പ് നടന്നു, എങ്ങനെ നടക്കണു, എല്ലാവരും ചെരുപ്പിട്ടിട്ട് നടക്കണം, അങ്ങനെ എല്ലാം നടക്കണം. അത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക. നടത്തത്തെന്ന് പറഞ്ഞാൽ ഒരു ഞാൻ ഇന്ന് ഇത്ര ദൂരം നടന്നു, ഇത്ര ഞാൻ കോളേജ് മൊത്തം ചുറ്റി, അങ്ങനെയല്ല. എങ്ങനെ നടന്നു, അത് ബോഡിക്ക് എത്രത്തോളം ഇതായി, അങ്ങനെയാണ് അതിനെ ചെയ്യേണ്ടത്. എക്സസൈസ് എക്സസൈസ് പോലെ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക.
1: അതുപോലെ തന്നെ വീട്ടമ്മമാരെ പലരും, ഞങ്ങൾ വീട്ടിൽ ആവശ്യത്തിന് പണിയൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വേറൊരു എക്സസൈസിൻ്റെ ആവശ്യമില്ല, ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് കരുതിയിരിക്കുന്ന കുറേയധികം വീട്ടമ്മമാരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്?
0: അവരോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റിയാണ്, ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളായിട്ടുള്ള വർക്കാണ് അവർ ചെയ്യുന്നത്. പക്ഷേ അതിനൊരിക്കലും ഒരു എക്സസൈസായിട്ട് കാണരുത്, അതൊരു മൂവ്മെൻറ്റാണ്, അതിനെ വേറെ കാറ്റഗറി ആയിട്ട് വയ്ക്കുക. അതും മസിലായിട്ട് ബന്ധമില്ല. പണ്ടാണെങ്കിൽ ബന്ധപ്പെടുത്തായിരുന്നു, നമ്മൾ ഈ കിണറിൽ നിന്ന് വെള്ളം കോരും, മാവ് ഈ ഇതിൽ അരയ്ക്കും, പിന്നെ അമ്മീമ്മ ഇതാക്കും, അതൊക്കെ ഒരു എക്സസൈസായിട്ട് കാണാം. എന്നു വെച്ചാൽ വെയ്റ്റ്സാണ് പുഷ് ചെയ്യണത്. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇപ്പം പ്ലേറ്റ് കഴുകും, വാഷിംഗ് മെഷീനിൽ തുണി അലക്കും, അതിൽ തന്നെ പിഴിഞ്ഞ് കിട്ടും, അതുകൊണ്ട് തോരി ഇടും. സത്യം പറഞ്ഞാൽ നിങ്ങൾ മസിൽപരമായിട്ടൊന്നും ചെയ്യുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഒന്ന് റിലാക്സായി ജിമ്മിൽ പോവുക. അവിടുത്തെ ട്രെയിനറിൻ്റെ ഒന്ന് വിളിച്ച്, എനിക്ക് ഇന്നെ ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. എന്നോട് എപ്പോഴും എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട്, എപ്പോഴും എന്തെങ്കിലും എക്സസൈസ് വരും, ഞാൻ ഇന്നലെ ചട്ടി എടുത്ത് മുകളിൽ വെച്ചു, ചെടി ചട്ടി എടുത്ത് മുകളിൽ വെച്ചു, പിന്നെ ഇന്നലെ അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് നടന്നു, ഞാൻ മുകളിൽ കയറി കുറേ തുടച്ചു, ഇതൊക്കെയാണ് എന്നോട് പറയാറ്. പക്ഷേ അതൊരു ആക്ടിവിറ്റി ആണത്, പക്ഷേ അതൊരു എക്സസൈസായി മാറുന്നില്ല. അവർ ചെയ്യുന്ന വർക്കിനെ മോശമായിട്ട് പറയണതല്ല, അത് അത്രയും റെസ്പെക്റ്റ്ഫുള്ളായിട്ട് കാണുന്നൊരു സംഭവമാണ്, പക്ഷേ അതും വ്യത്യാസമുണ്ട്.
1: ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി അവനവൻ്റെ ശരീരത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന്, അത് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ ബോഡിയുടെ മൂവ്മെൻറ്റ്സ് ഫ്ലെക്സിബിളായി തീരാനും ഇത്തരത്തിൽ ലെഗ് എക്സസൈസസ് ആണെങ്കിലും മറ്റും ചെയ്യണം എന്നാണ് തോന്നുന്നത്. ശാരീരികാരോഗ്യത്തിന് കാലുകളുടെ പേശീക്ഷമത, ഫിറ്റ്നസ് ട്രെയിനറായ അജീഷ് കുമാർ ടി എസുമായി സംസാരിച്ചതാണ് കേട്ടത്. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും, രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
3: റീഗൽ ജുവലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജുവലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം,
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം. പി പത്മരാജന്റെ കഥ തിര തീരം. അവതരണം മെജോ.
7: തൊട്ടു തൊട്ടില്ല, വീണ്ടും ശ്രദ്ധിച്ചപ്പോൾ ഉണ്ട്, തൊടുന്നുണ്ട്. അല്പം മുന്നോട്ട് നിരങ്ങിയിരുന്നു, പിറകിലെ സ്പർശനമകന്നു. എന്ത് ശല്യമാണ്! സാരി ആയിരുന്നെങ്കിൽ കഴുത്തിലൂടെ വലിച്ചു മൂടി ഇടാമായിരുന്നു. എല്ലാം അമ്മ കാരണമാണ്. താൻ ഇനിയും കൊച്ചുകുട്ടിയാണെന്നാണ് അമ്മയുടെ ധാരണ. സ്കേർട്ട് ധരിക്കേണ്ട പ്രായം കടന്നിട്ടില്ല പോലും. ചേച്ചി ഒന്നും അറിയുന്നില്ല, തിരശീലയിലാണ്. ആളങ്ങനെ തന്നെ. പിന്നെ എങ്ങനെയാണ് തൻ്റെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്? സ്മിതയ്ക്ക് കരയാൻ തോന്നി. ചാടി എഴുന്നേറ്റ് പിറകിലെ സീറ്റിലിരിക്കുന്ന ആ കുരങ്ങന് രണ്ടടി കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ വീണ്ടും പുറകിലൊരു വിരൽ തൊട്ടതുപോലെ തോന്നി. ഇനി മുന്നോട്ടധികം നീങ്ങാനിടമില്ല. ശ്വാസമടക്കി അല്പനേരം ഇരുന്ന് നോക്കി. ഇല്ല, വിട്ടുമാറാനുള്ള ഭാവമില്ല. കുറേശ്ശെ അമർത്തുന്നുണ്ട്. ചേച്ചിയോട് പറഞ്ഞാലോ? ചേച്ചി, ദേ ഈ പിറകിലിരിക്കണയാൾ എന്നെ. അയ്യേ, ഓർക്കാൻ കൂടി നാണം. ചേച്ചിയോട് പറഞ്ഞാൽ വേറൊരു ശല്യം കൂടിയുണ്ട്. നേരെ ചേട്ടനോട് പറഞ്ഞെന്നിരിക്കും. ആൾ വലിയ ദേഷ്യക്കാരനാണെന്നാണ് പറയുന്നത്. വിവാഹ ദിവസം രാത്രിയിൽ പാലിന് ചൂട് കുറഞ്ഞപ്പോയെന്ന് പറഞ്ഞ് ചേച്ചിയെ വഴക്ക് പറഞ്ഞയാളാണ് പോലും. ഇത് കേട്ട് കഴിഞ്ഞാൽ ചേട്ടൻ എന്താവും കാട്ടുക എന്ന് പറയാൻ വയ്യ. ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്താൽ നാളെ തനിക്ക് കോളേജിൽ പോകണ്ട, കൂടെ പഠിക്കുന്നവർ ആരെങ്കിലുമൊക്കെ തിയേറ്ററിലുണ്ടാവും. വിരലുകൾ നേരിയ ഒരു കുസൃതി കാണിച്ചു. സ്മിത ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പിറകിൽ തൊട്ടിരുന്ന കൈത്തലം പെട്ടെന്ന് അപ്രത്യക്ഷമായി.

നാണമില്ലാത്തവൻ ഒരു വിഡ്ഢിയെപ്പോലെ തന്നെ നോക്കിച്ചിരിക്കുന്നു. ആ പല്ല് മുഴുവൻ കൊഴിച്ചു കളയാനുള്ള ദേഷ്യം തോന്നി. വന്ന് കയറിയപ്പോൾ മുതൽ ശല്യം തുടങ്ങിയതാണ്. ആദ്യം അതത്ര ഗൗനിച്ചില്ല. കഴുത്തിന് പുറകിലെ മാലയിൽ ഒരു പ്രാണി ഇഴയുകയാണെന്നാണ് ആദ്യം ധരിച്ചത്. സിനിമയിൽ ശ്രദ്ധിച്ചിരുന്നത് കൊണ്ട് അതിനെ എടുത്തു കളയാനും മിനക്കെട്ടില്ല. എന്നാൽ ഒരൽപ്പം കഴിഞ്ഞപ്പോൾ സംഗതി പിടികിട്ടി. അതോടെ ദേഷ്യവും ഭയവും തോന്നി. പിന്നെ ഇങ്ങോട്ട് സിനിമയിൽ തീരെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഇന്റർവെല്ലാകട്ടെ, സീറ്റ് മാറിയിരുന്ന് കളയാം. ചേട്ടനെ പിടിച്ച് ഈ സീറ്റിൽ ഇരുത്തിയിട്ട് ചേട്ടൻ ഇപ്പോഴിരിക്കുന്ന സീറ്റിലിരിക്കണം. അങ്ങനെയാവുമ്പോൾ അവൻ എന്ത് ചെയ്യും എന്നൊന്നറിയണം. ഒരു വെടിപൊട്ടുന്ന ശബ്ദം കേട്ടു. ഞെട്ടിപ്പോയി. താൻ മറ്റെന്തൊക്കെയോ ആലോചിക്കുന്നു. നേരെ മുന്നിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല. അവൾ തിരശീലയിലേക്ക് ശ്രദ്ധ തിരിച്ചു. കുറേയധികം ആളുകളെ പട്ടാളക്കാർ പിടിച്ച് ഭിത്തിയിൽ പുറം തിരിച്ച് നിർത്തിയിരിക്കുന്നു. ചൂണ്ടിയ തോക്കുകൾക്ക് മുന്നിൽ വെച്ച് എല്ലാവരുടെയും പോക്കറ്റുകൾ പരിശോധിക്കപ്പെടുന്നു. ഒരു കൊച്ചുകുഞ്ഞും അക്കൂട്ടത്തിലുണ്ട്. കാര്യം മനസ്സിലാകാതെ മുഖം ചെരിച്ച് നിഷ്കളങ്കമായി എന്നാൽ നിഗൂഢമായ ഭയത്തോടെ പട്ടാളക്കാരെ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന ഒരു കുഞ്ഞ്. വെടിവെക്കാനുള്ള ഓർഡർ പുറപ്പെടുവിക്കാനായി ജനറൽ വാച്ചിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. 1, 2, 3 പുറത്ത് തോളലിന് മുകളിലായി ഒരു നുള്ള്. മറ്റൊന്നും ഓർക്കാൻ സാവകാശമുണ്ടായില്ല. ഇടത് കൈകൊണ്ട് പിറകിലേക്ക് വീശിയടിച്ചു. ഒരു കൈ പുറകോട്ട് വലിഞ്ഞു പോകുന്നത് മാത്രം മനസ്സിലായി. അമർഷം ഇരട്ടിച്ചു. നിറഞ്ഞ കോപത്തോടെ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. മങ്ങിയ വെളിച്ചത്തിലും ആ മുഖത്തെ ജാളിയം വ്യക്തമായി കാണാമെന്ന് തോന്നി. ഒരുതരം ഇളിഞ്ഞ മന്ദഹാസം. തീക്ഷ്ണമായി അല്പനേരം അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ആർക്കും കേൾക്കാനാവാത്ത സ്വരത്തിൽ പിറുപിറുത്തുകൊണ്ട് അവൻ കാൽ പിറകോട്ട് വലിച്ചെടുക്കുന്നത് കണ്ടു. സോറി സോറി പോലും അടി കൊടുക്കാത്തതിൻ്റെ സൂക്കേട്. ഇത്ര നേരവും കാൽ കയറ്റി വച്ചിരുന്നത് തൻ്റെ കസാലയിലായിരുന്നു. അത് താൻ അറിഞ്ഞതേയില്ല. ഇനി ചേട്ടനോട് പറഞ്ഞിട്ട് തന്നെ. ഇന്റർവെല്ലാകട്ടെ. മഞ്ഞിൽ കുതിർന്ന മരങ്ങൾക്ക് ചോട്ടിലൂടെ ഒരു മോട്ടോർ സൈക്കിൾ പാഞ്ഞു പോകുന്നു. ഓ, സീൻ മാറിയിരിക്കുന്നു. ആ കുഞ്ഞ് മരിച്ചു കാണുമോ? അതോ എന്തു ശല്യമാണിത്! നല്ലൊരു സിനിമയ്ക്ക് വന്നിട്ട് ഒന്ന് നേരെ ചൊവ്വെ കാണാൻ പോലും സാധിക്കാതെ വരിക എന്ന് പറഞ്ഞ വരേണ്ടിയിരുന്നില്ല. ഇറങ്ങാൻ നേരത്ത് അമ്മ വിലക്കിയതാണ്. എന്തിനാ കുട്ടി ഇപ്പോൾ ഇറങ്ങി പുറപ്പെടുന്നത്? വല്ലതും വായിച്ചുകൊണ്ട് ഇവിടെ എങ്ങാൻ ഇരുന്നുകൂടെ? എനിക്ക് പോണം. വാശി പിടിച്ചു. ഇന്നുകൂടിയേ ഉള്ളൂ ആ ഫിലിം. ഈ പടം മാറിയ വേറെ പടം വരും. അതിന് പോകണം. എനിക്കിതിന് തന്നെ പോകണം. അത്ര നല്ല ഫിലിമാണിത്. ചേച്ചി ഇടപെട്ടു. അവളു കൂടി പോരട്ടെ. 9 മണിക്ക് തീരുമല്ലോ. പിന്നെ വന്നിരുന്ന് വായിച്ചാൽ മതി. സ്മിതേ, ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളൂ. 6:30 സമയം. ക്വിക്ക്. ഡ്രസ്സ് ചെയ്തുകൊണ്ട് അകത്തെ മുറിയിൽ നിൽക്കുമ്പോൾ അമ്മ കടന്നു വന്നു. ശബ്ദമടക്കി ശകാരിച്ചു. നാണമില്ലല്ലോ. അവർ ഭാര്യയും ഭർത്താവും കൂടെ എവിടേക്കെങ്കിലും പോകാൻ തുടങ്ങുമ്പോൾ കൂടെ ഇറങ്ങിത്തിരിക്കാൻ നടക്കുന്നു. ഇത്രയും പ്രായമായിട്ടും വിവരമില്ലാത്തത് കുറേ കഷ്ടം തന്നെ. കണ്ണ് നിറഞ്ഞുപോയി. വേറെ ആരുണ്ട് തന്നെ സിനിമ കാണിക്കാൻ? അമ്മയാണെങ്കിൽ ഒരൊറ്റ പടത്തിനും പോവില്ല. മുൻപ് ചേച്ചിയെങ്കിലും കൂട്ടിനുണ്ടായിരുന്നു. അന്ന് ഒരൊറ്റ സിനിമയും വിടില്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായി ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതോടെ തൻ്റെ കാര്യം വളരെ പരുങ്ങലിലാണ്. എന്തെന്തു നല്ല പടങ്ങൾ വരുന്നു, പോകുന്നു. ചേച്ചിയും ഭർത്താവും കൂടി എല്ലാ പടവും കാണുന്നുണ്ട്. അറിയാതെ വാക്കുകൾ പുറത്തു ചാടി. എത്ര സിനിമയ്ക്ക് അവർ 2 പേരും കൂടി പോയിരിക്കുന്നു? അന്നൊന്നും ഞാൻ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇതിപ്പോൾ അത്ര നല്ല പടമായതുകൊണ്ടാണ്. പുറത്തുനിന്ന് ചേച്ചി വിളിച്ച് പറയുന്നത് കേട്ടു. സ്മിതേ, വാചകമടിച്ച് നിൽക്കാതെ ഒന്ന് വേഗം ഒരുങ്ങു പെണ്ണേ, ടൈം പോകുന്നു. അമ്മ അരിശത്തോടെ പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ. പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? ഇത്രയൊക്കെ ബുദ്ധിമുട്ടി വന്നിട്ട് ഇപ്പോൾ നേരാമണ്ണം പടം കാണാൻ കൂടി സാധിക്കില്ലെന്ന് പറഞ്ഞ എങ്ങനെ ദേഷ്യം വരാതിരിക്കും? ചേച്ചി കിലുകിലയെ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടു. പരിസരബോധം വന്നപ്പോൾ കണ്ടു. ചേച്ചി മാത്രമല്ല, തിയേറ്ററിൽ എല്ലാവരും ചിരിക്കുന്നുണ്ട്. സ്വതവേ ഗൗരവക്കാരനായ ചേട്ടൻ പോലും കുലുങ്ങി കുലുങ്ങി ചിരിക്കുന്നു. ആ ഫലിതം എന്തായിരുന്നിരിക്കാം? ഇനിയിപ്പോൾ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റില്ലല്ലോ. പിറകിൽ നിന്ന് ചെറുപ്പക്കാരൻ പൊട്ടിച്ചിരിക്കുന്നത് കേട്ടു. ആ ശബ്ദം എവിടെയോ കേട്ട് പരിചയമുള്ള പോലെ. ആരാണോ ആവോ, ആരായാലും ആ ചിരി കേട്ടാൽ അറിയാം തൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ളതാണ് അതെന്ന്. അയാളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പണിപ്പെടേണ്ടി വന്നു. ഏതായാലും ഇത്രയും സമയം വെറുതെ പോയി. ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളെങ്കിലും ഒന്ന് ശരിക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ. ചേച്ചി ചേട്ടൻ്റെ ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു ചിരിക്കുന്നത് കേട്ടു. സ്ക്രീനിൽ വിശാലമായ കടൽപ്പുറത്ത് ഒരാണും പെണ്ണും ചേർന്ന് കളിക്കുകയാണ്. ചേച്ചി പറഞ്ഞത് എന്തായിരിക്കാമെന്ന്

0: സ്മിത ഏറെക്കുറെ ഊഹിച്ചു. തിരശീലയിൽ ബീച്ചാണ്, വെളുത്ത മണലും നീലത്തരികളും മനോഹരമായിരിക്കുന്നു. എന്തു വാശിയാണ് തിരകൾക്ക് തീരത്തെ കൂടി നക്കിയെടുക്കാൻ. കടൽപ്പുറത്തുകൂടി ഓടിപ്പോകുന്ന പെൺകുട്ടിയുടെ അർദ്ധനഗ്നമായ പിൻഭാഗം ചെറുതായി ചെറുതായി തീരെ മറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പൊടുന്നനെ ഭയപ്പെട്ടിരുന്നതുപോലെ ഒരിക്കൽ കൂടി കഴുത്തിൽ കൈവിരലുകൾ വന്നു വീണു. സ്മിത അനങ്ങിയില്ല. ഇത്തവണ വെറുതെ വിടരുത്. കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു. കഴുത്തിൽ നിന്ന് കൈപ്പത്തി മെല്ലെ മുകളിലേക്ക് അരിച്ചു കയറി ചെവിക്ക് താഴെയായി കവിളിൽ മെല്ലെയമർന്നു. ദേഷ്യമടക്കി ഒരു വശം ചെരിഞ്ഞു നോക്കി. കാണാം, മോതിരമിട്ട ഉരുണ്ട കൈവിരലുകളും വാച്ചിൻ്റെ തിളങ്ങുന്ന സ്ട്രാപ്പും. ഹൃദയമിടിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ ഒന്ന് രണ്ട് നിമിഷങ്ങൾ കടന്നുപോയി. എതിർപ്പില്ലാതായപ്പോൾ വിരലുകൾ വേഗത്തിലും ശുഷ്കാന്തിയിലുമാണ്. വല്ലാത്തൊരു നിസ്സഹായാവസ്ഥ അനുഭവപ്പെട്ടു. പെട്ടെന്നൊരാശയം. ചേച്ചിയുടെ കൈ വലിച്ചെടുത്തു. അല്പനേരം വളയണിഞ്ഞ കൈത്തണ്ടയിൽ തന്നെ തിരുപ്പിടിച്ചിരുന്നു. പിന്നീട് ചേച്ചി പോലും പ്രതീക്ഷിക്കുന്നതിന് മുൻപായി ആ കൈ ഉയർത്തി കവിളിൽ കളം വരയ്ക്കുന്ന വിരലുകൾ അമർത്തിപ്പിടിച്ചു. ചേച്ചി ഞെട്ടുന്നതും വിറയ്ക്കുന്നതും കണ്ടു. ഏതായാലും ആ വിരലുകളിൽ ഞെരിച്ചു പിടിക്കുന്നത് സ്മിതയ്ക്ക് കൂടി അനുഭവപ്പെട്ടു. അപ്രതീക്ഷിതമായി ലൈറ്റ് തെളിഞ്ഞു. ആളുകൾ എഴുന്നേൽക്കുന്നു. നോക്കുമ്പോൾ ഇന്റർവെൽ. ചിരിയമർത്തി ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. ചേച്ചി പാവം ഇപ്പോൾ കരയുമെന്ന് തോന്നി. അവർ ചേട്ടനെ തന്നെ നോക്കിയിരുന്നു, നനവു തട്ടിയ കണ്ണുകൾ കൊണ്ട് ദഹിപ്പിക്കാൻ പോന്ന ഒരു നോട്ടം. ചേട്ടൻ കുനിഞ്ഞിരിക്കുന്നു, തല ഉയർത്തുന്നതേയില്ല. സ്മിത ആ വിരലുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. മോതിരമിട്ട വിരലുകളും വാച്ചിൻ്റെ തിളങ്ങുന്ന സ്ട്രാപ്പും കണ്ടപ്പോൾ ഭയം തോന്നി. ചേച്ചി പെറുപെറുത്തു. വരൂ കുട്ടി, നമുക്ക് പോവാം. സ്മിത എഴുന്നേറ്റ് നിന്ന് സ്കേർട്ട് നേരെ പിടിച്ചു. ഒരു യന്ത്രപ്പാവയെപ്പോലെ ജീവനില്ലാതെ ചേട്ടനും എഴുന്നേൽക്കുന്നത് കണ്ടു. ഒരു കുടുംബകലഹത്തിൻ്റെ ആരംഭം. അവൾക്ക് വല്ലായ്മ തോന്നി. പിറകിലെ സീറ്റിലിരുന്ന് ചെറുപ്പക്കാരൻ കാര്യം പിടികിട്ടാതെ അവരെ തന്നെ അമ്പരപ്പോടെ നോക്കുന്നു. പാവം, അവൾക്ക് അയാളോട് സഹതാപം തോന്നി. ക്ഷമ ചോദിക്കണമെന്നു. ഈ ഫിലിമിന് വരേണ്ടിയിരുന്നില്ല.
1: തിര തീരം, പി പത്മരാജന്റെ കഥയാണ് കേട്ടത്. അവതരിപ്പിച്ചത് മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
3: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
5: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
4: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
6: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃശൂർ ജില്ലയിൽ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കാറ്റഗറി നമ്പർ 211/2025, 213, 214, 252, 253, 257 തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള എൻഡ്യൂറൻസ് ടെസ്റ്റ് ഈ മാസം 19, 20, 21 തീയതികളിലായി നടക്കും. രാമവർമ്മപുരം DHQ ക്യാമ്പ് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ രാവിലെ 5:15 ടെസ്റ്റ് ആരംഭിക്കും. ഉദ്യോഗാർത്ഥികൾ kerala.psc.gov.in എന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ വെബ്സൈറ്റിലെ ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത ശേഷം അഡ്മിഷൻ ടിക്കറ്റും അംഗീകൃത തിരിച്ചറിയൽ രേഖയുടെ അസലും ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും സഹിതം ടെസ്റ്റിന്റെ ദിവസം രാവിലെ 5:15 മുൻപായി പരീക്ഷാ കേന്ദ്രത്തിൽ ഹാജരാകണം. ഇത് സംബന്ധിച്ച് പ്രൊഫൈൽ SMS സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഹാജരാകാത്ത ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരവസരം നൽകുന്നതല്ല. ടെസ്റ്റ് നടക്കുന്ന ദിവസങ്ങളിൽ രാവിലെ 5:15 മുതൽ DHQ ക്യാമ്പ് പോലീസ് പരേഡ് ഗ്രൗണ്ട് ഗേറ്റ് മുതൽ താണിക്കുടം റോഡിൽ 2 കിലോമീറ്റർ ദൂരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതിനാൽ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ജില്ലാ ഓഫീസർ അറിയിച്ചു. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ മെഡിക്കൽ ഓഫീസർമാരെ താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. MBBS TCMC രജിസ്ട്രേഷനും പ്രവൃത്തി പരിചയവും ആവശ്യമാണ്.

0: 2026 ഏപ്രിൽ 30 62 വയസ്സ് കഴിയാത്തവർക്കും അപേക്ഷിക്കാം. ഈ മാസം 23 വൈകിട്ട് 5 മണിക്കകം forms.gle എന്ന സൈറ്റിൽ അപേക്ഷ സമർപ്പിക്കാം. തൃശൂർ ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഹോം ഗാർഡുമാരെ നിയമിക്കുന്നു. 10-ാം ക്ലാസ് പാസായ ശാരീരിക ക്ഷമതയുള്ള ആർമി, നേവി, എയർഫോഴ്സ്, BSFC, RPF, ITBP, NSG, SSB, ആസാം റൈഫിൾസ്, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, എക്സൈസ്, ഫോറസ്റ്റ് തുടങ്ങിയ സർവീസുകളിൽ നിന്നും റിട്ടയർ ചെയ്ത 35-ഉം 58-ഉം ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ശാരീരിക ക്ഷമതാ ടെസ്റ്റുകൾ വിജയിക്കേണ്ടതാണ്. ജൂൺ 15 മുൻപായി ജില്ലാ ഫയർ ഓഫീസർക്ക് അപേക്ഷകൾ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 9497920183 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പരളി പഞ്ചായത്തിലെ തേനൂരിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ പ്രൈമറി സ്കൂളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നു. 10-ാം തരം പാസായവരും ഗവൺമെന്റ് അംഗീകൃത ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികളുമാണ് അവസരം. പരളി പഞ്ചായത്ത് പരിധിയിൽ വരുന്നവർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ ഈ മാസം 20 വൈകിട്ട് 5 മുൻപായി പാലക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ ലഭ്യമാക്കണമെന്ന് പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547630126. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
0: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

ആകാശവാണി തൃശൂർ. സമയം 5:40. അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. കയർ ഉദ്യമി യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. വനാമി ചെമ്മീൻ കൃഷി അറിയേണ്ട കാര്യങ്ങൾ. അൻസറുദ്ദീനുമായി അഭിമുഖം. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8:00 നാട്ടുചിന്ത. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 പണ്ട്. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 എട്ടാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ മോഹൻലാൽ, മാലാപാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 5:55 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി മുരളി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം ശിവസ്തുതികൾ. തൃശൂർ പി രാധാകൃഷ്ണൻ, സുധാവർമ്മ എന്നിവർ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ.

0: വാർത്തകൾ. 7 മണിക്ക് പുലരിപ്പൂക്കൾ, സായിമാത വുമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ഹരിതം. കേരളത്തിലെ വിഷപ്പാമ്പുകൾ, രാജ്കുമാർ കെ പിയുടെ പ്രഭാഷണം. 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ് തൃശൂർ, ജാഗ്രത. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ, കാവ്യാഞ്ജലി. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി, സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ, ഗാനസന്ദേശം. 7:40 കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാഡമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ, കാഴ്ച, കണ്ണുകളിലെ വരൾച്ച. ഡോക്ടർ മിന്നു ദത്തുമായി YS പൗർണമി സംസാരിക്കുന്നു, 1-ാം ഭാഗം. 9:30 നെന്മാറ ആർ കണ്ണന്റെ നാഗസ്വര കച്ചേരി, CH ശ്രീകുമാർ തവിൽ. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കുറുങ്കുഴൽപ്പറ്റ, ഈ ഗോവിന്ദനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു. കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ, ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, മാലാപാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 സ്വരസാഗരം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:00 ദേശീയ സംഗീത പരിപാടി. 5:00 അക്ഷര ശ്ലോകം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 9-ാം ദിനം ഒരു അവലോകനം. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 പദ്ധതികൾ ജനക്ഷേമത്തിനായി പുനഃപ്രക്ഷേപണം, സുകന്യ സമൃദ്ധി യോജന. 10:45 ഉച്ചതിരിഞ്ഞ് 3:05 ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പ് കഴിഞ്ഞു. കാലാവസ്ഥ. സംസ്ഥാനത്ത് മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പ് സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ. സമകാലികം. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം നഗരസഭയിൽപ്പെടുന്ന ഇത്തിയാൻമല പ്രദേശ നിവാസികൾ കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി ഈ പ്രദേശത്ത് കരിങ്കൽ ഖനനത്തിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സമരപാതയിലാണ്. കുറച്ചു വർഷങ്ങളായി, അതായത് ഈ ക്വാറിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപു തന്നെ, ഇത്തരം ഖനന പ്രവർത്തനങ്ങൾക്കെതിരെ പ്രദേശവാസികൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഇത്തിയാൻമല സംരക്ഷണ സമിതി കൺവീനറും ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലറും കൂടിയായ ഷിബു എൻ.
2: കുറച്ച് വർഷങ്ങളായി ഇതിന്റെ ക്വാറിയുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ കോടതിക്കകത്തും അതുപോലെ തന്നെ ഇവർക്ക് അനുമതി കൊടുത്തിട്ടുള്ള വകുപ്പുകളിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള അനുമതികളാണ് കിട്ടിയെന്നുള്ള വിവരാശ പ്രകാരം ചോദിക്കുകയും ആ വിവരാശ പ്രകാരമുള്ള രേഖകൾ എടുത്തുകൊണ്ട് അവരെ ഓരോ ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ അപ്പോൾ തന്നെ അതിനെതിരെയുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടായി. അപ്പൊ അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇപ്പൊ ലാസ്റ്റ് ഒടുവിലായിട്ട് അവര് ക്വാറിയുടെ പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിൽ നമ്മൾ ഒറ്റപ്പാലം നഗരസഭയ്ക്കകത്ത് ആ രീതിയിൽ കൗൺസിലിൽ ഈ വിഷയം കൊണ്ടുവരികയും കൗൺസിൽ ഐക്യകണ്ഠേന ക്വാറിയുടെ പ്രവർത്തനം ആ നാടിനെ ആകെ ബാധിക്കുന്നതാണ്, നാട്ടിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് മനസ്സിലാക്കിയ രീതിയിൽ കണ്ടേന ക്വാറി അടച്ചുപൂട്ടണം എന്നുള്ള നിലയ്ക്ക് തീരുമാനം എടുക്കുകയും ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ട് ക്വാറി ഉടമകൾ കോടതിയെ സമീപിക്കുകയും ഘട്ടം ഉണ്ടായത്. അന്ന് ഒരാഴ്ചയോളം ക്വാറിക്ക് ഒന്നൊരാഴ്ചയോളം അടുത്ത് സ്റ്റേ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ക്വാറിയുടെ തൊട്ടടുത്ത് ഒരു വിദ്യാലയം പ്രവർത്തിക്കുന്നുണ്ട്, 1000 കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ആശങ്കയാണ് നമുക്ക്. സ്കൂളിൽ നിന്ന് തമ്മിൽ തികച്ചൊരു 100 മീറ്റർ വ്യത്യാസം ഉണ്ടാവില്ല, അതിന്റെ അത്രയും അടുത്താണ്. അതായത് കോറിയുടെ മതിലിനോട് ചേർന്നിട്ടാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. ആ മതിലിന്റെ ഭാഗങ്ങളിലാണ് ഇവർ വലിയ രീതിയിൽ മൺകൂനകൾ, ഈ കല്ല് അവർക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി അതിന്റെ മുകളിലത്തെ മുഴുവൻ മണ്ണും നീക്കം ചെയ്ത്

0: അതിനകത്ത് കൂട്ടി വെച്ചിരിക്കാണ്. ആ രീതിയിൽ മൺകൂനകളാക്കി നിർത്തിയിരിക്കാണ്. അവിടെയാണ് അവർ പുതിയൊരു റോഡ്, അവർ നിലവിൽ ആദ്യം ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് അനുമതി ലഭിക്കുന്നതിന് വേണ്ടി അവർ കൊടുത്തിരുന്നൊരു റോഡ്, അവർ അതിൽ കാണിച്ചിരുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപ്രകാരം ഒരു കുറിക്കും അനുമതി ലഭിക്കാൻ കഴിയാത്ത രീതിയിലുള്ള റോഡാണ്. പക്ഷേ അത് മുനിസിപ്പൽ റോഡാണ്, അതിനനുസരിച്ചുള്ള വീതിയില്ല. അപ്പോ അത് ഒരു ഒബ്ജക്ഷൻ വന്ന് സബ് കളക്ടറോട് ഒന്ന് പരിശോധിക്കുകയും ഈ സബ് കളക്ടർ വാഹനം പോലും വരാൻ വീതിയില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾക്ക് എങ്ങനെ ഇത് വണ്ടി വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള നിലയ്ക്ക് വന്നുകൊണ്ട് സബ് കളക്ടറും മുനിസിപ്പൽ സെക്രട്ടറിയും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് അന്ന് സ്റ്റേ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പുറത്ത് ആ കൂളിന്റെ മതിലിനോട് ചേർന്ന് വലിയ രീതിയിൽ മണ്ണിട്ട് നിറച്ചുകൊണ്ട് പുതിയൊരു റോഡ് നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ മണ്ണ് ഇപ്പോഴും അതേ രീതിയിൽ കിടക്കുകയാണ്. ഒരു മഴ, നല്ല രീതിയിലൊരു മഴ വന്നു കഴിഞ്ഞാൽ ഈ മണ്ണൊന്നാകെ ഒലിച്ച് സ്കൂളിനെ ഒന്നാകെ ബാധിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള വീടുകളെ ബാധിക്കുന്ന തരത്തിൽ, അതിനപ്പുറത്തേക്ക് കൃഷിയെ പാടങ്ങളിലേക്ക് ആകെ മണ്ണ് കുത്തിയലിച്ചിറങ്ങി നമ്മുടെ കൃഷി ഒന്നാകം വലിയ രീതിയിൽ ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ അവിടെ ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇതിന്റെ ആളുകളെ കണ്ട്, നമ്മുടെ ഈ കോറിമഴ നിൽക്കുന്ന ഇത്തിയൻ മലയുടെ ചുറ്റുപാടുമുള്ള വീടുകളിൽ നമ്മളൊരു ഗൃഹസന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നടത്തുന്ന ജനകീയ സമരത്തിന്റെ ഒരു ക്യാമ്പയിൻ എന്ന് കൂടി കണ്ടുകൊണ്ട് ആ രീതിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ വീടുകളിൽ വന്ന ഒരു സാഹചര്യം, നമ്മുടെ ഒരു മുൻ കൗൺസിലറും കൂടിയായിട്ടല്ല ശ്രീമതി ലക്ഷേശ്വര വീടിനകത്ത് അടക്കം ഈ കോറിയുടെ പ്രകമ്പനം കാരണം, അല്ലെങ്കിൽ ഇവർ പൊട്ടിക്കുന്നതിന്റെ ആ ഒരു ഇത് കാരണം വിള്ളൽ വീഴുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ ചുറ്റുപാടുള്ള വീടുകളിലൊക്കെ വിള്ളൽ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ഇതേപോലെ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഭാഗം. അങ്ങാടി പഞ്ചായത്തിന്റെ എട്ടാം വാർഡ് വരുന്ന ഒരു പ്രദേശം കൂടി, കോന്തരംകോട് ഭാഗം കൂടി വരുന്ന ഒരു ഭാഗം കൂടി ഇതിനകത്തുണ്ട്. ആ ഭാഗത്ത് ഉരുൾപൊട്ടലിന്റെ ഉണ്ടായിട്ട് അതിന്റെ ഭാഗമായിക്കൊണ്ട് കഴിഞ്ഞ തവണ അവിടെ നിന്ന് ആളുകളെ 30-40 വീടുകളിലെ ആളുകളെ പത്തംഗം സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും. ആ പ്രദേശത്താണ് ഇപ്പോൾ ഈ രീതിയിലുള്ള കോറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വീട്ടാമ്പാറ ഭാഗത്ത് വലിയ രീതിയിലൊരു മണ്ണിടിച്ചിലുണ്ടായി, റോഡ് മണ്ണ് നിറഞ്ഞു വന്ന് വാഹന ഗതാഗതം മുഴുവൻ തടസ്സപ്പെട്ട് കിടന്ന ഒരു സാഹചര്യം അന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടായതാണ്. അന്ന് ഇതേപോലെ ആളുകളെല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ആ മണ്ണ് മാറ്റി തീർക്കാൻ വലിയ രീതിയിൽ വലിയ പ്രയാസത്തിലായിരുന്നു.
1: ക്വാറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണ് മൺസൂൺ ആരംഭിക്കുന്നതോടെ പ്രദേശത്തെ സ്കൂളുകൾക്കും കൃഷിഭൂമിക്കും ഭീഷണിയായി മാറും. ഇത്തിയാൻമല സംരക്ഷണ സമിതി അംഗം IM സതീശൻ.
2: ഇത്തിയാൻമല ഒറ്റപ്പാലം നഗരസഭയുടെ 37 വാർഡിലാണ്. പക്ഷെ അതിന്റെ ഒരു ഭാഗം കിടക്കുന്ന അനങ്ങനടിയിലെ പഞ്ചായത്തിന്റെ 8 വാർഡിന്റെ ഭാഗവും വരും ഇതിന്റെ. ഇവിടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോറി പ്രവർത്തിച്ചിരുന്നു, പിന്നെ അത് അവർ മതിയാക്കി പോയതാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അവിടെ കല്ലല്ല അധികം ഉണ്ടായിരുന്നത്, മരം ഉണ്ടായിരുന്നു, മണ്ണുമാണോ ഉള്ളത്. ഇതൊക്കെ നീക്കി കഴിഞ്ഞിട്ട് വേണം കല്ലെടുക്കാൻ. ഇപ്പൊ ഈ മണ്ണ് കല്ലെടുക്കാൻ വേണ്ടി മണ്ണ് കൂട്ടിയിടുന്നത് ഈ മഴക്കാലം വരുമ്പോൾ അതൊക്കെ കുത്തിയൊലിച്ച് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പിന്നെ ഈ മലയുടെ ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്, 2018-19 എന്നിട്ട് ആളുകളെയൊക്കെ പഞ്ചായത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ മാത്രമല്ല ഇപ്പൊ ഈ മലയിൽ നിന്ന് കല്ല് കൊണ്ടുപോകാൻ വേണ്ടി റോഡുണ്ടാക്കിയിട്ടുള്ളത് 2 സ്കൂളുകളുടെ സമീപത്ത് കൂടെയാണ്. സാധാരണയുള്ള മുനിസിപ്പൽ ചെറിയ റോഡ് കൂടെയാണ് അതിൽ കൂടെ കല്ലുകളൊക്കെ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഭീതിയുണ്ട്. ഈ റോഡ് കൂടെ പോകുമ്പോൾ റോഡ് ഇതാവും, അതേപോലെ തന്നെ അവിടെ കുടിവെള്ള പൈപ്പ് പൊട്ടും. മല ഇല്ലാതായി കഴിഞ്ഞാൽ ഈ ഇതിന്റെ വടക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ഒക്കെ ആയിട്ട് ധാരാളം കൃഷിയുണ്ട്, നെൽകൃഷിയുണ്ട്. ആ കൃഷിക്കൊക്കെ ഉള്ള പ്രയാസം വരും ഈ മണ്ണൊലിപ്പും കാര്യങ്ങളും ഇതായി കഴിഞ്ഞാൽ. പ്രദേശത്തെ ആളുകളെ ആകെ ബാധിക്കുന്ന ഒരു ഇതാണ് ഈ മല ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഭീതി. അതുകൊണ്ട് ഇതിവിടെ വരരുത് എന്നാണ് ഞങ്ങളുടെ അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് വരുന്നതിന് മുമ്പ് ഇതിന്റെ പ്രയാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് എല്ലാ അധികൃതർക്കും ഡിപ്പാർട്ട്മെന്റുകൾക്ക് പരാതികൾ കൊടുത്തിരുന്നു. പക്ഷെ അതൊന്നും അത്ര കണക്കാക്കിയിട്ടില്ല. അവർക്ക് എങ്ങനെയൊക്കെയോ പല അനുമതികൾ കിട്ടിയിട്ടുണ്ട്. ആ അനുമതികൾ പോലും ചിലപ്പോൾ നിയമപരമല്ലാത്ത അനുമതികളും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫയർ ഇത് വരണം എന്നുണ്ടെങ്കിൽ, അവിടെ ഈ വെടിമരുന്ന് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഫയർ ഇതിന്റെ ലൈസൻസ് അവർക്ക് കിട്ടും. പക്ഷെ ഫയർ എഞ്ചിൻ പോലും വരാൻ കഴിയാത്ത ഒരു തരത്തിലാണ് അവിടേക്കുള്ള റോഡ് കാര്യങ്ങൾ കിടക്കുന്നത്. എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല. അതേപോലുള്ള 2.5 മീറ്റർ വീതിയുള്ള റോഡിനാണ് അവര് മൈനിങ് പ്ലാന്റിൽ വണ്ടി പോകുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്, അത് മാറ്റിയിട്ടില്ല. ഇങ്ങനെ പല കാര്യങ്ങളും.
1: ഒറ്റപ്പാലം നഗരസഭയിലെയും അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെയും പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇത്തിയാൻമല. പ്രദേശവാസികൾക്കും ഇവിടെ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഭീഷണിയായ ഖനനത്തിനെതിരെ നിയമവഴിയിലൂടെയും സമിതി നീങ്ങിയിട്ടുണ്ട്. ഇത്തിയാൻമല സംരക്ഷണ സമിതി ചെയർപേഴ്സൺ അർച്ചന സജി.
3: 2020-2023 കാലഘട്ടത്തിൽ തുടങ്ങാനിരുന്ന കോറിയായിരുന്നു. നമ്മളത് പേപ്പർ വർക്കുകൾ മുഖാന്തരം, അതായത് ഓരോ വകുപ്പിലേക്ക് പരാതി കൊടുത്തിട്ട് അതിനെ തടഞ്ഞു. പിന്നെ എല്ലാ സ്ഥലത്തുനിന്നും അവര് അവരുടെ അധികാരം ഉപയോഗിച്ചിട്ട് അവര് ലൈസൻസുകളെല്ലാം കൊണ്ടുവന്നപ്പോ നമുക്കത് തടഞ്ഞു നിർത്താൻ പറ്റിയില്ല, പരിമിതികളുണ്ടല്ലോ. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മള് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾക്കൊള്ളിച്ചിട്ട്

0: ജനകീയ സമിതിയുടെ രൂപീകരണത്തില് ഞാൻ അതായത് വാർഡ് മുനിസിപ്പാലിറ്റി അതായത് മുനിസിപ്പാലിറ്റിയുടെ രണ്ട് വാർഡും അനങ്ങനത്തിലെ ഒരു വാർഡിലേക്കാണ് ഈ കോറി വ്യാപിച്ച് കിടക്കുന്നത്. അനങ്ങനടി വാർഡിലെ 8-ാം വാർഡ് മെമ്പർ പ്രദീപേട്ടൻ ഇതിന്റെ ട്രഷററും 38-ാം വാർഡിലാണ് ഈ കോറിയുടെ വഴി വരുന്നത്. അതായത് ഒറ്റപ്പാലം നഗരസഭയിലെ 38-ാം വാർഡ് വീട്ടാമ്പാറയിലാണ് ഈ കോറിയുടെ വഴി വരുന്നത്. ആ വാർഡിന്റെ കൗൺസിലർ ഷിബു കൺവീനറും ഈ കോറി പ്രവർത്തിക്കുന്നത് 37-ാം വാർഡിലാണ്. അതിന്റെ കൗൺസിലറായിട്ടുള്ള ഞാൻ ചെയർപേഴ്സൺ ആയിട്ട് ജനകീയ സമിതി രൂപീകരിച്ചു. പിന്നീട് ജനകീയ സമിതിയുടെ നേതൃത്വത്തില് സമരങ്ങള് നടത്തി, പ്രതിഷേധ സമരങ്ങൾ നടത്തി, പരാതികൾ കൊടുത്തു. അതിന്റെ പശ്ചാത്തലത്തില് സബ് കളക്ടർ, സബ് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ ഒക്കെ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി. പരിശോധന നടത്തിയപ്പോ താൽക്കാലികമായിട്ടൊരു സ്വപ്നം, അതായത് അവിടെ കൂടുതലും മണ്ണാണ് അവർ പരിശോധനയിൽ കണ്ടെത്തിയത്. അതിന്റെ പശ്ചാത്തലത്തില് സ്വപ്നമ്മ തന്നു. സ്വപ്നമ്മ തന്നപ്പോ ഈ കോറി മുതലാളി അതിനു മേലേക്ക് അവര് അതിന്റെ ലൈസൻസ് എടുക്കാൻ പോയി. അതായത് സ്വപ്നമ്മ മറികടക്കാനുള്ള ലൈസൻസിന് വേണ്ടി പോയി. അങ്ങനെ ലൈസൻസിന് വേണ്ടി പോയപ്പോ ഞങ്ങൾ വീണ്ടും കൗൺസിലില് ഈ വിഷയം അവതരിപ്പിക്കുകയും വീണ്ടും സ്വപ്നമ്മ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസത്തേക്ക് കൂടി സ്വപ്നമ്മ നീട്ടി. അതായത് ഒറ്റപ്പാലം നഗരസഭ ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചു. അപ്പോ ഈ വിഷയം നമ്മൾ സെക്രട്ടറി, അതായത് ഒറ്റപ്പാലം നഗരസഭയുടെ സെക്രട്ടറി നേരെ ഈ വിഷയം സർക്കാരിലേക്ക് അയക്കും. സർക്കാരിലേക്ക് അയച്ചപ്പോ സർക്കാരിൽ നിന്ന് മറുപടി ലഭിക്കാത്ത പക്ഷം ആ സ്റ്റോപ്പ്മെമ്മ തുടരും. ആ സ്റ്റോപ്പ്മെമ്മ തുടരുന്ന പക്ഷം ഈ കോറി മുതലാളി ഈ കേസ് ഒറ്റപ്പാലം നഗരസഭയുടെ ട്രിബ്യൂണൽ കോടതിയുണ്ട്, അതായത് LSDD കോടതിയുണ്ട്, അവിടേക്ക് പോയി. ആ കേസ് അവിടെ നിന്ന് കോറി മുതലാളി ലൈസൻസ് വാങ്ങി. അപ്പൊ ലൈസൻസ് വാങ്ങിയപ്പോ പൊട്ടിക്കാനുള്ള ലൈസൻസ് കിട്ടി, കൊണ്ടുപോകാനുള്ള ലൈസൻസും കിട്ടി. നമ്മൾ ജനകീയ സമിതിയുടെ ഒരു കല്ല് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോ ജനകീയ സമിതിയുടെ നേതൃത്വത്തില് April 14 മുതല് നമ്മളവിടെ സമരം, അതായത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സമരം ചെയ്യാൻ തുടങ്ങിയതാണ്. ഇന്ന് April 14 തുടങ്ങിയ സമരം ഒരു മാസത്തിലേറെയായിട്ട് നമ്മളവിടെ സമരം നടത്തുന്നുണ്ട്. ലോറിക്കാരോട്, അതായത് ഒരു കോറി നിർത്താൻ ഏറ്റവും വലിയ ഘടകം ലോറി വരാതിരിക്കുക അല്ലെങ്കിൽ ലോഡ് പുറത്തേക്ക് പോവാതിരിക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തില് ലോറിക്കാരോട് സംസാരിക്കുക, ലോറി മുതലാളിമാരെ വിളിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സമരം ഒരു മാസത്തിലേറെയായി. ഇത് ജനകീയമായിട്ടുള്ള പ്രതിഷേധ സമരം, ഒപ്പം തന്നെ നിയമ പോരാട്ടവും നടക്കുന്നുണ്ട്. അതായത് ഹൈക്കോടതിയിൽ നമ്മൾ റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ജനകീയ സമിതിയുടെ കേസ് ഹൈക്കോടതിയിലാണ്. ഇനി വേനലവധിക്ക് വേണ്ടിയിട്ട് കോടതി വിട്ടിരിക്കുകയാണ്. അതായത് വേനലവധി കാരണം കോടതി കേസ് എടുത്തിട്ടില്ല. May 18, അതായത് ഈ തിങ്കളാഴ്ച കോടതി തുറക്കുമ്പോ എന്താവും എന്നുള്ളത് അറിയില്ല. നമ്മുടെ കേസ് എടുക്കുമോ എന്നുള്ളത് അറിയില്ല. നമ്മുടെ കേസ് നീണ്ടുപോവോ ഒന്നും അറിയില്ല. ഉടനെ സ്റ്റോപ്പ് നമ്മൾക്ക് കിട്ടുമോ അതൊന്നും അറിയില്ല. പക്ഷെ May 18 ശേഷം ആയിരിക്കും നമ്മുടെ കേസ് കോടതിയിൽ തരുള്ളൂ എന്ന് മാത്രം. ഇപ്പൊ നാളെ നമ്മുടെ ജനകീയ സമിതിയുടെ സമരത്തിന്റെ രൂപവും ഭാവവും മാറ്റിയിട്ട് നമ്മള് RDO ഓഫീസ്, അതായത് സബ് കളക്ടർ ഓഫീസിന്റെ അവിടേക്ക് നമ്മൾ ധർണ നടത്തുകയാണ്. അതായത് RDO ഇവിടെ ഒന്നും കൂടി വന്ന് പരിശോധന നടത്തണം. അതായത് ഇവിടെ ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയണം. കാരണം അവിടെ കല്ലിനേക്കാൾ കൂടുതൽ മണ്ണാണുള്ളത്. അപ്പൊ അത് നമുക്ക് പോയി നോക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് സബ് കളക്ടർ വന്ന് പരിശോധിക്കണം എന്നുള്ള ആവശ്യം കാരണം നാളെ രാവിലെ 10 മണി തൊട്ട് ഒരു 12 മണി വരെ RDO ഓഫീസിന് സമീപം നമ്മൾ ധർണ നടത്താൻ തീരുമാനിച്ചു.
1: ഉരുൾപൊട്ടൽ ഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുന്ന പ്രദേശമാണ് ഇത്തിയാൻമല. ഇവിടെയാണ് പ്രദേശവാസികളുടെ ഒന്നും സുരക്ഷ കണക്കിലെടുക്കാതെയുള്ള ഖനനം തുടർന്നു പോരുന്നത്. സംരക്ഷണ സമിതി കൺവീനർ ഷിബു എൻ തുടരുന്നു.
2: അങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പൊ ഈ രീതിയിൽ ദിവസം എത്രയോ കണക്കിന് ലോറികൾ, വലിയ വണ്ടികളാണ്. ഇപ്പൊ ഒന്നാമത് നമ്മുടെ മുനിസിപ്പൽ റോഡുകൾക്ക് താങ്ങാൻ കഴിയാവുന്നതിനപ്പുറത്തേക്കുള്ള ഭാരം കയറ്റി പോകുന്ന വലിയ വാഹനങ്ങളാണ് ഇപ്പൊ നിലവിൽ കല്ലെടുത്തവർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയും നമ്മൾ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുനിസിപ്പൽ റോഡുകൾ ആകെ തകർന്നു പോവാണ്. അതുപോലെ തന്നെ നമ്മളെ കുടിവെള്ള പൈപ്പുകൾ ഇങ്ങിട്ട ഭാഗങ്ങളിലൊക്കെ പൈപ്പുകൾ പൊട്ടാൻ തുടങ്ങി. ഇത്രയും ഭാരം നിറച്ച വാഹനങ്ങൾ, കല്ല് നിറച്ച വലിയ ഭാരമുള്ള വാഹനങ്ങൾ പോകുമ്പോൾ നമ്മുടെ പൈപ്പ് ലൈനുകളൊക്കെ ബാധിക്കാൻ തുടങ്ങി. ഇപ്പൊ ഈ രൂക്ഷമായ വേനൽക്കാലം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പൈപ്പ് പൊട്ടലിൽ നിരന്തരം വരുന്ന ഒരു സാഹചര്യം എന്നുള്ളത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോറിയുടെ അടുത്ത് നടക്കുന്ന സെന്റ് ജോസഫ് സ്കൂൾ പോലെ തന്നെ അതിന്റെ വഴിയുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്കൂളാണ് വീട്ടാമ്പാറ LP സ്കൂൾ ഉള്ളത്. ആ ഭാഗം ഇപ്പൊ ഇനി സ്കൂള് തുറക്കാൻ പോവാണ്. ഇപ്പൊ June 1 മുതൽ സ്കൂളുകൾ തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ തുറക്കുന്ന സാഹചര്യത്തിൽ ആ സ്കൂളുകളുടെ മുന്നിൽ കൂടെയാണ് ഈ രീതിയിലുള്ള അത്രയും വലിയ വാഹനങ്ങൾ കീറി പാഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. ഒരു ഒരു ബൈക്ക് വന്നാൽ പോലും ടൈഡ് കൊടുക്കാൻ കഴിയാത്ത അത്ര രീതിയിലുള്ള റോഡുകളാണ് നമ്മുടെ മുനിസിപ്പൽ റോഡുകൾ. ഉൾപ്രദേശമായതുകൊണ്ട് ആ പ്രദേശത്തിനകത്ത് അത്രയും വലിയ വാഹനങ്ങൾ വന്ന് പോകുമ്പോൾ അത് നമ്മളെ കുട്ടികളെ രീതി ബാധിക്കുന്നുള്ളത് വലിയ രീതിയിൽ ആശങ്ക ഉളവാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടാമ്പാറ കയറ്റം എന്ന് പറഞ്ഞാൽ

0: വലിയൊരു കയറ്റമാണ്. ആ കയറ്റത്തിനകത്ത് ഇത്രയും വലിയ ലോഡ് കയറ്റി, ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ലോറി അവിടെ അതിന്റെ മുകളിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ കയറ്റത്തിന്റെ ഏറ്റവും എൻഡിൽ പോയി നിൽക്കുകയും എന്തൊരു ഭാഗ്യവശാൽ ആ ലോറി പിന്നിക്ക് ഇറങ്ങി വരാതെ അപ്പോഴേക്ക് അവിടുത്തെ ഓട്ടോറിക്ഷക്കാരും മറ്റുള്ള ആളുകളൊക്കെ പാടെ ചേർന്നുകൊണ്ട് അതിനെ കല്ലും ഇതും വെച്ച് തടയിടുന്ന ഒരു സംവിധാനം ഉണ്ടായി. അത് പെട്ടെന്ന് ഞാൻ ഇറങ്ങുന്ന എന്റെ തൊട്ട് താഴെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു, അതിന്റെ പുറത്ത് വീടുകളുണ്ട്, ആ വീടുകളൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക്. അതുപോലെ തന്നെയാണ് നമ്മുടെ പിന്നെ വാഹനങ്ങൾ പോകുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് കന്നിമറം പനമണ്ണ വഴിയാണ്. അതില് കന്നിമറം ഭാഗത്ത് പനമണ്ണയെ കണക്ട് ചെയ്യുന്ന പാലം കഴിഞ്ഞ തവണ അതിന്റെ കൈവരികളാകെ നമ്മുടെ പ്രളയത്തിനകത്ത് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പുതിയ കൈവരികൾ സ്ഥാപിച്ചതാണ്, പക്ഷേ പാലം നമുക്ക് ഒളിച്ചും പണിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ പാലത്തിന് ബലക്ഷയം ഉണ്ട്, അതുപോലെ തന്നെ വലിയ വാഹനങ്ങൾ ലോഡ് കയറ്റി അതിനെ പോയരുത് എന്നുള്ളത് നഗരസഭ അവിടെ മുന്നറിയിപ്പ് ബോർഡ് അടക്കം വെച്ചിട്ടുള്ളതാണ്. ആ പാലത്തിന് മുകളിൽ കൂടെയാണ് ഇപ്പോ ഈ കല്ല് കയറ്റിയുള്ള വാഹനങ്ങൾ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആ പാലത്തിന്റെ തകർച്ചയെ വലിയ രീതിയിൽ ആക്കം കൂട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ആ ജനങ്ങളെ ആകെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഒറ്റപ്പെടുന്ന, പാലം മുടിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമായിട്ട് മാറും ഈ മഴക്കാലാവുമ്പോഴേക്കും. നാടിനകത്ത് വലിയ രീതിയിലുള്ള വിപത്ത് ഇതാക്കിക്കൊണ്ടാണ് നിലവിൽ ആ കോറിയുടെ പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുറ്റുപാടുള്ള സ്ഥലങ്ങളൊക്കെ ഇവർ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലമല്ല ഇപ്പൊ അവരുടെ, ഇപ്പൊ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളെല്ലാം ആളുകൾക്ക് പൊന്നും വില കൊടുത്ത് ചില ആളുകളെങ്കിലും അതിൽ കൊടുക്കാത്ത ആളുകളുണ്ട്. ഇപ്പോ ഒരാൾക്ക് അതിനകത്ത് ആ സ്ഥലത്തിനെ തൂക്കി പൈസ തരാന്ന് പറഞ്ഞ വരെ അയാളെ നിർബന്ധിച്ചു കൊണ്ടുപോകുന്ന സാധ്യത. അയാൾ പക്ഷെ അതിനകത്ത് വീണിട്ടില്ല, അയാൾ ഒരു കാരണവശാലും എന്റെ സ്ഥലം വിട്ടുതരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ അയാളുടെ സ്നേഹമായിട്ട് നിൽക്കണം. പക്ഷെ ചില ആളുകളെങ്കിലും ഈ കോറി മുതലാളിയുടെ സാമ്പത്തികമായിട്ടുള്ള അതിനകത്ത് വീണുപോയ ആളുകളുണ്ട്. അതില്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല, നമ്മുടെ നാടിനകത്ത് ചില ആളുകളെങ്കിലും അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ശ്രമം നമ്മൾ നടത്തിയിരുന്നു. ഈ രീതിയിൽ സ്ഥലം കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ രീതിയിൽ നാടിനെ ബാധിക്കുന്ന കാര്യമാണ് ചെയ്തെന്ന് പറഞ്ഞു. അറിഞ്ഞുകൊണ്ടും ചില ആളുകൾ കൊടുത്തിട്ടുണ്ട്, അറിയാതെയും ചില ആളുകൾ കൊടുത്തിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള പല രീതിയിലുള്ള പോരായ്മകളും അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിയമപരമായിട്ട് ഞങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്, വക്കീലുമായിട്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ നമുക്ക് നിയമപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് നിയമങ്ങൾ നടത്തിക്കൊണ്ടാണ് ആ കോറിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ആ കോറിയെ നിർത്തിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഈ രീതിയിലുള്ള ജനകീയ സമരം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ആ സമരം വിജയം കാണുന്നവരെ സമരമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പറഞ്ഞേക്കാൻ.
1: നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അതുവഴി രാജ്യ പുരോഗതിക്കും ഖനന പ്രവർത്തനങ്ങൾ ആവശ്യം തന്നെയാണ്. എന്നാൽ ഇത്യാൻ മലയിലേതുപോലെ ഏറെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതോടൊപ്പം പരിസരവാസികളായ ജനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമെല്ലാം ഭീഷണിയായ വിധത്തിൽ പ്രവർത്തിക്കുന്ന ഖനന പ്രവർത്തനങ്ങൾ ഒട്ടും തന്നെ അഭിലഷണീയമല്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ സമകാലികം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സതീശൻ PG, നിർവഹണം YS പൗർണമി.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. കയർ ഉദ്യമി യോജന.
2: കയർ വ്യവസായത്തിന്റെ സുഗമമായ നടത്തിപ്പിനും വളർച്ചയ്ക്കുമായി കേന്ദ്ര സർക്കാർ ചെറുകിട വ്യവസായ മന്ത്രാലയത്തിനു കീഴിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് കയർ ഉദ്യമി യോജന. ഇതൊരു വായ്പാധിഷ്ഠിത സബ്സിഡി പദ്ധതിയാണ്. ഈ പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നടത്തിപ്പ് ചുമതല കയർ ബോർഡിനാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലാവട്ടെ, കയർ ബോർഡിൻ്റെ പ്രാദേശിക ഓഫീസുകൾ, കയർ പ്രോജക്റ്റ് ഓഫീസുകൾ, ബാങ്കുകൾ എന്നിവയാണ് പദ്ധതിയുടെ ചുമതല വഹിക്കുന്നത്. കയറിൻ്റെയും അനുബന്ധ വസ്തുക്കളുടെയും ഉത്പാദന സംസ്കരണ ഘട്ടങ്ങൾ ആധുനികവൽക്കരിക്കുന്നത് വഴി ഈ മേഖല ആകെ ആധുനികവൽക്കരിക്കുക, ചകിരിച്ചോറിൻ്റെ ഉപയോഗത്തിലൂടെ വരുമാനമുണ്ടാക്കുക, ചകിരിനാരുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്ന

0: ഉൽപ്പന്നങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക. പാഴ്വസ്തുക്കളിൽ നിന്ന് ധനസമ്പാദനത്തിനുള്ള മാർഗങ്ങൾ ഉരുത്തിരിച്ചെടുക്കുക എന്നിവയാണ് ഈ പദ്ധതിയിൽ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതുവഴി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ സ്കീമുകളുടെ ചെലവ് പരമാവധി 10 ലക്ഷം രൂപ വരെ കോമ്പസിറ്റ് വായ്പയായി ആണ് ധനകാര്യ സ്ഥാപനങ്ങൾ നൽകേണ്ടത്. ഗുണഭോക്താവിൻ്റെ വിഹിതം 5%, 55% ബാങ്ക് വായ്പ, 40% സർക്കാർ സബ്സിഡി എന്നിങ്ങനെയാണ് നൽകുന്നത്. 18 വയസ്സിനു മുകളിൽ പ്രായമായ വ്യക്തികൾ, കമ്പനികൾ, സ്വയം സഹായ സംഘങ്ങൾ, സർക്കാരിതര സ്ഥാപനങ്ങൾ, കയർ സഹകരണ യൂണിറ്റുകൾ, സംഘടിത ബാധ്യതയുള്ള ഗ്രൂപ്പുകൾ, ചാരിറ്റബിൾ സംഘടനകൾ എന്നിവയ്ക്കെല്ലാം ഈ പദ്ധതിയിൽ ചേരാം. വ്യക്തികളുടെ വരുമാനം ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമല്ല. ചകിരിനാര്, ചകിരി നൂൽ എന്നിവ പോലെയുള്ള കയർ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ. അപേക്ഷയോടൊപ്പം ഇനി പറയുന്ന രേഖകൾ സമർപ്പിക്കണം: യൂണിറ്റ് ആരംഭിക്കുന്ന സ്ഥലത്തിൻ്റെ രേഖകൾ, കയർ വ്യവസായത്തിലുള്ള പരിചയ സർട്ടിഫിക്കറ്റ്, കയർ ബോർഡിൽ നിന്ന് ലഭിച്ച പരിശീലന സർട്ടിഫിക്കറ്റ്, വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഉപകരണങ്ങളുടെ പ്രൊഫോമ ഇൻവോയ്സ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന MSME EM പാർട്ട് 2 എക്നോളജ്മെൻറ്റ്, ചാർട്ടേഡ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്ത വർക്ക് ഷെഡിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും, ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ റിപ്പോർട്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ആകാശവാണി തൃശൂർ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: മൂടകെട്ടൽ വിത്ത് സംരക്ഷണത്തിന്റെ വയനാടൻ തന്ത്രം. വയനാട് ജില്ലയിലെ ആദിവാസി കർഷകർ തലമുറകളായി നാടൻ നെൽവിത്തുകൾ സംരക്ഷിക്കാൻ ചെയ്തുവരുന്ന പരമ്പരാഗത സമ്പ്രദായമാണ് മൂടകെട്ടൽ. ഈ രീതിയിലൂടെ ഇവർ നിരവധി നാടൻ നെൽവിത്തുകളാണ് വംശനാശം സംഭവിക്കാതെ നിധി പോലെ സംരക്ഷിച്ചു പോരുന്നത്. ഗന്ധകശാല, ജീരകശാല, കയമ തുടങ്ങിയ സുഗന്ധ നെല്ലിനങ്ങൾ, ഹ്രസ്വകാല മൂപ്പുള്ള 90-ാം തൊണ്ടി, പാൽ തൊണ്ടി, ഔഷധ നെല്ലുകളായ ഞവര, ചെന്നെല്ല്, വരൾച്ച പ്രതിരോധശേഷിയുള്ള ചെന്താടി, ചെന്തൊണ്ടി തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ഏതാണ്ട് 2 മാസത്തോളം നീളുന്ന സംരക്ഷണ പ്രക്രിയയാണിത്. കൊയ്ത്ത് കഴിഞ്ഞ് 7 മുതൽ 15 ദിവസത്തിനകം ആണ് മൂടകെട്ടൽ ആരംഭിക്കുക. ഓരോ മൂട തയ്യാറാക്കാൻ വ്യത്യസ്ത ഇനം നെൽവിത്തുകൾ 15 ദിവസത്തോളം തുറസായ സ്ഥലത്ത് രാപ്പകൽ ഭേദമില്ലാതെ വെവ്വേറെ ഉണക്കുന്നു. തുടർന്ന് ഓരോ ഇനം നെൽവിത്തും ഉണങ്ങിയ വൈക്കോലിലോ വാഴപ്പോളയിലോ മുളഞ്ചീളുകളിലോ പ്രത്യേകം പൊതിയുന്നു. ഓരോ മൂടയിലും 10 മുതൽ 60 കിലോ വരെ നെൽവിത്ത് ഉണ്ടാകും. ഇങ്ങനെ മൂടകളിൽ ഭദ്രമായി പൊതിയുന്ന നെൽവിത്തുകൾ രോഗകീടബാധയോ ഈർപ്പനഷ്ടമോ തെല്ലും സംഭവിക്കാതെ ദീർഘനാൾ സൂക്ഷിക്കുവാൻ കഴിയും. പരമ്പരാഗത നെൽവിത്തുകൾ ഇത്തരത്തിൽ സംരക്ഷിക്കുന്നതോടൊപ്പം ഇവ തന്നെ കൃഷിയിൽ തൽപരരായ കർഷകർക്ക് വർദ്ധിപ്പിച്ച് വിതരണം ചെയ്യുകയും ഇവിടെ പതിവാണ്. വിത്ത് സംരക്ഷണത്തിന്റെയും വിത്ത് കൈമാറ്റത്തിന്റെയും ഉദാത്ത മാതൃകയാണ് മൂടകെട്ടൽ.

0: രാഷ്ട്രീയ ഗോകുൽ മിഷൻ. ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്. പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല, ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 gram 1 liter വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിൽ ഒഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കൊമ്പൻ ജില്ലയുടെ ആക്രമണത്തിന് മുൻകരുതൽ എന്ന നിലയിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള 2-3 ഓലക്കവിളുകളിൽ പാറ്റഗുളിക 10 gram, അതായത് 4 എണ്ണം വെച്ച് മണൽ കൊണ്ട് മൂടുക. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 gram തുല്യ അളവിൽ മണലുമായി ചേർത്ത് കൂമ്പുകളുടെ കവിളുകളിൽ ഇടുക. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപും അത് കഴിഞ്ഞും 2 തവണയാണ് ഇത് ചെയ്യേണ്ടത്. ബാക്കുലോ വൈറസ് ഒറിക്ടസ് എന്ന വൈറസ് കൊമ്പൻ ചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. ഇതിനായി വൈറസ് രോഗബാധയേറ്റ ചെല്ലികളെ 1 hectare 10-15 എന്ന കണക്കിൽ തുറന്നുവിടുക. ഈ സമയത്ത് വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്നുറപ്പാക്കണം. സ്യൂഡോമോണാസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 gram വരെ 1 liter വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടോ? ഉത്തരം: പാലും പാലുൽപ്പന്നങ്ങളും വിൽക്കുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. 12 lakh താഴെ വിറ്റുവരവുള്ള സംരംഭങ്ങൾക്ക് രജിസ്ട്രേഷൻ മാത്രം മതി, ലൈസൻസിന്റെ ആവശ്യമില്ല.
3: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്.

0: ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഇ പഠനകേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അഥവാ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ CELKAU.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ജൂൺ 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് CELKAU@gmail.com ലേക്ക് ഇമെയിൽ ആയോ 0487243856 മറ്റൊരു നമ്പർ 8547837256 എന്നീ ഫോൺ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ്. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലി ചക്കയുടെ ഐനിച്ചക്ക ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി അഥവാ ഐനിച്ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ 9995153546 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തുമത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപ ആണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ 8547070773 മറ്റൊരു നമ്പർ 0487237073 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. വെറ്റിനറി സർവകലാശാലയുടെ മണ്ണുതീരുള്ള യൂണിവേഴ്സിറ്റി പൗൾട്രി ആൻഡ് ഡക്ക് ഫാമിൽ 1 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാ ആഴ്ചയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിൽപ്പന നടത്തുന്നു. 100 കുഞ്ഞുങ്ങൾക്ക് മേൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാ ഇനം കൊത്തുമുട്ടകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മുൻകൂർ പണമടച്ച് ബുക്കിംഗ് സൌകര്യം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9495771178 മറ്റൊരു നമ്പർ 0487237118 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൗജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ആകാശവാണി തൃശൂർ. മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമുസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം അല്പസമയത്തിനകം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ നെതർലാൻഡ്സ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൌഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡച്ച് പ്രധാനമന്ത്രി റോബ് യെറ്റനുമായി പ്രധാനമന്ത്രി നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധം, നിർണായക ധാതുക്കൾ തുടങ്ങിയവ സംബന്ധിച്ച 17 കരാറുകളിൽ ഒപ്പുവച്ചിരുന്നു. സ്വീഡൻ സന്ദർശനവേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സണുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി യൂറോപ്യൻ റൌണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും അഭിസംബോധന ചെയ്യും. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് നാളെ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ലോക്ഭവനിലെത്തി ഗവർണർക്ക് കൈമാറി. മന്ത്രിസ്ഥാനത്തെത്തുന്നവരുടെ പേരുകൾ ശ്രീ VD സതീശൻ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, M ലിജു, റോജി M ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നുള്ള മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവർ ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിസഭയിലുണ്ടാകും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. ചീഫ് വിപ്പിനെ കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കുമെന്നും ശ്രീ VD സതീശൻ അറിയിച്ചു. മന്ത്രിമാരുടെ വകുപ്പുകൾ നാളെ ഗവർണറെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ്വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമി സിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
1: आने वाले 25 साल में जो सेक्टर विश्व की अर्थनीति को, विश्व के अर्थतंत्र को दिशा देंगे, वो सभी क्षेत्र में आज भारत फाउंडर बनकर अपनी मजबूत उपस्थिति को दर्ज करा रहा है. AI और डीप टेक के जो भविष्य है, इसके लिए इसके जैसे टेक पार्क बहुत बड़ा काम भी करेंगे और इसको आगे भी बढ़ाएंगे.
0: രണ്ട് ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ ഇന്നോവേഷൻ ആന്റ്

0: ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിനഗർ ജില്ലാ സഹകരണ പാൽ ഉൽപ്പാദക യൂണിയൻ ലിമിറ്റഡിന്റെ 5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പ്ലാന്റും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ വൈദ്യുതി ആവശ്യകതയുടെ 33% പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിലൂടെയാണ് നിറവേറ്റുന്നതെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഒരു ദിവസം 256.4 GW എന്ന റെക്കോർഡ് വൈദ്യുതി ആവശ്യകത ഇന്ത്യ വിജയകരമായി കൈകാര്യം ചെയ്തതായി ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ വൈദ്യുതി അടിസ്ഥാന സൌകര്യങ്ങൾ കൂടുതൽ ശക്തവും ഭാവിയിലേക്ക് സുസജ്ജവുമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ CBSE 12-ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. OSM ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ 98 ലക്ഷം ഉത്തര പേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 കോട്ട ഡിവിഷനിലെ നാഗ്ഡയ്ക്ക് സമീപമാണ് ഒരു ഗാർഡ് കോച്ചിലും AC 3-ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള എണ്ണ ഊർജ്ജ വ്യാപാരത്തിൽ നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലൂടെ ശത്രു രാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്ന് ഇറാൻ. പാതയിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിക്കുന്നതിന് ഏർപ്പെടുത്തിയ സംവിധാനം പ്രയോജനപ്പെടുത്താൻ ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ വാണിജ്യ കപ്പലുകളെ മാത്രമേ അനുവദിക്കൂ എന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ സമിതി തലവൻ ഇബ്രാഹിം അസീസി പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം സുഗമമായി നടക്കണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചൈന സന്ദർശനവേളയിൽ അമേരിക്കയും ചൈനയും ധാരണയായിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ജീവനക്കാരെ ലക്ഷ്യമിടുന്നതും ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് UNലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: Targeting of commercial shipping, endangering civilian crew, impeding freedom of navigation in the Strait of Hormuz are unacceptable. International law in this regard must be fully respected. Open and predictable trade flows must be preserved and fragmentation avoided. Coordinated efforts are needed to stabilize energy markets and support countries facing external and fiscal pressures. Strengthening multilateral financial support mechanisms will also be critical in this regard.
0: IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 റൺ വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ബാവോജി ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ ശ്രിയാൻഷി വാലിഷെട്ടിക്ക് വെള്ളിമെഡൽ. ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ശ്രിയാൻഷി തോൽപ്പിച്ചത്. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെയും വ്യവസായികളുടെയും അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. അബുദാബിയിലെ ബരാക ആണവ നിലയത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് തീപിടുത്തം. പ്ലാന്റിന് പുറത്തുള്ള ജനറേറ്ററിലാണ് തീപിടുത്തമുണ്ടായത്. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ എവറസ്റ്റ് 32-ാം തവണയും വിജയകരമായി കീഴടക്കി നേപ്പാളി പർവ്വതാരോഹകൻ കാമി റീത്ത ഷെർപ്പ പുതിയ ചരിത്രം കുറിച്ചു. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ സ്വന്തം ലോക റെക്കോർഡാണ് ഈ 56-കാരൻ തിരുത്തിക്കുറിച്ചത്. ഇതോടൊപ്പം മൌണ്ടൻ ക്യൂയിൻ എന്നറിയപ്പെടുന്ന ലെക്പ ഷെർപ്പയും 11-ാം തവണ എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ നേപ്പാളി വനിത എന്ന

0: റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഡൊമിനിക്കയിലെ തദ്ദേശീയ ജനവിഭാഗമായ കലിനാഗോ സമൂഹത്തിന്റെ വികസനത്തിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ. UNDP പങ്കാളിത്തത്തിലൂടെ കലിനാഗോ ജനതയെ സഹായിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ സഹമന്ത്രി പബിത്ര മാർഗരിറ്റ അറിയിച്ചു. കലിനാഗോ പ്രദേശം സന്ദർശിച്ച ശേഷം സാമൂഹ്യ മാധ്യമത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രധാന വാർത്തകൾ വീണ്ടും. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മന്ത്രിസഭയിൽ 20 അംഗങ്ങൾ. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കിയതായി കേന്ദ്ര സർക്കാർ. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. ശത്രുരാജ്യങ്ങളുടെ സൈനിക കപ്പലുകൾ ഹോർമൂസിലൂടെ കടത്തിവിടില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി തൃശൂർ. ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദസന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
2: പ്രിയപ്പെട്ടവരെ, മറ്റൊരു ശ്രോതാക്കൾക്കൊപ്പത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ റേഡിയോ നാടകോത്സവം ആരംഭിച്ചു കഴിഞ്ഞു. വലിയ സ്വീകാര്യതയാണ് കേരളത്തിലും പുറത്തുമുള്ള മലയാളികളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സജീവമായി ആകാശവാണിയുടെ റേഡിയോ നാടകോത്സവം മുഖ്യധാരാ മാധ്യമങ്ങളിലുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ന് രാത്രി 9:30 ഈ റേഡിയോ നാടകോത്സവത്തിലെ അവസാനത്തെ നാടകത്തിന്റെ പ്രക്ഷേപണം. അതിനുശേഷം നാളെ തിങ്കളാഴ്ച രാത്രി 9:30 ഈ നാടകോത്സവത്തിന്റെ അവലോകനമുണ്ടാകും. ഈ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്ത നാടകങ്ങളെ വിലയിരുത്തുന്നത് നാടകരംഗത്തുള്ള പ്രമുഖരായ വ്യക്തികളാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരായ ശ്രോതാക്കളും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും നമ്മളെ അറിയിക്കുന്നുണ്ട്. വിവിധ ഇടങ്ങളിലായി ചർച്ചകൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു. എന്തായാലും ഏറെ സ്വീകരിക്കപ്പെട്ട ഈ വർഷത്തെ നാടകോത്സവത്തിന്റെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങളും ഏറെ ജിജ്ഞാസാഭരിതരാണ്. ശ്രോതാക്കൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളെ ഇനിയും അറിയിക്കണം. ഇതുവരെ ലഭിച്ച സന്ദേശങ്ങൾ ഇത്തവണ നമുക്ക് വായിക്കാം.
3: കണ്ണൂരിൽ നിന്ന് സന്തോഷ് അയച്ച വാട്സപ്പ് സന്ദേശത്തോടെ നമുക്ക് തുടങ്ങാം. 8 വർഷങ്ങൾക്ക് ശേഷം ആകാശവാണിയുടെ 90-ാം വാർഷികം പ്രമാണിച്ച് അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. പരിപാടിയെ സ്വാഗതം ചെയ്യുന്നു. നാടകങ്ങൾ കേട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം, ആശംസകളും നേരുകയാണ്. എന്നിരുന്നാലും സ്ഥിരം ശ്രോതാവ് എന്ന നിലയിൽ മനസ്സിലായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. തിരുവനന്തപുരം, കോഴിക്കോട്, തൃശൂർ നിലയങ്ങൾക്ക് സാധാരണയായി 2 നാടകങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ തൃശൂരിന് 1 നാടകം മാത്രം എന്നാണ് മനസ്സിലാവുന്നത്. കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രം എന്ന നിലയിൽ 2 നാടകം വേണമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ദേവികുളം നിലയത്തിന്റെ സാന്നിധ്യം ഇത്തവണ നാടകോത്സവത്തിൽ ഇല്ലെന്ന് തോന്നുന്നു. ഇതിന് കാരണങ്ങൾ പലതാവാം, നയപരമായതും മറ്റും. എങ്കിലും വിനയപുരസരം സ്നേഹത്തോടെ ചൂണ്ടിക്കാട്ടിയെന്നു മാത്രം എന്നാണ് കണ്ണൂരിൽ നിന്നുള്ള സന്തോഷ് എഴുതിയിരിക്കുന്നത്. നാടകോത്സവവുമായി ബന്ധപ്പെട്ട മറ്റ് സന്ദേശങ്ങളിലേക്ക്. 11 തീയതി നാടകോത്സവത്തിലെ ദൈവത്തിൻ മനമാരു കണ്ടു എന്ന നാടകം വളരെ നന്നായിരുന്നു എന്ന അഭിപ്രായമാണ് ചാത്തന്നൂരിൽ നിന്നുള്ള ഗംഗാധരൻ VP. ഇന്നത്തെ നാടിന്റെ അവസ്ഥ വളരെ കൃത്യമായി അവതരിപ്പിച്ചു. മോഹൻലാലും മറ്റ് നടന്മാരും വളരെ തന്മയത്വത്തോടുകൂടി തന്നെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. നല്ല ഒരു നാടകം ആസ്വദിക്കാൻ കഴിഞ്ഞതിൽ ആകാശവാണിക്ക് നന്ദി എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാടകം ആസ്വദിക്കുന്നതിനിടയിൽ പ്രക്ഷേപണം തടസ്സപ്പെട്ടിരുന്നു. സമയം രാത്രി 9:47 മുതൽ 4-5 മിനിറ്റ് നേരം. എന്തു പറ്റി എന്നറിയില്ല. മുൻപൊക്കെ പ്രക്ഷേപണത്തിൽ തടസ്സം നേരിട്ടാൽ ആകാശവാണി ഖേദം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്.
2: ഇപ്പോൾ വായിച്ച കത്തുകളിൽ 2 കാര്യങ്ങൾക്കാണ് മറുപടി പറയേണ്ടതായിട്ടുള്ളത്. ഒന്ന്, പണ്ടത്തേതിൽ നിന്നും വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് തൃശൂർ നിലയം 1 നാടകം പ്രക്ഷേപണം ചെയ്തത് എന്ന്. ഇത്തവണത്തെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ഈ നാടകോത്സവത്തിലേക്ക് അതാത് സ്റ്റേഷനുകളിൽ നിന്നും നിർമ്മിച്ച നാടകങ്ങൾ പ്രക്ഷേപണത്തിനായി തയ്യാറാക്കിയിട്ടുമുണ്ട്. രണ്ടാമത്തേത് പ്രക്ഷേപണത്തിൽ വന്ന തടസ്സത്തെക്കുറിച്ചായിരുന്നു. മെയ് 11 വൈദ്യുതി പ്രവാഹത്തിൽ തടസ്സം നേരിട്ടതുകൊണ്ടാണ് പ്രക്ഷേപണത്തിൽ അങ്ങനെ സംഭവിച്ചത്. പണ്ടത്തേതിൽ നിന്നും വ്യത്യസ്തമായി വൈദ്യുതി പ്രവാഹത്തിൽ വരുന്ന തടസ്സങ്ങൾക്ക് ഇപ്പോൾ ഖേദം പ്രകടിപ്പിക്കാറില്ല. പ്രക്ഷേപണത്തിൽ വരുന്ന തടസ്സങ്ങൾക്ക് മാത്രമാണ് ഖേദം പ്രകടിപ്പിക്കാറുള്ളത്. പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, ഇപ്പോൾ ന്യൂസ് ഓൺ എയർ ആപ്പ് വഴിയും നിങ്ങൾക്ക് പരിപാടികൾ കേൾക്കാവുന്ന

0: ാണ് റേഡിയോ നാടകോത്സവത്തെ സംബന്ധിച്ചിടത്തോളം പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിക്ക് നാടകങ്ങളുടെ പുനഃപ്രക്ഷേപണവും ഉണ്ട്.
1: അടുത്തത് പ്രൊഫസർ ജയപ്രകാശ് പാലക്കാട് നിന്ന് അയച്ച വാട്സപ്പ് സന്ദേശമാണ്. ഇന്നത്തെ രാഗപരിചയം അനാദൃശ്യമായ സംഗീത വിരുന്നായി, മധ്യമാവതിയും ശ്യാമവും അതീവ ഹൃദ്യമായി, മേഘമൽഹാറുമായുള്ള ബന്ധവും പ്രകടമായി. നാടൻ ശീലുകളിലേക്കുള്ള ബന്ധപ്പെടുത്തൽ വളരെ ഉപകാരപ്രദമാണ്. രാഗങ്ങളോടൊപ്പം പ്രശസ്തരുടെ വായ്പാട്ടും മുൻപ് ഉൾപ്പെടുത്താറുണ്ട്. ഇന്നത് വയലിനിൽ മാത്രമായി ചുരുക്കി. ത്യാഗരാജ സ്വാമികളെ പോലുള്ളവരുടെ ആലാപനം പരിപാടിക്ക് ആധികാരികത ഏറ്റും പരിഗണിക്കുമല്ലോ. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച വൈകുന്നേരം ജഗദംബിക അക്ഷരശ്ലോക സമിതി അവതരിപ്പിച്ച പരിപാടി ഹൃദ്യമായി എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്.
0: ഇദ്ദേഹത്തിന്റെ ഈ സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയ കാര്യം തീർച്ചയായും ബന്ധപ്പെട്ട വിഭാഗത്തെ അറിയിക്കാം. അത്തരത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ ശ്രദ്ധിക്കാം.
1: 90-ന്റെ നിറവിൽ ആകാശവാണി എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ ഒരുപാട് പരിപാടികൾ ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. അതിലൊരു പരിപാടിയാണ് കാത്തതും കാതോർത്തതും എന്നത്. ആ പരിപാടിയെക്കുറിച്ച് MG ധരൻ തൃക്കരിപ്പൂർ ഇങ്ങനെ എഴുതുന്നു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്യുന്ന കാത്തതും കാതോർത്തതും 9-ാം തീയതി കേട്ടു. UK കുമാരൻ അദ്ദേഹത്തിന്റെ റേഡിയോ സ്മരണകൾ ശ്രോതാക്കളുമായി പങ്കുവച്ചത് ആകാശവാണിയുമായി അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞു എന്നാണ് MG ധരൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ശശികുമാർ വാണിയംകുളം ആ പരിപാടിയെക്കുറിച്ചും 90-ന്റെ നിറവിൽ ആകാശവാണി എന്ന പരിപാടിയെക്കുറിച്ചും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. ശ്രോതാക്കൾ ആകാശവാണിയെ ഹൃദയത്തോട് ചേർത്തു വെക്കുന്നത് പോലെയാണ് അവിടെ ജോലി ചെയ്തവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ മനസ്സിലാകുന്നത്. 90-ന്റെ നിറവിലെ ഓർമ്മച്ചെപ്പിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ജയലക്ഷ്മി അവരുടെ പ്രിയപ്പെട്ട സ്ഥലം തന്നെയായിരുന്നു ആകാശവാണിയെന്ന് ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു. ആകാശവാണിയുമായി 33 വർഷത്തെ ബന്ധമുണ്ടെന്നും തന്റെ സുവർണകാലമായിരുന്നു തൃശൂർ നിലയത്തിലെ ജോലിയെന്നും ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ MI സംസാരിക്കുകയുണ്ടായി. ശരിയാണ്, മുൻപ് എഴുത്തുപെട്ടി കത്തുകൾ വായിക്കുന്നത് ചേട്ടനും ചേച്ചിയും എന്ന പേരിലായിരുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അത് ആകാശവാണിയിൽ തന്നെ ആകണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ മനസ്സിലാവും ആകാശവാണിയുമായുള്ള ആത്മബന്ധം. ശ്രോതാവ് ചന്ദ്രികാ നാരായണനും നന്നായി സംസാരിച്ചു. പരിപാടി തയ്യാറാക്കിയ YS പൗർണമി, ഷിബു, MJോസ്, മെജോ എന്നിവർക്ക് അഭിനന്ദനങ്ങൾ അദ്ദേഹം നേർന്നിട്ടുണ്ട്. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര ഇങ്ങനെ എഴുതുന്നു. 90-ന്റെ നിറവിൽ ആകാശവാണി എന്ന പരിപാടിയിൽ 10-ാം തീയതി 3.5 പതിറ്റാണ്ടുകാലം ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ അനൗൺസറായിരുന്ന ഷീല രാജ് തന്റെ ആകാശവാണിയിലെ മറക്കാനാവാത്ത അനുഭവങ്ങൾ, യേശുദാസിന്റെ അഭിനന്ദനം ഏറ്റുവാങ്ങിയതും ഒപ്പം സഹപ്രവർത്തകരോടുള്ള അനുഭവങ്ങളും പങ്കുവച്ചത് ശ്രദ്ധേയമായി.
0: പ്രക്ഷേപണത്തിന്റെ 90 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ആകാശവാണിയുമായി നമ്മുടെ ശ്രോതാക്കൾ, സാധാരണ ജനങ്ങൾ എത്രത്തോളം ആത്മബന്ധം പുലർത്തുന്നു എന്നുകൂടി വെളിവാക്കപ്പെടുന്നു. ഭാരതത്തിലെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണത്തിന്റെ 90 വർഷം പൂർത്തിയാക്കുന്ന വേളയോടനുബന്ധിച്ച് ധാരാളം പരിപാടികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷമായി ഈ പരിപാടി നാം എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ആകാശവാണിയിൽ പ്രവർത്തിച്ച, ആകാശവാണിയോട് ആത്മബന്ധം പുലർത്തുന്ന ഒരുപാട് പേരെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആകാശവാണി തൃശൂർ നിലയം ഇനിയും കൂടുതൽ പ്രക്ഷേപകരെയും ശ്രോതാക്കളെയും പ്രമുഖരെയും എല്ലാം ഉൾപ്പെടുത്തി ഒരു തത്സമയ പ്രക്ഷേപണം കൂടി വിഭാവനം ചെയ്യുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നിങ്ങളെ അറിയിക്കാം.
1: സുഭാഷിതം പരിപാടിയെക്കുറിച്ചും പതിവ് പോലെ നിരവധി ശ്രോതാക്കൾ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ VC ദീപ് ഇങ്ങനെ എഴുതുന്നു. 11-ാം തീയതി ശ്രീമതി ലത അവതരിപ്പിച്ച സുഭാഷിതം കേട്ടു. അത്യാഗ്രഹത്തിന്റെ ദൂഷ്യഫലങ്ങൾ നന്നായി പ്രതിപാദിച്ചു. അനുയോജ്യ കഥകളിലൂടെ സുഭാഷിതം അവതരിപ്പിച്ചതിന് പ്രത്യേക ആശംസകൾ. MV നടേശൻ അവതരിപ്പിച്ച സുഭാഷിതം അർത്ഥവത്തായത് തന്നെയായിരുന്നു എന്ന് ലതിക കുറ്റുമുക്ക് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആ സുഭാഷിതം ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് KK സെയ്തു മുഹമ്മദ് ചങ്ങരംകുളത്ത് നിന്ന് അറിയിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ Tരാധാകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതം ഏറെ ഇഷ്ടപ്പെട്ടു എന്നാണ് മരത്തങ്കോട് നിന്ന് CS തങ്കമണി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അടുത്തതായി നമുക്ക് പുലരിപ്പൂക്കളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള കത്തുകൾ നോക്കാം. ലതീഷ് കുന്നുമൽ ആലപ്പടമ്പ പയ്യന്നൂരിൽ നിന്ന് ഇങ്ങനെ ഒരു വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നു. പാമ്പുകടിയും അതുമൂലമുള്ള മരണങ്ങളും വർദ്ധിച്ചുവരുന്ന ഈ വേളയിൽ അങ്ങേയറ്റം പ്രസക്തമായ ഒരു വിഷയമാണ് 25-ാം തീയതിയിലെ സമകാലികത്തിലൂടെ തൃശൂർ ആകാശവാണി കൈകാര്യം ചെയ്തത്. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടതെന്ന സന്ദേശം ഓരോ മലയാളിയുടെയും ബോധമണ്ഡലത്തിലേക്ക് എത്തിക്കാൻ പ്രസ്തുത പരിപാടിക്ക് സാധിച്ചു. സമകാലികം വളരെ നന്നാവുന്നുണ്ട് എന്നാണ് അഭിനന്ദനങ്ങളോടെ ലതീഷ് കുന്നുമ്മൽ എഴുതിയിരിക്കുന്നത്. ദേവി രാമചന്ദ്രൻ രാമചന്ദ്രൻ എന്നിവർ കോണത്തുകുന്ന്

0: നിന്ന് മറ്റൊരു സമകാലീനത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന വേളൂക്കര പഞ്ചായത്തിലെ കുടുംബാരോഗ്യ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അതിന്റെ പ്രവർത്തകർ സംസാരിച്ച സമകാലികം ഏറെ ആകർഷകമായി. ഇത്രയും നല്ല ഒരു വിഷയം ശ്രോതാക്കളിലേക്ക് എത്തിച്ച പി ജി സതീശനും വൈ എസ് പൗർണമിക്കും സ്നേഹാഭിനന്ദനങ്ങളാണ് രാമചന്ദ്രനും ദേവി രാമചന്ദ്രനും എഴുതിയിരിക്കുന്നത്. ലതീഷ് കുന്നുമ്മൽ ഹരിതം പരിപാടിയിലൂടെ നവരയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് അറിവുകൾ പങ്കുവച്ചതും ഏറെ ശ്രദ്ധേയവും പ്രയോജനകരവുമായിരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യക്കുറിപ്പുകളിൽ വേനൽക്കാല ആരോഗ്യത്തിന് പഴച്ചാറുകൾ എന്ന വിഷയത്തിൽ ഡോക്ടർ കെ എസ് രജിതൻ സംസാരിച്ചതും ഏറെ നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പുലരിപ്പൂക്കളിൽ പ്രക്ഷേപണം ചെയ്യുന്ന റൈറ്റ് ട്രാക്ക് എന്ന പരിപാടിയിൽ 10-ാം ക്ലാസ് കഴിഞ്ഞതിനു ശേഷം തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകളെക്കുറിച്ചും ഇഷ്ടപ്പെട്ട കലാലയങ്ങളെക്കുറിച്ചും സൗകര്യങ്ങൾ മനസ്സിലാക്കി സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതിനെക്കുറിച്ചും വിശദീകരിച്ച ഡോക്ടർ ടി പി സേതുമാധവൻ വളരെ നന്നായി തന്നെ ഈ പരിപാടി കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഹരിതം പരിപാടിയിൽ പാമ്പുകളും ശാരീരിക പ്രത്യേകതകളും എന്ന വിഷയത്തെക്കുറിച്ച് കെ പി രാജ്കുമാർ നടത്തിയ പ്രഭാഷണവും ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് ജാഗ്രത പരിപാടിയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു. എല്ലാ തിങ്കളാഴ്ചയും പ്രക്ഷേപണം ചെയ്യുന്ന ജാഗ്രത വളരെ വിജ്ഞാനപ്രദവും ആനുകാലിക പ്രാധാന്യം ഉള്ളതുമാണ്. ഒരു പ്രത്യേക വിഷയം അതിൽ ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നറിയാനാണ് ഇത് എഴുതുന്നത്. ഹെൽമെറ്റ് പോലും വെക്കാതെ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് തിരക്കുള്ള റോഡിൽ പോലും ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അത് സർവ്വസാധാരണമായ ഒരു കാഴ്ചയായി മാറുന്നു. ഇതിനെതിരെ സർക്കാരോ പോലീസോ എന്ത് നടപടിയാണ് എടുക്കുന്നത്? ഇതേക്കുറിച്ച് ഒരു ജാഗ്രത ചെയ്യാമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്.
1: തീർച്ചയായും ഇദ്ദേഹത്തിന്റെ കത്തിൽ പ്രതിപാദിച്ച പോലുള്ളൊരു ജാഗ്രത പ്രക്ഷേപണം ചെയ്യാം. പലതവണയായി ട്രാഫിക് ലംഘനങ്ങളെക്കുറിച്ചും റോഡ് അപകടങ്ങളെക്കുറിച്ചും എല്ലാം ജാഗ്രതയിൽ പ്രതിപാദിച്ചിരുന്നു. തീർച്ചയായും ഹെൽമെറ്റുമായി ബന്ധപ്പെട്ടൊരു വിഷയം ജാഗ്രതയിൽ പ്രക്ഷേപണം ചെയ്യാം.
0: പുലരിപ്പൂക്കളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ജീവിതപാഠം എന്ന പരിപാടിയെക്കുറിച്ചാണ് സുനിൽകുമാർ, സുനി, കണ്ണൻ, ആമി എന്നിവർ പനമണ്ണ സൗത്തിൽ നിന്ന് വിശദമായി വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത്. മാനവരാശിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് പുതുവെളിച്ചം പകർന്നു നൽകിയ തോമസ് ആൽവ എഡിസൺ എന്ന മഹാനായ ശാസ്ത്രജ്ഞനെക്കുറിച്ച് വിവരിച്ച ജീവിതപാഠം വളരെ നന്നായി. ജീവിതത്തിൽ ഉൾവലിഞ്ഞു പോകുന്ന പലർക്കും മാതൃകയാക്കാവുന്ന ഒരു ജീവിതപാഠമായിരുന്നു അത്. അഭിനന്ദനങ്ങൾ.
1: ജീവിതപാഠം പ്രചോദനാത്മകമാകട്ടെ.
0: അക്ഷരകേരളം പരിപാടിയെക്കുറിച്ചും ധാരാളം കത്തുകൾ വന്നിട്ടുണ്ട്. കാരളം രാമചന്ദ്രൻ നമ്പ്യാർ ഇങ്ങനെ എഴുതുന്നു. അലങ്കാരസമ്പന്നമായ കവിശൈലിയിൽ നിന്നു മാറി ചെറുതും കാര്യമാത്ര പ്രസക്തവുമായ കവിതാരീതിയിലൂടെ ദാർശനിക മേമ്പൊടിയാൽ ശ്രദ്ധയാകർഷിച്ച മലയാളിയുടെ കുഞ്ഞുണ്ണിമാഷ് ആകാശവാണിയുടെ അക്ഷരകേരളത്തിൽ നിറസാന്നിധ്യമായിരുന്നു. കുഞ്ഞുണ്ണിമാഷെക്കുറിച്ച് സംസാരിച്ച അഞ്ചത്ത് ബാലകൃഷ്ണൻ മാഷിനും അക്ഷരകേരളം തയ്യാറാക്കുന്ന അഞ്ജു പി അർജുനനും ഹൃദയപൂർവ്വം ആശംസകൾ നേരുകയാണ് കാരളം രാമചന്ദ്രൻ നമ്പ്യാർ. 3-ാം തീയതിയിലെ അക്ഷരകേരളത്തിൽ പുസ്തകപരിചയം ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് രാജി മരത്തങ്കോട്. കുട്ടിക്കാലം മുതലേ ആകാശവാണി ശ്രോതാവാണെങ്കിലും ആദ്യമായാണ് കത്തെഴുതുന്നത് എന്ന ആമുഖത്തോടെ ആശാ ബാബുരാജ് ദേവകീനന്ദനും പൊറത്തിശ്ശേരിയിൽ നിന്ന് എഴുതുന്നു. 10-ാം തീയതി അക്ഷരകേരളം കേട്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി. കുഞ്ഞുനാൾ മുതലേ ആകാശവാണിയിലൂടെ കേട്ടിരുന്ന കുഞ്ഞുണ്ണി കവിതകൾ ഒന്നുകൂടി എന്നെ ബാലലോകത്തിലേക്ക് എത്തിച്ചു. നിർവഹണ സഹായി ശ്രീനന്ദിനിക്കും അഞ്ജു പി അർജുനനും പ്രത്യേക ആശംസകൾ നേർന്നിട്ടുണ്ട് ആശാ ബാബുരാജ്.
1: നമുക്ക് ഇവർക്കും ഏറെ പ്രിയപ്പെട്ട കുട്ടിക്കവിതകൾ കൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത കുഞ്ഞുണ്ണിമാഷെക്കുറിച്ചുള്ള അന്നത്തെ ആ പരിപാടി ഏറെ വിജ്ഞാനപ്രദമായിരുന്നു. പരിപാടി കേട്ട് കത്തുകൾ അയച്ചതിന് നന്ദി.
0: അക്ഷരകേരളത്തിൽ പ്രക്ഷേപണം ചെയ്ത ബാലകൃഷ്ണൻ അഞ്ചത്ത് എഴുതി അവതരിപ്പിച്ച കുഞ്ഞുണ്ണി ചന്തമുള്ള കവിതക്കാമ്പ് എന്ന പ്രഭാഷണം ശ്രദ്ധേയവും രസകരവുമായി. 4 വരികൾ കൊണ്ട് നാനാർത്ഥങ്ങൾ രചിച്ച കുഞ്ഞുണ്ണി മാഷിന്റെ കാവ്യജീവിതത്തെ ആസ്പദമാക്കി അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനത്തിൽ നടത്തിയ കുഞ്ഞുണ്ണി സ്മരണ തികച്ചും അവസരോചിതമായി എന്ന് സുനിൽകുമാർ, സുനി, കണ്ണൻ, ആമി എന്നിവർ പനമണ്ണ സൗത്തിൽ നിന്ന് കുറിച്ചിട്ടുണ്ട്.
1: കുഞ്ഞുണ്ണിമാഷിന്റെ ജന്മവാർഷികത്തിൽ തന്നെ ഇത്തരമൊരു പരിപാടി പ്രക്ഷേപണം ചെയ്യാനായതിൽ ആകാശവാണിക്ക് ഏറെ ചാരിതാർത്ഥ്യവുമുണ്ട്.
0: മാതൃദിനത്തെക്കുറിച്ച് വിവിധ പരിപാടികൾ ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്തിരുന്നു. അവയെക്കുറിച്ചൊക്കെ ശ്രോതാക്കൾ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അമ്മമാർക്ക് പ്രത്യേകിച്ചൊരു ദിനത്തിന്റെ ആവശ്യമില്ല. എല്ലാ ദിനവും അമ്മമാരുടെ ദിനം തന്നെ. എന്നിരുന്നാലും ലോക മാതൃദിനമാണല്ലോ കടന്നുപോയത്. ആകാശവാണിയിലെ അമ്മമാർക്കും ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ നേർന്നിട്ടുണ്ട് മണികണ്ഠൻ സൗത്ത് കണ്ടായി. മാതൃദിനവുമായി ബന്ധപ്പെട്ട് വനിതാവേദിയിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടി ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു ദേവി.

0: രാമചന്ദ്രനും രാമചന്ദ്രനും കോണത്തുകുന്നിൽ നിന്ന്. അതോടൊപ്പം തന്നെ യുവവാണിയിൽ അതിഥിയായി വന്ന ഡോക്ടർ ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ പഠിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പ്രചോദനമാകട്ടെ എന്നും അവർ എഴുതിയിട്ടുണ്ട്. അച്ഛന്റെ ആഗ്രഹം പോലെ ഡോക്ടറായി, കഠിനാധ്വാനത്തിലൂടെ സിവിൽ സർവീസ് പരീക്ഷ എഴുതി ഓൾ ഇന്ത്യ ലെവൽ 133 റാങ്ക് കരസ്ഥമാക്കി സ്വന്തം ആഗ്രഹവും സഫലീകരിച്ച് മുന്നേറുന്ന ആ മിടുക്കി കുട്ടിക്ക് എല്ലാ ഭാവുകങ്ങളും നിറഞ്ഞിരിക്കുന്നു.
1: സൗത്ത് കൊണ്ടായിൽ നിന്നുള്ള മണികണ്ഠൻ എഴുതിയ കത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ ദിവസവും അമ്മമാരുടേത് തന്നെ. സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള അമ്മമാരുടെ അനുഭവങ്ങൾ പങ്കുവച്ചുള്ള ആ പരിപാടിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഏറെ പേർ കത്തുകൾ എഴുതിയിട്ടുണ്ട്, സന്ദേശങ്ങളും അയച്ചിട്ടുണ്ട്. നന്ദി. കൃത്യമായ പ്ലാനിങ്ങും ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ ആഗ്രഹിച്ച പദവിയിലേക്ക് എത്തിച്ചേരാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ ശ്രീലക്ഷ്മി IAS. യുവവാണിയിൽ പങ്കെടുത്ത ഡോക്ടർ ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ ഏറെ പേർക്ക് ഇൻസ്പിറേഷൻ നൽകി എന്നറിയുന്നതിൽ സന്തോഷം.
0: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന പരിപാടിയെക്കുറിച്ച് നിരവധി ശ്രോതാക്കൾ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അക്ഷര ബാലകൃഷ്ണൻ മലഞ്ചിറ്റി ഇങ്ങനെ എഴുതുന്നു, അധ്യാപികയായ സ്വാതി അക്ഷരാർത്ഥത്തിൽ ആ പരിപാടിയെ അതിമനോഹരമാക്കി. ചലച്ചിത്ര ഗാനാധിഷ്ഠിതമായി പുതുതായി നമ്മൾ തുടങ്ങിയ പാട്ടോർമ എന്ന പരിപാടിയെക്കുറിച്ചും നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. ഷഹാന മജീദ് ഇങ്ങനെ എഴുതുന്നു, ആകാശവാണി ശ്രോതാക്കൾക്കായി ഒരുക്കിയ പാട്ടോർമകൾ എന്ന പരിപാടി അതീവ ഹൃദ്യമാണ്. ഓരോ ശ്രോതാക്കളും പാട്ടുകളെ എങ്ങനെയാണ് അവരുടെ ഓർമ്മകളുമായി ചേർത്ത് നിർത്തുന്നത് എന്നറിയാനുള്ള കൗതുകവും അവരുടെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാനുള്ള അവസരവും ഒരുക്കിത്തരുന്ന ഈ പരിപാടിക്കും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ അണിയറ പ്രവർത്തകർക്കും ഈ ശ്രോതാവിന്റെ ആശംസകൾ എന്നാണ് ഷഹാന എഴുതിയിരിക്കുന്നത്. പാട്ടോർമ എന്ന ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് കത്തയച്ചതിന്റെ പേരിൽ നിലയത്തിൽ നിന്നും വിളിച്ചിരുന്നു. അറിയാവുന്ന രീതിയിൽ പാട്ടോർമയിൽ റേഡിയോയുമായുള്ള ബന്ധത്തിൽ മനസ്സിൽ പതിഞ്ഞ ഒരു ഗാനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ആ പരിപാടി റേഡിയോയിലൂടെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത അനുഭൂതി തോന്നി. ഈ പരിപാടി അവതരിപ്പിച്ച ശങ്കർ മണ്ണാർക്കാടാണ് ഇങ്ങനെ അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. അമ്മിണിക്കുട്ടി രാമൻകുട്ടി നായർ ചിറ്റൂർ പാലക്കാട് നിന്ന് ഇങ്ങനെ എഴുതുന്നു, മാതൃദിനവുമായി ബന്ധപ്പെട്ട പാട്ടോർമയിൽ വയലാറിന്റെ അർത്ഥസമ്പുഷ്ടമായ ഗാനം കേട്ടു. ഇതിൽ പരം എന്തു വേണം. ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് വളരെ നന്നായി പരിപാടി അവതരിപ്പിച്ചു. അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നു അമ്മിണിക്കുട്ടി രാമൻകുട്ടി നായർ.
1: ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പാട്ടോർമ പോലുള്ള വിവിധങ്ങളായ പരിപാടികളെ കുറിച്ചുള്ള കത്തുകൾ ആകാശവാണിക്ക് അഭിമാനവും സന്തോഷവും നൽകുന്നു. ശ്രോതാക്കൾ അയക്കുന്ന എല്ലാ അഭിപ്രായങ്ങളും കത്തിലൂടെയായാലും വാട്സപ്പ് സന്ദേശമായാലും ആകാശവാണിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അവയെല്ലാം. പരാതിക്കത്തായാലും നിർദ്ദേശമായാലും അഭിനന്ദനമായാലും തുടർന്നും ആകാശവാണിയിലേക്ക് കത്തുകൾ അയക്കുക, പരിപാടികൾ കേൾക്കുക.
0: ബാലലോകം പരിപാടിയെക്കുറിച്ച് MS രാജൻ, അമൃത, രമണി രാജൻ എന്നിവർ ചുവന്നൂരിൽ നിന്ന് എഴുതുന്ന കത്തുകൂടി വായിച്ചുകൊണ്ട് ശബ്ദ സന്ദേശങ്ങളിലേക്ക് കടക്കാം. ബാലലോകം പരിപാടിയിൽ പ്രദീപ് പേരശന്നൂർ അവതരിപ്പിച്ച കുഞ്ഞാട് എന്ന കഥ കേട്ടപ്പോൾ ഞാൻ എന്റെ കുട്ടിക്കാലം ഓർത്തുപോയി. തൃത്താല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളും 3-ാം തീയതിയിലെ ബാലലോകത്തെ മികവുറ്റതാക്കി എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
1: പാട്ടോർമയും ബാലലോകവും ഗാനസ്മൃതിയും ഗാനമഞ്ജരിയും എല്ലാം ഉൾപ്പെടുന്ന ആകാശവാണിയുടെ പ്രക്ഷേപണത്തെക്കുറിച്ചുള്ള കത്തുകൾ, അത് നിർദ്ദേശമായാലും പരാതിയായാലും അഭിനന്ദനമായാലും ആകാശവാണിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. തുടർന്നും പരിപാടികൾ കേൾക്കുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
0: ശബ്ദ സന്ദേശങ്ങളിലേക്ക്.
2: പികേന്ദ്രൻ പെരുമുന്നോർ മലയിൽ നിന്ന്. സത്യമാണ് ദൈവം എന്ന ഗാന്ധിജിയുടെ ദാർശനിക കാഴ്ചപ്പാടിന് അടിവരയിട്ടുള്ള 5 തീയതിയിലെ ലതാ മുരളീധരൻ തയ്യാറാക്കിയ സുഭാഷിതം വളരെയേറെ നിലവാരമുള്ളതായിരുന്നു.
3: ഞാൻ മല്ലിക കൊങ്ങശ്ശേരി തോട്ടക്കര. ചൊവ്വാഴ്ച 12-ാം തീയതി ഗാനസ്മൃതിയിൽ പി ലീലയുടെ താരാട്ടുപാട്ട് എത്ര കേട്ടാലും മതിയാവാത്തൊരു പാട്ട് തന്നെയാണത്. തിങ്കളാഴ്ച 11-ാം തീയതി പാമ്പുകളും അവരുടെ പ്രത്യേകതകളും രാജകുമാർ സംസാരിച്ചത് ഗംഭീരമായി. അതുപോലെ തന്നെ അന്നത്തെ ആരോഗ്യക്കുറിപ്പിൽ പാഴ്ശാലകളെ പറ്റി പറഞ്ഞു. അത് വളരെ ഉപകാരപ്രദമായി.
4: കഴിഞ്ഞ ബുധനാഴ്ച ജീവിതപാഠത്തിൽ ശസ്ത്രശാസ്ത്രജ്ഞൻ തോമസ് ആൽവാ എഡിസണിനെ കുറിച്ച് ജയ മേഡം നടത്തിയ വിവരണം വളരെ നന്നായിരുന്നു. അന്ന് ആരോഗ്യക്കുറിപ്പിൽ പാകം ചെയ്യാത്ത അവിയലിനെ കുറിച്ച് ഡോക്ടർ KS രചിതൻ നടത്തിയ വിവരണവും നന്നായിരുന്നു. പിറ്റേന്ന് YS പൗർണമി മേഡം അവതരിപ്പിച്ച ഗാനസ്മൃതിയും നന്നായിരുന്നു. ഞാൻ മണികണ്ഠൻ, സൗത്ത് കൊണ്ടാടി.
5: കുന്നത്തുകാവിൽ നിന്ന് പ്രൊഫസർ കൃഷ്ണൻ നമ്പ്യാർ. ചെറിയതെങ്കിലും കുറിക്കുകൊള്ളുന്ന തത്വചിന്താ സകലങ്ങളാൽ സമ്പന്നമായ കുഞ്ഞുണ്ണി കവിത മലയാള സാഹിത്യത്തിൽ വ്യതിരിക്തത പുലർത്തുന്ന ഒരു ശാഖയാണ്. ചെറിയ വലിയ മനുഷ്യന്റെ കാവ്യലോകം പൂർണമായും അനാച്ഛാദനം ചെയ്യുന്ന ഒന്നായി മാറി.

0: മെയ് 10 ഞായറാഴ്ചയിലെ പുലരിപ്പൂക്കളിലെ അക്ഷര കേരളം പരിപാടി.
1: എടപ്പാളിൽ നിന്ന് മുരളി മേലേപ്പാട്ട്. 10/5/26 പ്രക്ഷേപണം ചെയ്ത യുവവാണി. ഡോക്ടർ ശ്രീലക്ഷ്മിയുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. അക്ഷര കേരളം, കുഞ്ഞുണ്ണി മാഷ്, കവി ബാലകൃഷ്ണൻ അഞ്ചത് അവതരിപ്പിച്ച കുഞ്ഞുണ്ണി സ്മരണ, അധ്യാപിക മഞ്ജുഷ വിവിയുടെ കവിതകൾ, പ്രൊഫസർ ഡോക്ടർ പി കെ രാജേന്ദ്രൻ്റെ നുറുങ്ങു കവിതകൾ എല്ലാം തന്നെ വളരെ മികവുറ്റതായി. അഞ്ജു പി അർജുനനും ശ്രീനന്ദിനി സജീവനും അഭിനന്ദനങ്ങൾ. 10-ാം ക്ലാസ്സിനു ശേഷം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം? ഡോക്ടർ ടി പി സേതുമാധവൻ നല്ലൊരു അറിവാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നൽകിയത്. തയ്യാറാക്കിയ ബിരുദ ഗോപിനാഥിനും YS പൗർണമിക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ.
2: തുടർന്നും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
3: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806631.
2: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദസന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ സിആർ, YS പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.
4: മലയാളിയുടെ സ്വീകരണ മുറികളിൽ വസന്തം തീർത്ത അഖില കേരള റേഡിയോ നാടകോത്സവം വീണ്ടും എത്തുന്നു. നടന വിസ്മയം, മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രതിഭകൾ അണിനിരക്കുന്ന ഈ ശ്രവ്യ വിരുന്ന് May 10 മുതൽ 18 വരെ എല്ലാ ദിവസവും രാത്രി 9:30 കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ആസ്വദിക്കാം. ഹൃദയസ്പന്ദനം തൊട്ടറിയുന്ന ഈ നാടക അനുഭവത്തിനായി ഏവരും കാതോർക്കുക.
5: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
6: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
5: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
6: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
5: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
6: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6806631.
5: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 എല്ലാ ദിവസവും രാത്രി 9:30 നിങ്ങളുടെ സ്വന്തം ആകാശവാണിയിൽ കേൾക്കാം.
3: May 10 നാടകോത്സവത്തിന്റെ ആമുഖമായി തിരനോട്ടം,
2: തുടർന്ന് May 11 തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനം ആരു കണ്ടു,
3: 12 കോഴിക്കോട് നിലയത്തിന്റെ മടക്കം,
2: 13 തിരുവനന്തപുരം നിലയത്തിന്റെ ജീവിതോത്സവം,
3: 14 തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം,
2: 15 കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി,
3: 16 കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ,
2: 17 കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നിവ ഈ ഉത്സവവേദിയിൽ അണിനിരക്കുന്നു.
3: May 18 നാടകോത്സവത്തിന്റെ അവലോകനത്തോടെ ഈ ശ്രവ്യ വിസ്മയം പൂർത്തിയാകും.
2: കേരളത്തിലെ മുഴുവൻ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ഈ അസുലഭ നിമിഷങ്ങൾക്കായി കാതോർക്കാം.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി
4: നാട്ടുചിന്ത. നാട്ടുചിന്തയിൽ ഇന്ന് കോട്ടവട്ടം തങ്കപ്പനും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം.
5: കിഴക്കുതിമല പടിഞ്ഞാറ സമയ

കോട്ടവട്ടം തങ്കപ്പനും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ സുഭാഷ് വാഴവിള, ജ്യോതിലക്ഷ്മി കടമ്പനാട്, അപർണ പുനല്ലൂർ, സുജിലാൽ കടക്കാമൺ, ബിപിൻ പത്തനാപുരം, രതീഷ് മലനട, രാജീവ്

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ച് കേൾക്കാം.
2: 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. കുറഞ്ഞത് 18 വയസ്സ് മുതൽ പരമാവധി 40 വയസ്സ് വരെ പ്രായമുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായാണ് ഇത് നടപ്പിലാക്കുന്നത്. രാജ്യത്തെ 42 വിഭാഗങ്ങളിലായുള്ള അസംഘടിത തൊഴിലാളി വിഭാഗങ്ങളെയാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൽ പ്രധാനമായും റിക്ഷാ വലിക്കുന്നവർ, ചുമട്ടു തൊഴിലാളികൾ, തെരുവു കച്ചവടക്കാർ, ഇഷ്ടികച്ചൂളകളിൽ ജോലി ചെയ്യുന്നവർ, ചെരുപ്പ് തുന്നുന്നവർ, വീട്ടുജോലിക്കാർ, അലക്കുകാർ, കർഷക തൊഴിലാളികൾ, നിർമ്മാണ തൊഴിലാളികൾ, ബീഡ് തൊഴിലാളികൾ, കഴുത്തറി തൊഴിലാളികൾ, തുകൽ തൊഴിലാളികൾ, ഓഡിയോ വിഷ്വൽ തൊഴിലാളികൾ അല്ലെങ്കിൽ സമാനമായ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കും പദ്ധതിയിൽ അപേക്ഷിക്കാം. പ്രതിമാസ വരുമാനം 15,000 രൂപയിൽ താഴെയുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാവുക. ഈ പദ്ധതി പ്രകാരം 60 വയസ്സ് തികയുമ്പോൾ ഉപഭോക്താവിന് പ്രതിമാസം 3,000 രൂപ കുറഞ്ഞ പെൻഷൻ ലഭിക്കും. പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് തൊഴിലാളികൾ പ്രതിമാസം 55 രൂപ നൽകേണ്ടതുണ്ട്. അത് പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. കൂടാതെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് പെൻഷന്റെ 50% കുടുംബ പെൻഷനായി ലഭിക്കാൻ അർഹതയുണ്ട്. അതോടൊപ്പം തന്നെ ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളിക്ക് തുടർന്ന് ഈ യോജനയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനും സാധ്യമാകും. ഗുണഭോക്താവിന് 10 വർഷത്തെ കാലയളവിന് ശേഷം ഏതെങ്കിലും സാഹചര്യത്തിൽ തുക അടയ്ക്കാൻ കഴിയാതെ വന്നാൽ അടച്ച തുക സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട് നിരക്കിലോ അല്ലെങ്കിൽ ഫണ്ട് വരുമാനം നേടിയ നിരക്കിലോ പലിശ സഹിതം തിരികെ നൽകും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയിൽ അപേക്ഷിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. യോജനയിൽ ചേരാൻ താൽപ്പര്യമുള്ള വ്യക്തികൾ അടുത്തുള്ള കോമൺ സർവീസസ് സെന്റർ CSC സന്ദർശിക്കണം. അതോടൊപ്പം താൽപ്പര്യമുള്ള വ്യക്തികൾക്ക് എൻറോൾമെന്റിനായി ഇനി പറയുന്ന രേഖകളും ഉണ്ടായിരിക്കണം: ആധാർ കാർഡ്, ജൻധൻ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ, അതോടൊപ്പം തന്നെ ജനന തീയതിയും പങ്കാളിയുടെ വിശദാംശങ്ങളും നൽകണം. നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗുണഭോക്താവിന്റെ പ്രായമനുസരിച്ച് അടയ്ക്കേണ്ട പ്രതിമാസ സംഭാവന കണക്കാക്കും. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന ഒരു സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ്. ഇതിലൂടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് 60 വയസ്സ് തികഞ്ഞതിനു ശേഷം പെൻഷൻ നൽകിക്കൊണ്ട് അവരുടെ വാർദ്ധക്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്നു.
1: പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

0: ആകാശവാണി തൃശൂർ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രണ്ട് ദിവസത്തെ നെതർലാൻഡ് സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡനിലെത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാക്കുന്നതിനും ഉഭയകക്ഷി ബന്ധത്തിന്റെ ആക്കം കൂട്ടുന്നതിനും സന്ദർശനം വഴിയൊരുക്കിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വീഡൻ സന്ദർശന വേളയിൽ സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരുടെ പട്ടിക ലോക്ഭവനിലെത്തി ശ്രീ വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. സംസ്ഥാനത്ത് പുതിയ മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറാകും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, ടി സിദ്ദി, ഒ ജെ ജനീഷ്, എ പി അനിൽകുമാർ, എം ലിജു, റോജി എം ജോൺ, പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, വി ഇ അബ്ദുൾ ഗഫൂർ, കെ എം ഷാജി, സി പി ജോൺ, അനൂപ് ജേക്കബ്, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ് തുടങ്ങിയവർ മന്ത്രിമാരാകും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ രാവിലെ 7 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കേണ്ടതാണെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് നിർദ്ദേശിച്ചു. ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ പുതുതായി ആരംഭിച്ച ഹ്രസ്വകാല ഹജ്ജ് പാക്കേജിന് കീഴിലുള്ള ആദ്യ വിമാനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയ സഹമന്ത്രി ജോർജ് കുര്യൻ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം നേരത്തെ മടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ അഭ്യർത്ഥനകൾ പരിഗണിച്ചാണ് ഈ വർഷം മുതൽ ഹ്രസ്വകാല ഹജ്ജ് പാക്കേജ് ആദ്യമായി അവതരിപ്പിച്ചത്. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മിന്നലേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചയാൾ മരിച്ചു. കുമ്പാറ സ്വദേശി ജെയ്സണാണ് മരിച്ചത്. ഇന്ന് വൈകിട്ട് മലയോര മേഖലയിൽ ശക്തമായ ഇടിമിന്നലോടുകൂടി മഴ പെയ്തിരുന്നു. താമരശ്ശേരി ചുരം റോഡിൽ വൻ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. ചുരത്തിൽ വെച്ച് ഒരു കുഞ്ഞിന് ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ഇരുചക്രവാഹനത്തിൽ താഴെയിറക്കി ആശുപത്രിയിലെത്തിച്ചു. പി എം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. നാളെ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പാർട്ടി രൂപീകരിച്ച് വെറും 2 പിന്നിടുമ്പോഴേക്കും തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച TVK കേരളത്തിലും ചുവടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ്. വയനാടിനും പാലക്കാടിനും തൊട്ടുപിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ച് ആദ്യ യോഗം ചേർന്നു. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 23 വിജയം. രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം പുരോഗമിക്കുന്നു. നിർമ്മിത ബുദ്ധി, ഡീപ് ടെക് എന്നിവ ഭാവി സമ്പദ് വ്യവസ്ഥയിൽ നിർണായക ഘടകങ്ങളാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ മില്യൺ മൈൻഡ്സ് ടെക് പാർക്ക് ഫേസ് 1, ഗ്രെമിസിറ്റി ക്യാമ്പസ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2 ഗുജറാത്ത് സന്ദർശനത്തിന്റെ ഭാഗമായി ഗാന്ധിനഗറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിങ്ങിന്റെ ഇന്നോവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ സെന്ററും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. CBSE 12 പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണയ പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. CBSE 12 ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ ന്യൂഡൽഹി

0: ഡൽഹിയിൽ അറിയിച്ചതാണ് ഇക്കാര്യം. തിരുവനന്തപുരം ന്യൂഡൽഹി രാജധാനി എക്സ്പ്രസിന്റെ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായ സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട് റെയിൽവേ മന്ത്രാലയം. ഇന്ന് പുലർച്ചെ 5:15 ഒരു ഗാർഡ് കോച്ചിലും AC 3-ടയർ കോച്ചിലും തീപിടുത്തമുണ്ടായത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ പൂത്തോളിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 19 ആരംഭിക്കുന്ന 5 ബേക്കറി ആൻഡ് കൺഫെക്ഷണറി കോഴ്സിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഈ കോഴ്സ് പ്രയോജനകരമാകും. താൽപ്പര്യമുള്ളവർ 0487238453 മറ്റൊരു നമ്പർ 9447610223 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. തൃശൂർ ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ITI അപ്രന്റീസ്ഷിപ്പ് ഒഴിവുണ്ട്. താൽപ്പര്യമുള്ള ITI പാസായ ഉദ്യോഗാർത്ഥികൾ അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻ സെന്ററിൽ നേരിട്ടോ 0487236512 മറ്റൊരു നമ്പർ 9544189982 9447770495 9846185340 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടുക. അപ്രന്റീസ്ഷിപ്പ് അഡ്വൈസർ RI സെന്റർ സിവിൽ സ്റ്റേഷൻ അയ്യന്തോൾ തൃശൂർ 68003 അല്ലെങ്കിൽ RIC@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടുക. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 4-ാം തരം 7-ാം തരം തുല്യതാ കോഴ്സുകളിലേക്ക് ഈ മാസം 25 അപേക്ഷിക്കാം. 4-ാം തരം വിജയിക്കുന്നവർക്ക് 7-ാം തരത്തിലും 7-ാം തരം തുല്യതാ കോഴ്സ് പാസ്സാകുന്നവർക്ക് 10-ാം തരം തുല്യതാ കോഴ്സിലും തുടർ പഠനം നടത്താനാകും. അപേക്ഷിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും literacymissionkerala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിലോ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രേരക്മാർ മുഖേനയോ ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487236502 9496877913 7558941039. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മത്സ്യത്തൊഴിലാളി അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെയും മക്കൾക്ക് ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. SSLC THSLC ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂളിലെ 10-ാം ക്ലാസ് എന്നീ പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയവർക്ക് അപേക്ഷിക്കാം. കായിക വിനോദ മത്സരങ്ങളിൽ ദേശീയ സംസ്ഥാന തലങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ ഈ മാസം 23 വൈകിട്ട് 5 മുൻപായി മത്സ്യബോർഡ് ഫിഷറീസ് ഓഫീസിൽ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി മത്സ്യബോർഡിന്റെ ഫിഷറീസ് ഓഫീസുമായോ മേഖലാ ഓഫീസുമായോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484239605. തൃശൂർ വില്ലടത്ത് പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി സൌജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജൂൺ ആദ്യവാരം ആരംഭിക്കുന്ന പരിശീലനത്തിന് 18-50 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. രാവിലെ 9 വൈകിട്ട് 5 പരിശീലനം. 31 ദിവസം നീളുന്ന പരിശീലനത്തിൽ സംരംഭകത്വവും വായ്പാ സൌകര്യങ്ങൾ എന്നിവ സംബന്ധിച്ച ക്ലാസുകളും ഉണ്ടായിരിക്കും. താമസവും ഭക്ഷണവും ഉൾപ്പെടെ പരിശീലനം തികച്ചും സൌജന്യമാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റിനോടൊപ്പം 2 വർഷം വരെ

0: പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിൻ്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത് ഐശ്വര്യ.
1: സ്പാർട്ടയിൽ മെനലാവൂസിന്റെ ഭാര്യയായ ഹെലനെ ട്രോയിലെ രാജകുമാരനായ പാരിസ് പിടിച്ചുകൊണ്ടു വന്നിരിക്കുകയാണ്. അവളെ വീണ്ടെടുക്കാനായി വലിയൊരു പടയുമായിട്ടാണ് മെനലാവൂസ് വന്നിരിക്കുന്നത്. പക്ഷേ അതിനിടയിലാണ് പാരിസ് ഒരു ഉടമ്പടി വെച്ചത്. മെനലാവൂസും പാരിസും തമ്മിലാകട്ടെ യുദ്ധം, ആരാണോ വിജയിക്കുന്നത് അവർക്ക് ഹെലനെ സ്വന്തമാക്കാം എന്നതായിരുന്നു കരാർ. അങ്ങനെ ഉടമ്പടി പ്രകാരം നടക്കുന്ന പാരിസും മെനലാവൂസും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കഥ കേൾക്കാം ഇന്ന്. യുദ്ധത്തിന് തയ്യാറായിട്ട് പാരിസ് തൻ്റെ ചേട്ടനായ ഹെക്ടറിൻ്റെ പടച്ചട്ടയും മകുടവുമൊക്കെ അണിഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. ആരാണ് ആദ്യം ആക്രമിക്കേണ്ടത് എന്ന് തീരുമാനിക്കണം. അത് തീരുമാനിക്കാനുള്ള അവകാശം പാരിസിന് കിട്ടി. പാരിസ് തൻ്റെ കുന്തം മെനലാവൂസിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. അത് ഭയങ്കര ശബ്ദത്തോടെ അയാളുടെ പരിചയിൽ തട്ടി തെറിച്ചുപോയി. മെനലാവൂസ് എറിഞ്ഞ കുന്തം പാരിസിൻ്റെ പരിചയുടെ പകുതി കീറിക്കൊണ്ടാണ് കടന്നുപോയത്. അയാൾ പാഞ്ഞു ചെന്ന് പാരിസിൻ്റെ മകുടത്തിൽ ആഞ്ഞുവെട്ടി. പക്ഷെ വാൾ 100 കഷണങ്ങളായി മുറിഞ്ഞു വീഴുകയാണ് ചെയ്തത്. തൻ്റെ ഭാര്യയെ തട്ടിയെടുത്ത് പാരിസിനോട് ക്ഷമിക്കാൻ മെനലാവൂസിന് കഴിയുന്നതേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെനലാവൂസ് പാരിസിൻ്റെ മകുടത്തിൻ്റെ ചരടിൽ പിടിച്ചുകൊണ്ട് വലിച്ചുലച്ച് അയാളെ ഗ്രീക്ക് സൈന്യത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. പാരിസ് എത്ര വിടുവിക്കാൻ നോക്കിയിട്ടും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അയാളുടെ മകുടം ആഞ്ഞു വലിച്ചെടുത്ത് ഗ്രീക്കുകാരുടെ മുന്നിലേക്ക് മെനലാവൂസ് എറിഞ്ഞു. വാളൂരി പാരിസിനെ വെട്ടാൻ ശ്രമിച്ചപ്പോൾ പാരിസ് അവിടെയില്ല. അവിടെ ഒരു പുകമറ മാത്രം. അഫ്രോഡിറ്റി ദേവി പാരിസിനെ സഹായിച്ചതായിരുന്നു അത്. പാരിസിനെ മിന്നൽ വേഗത്തിൽ ദേവി അവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. മെനലാവൂസ് അലറിക്കൊണ്ട് ചുറ്റുപാടും തിരയാൻ തുടങ്ങി. എവിടെ പാരിസ് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് വരൂ എന്നാക്രോശിച്ചു. ട്രോജൻ സൈന്യവും ഇതെന്താണ് സംഭവിച്ചത് എന്നറിയാതെ വിസ്മയിച്ചു നിൽക്കുകയായിരുന്നു. പാരിസ് എവിടെയാണെന്ന് അവർക്ക് ആർക്കും മനസ്സിലായില്ല. പാരിസിനെ ആശ്വസിപ്പിക്കാനായിട്ട് ഹെലന്റെ മുൻപിലാണ് അഫ്രോഡിറ്റി ദേവി കൊണ്ടുപോയത്. ആ സമയത്ത് ആഗ്മനോൺ ട്രോജൻ സൈന്യത്തെ നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ പാരിസിനെ കാണുന്നില്ല, അവൻ പേടിച്ച് എവിടെയോ പോയി ഒളിച്ചു എന്നാണ് തോന്നുന്നത്. മെനലാവൂസ് വിജയിച്ചിരിക്കുന്നു. സ്പാർട്ടയിൽ നിന്ന് കൊള്ള ചെയ്യപ്പെട്ട വസ്തുക്കളെല്ലാം ഞങ്ങൾ കൊണ്ടുപോകുകയാണ്. ഒപ്പം മെനലാവൂസിന് ഹെലനെ നിങ്ങൾ നൽകണം. അങ്ങനെ വിജയഭേരി മുഴക്കിക്കൊണ്ട് ഗ്രീക്കുകാർ യുദ്ധക്കളത്തിൽ നിന്ന് പിൻവാങ്ങി. മെനലാവൂസുമായുള്ള യുദ്ധത്തിൽ പാരിസ് പരാജയപ്പെടുമെന്ന് അഫ്രോഡിറ്റി ദേവിക്ക് ഉറപ്പായിരുന്നു. അയാളുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ശ്രമം നടത്തിയത്. അഥീനി ദേവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അഥീനി ദേവിക്ക് പാരിസിനോടും അഫ്രോഡിറ്റി ദേവിയോടും വെറുപ്പായി. എങ്ങനെയും ട്രോജൻ സൈന്യത്തെ പരാജയപ്പെടുത്തണമെന്നായി അഥീനിയുടെ മനസ്സിൽ. അതിന് ഒരു സൂത്രം പ്രയോഗിച്ച് ട്രോജൻ സൈന്യത്തെ കുടുക്കിലാക്കണം എന്നായിരുന്നു ദേവിയുടെ പദ്ധതി. അങ്ങനെ ട്രോജൻ സൈന്യത്തിൽ ഒരാളുടെ രൂപം ധരിച്ച് ദേവി ട്രോജൻ സൈന്യ നിരയിലെത്തി. അവിടെയുള്ള ഒരു വില്ലാളിയോട് പറഞ്ഞു, നിങ്ങൾ അമ്പെയ്ത് ഗ്രീക്ക് സൈന്യത്തിലെ മെനലാവൂസിനെ കൊല്ലാമെങ്കിൽ താങ്കൾക്ക് എന്ത് പേരും പെരുമയും കിട്ടും. ഈ നാണം കേട്ട തോൽവി ഏറ്റുവാങ്ങിയിട്ടോ തിരിച്ചു പോകണ്ടല്ലോ. അതുമാത്രമല്ല, അങ്ങനെ ചെയ്താൽ പാരിസ് രാജകുമാരൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സമ്മാനങ്ങളൊക്കെ തരികയും ചെയ്യും. അഥീനി ദേവിയുടെ ഈ ചതിപ്രയോഗം ആ സൈനികന് മനസ്സിലായില്ല. എന്തായാലും ഈ ഉപദേശം കൊടുത്ത പാടെ തന്നെ അയാൾ അത് വിശ്വസിച്ചു. അയാൾ മെനലാവൂസിന്റെ നേരെ അമ്പ് തൊടുത്തുവിട്ടു. മെനലാവൂസിന്റെ തോളിലാണ് അമ്പ് തറച്ചത്. ആ മുറിവിൽ നിന്ന് രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. ആഗ്മനോൺ അത് കണ്ട് കലി കൊണ്ട് അലറി. ചതി! ട്രോജൻ സൈന്യം വഞ്ചന കാണിച്ചിരിക്കുന്നു. ഇതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ. ആഗ്മനോൺ ഗ്രീക്ക് രാജാക്കന്മാരെയും പടയാളികളെയും വിളിച്ചുകൂട്ടി. മെനലാവൂസിനെതിരെ ട്രോജൻ പടയാളി ചെയ്തത് ഒളിയമ്പാണ്. യുദ്ധമുറയ്ക്ക് എതിരായിരുന്നു അത്. അതുകൊണ്ട് ഇതറിഞ്ഞ യവനവീരന്മാരെല്ലാം കോപം കൊണ്ട് കത്തി ജ്വലിച്ചു. തിരമാലകൾ പോലെ യുദ്ധസന്നദ്ധരായ പടയാളികൾ ട്രോജൻ സങ്കേതങ്ങളിലേക്ക് ഇരമ്പിക്കയറി. എല്ലായിടത്തും നിലവിളികളും രക്തച്ചൊരിച്ചിലും മാത്രം. ഇരുഭാഗത്തും ശവശരീരങ്ങൾ കുന്നുകൂടുകയായിരുന്നു. ചോരപ്പുഴ ചുറ്റുമൊഴുകി. ഭൂമിയിലെ ഈ നാശനഷ്ടങ്ങളും ഭീകര യുദ്ധവും കണ്ട് ദേവന്മാർക്ക് പോലും മനസ്സുമടുത്തു. അവർ ഹെക്ടറിനെ ഉപദേശിച്ചു. ഹെക്ടർ ഇരുഭാഗത്തെയും നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഗ്രീക്കുകാരെ, ട്രോജൻകാരെ, നമ്മൾ ഇങ്ങനെ യുദ്ധം ചെയ്താൽ നിരപരാധികളായിട്ടുള്ള ജനങ്ങൾ മിക്കവരും മരണമടയും. ഈ രക്തച്ചൊരിച്ചിലും മരണവും അവസാനിപ്പിക്കുന്നതിന് ഞാനൊരു മാർഗം പറയട്ടെ. എന്താണ് മാർഗം എന്ന് അവർ ചോദിച്ചു. ഗ്രീക്കുകാരിൽ ആരെങ്കിലും മുന്നോട്ട് വരട്ടെ, ഞാൻ അയാളുമായി ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറാണ്. ഞങ്ങളിൽ വിജയിക്കുന്നത് ആരാണെന്ന് കാണുക.

ഒരു മഹായുദ്ധം ഒഴിവാക്കാമല്ലോ. ഹെക്ടറിന്റെ വാക്കുകൾ ഇവരൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. മുൻപ് പാരീസും മെനലാവൂസും തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടത്തി, പക്ഷെ പരാജയമടഞ്ഞപ്പോൾ അയാൾ എവിടെയും കാണാനില്ല. ഹെക്ടറും അങ്ങനെ വഞ്ചിച്ചാലോ? ചിലർക്കെല്ലാം ഈ ഒരു സംശയമുണ്ടായിരുന്നു. എന്നാൽ ഹെക്ടർ വളരെ ധീരനും ശക്തനുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അയാൾ സത്യസന്ധനായിരിക്കും എന്നൊരു വിശ്വാസമുള്ളതുകൊണ്ട് എല്ലാവരും സമ്മതമൂളി. ആരാണ് ഹെക്ടറുമായി യുദ്ധം ചെയ്യേണ്ടത് എന്നായി അടുത്ത ചോദ്യം. അങ്ങനെ ഗ്രീക്ക് സൈന്യം കൂടിയാലോചിച്ചു. മെനലാവൂസാണ് പാരീസുമായി മല്ലടിച്ച് വിജയത്തിന്റെ വക്കോളമെത്തി. ഒരു ട്രോജൻ പടയാളിയുടെ ഒളിയമ്പേറ്റ് കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അയാൾ. എങ്കിലും അദ്ദേഹം ഹെക്ടറുമായി പോരാടാൻ തയ്യാറായിരുന്നു. എന്നാൽ തന്റെ അനുജൻ ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് ചാടി വീഴുന്നത് ആഗ്മെനോണ് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അവസാനം യവനരിലെ അജാക്സ് ഹെക്ടറിനോട് എതിരിടാൻ തീരുമാനിച്ചു. ഒരു പർവ്വതത്തിന്റെ ആകാരമുള്ള ഒരാളാണ് അജാക്സ് എന്നാണ് പറയുന്നത്. ട്രോജൻ സൈന്യത്തിലെ ഏറ്റവും കരുത്തൻ പോലും അജാക്സിന്റെ തോളോടൊപ്പം പോലും എത്തുകയില്ല. അത്രയ്ക്ക് ബലിഷ്ഠമായ ശരീരമായിരുന്നു അജാക്സിൻ്റെത്. അജാക്സിനെ കണ്ടതും ട്രോജൻ പട പേടിച്ചുപോയി. ഹെക്ടറിന്റെ മുഖം ആകെ വിളറി വെളുത്തു. താൻ വെല്ലുവിളിച്ചു പോയതുകൊണ്ട് പിന്മാറാൻ ഒരു വഴിയുമില്ല. ഇടിയൊച്ച പോലെ മുഴങ്ങുന്ന ശബ്ദത്തിൽ അജാക്സ് പറഞ്ഞു, ഹെക്ടർ, ഞങ്ങളുടെ സൈന്യത്തിൽ നിന്ന് അജയനായിട്ടുള്ള അക്കിലസ് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ് എന്ന് കരുതി കരുത്തും തൻ്റെടവുമുള്ളവർ ഇനിയുമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ, മരണത്തിനായി ഒരുങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹെക്ടർ പറഞ്ഞു, വീരന്മാർ നാക്കുകൊണ്ടല്ല യുദ്ധം ചെയ്യാറ്, അതുകൊണ്ട് തടിമിടുക്കുകൊണ്ടുള്ള ഈ അഹങ്കാരം എന്റെ മുന്നിൽ കാണിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുന്തം അജാക്സിന് നേരെ എറിഞ്ഞു. അത് അജാക്സിന്റെ വാളിൽ തട്ടി ഗതി മാറി. അജാക്സ് തന്റെ കുന്തം ഹെക്ടറുടെ നേരെ വലിച്ചെറിഞ്ഞു. അത് അയാളുടെ പരിച തുളച്ചു കയറി. അങ്ങനെ രണ്ടുപേരും വാളും പരിചയും കുന്തവും ഒക്കെ മാറി മാറി ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. രണ്ടുപേർക്കും തുല്യ ശക്തിയാണ് എന്നതാണ് കാണികൾക്ക് തോന്നിയത്. രണ്ട് ചേരിയിലെയും സൈന്യങ്ങൾ അവരവരുടെ യോദ്ധാക്കളെ ആർപ്പുവിളിച്ച് പ്രോത്സാഹിപ്പിച്ചു. അവസാനം ഇരുവരും ആയുധം ഉപേക്ഷിച്ച് മുഷ്ടിയുദ്ധത്തിലേക്ക് കടന്നു. ഹെക്ടറെ വീഴ്ത്തുവാൻ അജാക്സിനോ അജാക്സിനെ വീഴ്ത്താൻ ഹെക്ടറിനോ കഴിയുന്നില്ല. രണ്ടുപേരും ഏതാണ്ട് യുദ്ധം ചെയ്ത് തളർന്ന മട്ടായി. പിറ്റേ ദിവസം ആഗ്മെനോൺ ഗ്രീക്ക് സൈന്യത്തെ നയിച്ചു. അനേകം ട്രോജൻകാരെ അദ്ദേഹം വധിച്ചു. കുതിച്ചു കയറുന്ന ഗ്രീക്ക് പടയെ നേരിടാൻ ട്രോജൻ പടയാളികൾ വളരെ കഷ്ടപ്പെട്ടു. സമയം ഉച്ചയായി. വിജയശ്രീ ലാളിതനായി മുന്നേറുന്ന ആഗ്മെനോണിന്റെ വലത് കൈയിൽ ഒരു കുന്തം പതിച്ചു. രക്തം ചീറ്റി ഒഴുകാൻ തുടങ്ങി. ഗ്രീക്ക് പടയിൽ ആകെ അങ്കലാപ്പായി. ട്രോജൻകാർ വിജയഭേരി മുഴക്കി. ആഗ്മെനോണെ ഗ്രീക്കുകാർ താവളത്തിലേക്ക് മാറ്റി. അയാൾക്ക് മുറിവേറ്റതോടെ ഹെക്ടർ മുന്നോട്ട് വന്ന് ട്രോജൻ പടയെ നയിച്ചു തുടങ്ങി. ഹെക്ടറെ ചെറുത്തു നിൽക്കാൻ ഗ്രീക്ക് സൈന്യത്തിന് സാധ്യമല്ലാത്തതുകൊണ്ട് ഒഡീസിയൂസും ഡിയോമേഡും മുന്നോട്ട് വന്നു. ഹെക്ടറുടെ തലപ്പാവ് ചേർത്ത് ഡിയോമേഡോസ് കനത്ത ഒരടി കൊടുത്തു. ഹെക്ടർ അപ്പോൾ തന്നെ ബോധം നശിച്ച് താഴെ വീണു. ഹെക്ടർ നിലത്ത് വീഴുന്നത് കണ്ട പാരീസ് തന്റെ ചേട്ടന്റെ ശത്രുക്കൾക്ക് നേരെ പാഞ്ഞു ചെന്നു. പാരീസ് അയച്ച ഒളിയമ്പ് ഡിയോമേഡസിന്റെ ഉപ്പൂറ്റിയിലാണ് പതിച്ചത്. ഡിയോമേഡസ് യുദ്ധഭൂമിയിൽ നിലതെറ്റി വീണു. ഒഡീസിയൂസ് മാത്രമാണ് വലിയ പരിക്കുകളൊന്നുമില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം തന്റെ പൊരിഞ്ഞ യുദ്ധം തുടർന്നുകൊണ്ടിരുന്നു. ട്രോജൻ പട നാലുപാടു നിന്ന് ഒരുമിച്ചുകൊണ്ട് ഒഡീസിയൂസിനെ എതിർത്തു. കുറച്ചു സമയത്തിനുള്ളിൽ ഒരു കുന്തമേറ്റ് ഒഡീസിയൂസും നിലത്തു വീണു. ഒഡീസിയൂസിന്റെ ആർത്തനാദം യുദ്ധഭൂമിയിൽ മുഴങ്ങി. അജാക്സും മെനലാവൂസും അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കായി പാഞ്ഞെത്തി. അല്ലെങ്കിൽ ട്രോജൻകാർ ഒഡീസിയൂസിന്റെ കഥ കഴിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. ഗ്രീക്ക് നേതാക്കന്മാരെല്ലാം മുറിവേറ്റവരായിട്ടാണ് പാളയങ്ങളിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ ട്രോജൻ പക്ഷത്തു നിന്ന് വിജയഭേരി മുഴങ്ങിക്കൊണ്ടിരുന്നു. യുദ്ധത്തിലൊന്നും പങ്കെടുക്കാതെ പിണങ്ങി മാറിയിരിക്കുന്ന അക്കിലസ് തന്റെ കപ്പലിന്റെ മുകൾ തട്ടിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം തന്റെ സന്തത സഹചാരിയായ പെട്രോക്ലോസിനോട് പറഞ്ഞു, നോക്കൂ, നമ്മുടെ നേതാക്കന്മാരെല്ലാം തോറ്റു തുന്നം പാടുകയാണ്. അവർ എന്നെ ആക്ഷേപിച്ചതിന് മാപ്പ് പറയാൻ ഇനി വൈകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലൂ. ആരെയോ ഒരാളെ നെസ്തോർ താവളത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ചികിത്സകനായിട്ടുള്ള മാക്കിയോനെയാണെന്ന് തോന്നുന്നു. പെട്രോക്ലോസ് അത് കേട്ടയുടനെ ക്യാമ്പിലേക്ക് പോയി. അയാളെ കണ്ടതും നെസ്തോർ ദേഷ്യത്തോടെ പറഞ്ഞു, ഗ്രീക്ക് സൈന്യത്തിന് അപകടം പറ്റിയാൽ നിനക്ക് നിന്റെ കൂട്ടുകാരൻ അക്കിലസിന് ഒരു പ്രശ്നവുമില്ലല്ലോ. ഡിയോമേഡസിനും ഒഡീസിയൂസിനും ആഗ്മെനോണും മുറിവേറ്റ കാര്യം അക്കിലസിന് അറിയണ്ടല്ലോ. ഇതാ മാക്കിയോനെ ഇവിടെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. പാരീസിന്റെ അസ്ത്രമേറ്റു ബോധം കെട്ട് വീണ ഇദ്ദേഹത്തെ ഞാനിപ്പോൾ കൊണ്ടുവന്നതേയുള്ളൂ. ഗ്രീക്ക് സൈന്യത്തിന്റെ അവസ്ഥ കണ്ടും നെസ്തോറിന്റെ പരിഭവം കേൾക്കുകയും ചെയ്തപ്പോൾ പെട്രോക്ലോസിന് ആകെ വിഷമമായി. നെസ്തോർ അയാളോട് തുടർന്ന് പറഞ്ഞു, പെട്രോക്ലോസ്, ഞാനൊരു

0: ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ തീർച്ചയായും എന്റെ നാടിനു വേണ്ടി ഞാൻ മഹത്തായത് എന്തെങ്കിലും ചെയ്യുമായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിവില്ലേ? യുവാവല്ലേ നിങ്ങൾ? ഈ പ്രതിസന്ധിയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നില്ലേ? എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പെട്രോക്ലോസ് വളരെ വിനയത്തോടെ നെസ്തോറിനോട് ചോദിച്ചു. നീ ഇനിയെങ്കിലും നിന്റെ സുഹൃത്തായ അക്കിലേസിനോട് വാശി വെടിഞ്ഞ് യുദ്ധം ചെയ്യാൻ പറയും. അതിന് സമ്മതമല്ലെങ്കിൽ അയാളുടെ പടച്ചട്ടയും ആയുധങ്ങളും തരാൻ പറയും. നീ അവ ധരിച്ചു യുദ്ധത്തിനിറങ്ങിയാൽ അക്കിലസാണ് വന്നിട്ടുള്ളത് എന്ന് കരുതി ട്രോജനിലെ ആളുകൾ ഭയപ്പെടും. നീയും അക്കിലസും മിർമിഡൻ ജനവും മാത്രമേ പരിക്കില്ലാത്തവരായിട്ടുള്ളൂ. നെസ്തോർ മാക്കിയോന്റെ ശരീരത്തിൽ നിന്ന് അമ്പ് വലിച്ചൂരി മുറിവുകെട്ടി. പെട്രോക്ലോസ് അക്കിലസിന്റെ അടുത്തേക്ക് മടങ്ങി. അഗമെനോൺ തന്നെ അപമാനിച്ചതിൽ അക്കിലസിന് അപ്പോഴും പിണക്കമുണ്ടായിരുന്നു. പെട്രോക്ലോസ് എത്ര നിർബന്ധിച്ചിട്ടും അദ്ദേഹം യുദ്ധം ചെയ്യാൻ തയ്യാറായിരുന്നില്ല. എങ്കിലും സ്വന്തം പടച്ചട്ടയും ആയുധങ്ങളും അക്കിലസ് അയാൾക്ക് കൊടുത്തു. മിർമിടങ്കാരെ പെട്രോക്ലോസിന് സഹായികളായി വിടുകയും ചെയ്തു. അക്കിലസിന്റെ പടച്ചട്ടയിട്ട് സൂര്യനെ പോലെ പെട്രോക്ലോസ് തിളങ്ങി. ഗ്രീക്ക് കപ്പലുകളും താവളങ്ങളും പിടിച്ചടക്കാൻ മുന്നോട്ട് വന്ന ട്രോജൻകാരെ പെട്രോക്ലോസും കൂട്ടരും തിരികെ പായിച്ചു. നെസ്തോർ പറഞ്ഞതുപോലെ അക്കിലസ് യുദ്ധത്തിനിറങ്ങി എന്ന് ട്രോജൻ ജനത കരുതി. അവരുടെ ആത്മവിശ്വാസം ആകെ ചോർന്നു പോകാൻ തുടങ്ങി. മെനലാവൂസും പെട്രോക്ലോസിന്റെ സഹായത്തിനെത്തി. നെസ്തോറിന്റെ മക്കളും പല്ലും നഖവും ഉപയോഗിച്ച് പൊരുതി. ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് പെട്രോക്ലോസും മിർമിഡൻ സൈന്യവും ട്രോജൻ കോട്ടയുടെ വക്കോളമെത്തി. അല്പസമയത്തിനുള്ളിൽ ട്രോയ് നഗരം ഗ്രീക്കുകാർ കീഴടക്കുമെന്ന് ഉറപ്പായി. ട്രോയ് നിവാസികൾ ആർത്തനാദം മുഴക്കിക്കൊണ്ട് കോട്ടയ്ക്കുള്ളിൽ അഭയം തേടി. ട്രോയ് നഗരത്തിന്റെ പരിപാലകനായ സൂര്യദേവൻ അപ്പോളോ ക്രുദ്ധനായി പെട്രോക്ലോസിന് നേരെ പാഞ്ഞു വന്നു. പെട്രോക്ലോസേ, തിരിച്ചു പോവുക. ട്രോയ് നഗരം പിടിച്ചടക്കുവാൻ നിനക്ക് കഴിയുമെന്ന് കരുതേണ്ട. നിനക്കെന്നല്ല, ശക്തനായ അക്കിലസ് വന്നാലും അത് നടപ്പുള്ള കാര്യമല്ല. പെട്ടെന്ന് മടങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോളോ ദേവനെ എതിർക്കുന്നത് ബുദ്ധിയല്ല എന്ന് പെട്രോക്ലോസിന് തോന്നി. അങ്ങനെ പെട്രോക്ലോസ് ഗ്രീക്ക് താവളത്തിലേക്ക് മടങ്ങി. ഹെക്ടർ തന്റെ രഥത്തിൽ ട്രോജൻ കോട്ടയുടെ മുൻപിൽ നിന്നു. അയാളുടെ മനസ്സിലൂടെ കുറേ ചിന്തകൾ അങ്ങനെ പാഞ്ഞുപോയി. ഒരിക്കൽ കൂടി യുദ്ധം ചെയ്യാൻ പോകണോ അതോ കോട്ടയ്ക്കുള്ളിൽ കഴിയണോ എന്നറിയാതെ അയാൾ കുഴങ്ങി. അപ്പോളോ ദേവൻ ഹെക്ടറുടെ സ്നേഹിതന്റെ രൂപം ധരിച്ച് അടുത്തെത്തി. എന്നിട്ട് അയാളെ ഉപദേശിച്ചു. ഹെക്ടർ, താങ്കൾ ധീരനായി ഇനിയും യുദ്ധം ചെയ്യുക. ഒരു പക്ഷേ അപ്പോളോ ദേവൻ താങ്കളെ സഹായിക്കും. അത് കേട്ടപ്പോൾ ഹെക്ടറിന് വല്ലാത്തൊരു ധൈര്യം തോന്നി. അദ്ദേഹം യവന താവളത്തിലേക്ക് കയ്യിൽ കുന്തവും പേറി നീങ്ങി. പെട്രോക്ലോസിനെ കണ്ടപ്പോൾ ഹെക്ടർ രഥത്തിൽ നിന്ന് ചാടിയിറങ്ങി. ഹെക്ടറിനെ കണ്ട പെട്രോക്ലോസിന്റെ പ്രതികരണവും മറ്റൊന്നായിരുന്നില്ല. ഇരുവരും ചീറിയെടുത്തു. ആയുധങ്ങളുടെ ശബ്ദവും ആക്രോശങ്ങളും മുഴങ്ങിക്കേട്ടു. ഹെക്ടർ തോൽക്കും എന്ന നിലയിലായി. ഉടനെ അപ്പോളോദേവൻ പ്രത്യക്ഷനായി പെട്രോക്ലോസിനെ ആഞ്ഞു പ്രഹരിച്ചു. അടികൊണ്ട പെട്രോക്ലോസ് നിലം പതിച്ചു. ലോഹത്തലപ്പാവ് ധരിച്ച് പെട്രോക്ലോസ് പൊടിമണ്ണിൽ കിടന്നുരുണ്ടു. ഹെക്ടറുടെ കുന്തം പെട്രോക്ലോസിന്റെ നെഞ്ചിൽ ആഞ്ഞു തറഞ്ഞു. ഹെക്ടർ പറഞ്ഞു, പെട്രോക്ലോസേ, ഇത്രയും സമയം നിങ്ങൾ സ്വയം അഭിമാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോൾ എന്താ ഒന്നും പറയാത്തത്? ട്രോയി നഗരം കീഴടക്കുമെന്നും കൊള്ളയടിക്കുമെന്നും ഒക്കെ ആയിരുന്നല്ലോ പുലമ്പിയിരുന്നത്. എന്നോട് മത്സരിക്കാൻ നിന്നെ അയച്ച അക്കിലസ് എത്ര മണ്ടനാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോക്ലോസ് അപ്പോൾ പറഞ്ഞു, ഹെക്ടർ, ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ എന്തും പറഞ്ഞുകൊള്ളുക. പക്ഷെ ഒന്നോർക്കുക, ദേവന്മാർ എനിക്കെതിരെ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് പരാജയം ഉണ്ടാകില്ലായിരുന്നു. നമ്മൾ നേരിട്ട് യുദ്ധം ചെയ്താൽ തീർച്ചയായും വീരവാദം നടത്താൻ നിങ്ങൾ ജീവിച്ചിരിക്കില്ലായിരുന്നു. അപ്പോളോ ദേവനാണ് എന്നെ വീഴ്ത്തിയത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതാ ഞാൻ ശപഥം ചെയ്യുന്നു, ട്രോയി നഗരത്തിന്റെ പടിവാതിലിൽ വെച്ച് അക്കിലസ് ഹെക്ടറിനെ കൊല്ലും. വീരനായ പെട്രോക്ലോസ് അതും പറഞ്ഞുകൊണ്ട് മരണമടഞ്ഞു. അക്കിലസിന്റെ കവചവും തലപ്പാവും ഹെക്ടർ അഴിച്ചെടുത്തു. അങ്ങനെ ട്രോജൻ നഗരത്തിൽ വീരനായിട്ടുള്ള അക്കിലസിന്റെ ആത്മാർത്ഥ സുഹൃത്തും പോരാളി വീരനുമായ പെട്രോക്ലോസ് മരണമടഞ്ഞു. യുദ്ധത്തിന്റെ ബാക്കി കഥ കേൾക്കാം അടുത്തയാഴ്ച.
1: സ്പാർട്ടയിലെ രാജ്ഞിയായ ഹെലനെ വീണ്ടെടുക്കാനുള്ള ട്രോജൻ യുദ്ധത്തിന്റെ കഥയാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. ഈ കഥ പറഞ്ഞു തന്നത് ഐശ്വര്യ.
2: പണ്ട്
3: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
4: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8-ാം ദിവസം.

ലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: അമ്മു, ആമിന,
1: ആന്റി എന്തിനാ വിളിക്കുന്നേ?
0: അത്താഴത്തിന്? അല്ലാതെ എന്തിനാ?
2: ആമിന ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഓരോ സമയത്തും ആന്റി എന്തിനാ വിളിക്കുന്നതെന്ന് പഠിക്കാനേ ഒരു ദിവസം കഴിയും.
3: അതെ, എനിക്ക് ഒത്തിരി ചിട്ടകളും നിർബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു കർക്കശക്കാരിയാണ്. ഇപ്പോൾ ഇത് പറയുന്നത് ആവിനയോടാണ്. ആനിക്കും അമ്മൂനും എന്നെ നല്ലപോലെ അറിയാം.
0: ആന്റി, ആ മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാവൂ.
3: എന്താ അമ്മൂ തല താഴ്ത്തിയിരിക്കുന്നത്? നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടോ? അത് കറക്കി സ്വാദില്ലാഞ്ഞിട്ടോ?
0: ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി.
2: ആന്റി, അമ്മൂന് തലവേദനയുണ്ട്.
3: തലവേദനയാണെന്ന് ആരാ പറഞ്ഞ്?
2: അമ്മു പറഞ്ഞു.
3: ആനിയോടാണോ പറഞ്ഞത്?
2: അതെ.
3: അതെ, എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാം. ഞാനാണ് ഈ വീട്ടിൻ്റെ ഗൃഹനാഥ. എൻ്റെ ചുമതലയിലും സംരക്ഷണത്തിലുമാണ് നിങ്ങൾ മൂന്ന് പേരും. അമ്മൂന് അസുഖം വന്നാൽ ആനിയോടല്ല എന്നോടാണ് പറയേണ്ടത്. മനസ്സിലായോ?
0: എനിക്ക്...
2: അതെ, എന്താ വല്ലാണ്ടിരിക്കണേ? തലവേദനയാണോ എന്ന് ഞാനും അങ്ങോട്ട് ചോദിച്ചത്.
3: അതുപോട്ടെ. അമ്മൂന് ഇപ്പം എന്തെങ്കിലും മരുന്ന് വേണോ?
0: വേണ്ട ആന്റി.
3: എങ്കിൽ കൈ കഴുകി എഴുന്നേറ്റോളൂ.
0: ശരി ആന്റി.
2: ആന്റി, എനിക്കും തീരെ വിശപ്പില്ല.
3: ആനി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ അവിടെ ഇരിക്ക. ഇനി ആമനിക്കും വിശപ്പില്ലെന്നുണ്ടോ?
1: ഇല്ല ആന്റി, എനിക്ക് വിശക്കുന്നുണ്ട്.
3: ആ, വിശന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി. എല്ലാവരും വേണമെങ്കിൽ കഴിക്കാനും വേണ്ടെങ്കിൽ കളയാനും. ഇതൊരു ഹോസ്റ്റലൊന്നുമല്ല, അതെല്ലാവരും ഓർത്താ കൊള്ളാം. നിങ്ങളെ ഞാൻ ഇവിടെ സ്വന്തം മക്കളായിട്ടാണ് താമസിപ്പിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലേ മാറി താമസിക്കണം. മാറി താമസിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടുകാരോട് അറിയിച്ചോളാം. ആനിയോട് പ്രത്യേകിച്ചാണ് പറയുന്നത്. നിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ.
2: അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
3: നിന്നോട് ഞാൻ മറുപടി ഒന്നും ചോദിച്ചില്ല.
1: ആന്റി, ഈ തക്കാളി കറിക്ക് നല്ല സ്വാദുണ്ട്. ഇതെങ്ങനെയാ ഉണ്ടാക്കി?
3: അതെ ആമിനെ, ചടങ്ങിനുള്ള പാചകമല്ല ഇവിടെ. നിങ്ങളുടെ വാടകക്കാശിന് വേണ്ടിയോ അല്ല ഞാൻ നിങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കാശിനോട് ഒരു പ്രേമവും. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ മടുപ്പോർത്തിട്ട് അതൊരു വല്ലാത്ത ശൂന്യതയാണ്. ആ ഒരു കാര്യം ഓർത്താ അദ്ദേഹവും ഇതിന് സമ്മതിച്ചത്. ആദ്യം അമ്മു, അമ്മുവിൻ്റെ ശുപാർശയിൽ ആനി, പിന്നെ ആനിയുടെ ശുപാർശയിൽ ആമിന. ആമിനയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം എന്നെ എന്ത് പറയുമോ ആവോ.
1: അയ്യോ, ഞാൻ ശല്യം ഒന്നും ഉണ്ടാക്കില്ല ആന്റി.
3: ആഹാ, അത് ശരി. അല്ലെങ്കിൽ ആരാണ് ശല്യം ഉണ്ടാക്കുക? ആരെയാണ് ഞാൻ അതിന് അനുവദിക്കുക? മൂന്ന് പെമ്പിളാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് പറ്റത്തില്ലെന്നാണോ?
2: എനിക്കറിയാം, ആന്റിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല.
3: എന്തത്? കരയണമെങ്കിലേ അത്താഴം കഴിഞ്ഞ് എത്ര നേരം വേണേ കരഞ്ഞോ. നല്ലപോലെ കരഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. പക്ഷെ ഭക്ഷണം മേശ അതിനുള്ളതല്ല. ആനി,
2: ഞാൻ ഇവിടുന്ന് പോവാ. ഡാഡിയെ വിളിച്ച് പറയണം.
0: അതിനിവിടെ എന്തുണ്ടായി?
1: അമ്മ ഒന്നും അറിഞ്ഞില്ല. ഊണ് പാതിയാക്കി പോന്നില്ലേ. ആനിയെ ആന്റി വല്ലാതെ വഴക്കം പറഞ്ഞു. ഈ ആന്റി ഇത്രയ്ക്ക് കടുപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നീ പോവാണെന്നോ?
0: ആനി എവിടേക്കും പോവില്ല.
2: ഈ ആന്റിക്ക് ഇവിടെ അങ്ങ് പോകരുതോ? ഗോവയില്
0: ഈ വീട് എനിക്കും നിനക്കും ആമനിക്കും വിട്ടു തന്നിട്ട് അല്ലേ? നല്ല കഥ. അതെ, എല്ലാവരും കിടന്ന് ഉറങ്ങാൻ നോക്കി.
3: നീ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചില്ലേ? വിശപ്പല്ലെന്ന് തോന്നൽ മാറിയോ?
2: മാറി.
3: എന്താ നിനക്ക് പറ്റിയ? നീ എന്നോട് പറയ.
2: ഒന്നുമില്ല
3: എന്റെ പൊന്നുമോളെ. ആനി,

0: ഈ ബാല്യവും കൗമാരവും യൗവനവും ഇതൊക്കെ കഴിഞ്ഞു തന്നെയാ ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്നെ കണ്ടാലറിയാം നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ, ആനി, ഐ യു ഇൻ ലവ് വിത്ത് സംബഡി?
1: നോ ആന്റി, ആന്റി എന്തൊക്കെയാ പറയണേ?
0: മോളെ, നീ നല്ല സുന്ദരി കുട്ടിയാണ്. ഏതൊരുത്തം കണ്ടാലും നിന്നെ ഒരു നിമിഷമൊന്നും നോക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാ വീണ്ടും നോക്കിയേക്കും. എല്ലാവരും വലയും വിരിക്കും. ആ വലയിൽ വീഴുന്നതിന് മുമ്പ്.
1: ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്കെന്നെ നന്നായിട്ട് അറിയാം.
0: എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രായത്തിൽ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് എന്നെ അറിയാൻ പോലും. പക്ഷേ അവൾക്കറിഞ്ഞുകൂടാത്ത ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. പ്രേമിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ പറയാൻ എനിക്കൊരു അവകാശവും ഇല്ല. കാരണം ഐ വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് ബെർണാർഡ്.
1: ആരാ ആന്റി ഇത്?
0: ഓ, നിന്നോട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ? ഗോവയിലാണെന്ന് മാത്രമല്ലേ നിനക്കറിയൂ? അതൊരു കഥയാണ് മോളെ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ് യാ, റൂം നമ്പർ 203. യെസ് ഹീസ് ദേർ, കണക്ട് ചെയ്യാം.
2: ഗുഡ് മോർണിംഗ് മിസ് ആനി.
1: ഹാ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോൾ ഒരു കോൾ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
2: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോണിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
1: പിന്നെന്തേ?
2: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ, ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
1: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
2: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ, ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
1: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
2: ഇമ്പോർട്ടന്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണവാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
1: നിങ്ങളിവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. സോറി,
2: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്നു പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
1: എന്റെ ഷിഫ്റ്റ് 5 മണിവരെ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
2: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യു ആർ സ്മാർട്ട്, ചാർമിംഗ്.
1: താങ്ക് യു.
2: പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ ഉച്ചവരെ നിരത്തിലാണ്, പെരുവഴിയിൽ. അപ്പോൾ ശരി, കാണാം. തിരക്കാണ് എല്ലാവർക്കും, ആൾ ഇൻ എ ഹറി. ഞാൻ മാത്രം ഒട്ടും തിരക്കില്ലാത്തവൻ. എന്റെ കണ്ണുകളിൽ കൗതുകം, കൗതുകം മാത്രം.
1: ആമിന, നീ എന്താ ഫോണിൽ കഥ എഴുതാണോ? പിന്നെ
3: കുറച്ച് കാര്യങ്ങൾ എഴുതുക.
1: നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല.
3: പ്രിയപ്പെട്ട ബഷീർക്ക, അക്ഷരങ്ങളിൽ തൊട്ട് ബഷീർക്ക എന്നെഴുതിയിട്ട് ഒത്തിരി നേരം ഞാൻ വെറുതെ ഇരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട്, പക്ഷെ നേരിക്കണ്ട് പറയാനാ മനസ്സ് പിടയ്ക്കുന്നത്. പോന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, പക്ഷെ 5-6 ആണ്ട് കഴിഞ്ഞ പോലെയാ തോന്നുന്നേ. ഇത് വലിയ പട്ടണമാണ്. നമ്മുടെ നാട്ടിൽ സലാം സെറ്റിൻ്റെ പീടികയല്ലേ ഏറ്റവും വലുത്? ഇവിടത്തെ കണക്കിനെ നോക്കിയാൽ അതൊരു പെട്ടിപ്പീടികയാ. താമസം ഒരു വീട്ടിലാ. ഞങ്ങൾ 3 പെൺകുട്ടികൾ. ആനിയ എന്നെ ഇവിടെ കൊണ്ടാക്കിയത് ഷൊർണൂരുകാരി. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. വണ്ടി ഇറങ്ങിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഒത്തിരി വലുതാ. തല വല്ലാതെ ഉയർത്തി കണ്ണുമേൽ കൈയും വെച്ചാ ഞാൻ ആദ്യം അത് നോക്കിയത്. പിന്നെ അമ്മു, ഡാൻസും പാട്ടും പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചറാ. പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ അടുത്തുള്ളതാ. അടുത്തെന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം. ആൻറ്റീന്നാ വീട്ടുകാരിയെ ഞങ്ങൾ വിളിക്കുക. ഇത്തിരി കടുപ്പക്കാരിയാ, എങ്കിലും എനിക്കിഷ്ടായി. പിന്നെ എംബോറിയത്തിലെ ജോലി, അത് നല്ല സുഖമാണ്. തിരക്ക് തീരെയില്ല.

ദന്തോ ശില്പം വാങ്ങാനൊക്കെ ആർക്കാ ധൃതി? ഇക്കാനെ ഓർക്കാതെ ഒരു നിമിഷം പോലും ഇല്ല എനിക്ക്. ഇക്കാക്കയ്ക്ക് പഠിത്തമില്ലെന്നും ജോലിയില്ലെന്നും ഇനി വിഷമിക്കരുത്. എനിക്ക് ജോലിയായല്ലോ. അതല്ലേ ഇക്കാനെ കാണാതിരിക്കാൻ വയ്യെങ്കിലും മനസ്സിനെ അമർത്തിപ്പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ് നമുക്കിവിടെ പാർക്കാം. രാത്രി തന്നെ മറുപടി അയക്കണേ. ഇക്കാൻ്റെ ആമനക്കുട്ടി കാത്തിരിക്കുന്നു. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എഴുതി അയക്കുന്നതാണ്.

0: നഗരത്തിൽ വേനൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് വേർക്കുന്നുണ്ട്, ഉഷ്ണിക്കുന്നുണ്ട്.
1: എവിടെ പോയിരുന്നു?
0: ഉത്തരം നൽകാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിശ്ചിതമായ ഒരിടമില്ല. ബീച്ച് റോഡ്, ടവർ ജംഗ്ഷൻ, സാനിറ്റോറിയം, അങ്ങനെ ഒന്ന് ചുറ്റി.
1: നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും?
0: അറിയില്ല. പെട്ടെന്നൊരു ദിവസം കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോകണമെന്ന് തോന്നിയാൽ തല തുടച്ച് പെട്ടി തൂക്കി ഞാൻ ഇറങ്ങിവെന്ന് പറയും. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്സ്. എല്ലാ തോന്നലുകളും എനിക്ക് ബാദ്ഷവറിന് ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എനിക്ക് തോന്നി ഷവറിന് ചുവട്ടിൽ എന്നോടൊപ്പം ആനി കൂടി നനഞ്ഞ്.
1: നിങ്ങൾ വൃത്തിയോടെ പറയാതെ.
0: ഏയ്, വെറുമൊരു തോന്നൽ, വെറുമൊരു തോന്നൽ, ഒരു ഫാന്റസി. അപ്പോ ശരി
1: എന്നാ. മനുഷ്യൻ, ഇയാൾ ആരാ? എന്തായിരിക്കും ഇയാളുടെ ലക്ഷ്യം?

0: ഇന്ന് ബെർണാഡ് വിളിച്ചിരുന്നു. അദ്ദേഹം ഈ മാസം ഒടുവിൽ വരും. ഇപ്രാവശ്യം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഞാനും കൂടെ ചെല്ലണമെന്നാണ് പറയുന്നത്. കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന്. ഞാനിതുവരെ ഗോവ കണ്ടിട്ടില്ല. എനിക്കൊരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് തണിച്ചു നിന്ന് മടുത്തെന്ന്. ഞാൻ കൂടെ ചെന്നില്ലെങ്കിലേ ബിസിനസ്സൊക്കെ നിർത്തി തിരികെ എങ്ങി പോരുമെന്നാണ് പറയുന്നത്.
1: കുറച്ച് ദിവസം ഒരു ചേഞ്ചൊക്കെ രസമല്ലേ ആന്റി? ആന്റിക്ക് ഞങ്ങളെ വിശ്വാസമല്ലേ?
0: എനിക്കെല്ലാവരെയും വിശ്വാസമാണ്. അതല്ല കുട്ടികളെ പ്രശ്നം, നിങ്ങളെ ആര് ശ്രദ്ധിക്കും? നിങ്ങളുടെ ഭക്ഷണ കാര്യം, നിങ്ങളുടെ ആരോഗ്യം.
1: അതിന് പാചകക്കാരി റോസി ഉണ്ടല്ലോ.
0: റോസമ്മയുടെ കാര്യമാണോ? ഞാൻ കൺവെട്ടത്തില്ലെങ്കിൽ കാണാം. ആദ്യം താന്നൂന്നി ആവുന്നത് അവളായിരിക്കും, പിന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യമൊക്കെ ഒരു കണക്കായിരിക്കും.
1: അതൊക്കെ ശരിയാക്കാം ആന്റി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എത്ര ഉറങ്ങിക്കിടക്കുമായിരിക്കും അല്ലേ ആന്റി?
2: ആന്റിക്ക് കുട്ടികളില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്?
0: ആമിനിയോട് ആര് പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? ആരാ പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? എനിക്ക് എൻ്റെ കുട്ടികളുണ്ടല്ലോ. ഈ വീട് ഉറങ്ങിക്കിടക്കൊന്നുമില്ല, എനിക്ക് കുട്ടികളുണ്ട്.

0: No, canım.
1: Bernard എല്ലാം ഒരു കുഞ്ഞിനെ ഒഴിച്ചെനിക്കെല്ലാം തന്നു.
0: ആൻഡി, ആൻഡി സമാധാനായിട്ടിരിക്കൂ. ആൻഡി പോയി കിടക്ക്, ഞങ്ങൾ പോവാം. വാ പോവാം.
2: ആമിന ഇവിടെ വാ.
3: എന്തേ?
2: ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഒളിച്ചു വെക്കില്ലല്ലോ.
3: എന്ത് കാര്യം?
2: ആരാ നിന്റെ ഈ ബഷീർക്ക?
3: ഏത് ബഷീർക്ക?
2: അത് തന്നെയാണ് ഞാനും ചോദിച്ചത്. നുണ പറയണ്ട കേട്ടോ.
3: ബഷീർക്ക, ബഷീർക്ക എന്റെ.
2: നീ ഇന്നലെ ഉറക്കത്തിൽ ബഷീർക്ക ബഷീർക്ക എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നിന്റെ ചുണ്ടത്തൊരു കൊച്ചു ചിരിയും. അപ്പൊ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം.
3: ഞങ്ങള് കൊച്ചുനാളിലെ ഒന്നിച്ചായിരുന്നു, ഒരേ ക്ലാസ്സിൽ. രണ്ടു വട്ടം തോറ്റപ്പോ ബഷീർക്ക പഠിത്തം നിർത്തി. ഇക്കാന്റെ വാപ്പ കടത്ത് തോണിക്കാരനായിരുന്നു. വാപ്പ മരിച്ചപ്പോ ഇക്ക തോണിക്കാരനായി. അവിടെ പാലമണി പകുതിക്ക് മേലെയായി. പണി തീർന്നാ ഇക്കാന്റെ കടത്ത് തോണി കമഴ്ത്തി വെക്കാനേ പറ്റൂ.
2: അപ്പൊ

0: എന്ത് ജോലി കിട്ടാനാ? ഇക്കാക്കയ്ക്ക് ഒന്നും അറിയില്ല. ഇടയ്ക്ക് പറഞ്ഞു ഗൾഫിൽ പോയി അറബികൾക്ക് ജോലി ചെയ്ത് കൊടുക്കാമെന്ന്. ഞാൻ സമ്മതിച്ചില്ല. കണ്ണെത്താ ദൂരത്ത് പോയി എന്തിനാ കാശുണ്ടാക്കുന്നേ? ജീവിക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി വേണം. ഇപ്പം എനിക്കുണ്ട്. എന്നോട് ചോദിക്കാതെ എൻ്റെ സമ്മതമില്ലാതെ ഇക്ക ഒന്നും ചെയ്യൂല.
1: നിന്റെ ഉമ്മയും പാപ്പയും എതിരൊന്നും പറയില്ലല്ലോ.
0: എതിര് മാത്രമേ പറയൂ. എനിക്ക് ഉമ്മയില്ല, രണ്ടാനമ്മയേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇക്കാര്യം മാത്രം ഇല്ല. ബഷീറക്കോളം വലുതല്ല എനിക്ക് ആരും. ആരും
1: നിന്റെ നിക്കാഹിന് ആരുണ്ടായില്ലെങ്കിലും ഞങ്ങളുണ്ടാകും. ഞാനും ആനിയും. ആന്റി കൂടാതിരിക്കില്ല. നിറയെ പൂ ചൂടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു മൊഞ്ചത്തിയാക്കും. നീ ബഷീറക്കായി വിളിച്ചു പറഞ്ഞോളൂ, നീട്ടിക്കൊണ്ട് പോവണ്ടാന്നു.
2: ഗുഡ് മോർണിംഗ് മിസ് ആനി.
3: ഗുഡ് മോർണിംഗ്.
2: ആനിയോട് ക്ഷമാപണം നടത്തണമെന്ന് കരുതിയാണ് ഇന്നലെ ഉറങ്ങാൻ കിടന്നത്.
3: എന്തിന്?
2: ആനിയെക്കുറിച്ച് മര്യാദ കെട്ടൊരു തോന്നൽ ഉണ്ടായിപ്പോയതിന്.
3: അത് ഇന്നലെ കഴിഞ്ഞ കാര്യമല്ലേ.
2: ശരിയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും ഒളിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ ഷവർ തുറന്നപ്പോൾ വെള്ളത്തിൽ കാലുകൾ ചവിട്ടി നിൽക്കവേ ആ തോന്നൽ എന്റെ മനസ്സിൽ വീണ്ടും പൊന്തി വന്നു. ഇന്നലെയുമായി ഒരു വ്യത്യാസം, ഇന്നലെ ആനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് തോന്നിയത്. ഇന്നാകട്ടെ ആനി കൂടി ഉണ്ടെന്ന്.
3: എന്ത് വൃത്തിയുടെ അത്? നിങ്ങൾ എന്നെ ഒരു ചീത്ത പെൺകുട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത്?
2: അല്ലല്ല, ഒരു പെണ്ണിനെയും എനിക്ക് ചീത്തയായി കാണാൻ കഴിയില്ല. കാരണം എല്ലാ പെൺകുട്ടികളെയും എനിക്ക് ഇഷ്ടമാണ്.
3: ഈ ബാച്ചവറിന് ചോട്ടിലല്ലാതെ മറ്റെങ്ങും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലേ?
2: ശരിയാണ്, ഇന്ന് രാത്രി ഞാൻ ആനിയെ ഓർത്ത് കിടക്കും. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളിൽ മറ്റെവിടെയെങ്കിലും ആനി എന്നോടത്ത്.
3: വേണ്ട, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട.
2: ആനി തന്നെയല്ലേ ഒരു നിമിഷം മുൻപ് ചോദിച്ചത് മറ്റെവിടെയെങ്കിലും എന്നെ കാണാൻ കഴിയില്ലേ എന്ന്?
3: ഞാൻ അങ്ങനെ ചോദിച്ചോ?
2: ഇതാണ് പെൺകുട്ടി എന്ന കടങ്കഥ. അതൊക്കെ പോട്ടെ, എനിക്ക് വിശക്കുന്നു. വിരോധമില്ലെങ്കിൽ ആനി കൂടി വരൂ.
3: ഞാൻ ഡ്യൂട്ടിയിലാണ്, അറിയില്ലേ?
2: ഓ ശരി ശരി, അപ്പോൾ എന്റെ ക്ഷണം നിരസിക്കുന്നില്ല എന്നർത്ഥം. ഡ്യൂട്ടിയില്ലാത്ത ഒരവസരത്തിൽ ആനി എന്നോടൊപ്പം വരും അല്ലേ?
3: എന്ത്, നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞേ?
2: വെയിൽ കൂടുന്നുണ്ട്, ഒരു സൺഗ്ലാസ് വാങ്ങേണ്ടി.
4: Are you in love with someone?
3: ശരിയാണോ അത് ആന്റി ചോദിച്ചത്? Yes, അതെ. Hey, no,

0: ആരാ?
1: ഈ നിരത്തിലൂടെ ഞാൻ പലവട്ടം നടന്നു. അപ്പോഴേക്ക് ഇവിടെ നിന്ന് നൃത്തത്തിന്റെ സംഗീതത്തിന്റെ ചെറുകടി കേട്ടു. പലപ്പോഴും വാതിലിൽ മുട്ടണമെന്ന് കരുതിയതാണ്.
0: ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഇടമാണ് കേട്ടോ.
1: മനസ്സിലായി. അത് ബോർഡിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസവും സംയമനം പാലിച്ചത്. പക്ഷേ ഇന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു മോഹം വല്ലാതെ പിടിച്ചു നിർത്തുമ്പോൾ മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ.
0: അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ?
1: എനിക്ക് കൂടി ഇവിടെ പ്രവേശനം തരണം. ഒരു വിദ്യാർത്ഥിയായി
0: ഇവിടെ നിങ്ങൾക്ക് പ്രവേശനം തരാൻ കഴിയില്ല കേട്ടോ.
1: ഒരു നിമിഷം കൊണ്ട് തട്ടിപ്പുറത്താക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ നിരാകരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവ്.
0: എനിക്ക് കഴിയാത്ത ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഞാനിവിടെ ഒരു ടീച്ചർ മാത്രമാണ്, നടത്തിപ്പുകാർ വേറെയുണ്ട്. അവരെ സമീപിക്കൂ കേട്ടോ. വാതിൽ തുറന്ന എന്റെ തെറ്റായി പോയല്ലോ.
1: ഞാനൊരു പ്രശ്നക്കാരനല്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു കോണിൽ നിശബ്ദനായി ഞാനിരിക്കാം.
0: എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾ മാത്രമുള്ളവരെടുത്ത് നിങ്ങളെ കടത്തിയിരുത്തുന്നത് ശരിയല്ല കേട്ടോ.
1: എന്നെ ഒരു വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു അപേക്ഷ, ഇന്ന് അല്പനേരം ക്ലാസ് മുറിയിൽ ഇരിക്കാൻ.
0: അതിന് നിങ്ങൾ?
1: ആനി എന്നോട് പറഞ്ഞത് സമ്മതിക്കാതിരിക്കില്ല എന്നാണ്.
0: ആനിയോ? അവളെ

0: നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
1: ഞാൻ താമസിക്കുന്നത് ആ ഹോട്ടലിലാണ്. റിസപ്ഷൻ കൗണ്ടറിൽ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കാറുണ്ട്.
0: പക്ഷെ ആനി, നിങ്ങളെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹോട്ടലിലെ മിക്കവാറും സന്ദർശകരെ കുറിച്ച് അവൾ എന്നോട് പറയാറുള്ളതാ.
1: എല്ലാവരെ കുറിച്ച് പറയുകയും എന്നെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആനിക്ക് എന്നോട് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായില്ലേ?
0: ആനി പറഞ്ഞതനുസരിച്ച് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിക്കാം. ഒരല്പനേരം മാത്രം കേട്ടോ.
1: ഓ, ആനിയോടുള്ള പരിഗണന കൊണ്ട്. അപ്പൊ എന്നോട് ഒരു പരിഗണനയും ഇല്ല അല്ലേ?
0: നിങ്ങളോട് എനിക്കെന്തിനാണ് പരിഗണന? ആ, വരൂ വരൂ, ഇരിക്കൂ.

0: വർഷങ്ങൾക്ക് മുൻപ് ഞാനും പാടാറുണ്ടായിരുന്നു. എന്റെ വലിയ വീടിന്റെ ചുമതുകളിൽ അവയുടെ ചീളുകൾ പറ്റിപ്പിടിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് വീട് വിട്ടുപോകുന്നത്? എനിക്ക് എന്നെ നഷ്ടപ്പെട്ടത് എന്നായിരുന്നു. നന്ദി ടീച്ചർ, സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾ എനിക്ക് നൽകിയ ഈ 10 നിമിഷങ്ങൾക്ക് ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ടീച്ചർ. ടീച്ചറുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: ആനി പറഞ്ഞില്ലേ?
0: ഇല്ല.
1: എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം?
0: എന്റെ ഡയറി കടലാസിൽ കുറിച്ചു വെക്കാം. ഇന്ന് അമ്മു എന്ന പേരുള്ള സുന്ദരിയായ ഒരു ടീച്ചറുടെ സംഗീത ക്ലാസ്സിൽ ഉയരുന്ന മധുരമായ ഒരു ശബ്ദമേറ്റുപാടുന്ന ശബ്ദക്കിടാങ്ങളുടെ.
1: ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ പേരറിയാം. ആരുടെങ്കിലും ഡയറി കുറിപ്പിൽ സ്ഥാനം കിട്ടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല.
0: അമ്മു, പറഞ്ഞാൽ തമാശയാണെന്ന് തോന്നും. എന്റെ വീണയ്ക്ക് അമ്മു എന്നാണ് ഞാൻ പേരിട്ടത്.
1: ആണോ?
0: വീണയ്ക്ക് പേരിട്ട വിട്ടി എന്നോർത്തായിരിക്കും അമ്മു ചിരിക്കുന്നത്. അപ്പൊ ശരി, കാണാം.
1: അമ്മു എന്ന് പേരുള്ള വീണ

0: ആനി, നീ എന്ത് പണിയാണ് കാണിച്ചേ? നിന്റെ ചങ്ങാതി എന്റെ ക്ലാസ്സിൽ പറഞ്ഞയച്ചു അല്ലേ?
1: എന്റെ ചങ്ങാതിയോ?
0: നിന്റെ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സഞ്ചാരി. ഓ, അയാളുടെ പേര് ചോദിക്കാനും മറന്നു.
1: ഏ, അയാൾ ഡാൻസ് സ്കൂളിൽ വന്നിരുന്നോ? എന്തിന്?
0: നീ പറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത്? നൃത്തം അല്ലെങ്കിൽ സംഗീതമെങ്കിലും പഠിക്കണമെന്ന്.
1: ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. മര്യാദയില്ലാത്തൊരു മനുഷ്യൻ. നമ്മള് കൂട്ടുകാരികളാണെന്നോ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നോ അയാൾക്ക് അറിയാന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. നാളെ അയാളൊന്ന് കാണട്ടെ. തോന്നിയാസത്തിന് ഒരു അതിരില്ലേ?
0: എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആനിയുടെ ശുപാർശയുടെ പേരിൽ ഞാൻ അയാളെ ക്ലാസ്സിൽ കയറ്റി. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആനിയുടെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിലും ഒരു പക്ഷേ ആ മനുഷ്യനെ ഞാൻ അനുവദിക്കുമായിരുന്നു.
2: ആന്റി,
0: ആന്റി, എന്തു പറ്റി? ആന്റി,
1: ആന്റി, ആന്റി, കണ്ണോർക്ക് ആന്റി.
3: ഞാൻ ഉറങ്ങുമായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കുറേ നേരം ഉറങ്ങിയോ? നിങ്ങളാരും അത്താഴം കഴിച്ചില്ലേ?
1: ആന്റി ഉറങ്ങിക്കോളൂ, ഞങ്ങള് വെറുതെ ആന്റി നോക്കിയതാ.
0: ആന്റി, ആന്റി ഇപ്പൊ ഒന്നും പറയണ്ട, റെസ്റ്റ് എടുത്തോളൂ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ്, ഒന്ന് നിന്നേ.
4: ആനി നിൽക്കാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഒരു നിമിഷം നിൽക്കാതെ കുശലം പറയാതെ ഞാൻ പോവുകയില്ല.
1: കുശലം പറയണമെന്ന് എനിക്ക് താല്പര്യമില്ല.
4: പക്ഷേ എനിക്കുണ്ട്.
1: ഇന്നലെ നിങ്ങൾ കാണിച്ചതേ മര്യാദകേടാണ്. അമ്മുവിന്റെ ക്ലാസ്സിൽ പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നോ ചെങ്ങാതിമാരാണെന്നോ അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ല.

0: ഇല്ലല്ലോ.
1: അപ്പോൾ മര്യാദക്കേട് കാണിച്ചത് ആനിയല്ലേ?
0: എന്ത് മര്യാദക്കേട്?
1: കൂടെ താമസിക്കുന്ന ഒരാൾ ഒരു ക്ലാസ് നടത്തുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അവിടെ എനിക്ക് പ്രവേശനം തരാൻ ഒരു വാക്ക് പോലും ഉരിയാടിയതുമില്ല.
0: അതൊക്കെ ഞാൻ എന്തിനു പറയണം? നിങ്ങൾ എന്റെ ആരാ?
1: സോറി, ഞാൻ നിങ്ങളുടെ ആരാണ്? വെറുമൊരു യാത്രക്കാരൻ. ഹാനി, ക്ഷമിക്കൂ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പെരുവഴിയിൽ ഓർക്കാപ്പുറത്തും പെരുമഴ പെയ്യുമ്പോൾ ഒരു പരിചയക്കാരന്റെ കൂടെ കീഴിൽ ഓടിക്കയറി നിൽക്കുന്നത് മര്യാദകേടാണോ? ആണോ?
0: എന്തോന്ന്?
1: വെയിൽ ഒരുമാതിരി തീ പൂക്കൾ പോലെ അകത്തളർന്നു. ഒരു നിമിഷം ഈ എംപോറിയത്തിൽ കയറാം. എ സി ഒക്കെ ഉണ്ടല്ലോ.
2: വരൂ സർ. എന്താ വേണ്ടത്?
1: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
2: അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
1: കുട്ടി, അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
2: ആമിന.
1: ആമിന? ഓ, മിസ് ആമിന അതോ മിസ്സിസ്?
2: മിസ് തന്നെ.
1: ഇവിടെ പുതിയതായി വന്നതാണോ?
2: അതെ.
1: മുൻപ് ഇവിടെ ഒരു തടിച്ച പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
2: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംപോറിയം പുതിയതാണ്. ഇവിടുത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ.
1: ഓക്കേ.
2: നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇനിയും നോക്കി തുടങ്ങിയില്ലല്ലോ.
1: ഇവിടെ ആനയെ നിറച്ച മഞ്ചാടി മുത്തുണ്ടോ? ഇപ്പോൾ നാനോ ആർട്ടിലാണ് എനിക്ക് താല്പര്യം.
2: ഉണ്ടല്ലോ.
1: ഒരു മുത്തിൽ എത്ര ആനകളെയാണ് നിറച്ചിരിക്കുന്നത്?
2: 101.
1: എവിടെ ചെന്നാലും 101. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് 100 അല്ലെങ്കിൽ 102. അതാണ് എനിക്ക് ആവശ്യം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ.
2: ഇവിടെ ഉള്ളതല്ലേ എനിക്ക് വിൽക്കാൻ കഴിയൂ.
1: ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നരുത്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവിടെയുള്ള എല്ലാ മഞ്ചാടി മുത്തുകളും നമുക്ക് തുറന്നു നോക്കാം. ശില്പിയുടെ കണക്ക് തെറ്റി ഒന്നില്ലെങ്കിലും.
2: നിങ്ങൾ എന്താ സംബന്ധമാണ് പറയുന്നത്? എനിക്കതാണോ ജോലി?
1: എല്ലാ പെൺകുട്ടികളും എന്നോട് ശുണ്ഠി പിടിക്കുന്നു. ഇന്നലെ അമ്മു എന്നൊരു പെൺകുട്ടി, രാവിലെ ആനി എന്ന മറ്റൊരു പെൺകുട്ടി, ഇപ്പോഴിതാ ആമിന.
2: നിങ്ങൾക്ക് അമ്മുവിനെ ആനി അറിയോ?
1: പരിചയപ്പെട്ടു.
2: എങ്ങനെ പരിചയപ്പെട്ടു?
1: പറയുന്നത് തെറ്റാണ്. അമ്മുവിനോട് ആനയെക്കുറിച്ച് സംസാരിച്ചതിനാണ് ആനി എന്നോട് ദേഷ്യപ്പെട്ടത്. ഞാനൊരു സംസ്കാരം കെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ് ആമിനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല?
2: നിങ്ങൾ രണ്ടും മഞ്ചാടികൾ കൊണ്ടുപോകൂ. ഒന്നിൽ നിന്നൊരു ആനക്കുട്ടിയെ മറ്റൊന്നിലേക്ക് മാറ്റൂ. അപ്പോൾ ഒന്നിൽ 100, മറ്റേതിൽ 102. കാര്യം നടന്നല്ലോ.
1: മിടുക്കിക്കുട്ടി, മിടുക്കിക്കുട്ടി. പക്ഷെ ഒരു സ്വയം കബളിപ്പിക്കലിന് എനിക്കിഷ്ടമല്ല.
2: ക്ഷമിക്കൂ, ഞാൻ സാവകാശം നോക്കാം. ഒരു മുത്ത് നിങ്ങൾക്കായി കിട്ടാതിരിക്കില്ല.
1: ആമിനയ്ക്ക് ലഞ്ചിന്റെ സമയമായി കാണും അല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ ശരി, കാണാം. ആമിന, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമായി. ഞാൻ വീണ്ടും വരും. മഞ്ചാടി മുത്തുകൾക്ക് വേണ്ടിയല്ല, നിന്റെ തിളക്കമുള്ള കൺമുത്തുകൾ തേടി.

0: ഞാനും അനിയും ഒത്തിരി നടന്നിട്ടുള്ളതാ ഈ കടപ്പുറത്ത്.
1: എനിക്ക് കടലും കടപ്പുറം എപ്പോഴും ഇഷ്ടം.
2: കാറ്റാടിക്കാരും കളിപ്പാട്ടക്കാരും കച്ചവടക്കാരും നിറഞ്ഞ ഈ ബീച്ചിൽ വന്നാലേ നേരം പോണതറിയില്ല.
1: നമുക്ക് ആന്റിയും കൂട്ടി വരാമായിരുന്നു അല്ലേ?
2: എന്തിന് ഈ രസം കളയണം?
1: ആനിക്ക് ആന്റിയെ തീരെ ഇഷ്ടമല്ല അല്ലേ?
2: ഇഷ്ടക്കേടൊന്നുമില്ല. അവർക്ക് നമ്മുടെ പ്രായമാണോ, നമ്മുടെ രീതി വർത്താനാണോ അവർക്ക് പറയാനുള്ളത്?
0: ആമിനക്കുട്ടിയും കുട്ടിയുടെ ബഷീറിക്കായും കൂടി ഈ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ച് വരണം കേട്ടോ.
2: അപ്പോഴെന്താ മനസ്സിൽ തോന്നാന്നറിയോ? ഈ പഞ്ചാര മണലിന്റെ എത്താ ദൂരത്തില് നിങ്ങൾ രണ്ടുപേരും മാത്രമായി.
3: ബഷീർക്ക, അത് മാത്രമേ എനിക്കൊരു മോഹമുള്ളൂ. പക്ഷെ ഒത്തിരി മോഹിക്കാൻ പേടിയാ. ഇന്ന് എവിടെയാ, എന്താ അവസാനം എന്നൊന്നും അറിയില്ല. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ വയ്യ. ആരും സമ്മതിക്കില്ല, എല്ലാവരും തലകുയ്യാൻ നിൽക്കുക. ഇല്ല, എന്റെ ബഷീർക്കാനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല.
2: നീ വല്ലാതെ എക്സൈറ്റഡ് ആകുന്നു.
3: നോക്കൂ.

0: ഈ കുപ്പിവള, ഈ ചുവന്നവള മണപ്പുറത്ത് പെരുന്നാൾ വന്നപ്പോൾ ബഷീർക്ക വാങ്ങി തന്നതാ. ബഷീർക്കക്ക് ഇത്രയ്ക്ക് കഴിയൂ.
1: ഇയാൾ ഇവിടെ വന്നോ?
2: ഇത് തന്നെയാണ് വീണയ്ക്ക് അമ്മു എന്ന് പേരിട്ട മനുഷ്യൻ.
0: മഞ്ചാടി മുത്ത് തേടി വന്നത് ഇയാള.
3: നിങ്ങളെ ഒരിക്കൽ ഒന്നിച്ച് കണ്ടുമുട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് ഈ കടപ്പുറത്ത് വെച്ചാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാൻ ഐസ്ക്രീം വാങ്ങാം ഒരു സന്തോഷത്തിന് വേണ്ടി.
1: ഏയ് നോ, ഞങ്ങൾ ഇപ്പൊ ഐസ്ക്രീം കഴിച്ചു.
3: ഒന്നുകൂടി ആകുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക് വാങ്ങാം.
2: ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു.
3: നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.
1: ഒന്നിച്ചൊരു വീട്ടിലാന്ന് പറഞ്ഞല്ലോ.
3: ആ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം.
2: ചർച്ച് സ്ക്വയറിന് തെക്കാണ്.
3: നിങ്ങൾ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ വരാമായിരുന്നു.
1: അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞങ്ങളുടെ ആന്റി വളരെ സ്ട്രിക്റ്റ് ആണ്.
3: സ്ട്രിക്റ്റ് ആവുന്നിടത്താണ് ലംഘനം ഉണ്ടാവുക എന്നും അങ്ങനെയായിരുന്നു. ഞാൻ ചിട്ടയായി വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പുറത്ത് ഐസ്ക്രീം വണ്ടിയിലെ മണി കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. സിഗരറ്റിന്റെ മണത്തിന് നേരെ നാസിക വിടർത്താത്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഓരോ ജിജ്ഞാസയ്ക്കും ഓരോ അതിമോഹം എന്ന തെറ്റിനും എന്റെ ഡാഡി എന്നെ തല്ലി.
2: പിന്നെ നിങ്ങൾ എങ്ങനെ ഇങ്ങനെയായി?
3: ഇങ്ങനെ വഷളനായി എന്നല്ലേ? ഒരു ദിവസം ഞാനെല്ലാം പൊട്ടിച്ചൂടി. ചൂളം കുത്തുന്ന കാറ്റും കണ്ണത്താ കൊമ്പുകളും നോക്കത്താ കാഴ്ചകളും ഉള്ളൊരു ലോകത്തിലേക്ക്. പക്ഷെ ഞാൻ എന്ത് നേടി? ചവിട്ടിക്കടന്നുപോയ പാതയിലെ കുറേ പോറലും കുറേ പൊടിയും. അപ്പോ ശരി, കാണാം.
0: വാ, നമുക്ക് പോവാം, സമയം വൈകുന്നു.
1: ശരി, എന്നാലും അയാളുടെ ഐസ്ക്രീം നിഷേധിക്കണ്ടായിരുന്നു.
4: നിങ്ങളെ എനിക്ക് വിശ്വാസമായത് കൊണ്ടാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്.
0: അങ്കിൾ എന്നേക്ക് വരും?
4: അതാണ് തമാശ, അങ്കിള് വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാ.
2: ആന്റി എപ്പോ മടങ്ങിയെത്തും?
4: എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് അധികം ദിവസം നിൽക്കാൻ കഴിയില്ല കുട്ടികളെ.
2: ഓ, അങ്കിൾ വേഗം വിടില്ലായിരിക്കും.
4: ബെർണാഡിനെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, അദ്ദേഹത്തിന് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഒരു പാവമാണെന്നേ, ദുർവാശിക്കാരനൊന്നും അല്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പരിഭവിക്കും, പെണങ്ങത്ത് പോലും ഇല്ല.
1: ആമിനയുടെ നിക്കാഹന് നമുക്ക് അങ്കിളിനെ വരുത്തണം. മറ്റാര് വന്നില്ലെങ്കിലും ഒരു വിശിഷ്ട അതിഥിയെ, പിന്നെ ആന്റിയും ഞാനും അമ്മും.
4: ആമിനയുടെ ഇക്ക വന്നു കഴിയുമ്പോൾ എവിടെയാ താമസിക്കുക?
0: അറിയില്ല.
4: ആമിന ജോലിക്ക് പോകുമ്പോൾ ബഷീർ എന്ത് ചെയ്യും? അയാൾക്കൊരു ജോലി വേണ്ടേ?
0: ഇക്കാന് വെറുതെ ഇരിക്കാനേ കഴിയൂ. ഇവിടെ കടത്തുമില്ല, തോണിയുമില്ല.
4: കുറച്ച് നാളത്തേക്ക് ഒരു മുഷമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അതിനെ എങ്ങനെ നോക്കി ഇരിക്കാം മൂപ്പർക്ക്. ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ ആന്റി വരും കേട്ടോ. ആമനെ പോലെ ഒരു സുന്ദരി മോള്. പണ്ട് ബെർണാഡും പറയുമായിരുന്നു, എന്നെപ്പോലെ ഒരു കുഞ്ഞു ഞങ്ങൾക്ക് പറക്കും.
2: ആന്റി ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോവാണോ?
4: ഊണ് കഴിച്ചിട്ടെന്തിനാ? ഉറങ്ങിയിട്ടെന്തിനാ? പണം ഉണ്ടാക്കിയിട്ടെന്തിനാ?
3: അമ്മു,
2: നിങ്ങളോ?
3: ഞാൻ പിന്തുടരുകയായിരുന്നു.
2: എന്തിന്?
3: മെയിൻ റോഡിൽ വെച്ച് സംസാരിക്കുന്നത് അമ്മുവിന് ബുദ്ധിമുട്ടാവും എന്ന് തോന്നി. ഈ ഇടവഴിയിൽ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല.
2: നിങ്ങൾക്ക് എന്ത് വേണം പറയൂ.
3: എനിക്ക് അമ്മുവിന്റെ സംഗീത ക്ലാസ്സിൽ ഇരിക്കണം. ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം, കാറ്റിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ.
2: ഒരിക്കൽ അനുവദിച്ചാൽ നിങ്ങൾ വീണ്ടും വരുമെന്ന് എനിക്കറിയായിരുന്നു.
3: കുട്ടികൾ പാടിക്കൊള്ളട്ടെ, നൃത്തം ചവിട്ടിക്കോട്ടെ, ഞാൻ വെറുതെ കണ്ടുകൊണ്ട്.
2: നിങ്ങളിരിക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല കേട്ടോ, പക്ഷെ കുട്ടികൾ തന്നെ പരാതിപ്പെടും, അത് കൗസല്യദേവിയുടെ കാതിലെത്തും. എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?
3: ശരിയാണ്, ഞാനൊരു ബോദറേഷൻ ആവാൻ പാടില്ല. ബട്ട് ഒരു ദിവസം കുട്ടികൾ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കീർത്തനം പാടണം. എനിക്ക് വേണ്ടി പാടില്ലേ അമ്മു?
2: നിങ്ങൾക്ക് വേണ്ടി പാടാൻ എനിക്കിഷ്ടമാണ്. ഞാനിപ്പോ അമ്മ അല്ല കേട്ടോ, അമ്മ.

0: അവൾ എന്താണ് പറഞ്ഞത്? അവൾ എൻ്റെ വീണയാണെന്ന്. പങ്കത്തം, എൻ്റെ വീണ. എനിക്ക് തന്നെ അറിയാത്ത ഒരു നിമിഷത്തിൽ ഞാൻ അതിൻ്റെ തന്ത്രികൾ വലിച്ചിളക്കി.
1: ഏയ്
0: അമ്മു,
1: നിങ്ങൾ ഈ ചുവരിൽ കാത് ചേർത്ത് നിൽപ്പുണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പാടിയത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു കേട്ടോ.
0: ഞാൻ ശല്യപ്പെടുത്തിയോ?
1: ഇല്ല, വരൂ, നമുക്കുള്ളിലിരിക്കാം.
0: കൗസല്യാദേവി,
1: അവരിപ്പോൾ വരില്ല.
0: കുട്ടികളോ?
1: അവരൊക്കെ പോയി കഴിഞ്ഞു,
0: ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട്?
1: എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.
0: എനിക്ക് അമ്മുവിനെയും ഇഷ്ടമാണ്.
1: അപ്പോൾ നമുക്ക് ഒന്നിച്ച്.
0: ഞാനൊരു വഴിയാത്രക്കാരൻ, മിസ് അമ്മു.
1: ഞാൻ മിസ് അമ്മു അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട വീണയല്ലേ.
0: കുട്ടിക്ക് ഒറ്റപ്പാലത്ത് അവിടെ കുട്ടിക്ക് ഒരു വീടില്ലേ?
1: വീടോ? ദ്രവിച്ച ഓലകൾ, വിണ്ടുകീറിയ ചുവരുകൾ. അവിടെ എനിക്ക് ആരാണുള്ളത്? നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? എന്നാർക്ക് വേണം? ഒരു പാട്ടുകാരി, ടീച്ചർ. നിങ്ങൾക്ക് ആനിയാണ് ഇഷ്ടം അല്ലേ? പൊക്കോ, നിങ്ങൾ എനിക്ക് കാണണ്ട.
0: എനിക്ക് ആനയോടാണ് ഇഷ്ടമെന്ന് ആര് പറഞ്ഞു തന്നു അമ്മു ഈ വിഡ്ഢിതം? എനിക്കിഷ്ടം കവിളത്ത് കറുത്ത മറുകുള്ള കൊച്ചു നുണക്കുഴികളുള്ള കുറുനിരകളുള്ള അവളെയാണ്. ആമിന, അതെ, ഐ ലവ് ഹർ.

0: പ്രിയപ്പെട്ട ബഷീർക്ക, ഞാനൊരു കിനാവ് കണ്ടു. സ്വർഗത്തിൽ ഞാനും ഇക്കയും മാത്രം. ഇക്കാൻ്റെ മടിയിൽ ഞാൻ, ചുറ്റാകെ നിറയെ പൂക്കൾ. ഇക്ക ചോദിച്ചു, ഈ സ്വർഗത്തേക്കാൾ വലിയ സ്വർഗം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. അപ്പോൾ ഇക്ക എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, അത് നീയാണെന്ന്. ഇക്ക, എനിക്ക് ധൃതിയായി. ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് നമ്മളൊന്നിച്ചാവുന്ന ആ ദിവസം ഓർത്ത് മാത്രമാണ്. കാണാൻ ഒരുപാട് കൊതിയായി ഇക്ക. മഞ്ചാടിക്കൊരു കിട്ടിയില്ല.
1: സാരമില്ല, ധൃതിയില്ല. ഞാൻ കുറച്ച് ദിവസം കൂടി ഈ പട്ടണത്തിലുണ്ടാവും. പോകുന്നതിന് മുൻപ് ശ്രമിക്കൂ, അതല്ലേ നമുക്ക് കഴിയൂ.
0: മറ്റെന്താണ് വേണ്ടത്?
1: ആമിന ഒരു സെയിൽസ് ഗേൾ ആയി മാത്രം സംസാരിക്കുന്നു.
0: അങ്ങനെയല്ലേ ഞാൻ സംസാരിക്കേണ്ടത്?
1: അത് കസ്റ്റമേഴ്സിനോട്.
0: നിങ്ങൾ ഒരു കസ്റ്റമർ ആണല്ലോ.
1: ഞാൻ വെറും ഒരു കസ്റ്റമർ
0: അല്ലാതെ മറ്റാരാണ്?
1: മറ്റൊരാളായി ഇവിടെ വരുന്ന പലരിൽ നിന്ന് വിഭിന്നനായി ആമിന എന്നെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ മഞ്ചാടിക്കുരുവിനെ കുറിച്ച് തിരക്കാനല്ല, എന്തെങ്കിലും വാങ്ങാനുമല്ല, ആമിനെ ഒന്ന് കാണാനായി മാത്രം.
0: എനിക്ക് മനസ്സിലാകുന്നില്ല.
1: ആമിന, ഞാൻ ആമിനയെ സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു.
0: നിങ്ങൾ
1: ശരിക്കും ആമിന, ഐ റിയലി ലവ് യു.
0: ഇറങ്ങിപ്പോകാൻ എന്റെ കൺമുന്നിൽ നിന്ന് വന്നിരിക്കുന്നു ഒരു പ്രേമക്കാരൻ. എന്റെ ബഷീർക്കായ നിങ്ങൾക്കറിയില്ല, ബഷീർക്കാക്ക് വേണ്ടിയാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നതും ജോലിക്ക് ചേർന്നതും.
1: ബഷീർക്കയോ? അങ്ങനെ ഒരാൾ.
0: ബഷീർക്കയുടെ പേര് പോലും നിങ്ങൾ പറയരുത്.
1: ആരാണ് അയാൾ? പെട്ടിപ്പീടികക്കാരനോ വളക്കച്ചവടക്കാരനോ?
0: നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്?
1: ഞാൻ ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ പിന്മാറാറുമില്ല. അതാണ് ഞാൻ. അമിന, ഗ്രാമത്തിലെ പഴയ ഒരു പ്രേമത്തിൻ്റെ മാറാപ്പ് പേറി നടക്കേണ്ടവളല്ല. എന്നോടൊപ്പം ഒരു ജീവിതം വരൂ. എനിക്ക് തരാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിനക്കറിയുമോ എന്റെ ഒരു ദിവസത്തെ ചെലവ് തന്നെ എത്രയാണ്?
0: ദൈവ ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിടൂ. നിങ്ങൾ ഇതിനായിരുന്നു മഞ്ചാടി മുത്തുകളും തേടി ഇങ്ങോട്ട് വന്നല്ല.
1: സത്യത്തെ വളച്ചൊടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും തേടിയല്ല ഇവിടെ വന്നത്. പക്ഷേ വന്ന് കണ്ടതിന് ശേഷം
0: ലഞ്ച് ബ്രേക്കിന് സമയമായി. എനിക്ക് വാതിലടയ്ക്കണം.
1: ആമിന, എനിക്ക് നിന്നെ

0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കൈവിടൂ, എന്റെ കൈവിടാൻ വിടൂ. എന്റെ വള, എന്റെ ചുവന്ന വള, നിങ്ങൾ ദുഷ്ടൻ. ബഷീർക്ക് എനിക്ക് തന്ന വളയായിരുന്നു അത്.
1: ഒച്ചക്കൂട്ടി രക്ഷപ്പെടാനുള്ള
0: നിങ്ങളെ ഞാൻ
1: പോകുന്നു. പക്ഷെ നിനക്ക് ഇനിയും എന്നെ നേരിടേണ്ടി വരും.
2: ആന്റി ഉറങ്ങിയില്ലേ?
0: ഇല്ല.

0: എനിക്ക് വല്ലാതെ സങ്കടമാണ്.
1: ഇന്നലെ വരെ എനിക്ക് പോകാൻ ഉത്സാഹം ഉണ്ടായിരുന്നു, ഇന്ന് ആവേശം നഷ്ടമായതുപോലെ.
2: നാളെ ഈ നേരത്ത്
1: പനാജിയിൽ ഭർണാടി തരകിൽ അനി

0: ആന്റിക്ക് ഞാൻ മോള് തന്നെയാ.
1: നിന്നെ ഞാൻ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ എന്റെ മോളല്ലേ, എന്നോട് എനിക്ക് അധികാരമില്ലേ?
0: ആന്റി, എനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്, അമ്മയുടെ സ്നേഹം. ചെറുപ്പത്തില് നിറയെ ഉടുപ്പുകളും നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിരുന്ന കാലത്ത് ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞിരുന്നു. എന്റെ മമ്മിക്ക് ഒരിക്കൽ പോലെ എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. മമ്മിയുടെ ലോകം മറ്റൊന്നായിരുന്നു.
1: നാളെ നീ എയർപോർട്ടിൽ വരുമോ?

0: ആനി, നിന്നെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്. നിന്നെ ഒപ്പം കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഇന്നലെ കുറേ ആലോചിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. നിൻ്റെ ഡാഡിയുടെയോ ബെർണാഡിൻ്റെയോ പെർമിഷൻ ഇല്ലല്ലോ. പിന്നെ നിനക്ക് ലീവ് കിട്ടണ്ടേ? ഒരു വലിയ വീട്, പിന്നെ രണ്ട് പെൺകുട്ടികൾ, എല്ലാം നിന്റെ ചുമതലയാ. ഞാൻ പോട്ടെ മോളെ.
1: ആൻ്റി, എത്ര പതുക്കെയാണ് മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. ആമിന, അമ്മ എവിടെ?
0: അവള് കിടന്നു കഴിഞ്ഞു.
1: അത്താഴം കഴിക്കാതെയോ?
0: ഞാൻ വിളിച്ചപ്പോ അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിച്ചപ്പോ അവക്ക് ദേഷ്യം പിടിച്ചു.
1: ആൻ്റി ഇല്ലാത്ത ആദ്യത്തെ രാത്രിയാണ്, അപ്പോഴേക്കും അവൾ അവളുടെ വഴിക്കേ.
0: ആനി, എനിക്ക് വല്ലാത്ത പേടിയുണ്ട്.
1: പേടിക്ക് എന്തുണ്ടായി?
0: നമ്മളിവിടെ തനിച്ച്.
1: അതിനെന്താ?
0: ആനി,
1: നിനക്ക് എന്ത് പറ്റി പെണ്ണേ?
0: ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയാൻ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു. പക്ഷെ നീ ഇന്നലെ നമ്മുടെ മുറിയിലല്ല കിടന്നത്.
1: അത് ഞാൻ
0: കണ്ടു ആൻറ്റിയുമൊത്ത് ബാൽക്കണിയിൽ നിൽക്കുന്നത്. ആനി, ഇന്നലെ ആ മനുഷ്യൻ എംബോറിയത്തിൽ വന്നിരുന്നു. ഉച്ചയ്ക്ക് അയാൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. നോക്കൂ, ബഷീറിക്ക തന്ന എൻ്റെ വള പൊട്ടിച്ചിതറി, എൻ്റെ കൈ മുറിഞ്ഞു. അയാൾ ഇനിയും വരൂ അത്രേ. ഇനി ഇനി എപ്പോഴാണ്, എന്തുദ്ദേശത്തിലാണ്, എനിക്കറിയില്ല.
1: അയാൾക്ക് എന്ത് വേണം?
0: ബഷീർഖാൻ്റെ ആമിനെ അയാൾക്ക് വേണോ അത്ര?
1: നീ പേടിക്കണ്ട, നിന്നെ അയാളെ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയണത്, ആൻ്റി ഇവിടെ ഇല്ല. നിന്നെയും അമ്മൂനെയും സൂക്ഷിക്കേണ്ടതേ ഞാനാണ്. നീ പോയി കിടന്നോ,
0: എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്.
2: നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മ എന്ന വീണ. നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മ എന്ന വീണ, അമ്മ എന്ന വീണ. നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു, നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു.
1: അമ്മു, നിന്നെ അയാള്, അയാൾ ഒരു അപ്പുപ്പന്താടി പോലെ എല്ലായിടത്തും പറന്നിറങ്ങുന്നു. അയാളുടെ കാറ്റാടി

0: യിലെ കളങ്ങളായി നമ്മൾ.
1: Are you in love with someone?
0: ഈ മനുഷ്യനോട് എനിക്ക് പ്രേമം തോന്നിയോ? ഞാനൊരു വെട്ടി.
2: ഹാനിയെ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ കണ്ടു. തവിട്ട് പൂക്കളുള്ള ആ ചുരിദാർ നന്നേ ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇവർ റിയലി ബ്യൂട്ടിഫുൾ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ആനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
0: മരിക്കാൻ കൂടി നിങ്ങൾക്ക് ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എയർപോർട്ടിൽ എന്തിനു വന്നു? ആരെ യാത്രയാക്കാൻ, അല്ലെങ്കിൽ ആരെ സ്വീകരിക്കാൻ?
2: ആരുമില്ല.
0: എന്നെ അവിടെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്നില്ല?
2: ഞാൻ കരുതി ഒരു പക്ഷേ ആനി ഒരു ബോയ് ഫ്രണ്ടിനെ യാത്ര അയക്കാനോ സ്വീകരിക്കാനോ നിൽക്കുകയാണെന്ന്.
0: എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, പുരുഷനായി ഒരു ചങ്ങാതിയേ ഉള്ളൂ, അത് നിങ്ങളാണ്.
2: എങ്കിൽ ഐ എം സോറി.
0: നിങ്ങളിപ്പോ എവിടേക്കാ? സംഗീതം പഠിക്കാനോ?
2: എന്നെ സംഗീതം പഠിപ്പിക്കാൻ ആരുമില്ല.
0: അമ്മു?
2: അവൾ എന്നെ പഠിപ്പിക്കില്ല, അവൾ ഒരു കൗശലക്കാരിയാണ്.
0: അപ്പോ മഞ്ചാടിമുത്ത് വാങ്ങാനാവും അല്ലേ?
2: അവൾ എന്നെ കണ്ടുപിടിക്കട്ടെ. ആനി, ആനി എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കുക?
0: ഞാൻ വായിക്കാറില്ല.
2: കൊലപാതകങ്ങളുടെ കഥകൾ എനിക്കിഷ്ടമാണ്. ഞാനൊരു ഭീരുവാണെങ്കിൽ കൂടി.
0: നിങ്ങളൊരു ഭീരുവോ? ആര് പറഞ്ഞു ഈ വംഗത്തം? ഒരു പെണ്ണിനെ കടന്നു പിടിക്കാനും അവളുടെ കൈവെള്ള പൊട്ടിക്കാനും ഒരു ഭീരുവിന് കഴിയോ? യു ആർ ബ്രേവ്.
2: ആമിന പറഞ്ഞുവല്ലേ. ഓ, അതൊരു നിമിഷത്തിന്റെ പിശകായിരുന്നു. അവളൊരു സുന്ദരിയാണ്. അവൾ എംപോറിയത്തിൽ ആരുമില്ലാത്ത വേളയിൽ ശില്പങ്ങളുടെ മധ്യേ മറ്റൊരു ശില്പമായി നിൽക്കെ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അവളോട് മാപ്പ് പറയാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനിന്ന് എംപോറിയത്തിൽ കയറുന്നുണ്ട്.
0: നിങ്ങൾ ഇനി അവളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്.
2: ഇല്ല, എന്റെ നിസ്സീമമായ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രം. എനിക്കൊട്ടും ഖേദമില്ല. അവളും അവളുടെ ബഷീർക്കായും ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ തോറ്റിട്ടില്ല, പിന്മാറാൻ ഉദ്ദേശവുമില്ല. അമ്മു.
3: ആരാ?
2: ഞാനാണ്.
3: നിങ്ങൾ വീണ്ടും?
2: എനിക്ക് അമ്മുവിനെ കാണണം എന്ന് തോന്നി.
3: നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതിനിടെ നിങ്ങൾ വീണ്ടും വന്നു.
2: മറക്കാൻ ശ്രമിക്കുന്നത് പോലെ അബദ്ധമായ മറ്റൊരു കാര്യമില്ല. മറവി എന്നൊരു വാക്ക് തന്നെ അർത്ഥമില്ലാത്തതാണ്. എവിടെയും എപ്പോഴും ഓർമ്മ മാത്രമേയുള്ളൂ.
3: എന്റെ മനസ്സിൽ കളം വരച്ചതും തുടച്ചതും നിങ്ങളാണ്. ഒന്നിനെക്കുറിച്ചും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു. ഇവിടെ ഈ സംഗീതവും ചലനവും എന്റെ കൂട്ടുകാരികളായി. ഒരു നിമിഷം പോലും എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ സ്നേഹിച്ചു. നിങ്ങളെ ഓർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നു. എന്നിട്ടിപ്പോ
2: ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് അമ്മുവിന് അറിയാമോ?
3: വീണ്ടും ഓർമ്മിപ്പിക്കാനല്ലേ, വീണ്ടും തളർത്താൻ. നിങ്ങൾക്കതൊരു തമാശ, ഹൃദയമില്ലാത്ത മനുഷ്യൻ.
2: കുട്ടി, നിന്റെ കണ്ണീർപ്പാടുകൾ തുടയ്ക്കാനാണ് ഞാൻ വന്നത്, നിന്റെ സ്നേഹം സ്വീകരിക്കാൻ.
3: വെറുതെ?
2: അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ അസ്വസ്ഥനായിരുന്നു. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനാണെന്ന ബോധ്യമില്ലാതിരുന്നതുകൊണ്ടാണ്. ഞാൻ എവിടെ നിന്നു വന്നവൻ? ഒരു മേലുവിലാസം പോലും ഇല്ലാത്തവൻ. യു ആർ ക്യൂട്ട്, യു ആർ നൈസ്.
3: നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയണ്ട. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്.
2: ആത്മാർത്ഥമായി പറയട്ടെ, അമ്മുവിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ വിരോധമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്നെക്കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല. ഏത് പെൺകുട്ടിയാണ് എന്നെ തിരിഞ്ഞു നോക്കുക? പക്ഷേ നിങ്ങൾ മൂന്ന് പേരോ. ഹോട്ടൽ മുറികളുടെ കോറിഡോറിൽ മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് നേരെ ഒരു ദിവസം അവൾ, ആനി. അവൾ പറഞ്ഞു അവൾക്ക് എന്നെ വേണമെന്ന്, അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്ന്. ആ നിമിഷത്തിൽ എന്റെ കിടക്കയിൽ വരാൻ കൂടി അവൾക്ക് സമ്മതം. പിന്നെ ആമിന. എംപോറിയത്തിൽ ഉച്ചയ്ക്ക് ഞാനും അവളും മാത്രം. എനിക്കൊന്ന് രണ്ട് ശില്പങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. തീരെ ഓർക്കാതെയായിരുന്നു അവൾ എന്റെ നെഞ്ചത്ത് തല ചേർത്ത് എന്നെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചത് അവളെ ഞാൻ സ്വീകരിക്കണമെന്ന്.
3: അപ്പോൾ അവൾ പറയുന്ന ബഷീർക്ക

0: ബഷീർക്ക, അതൊക്കെ പിഴിഞ്ഞു പോയ പൂക്കളുടെ കറുത്ത അവശിഷ്ടം. ഗ്രാമത്തിലെ ഉടുപ്പിടാനറിയാത്ത ഒരു ബഷീറിനെ അവൾ ഭർത്താവാക്കും എന്ന് നീ കരുതുന്നുണ്ടോ?
1: അപ്പോ എല്ലാവരും കള്ളികൾ.
0: പക്ഷെ അവരോടൊന്നും എനിക്ക് മമത തോന്നിയില്ല, കണ്ടുമുട്ടി പരിചയപ്പെട്ടു എന്ന് മാത്രം. അമ്മു, നീ എനിക്ക് വേണ്ടി പിറന്നവളാണെന്ന് തോന്നുന്നു. ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പ് തരില്ലേ?
1: നിങ്ങളുടെ വീണയല്ലേ ഞാൻ, എന്നെ ഒന്ന് ഒതുക്കി പിടിക്കൂ.
2: അമ്മു,
3: ഞാൻ വിളിച്ചതാ, എഴുന്നേക്കുന്നില്ല.
2: ഇവൾ അത്താഴപട്ടിണി ഒരു ശീലാക്കിയോ? അമ്മു എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
1: എനിക്ക് വേണ്ട.
2: കാരണം?
1: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
2: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
1: അത് നിങ്ങളുടെ ഇഷ്ടം.
3: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
1: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
3: എന്ത്?
2: എന്ത്?
3: എന്താ പറഞ്ഞു നീ?
1: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്കിഷ്ടല്ല.
2: നിനക്ക് എന്ത് പറ്റി വേണേ?
1: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
2: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്?
3: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
1: ആന്റി വരുമ്പോ ഞാൻ കണ്ടോളാം. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല.
2: അതിന് ഞങ്ങൾ എന്ത് തെറ്റിയതെന്ന് പറ.
1: നാണമില്ലേ ചോദിക്കാൻ? ഒരാണിനെ കണ്ടപ്പോൾ അയാളെ തട്ടിപ്പിടിക്കാൻ എന്തൊരു വെപ്രാളം.
3: നീ എന്താണീ പറയുന്നത്?
1: ഹോട്ടലിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, എംബോറിയത്തിൽ ഒരുവൻ കടന്നു വന്നപ്പോ, അവന്റെ പിറകെ വേട്ട. ലജ്ജയില്ലാത്തവർ. നിങ്ങൾക്കറിയുമോ, അയാൾ എന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്.
2: അയാള്?
3: അരുത്,
1: ഒന്നും പറയണ്ട. നിങ്ങളുടെ വലയിൽ വീഴാത്തത് കൊണ്ട് അയാളെ ദുഷിച്ചു പറയുകയല്ലേ. പാവം, അയാൾ എനിക്കുള്ളതാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ, ശല്യം ചെയ്യരുത്. നിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ല.
3: ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ.
2: നോക്ക്, ഈ നിമിഷം വരെ നമ്മൾ ഒന്നിച്ചായിരുന്നു ഈ വലിയ വീട്ടിലെ ഒരു മുറിയിൽ തൊട്ടടുത്ത കിടക്കകളിൽ. നിന്റെ വഴിമുടുക്കാൻ ഞങ്ങളില്ല, പക്ഷെ ഒരിക്കൽ കൂടി ആലോചിക്കാൻ ഈ രാത്രി വെളുക്കുവോളം നിനക്ക് സമയമുണ്ട്.
3: ആന്റി വന്നിട്ട് പോകാം.
2: അയാൾ നീ കരുന്ന പോലെയല്ല.
1: ഒരു അപേക്ഷ, അയാൾ ഒന്നും പറയരുത്. അയാൾ പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇറങ്ങിപ്പോയിക്കോ, മോശങ്ങൾ.
2: വന്നോ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു.
0: ഇന്നലെ ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു. ഫാന്റാസ്റ്റിക്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഉറ്റു നോക്കിയിരുന്നു.
2: സർക്കസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ടല്ലോ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ടേ സർക്കസ് കളിപ്പിക്കരുത്. അമ്മ പാവാണ്, അവളെ നിങ്ങളെ വിശ്വസിച്ചിരിക്കുക, അവളെ നിങ്ങൾ ഭാര്യയാക്കുമെന്ന്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ ഭാര്യയാവുന്നതേ ഒരു നേട്ടമല്ല, നഷ്ടമാണ്. പക്ഷെ ഒന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുക, അവളെ നശിപ്പിക്കരുത്. ഒരു പാവപ്പെട്ട വീട്ടിലെ പാവം പെണ്ണാണവൾ. അവൾക്ക് നിങ്ങളോടൊരു ഭ്രമം തോന്നി, അത് നിങ്ങളെ ചൂഷണം ചെയ്യരുത്, പ്ലീസ്.
0: ആനി വരുന്നോ? ഞാൻ ഒരിക്കൽ കൂടി സർക്കസ് കാണാൻ പോവുകയാണ്.
2: നിങ്ങളോടൊത്ത് വരാനേ, ഞാനൊരു ചീത്ത പെണ്ണല്ല.
0: നല്ല തമാശ. അമിന, ഞാൻ വരുന്നു നിന്റെ ബംഗ്ലാവിൽ, ചേർച്ച് സ്ക്വയറിലേക്ക്. ഇടത്തോട്ട് തിരിഞ്ഞ് ഹൗസ് നമ്പർ 73. ഇന്ന് നീ എംബോറിയത്തിൽ വന്നില്ല എന്നറിഞ്ഞു. നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഞാനിതാ വരുന്നു.
3: ആരാ?
0: ഒരു ഗസ്റ്റ്.
3: നിങ്ങൾ
0: ഭയപ്പെടണ്ട, ഞാൻ ആനിയെ കാണാൻ വന്നതാണ്.
3: ആനി ഇവിടെ ഇല്ല.
0: ഞാൻ ഇവിടെ കാത്തിരിക്കാം.
3: അതിനിടെ അകത്ത് കയറിയോ?
0: പുറത്ത് കാത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ.
3: ആനി വരാൻ ഒരു മണിക്കൂറോളം വൈകും.
0: വൈകട്ടെ,
3: നിങ്ങൾ ഇപ്പൊ പോകൂ.
0: ഞാൻ ആനിയെ കാണാൻ വന്നതല്ല, ആനിയാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത്.
3: അടുത്തു വരരുത്, എന്നെ തൊടരുത്.
0: ഒന്നുകൂടി ആലോചിക്കൂ.
3: ഒന്നും ആലോചിക്കാനില്ല, ഞാൻ ബഷീറിക്കിടം മാത്രമാണ്. നിങ്ങൾ ഇനി എന്നെ തൊട്ടാൽ ഞാൻ ഈ കത്തി.
0: എന്നെ കൊല്ലും അല്ലേ?
3: നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിവില്ല, പക്ഷെ ഞാൻ ചാവും, സത്യം.
0: അരുതാമിന, ഞാൻ പോട്ടെ. എനിക്കറിയാം, യുദ്ധം ചെയ്ത് നേടാവുന്നതല്ല സ്നേഹം. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്.
2: നിങ്ങൾ വെക്കേറ്റ് ചെയ്യാണോ?
0: അതെ.
2: എവിടേക്കാ?
0: എന്തിനറിയണം?
2: അമ്മു എവിടെ?
0: ഏതമ്മു?
2: നിങ്ങൾ ഒളിച്ചോടുകയാണ്.
0: ആനി, നീ വെറുമൊരു റിസപ്ഷനിസ്റ്റ്, എന്നെ ചോദ്യം ചെയ്യണ്ട. സെറ്റിൽ മൈ അക്കൗണ്ട്സ്.
2: നിങ്ങളെ പേടിച്ച് ഉറങ്ങാൻ കഴിയാത്തൊരു പെണ്ണുണ്ട് ആമിന. സ്വയം ചാവാനേ ഒരു കത്തിയും കരുതി അവൾ നടക്കുന്നേ.

0: നിങ്ങളും അവളൊന്ന് ഉറങ്ങട്ടെ.
1: ഗുഡ് ബൈ അനി. ഇത് പരസ്യമായ ഒരു റിസപ്ഷൻ കൗണ്ടർ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആനിയെ ഒന്ന് ചുംബിക്കണമെന്നുണ്ടായിരുന്നു.
2: ഹലോ, എന്താ റസ്യ? ഞാൻ ഇന്ന് ഷോപ്പിൽ പോയില്ല, കടലിൽ പോയോ? തോണി റസ്യ, തോണി മറിഞ്ഞോ? എന്നെ തനിച്ചാക്കി പോയി.
0: ആമിന, ആമിന, നീ ഇതെവിടെ പോയിരിക്കുക? ഇനി പേടിക്കണ്ട കേട്ടോ, അയാളെ പോയി, റൂം വിട്ടുപോയി. അല്ലെങ്കിലും അയാളെ നമ്മളെന്തിനാ പേടിക്കുന്നെ? നീ വെറുതെ പേടിച്ചതാ, അയാള് പോയി. കേക്കണോ, അയാളെ പോയതോടെ രജിസ്റ്ററിൽ അയാളെ എഴുതിയതും ഒപ്പിട്ടതും എല്ലാം മാഞ്ഞുപോയി. ആമിന, നീ ഇതെവിടെയാ? ബഷീർക്കേനെ വിളിച്ചോ?
3: ആമിന, ഇതെങ്ങനെ? ചോര, നീ എന്തായി ചെയ്ത്? നിനക്ക് എന്താ പറ്റി ആമിന? ആമിന,
4: അയ്യോ
3: ആമിന,
4: ഞാൻ പോണോ? ടടുത്തേക്ക്
3: ആമിന,
4: എന്നോട് ക്ഷമിക്കൂ നീ.
1: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവിളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം, ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല, പോയി വരട്ടെ. അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
5: കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം സമാപിക്കുന്നു. രചന മുഹമ്മദ് റോഷൻ.
6: കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ
5: മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി.
6: സർഗാത്മക സഹകരണം
7: എം ബി സനിൽകുമാർ, കൈലാസ് മേനോൻ, രശ്മി രഘുരാജ്, വി എസ് സ്മിത, മഞ്ജു പ്രസന്ന, ദാമോദർ രാധാകൃഷ്ണൻ, ആൽഫ്രഡ് ആന്റണി ജോജു, വിദ്യ, ഡോണ ഏണസ്റ്റീൻ, ജസ്റ്റിൻ, സയ്യദ് അൻവർ.
5: സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.
8: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം ആലീസ് ഇൻ വണ്ടർലാൻഡ്, വിധു പ്രതാപും സുജാത മോഹനും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ചിത്രം നൈറ്റ് ഡ്രൈവ്. പാടിയത് കപിൽ കപിലൻ, നിത്യമോമൻ. രചന മുരുകൻ കാട്ടാക്കട. സംഗീതം രഞ്ജിൻ രാജ്.

ചിത്രം ഒരു വടക്കൻ വീരഗാഥ. ഗായകൻ യേശുദാസ്. രചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ബോംബെ രവി.

ചിത്രം രാജാവിൻ്റെ മകൻ. ഗായകൻ ഉണ്ണിമേനോൻ. രചന ഷിബു ചക്രവർത്തി. സംഗീതം SP വെങ്കിടേഷ്.

ചിത്രം ബാച്ചിലർ പാർട്ടി. നിഖിൽ മാത്യുവും ശ്രേയ ഘോഷാലും പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം രാഹുൽ രാജ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലതാ മുരളീധരൻ.
2: ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ ഇരുകോപം കൊണ്ട് ഇങ്ങോട്ടു പോരാമോ? സ്കൂളിൽ പഠിച്ച ഈ കവിതാശകലം മറക്കാറില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും ഓർമ്മയിൽ വന്ന് വെളിച്ചം വീശാറുണ്ട്. ആങ്കർ ഡസിൻ പണിഷ് ദ പേഴ്സൺ യു ഹാവ് ആങ്കർ അഗൻസ്റ്റ് ബട്ട് യു എന്ന ബുദ്ധവചനം ഇത് കോപാക്രാന്തനാകുന്ന വ്യക്തിയുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. മനുഷ്യരായ നമുക്കെല്ലാം പല കാര്യങ്ങളിലും സാരമായാലും നിസ്സാരമായാലും ദേഷ്യം വരാറുണ്ട്. പക്ഷേ അതുവഴി മനസ്സ് സമാധാനമില്ലാതാവുന്നത് ആർക്കാണ്? ഒന്നുകിൽ ദേഷ്യപ്പെട്ട ആൾക്ക് തന്നെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന്. മനുഷ്യന് ലഭിക്കേണ്ട ഏറ്റവും വലിയ വരദാനം

0: സാധനമാണ് മനസ്സമാധാനം. പ്രത്യേക കഴിവുകളും പ്രതിഭാവിലാസവും ആരോഗ്യവും ധനവും കീർത്തിയുമുണ്ടെങ്കിലും മനസ്സമാധാനത്താൽ അനുഗ്രഹിക്കപ്പെട്ടാലേ കാര്യമുള്ളൂ. ആന്തരിക സമാധാനം ലഭിക്കാൻ മറ്റുള്ളവരിലേക്കല്ല, സ്വന്തം ഉള്ളിലേക്ക് തന്നെയാണ് നോക്കേണ്ടത്. കോപവും അമർഷവും നിറഞ്ഞ മനസ്സിന് ഒരിക്കലും സമാധാനം ലഭിക്കില്ല. അതിനാൽ കോപത്തെ നിയന്ത്രിക്കണം. കോപത്താൽ രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതായി പറയുന്നു. ഒരു വ്യക്തി കോപാക്രാന്തനായി പൊട്ടിത്തെറിക്കുമ്പോൾ അപരൻ നിശബ്ദനായി നിന്നാൽ ആ ഉൽപ്പാദിപ്പിക്കപ്പെട്ട കോപത്തെ കുറെയൊക്കെ നശിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ മൃദുവായ മറുപടിയാലും കോപത്തെ തണുപ്പിക്കാൻ കഴിയും. അധ്യാത്മരാമായണത്തിൽ കിഷ്കിന്ധാകാണ്ഡത്തിൽ ഒരു രംഗമുണ്ട്. ബാലിവധം കഴിഞ്ഞ് സുഗ്രീവനെ കിഷ്കിന്ധയിലെ രാജാവായി അഭിഷേകം ചെയ്ത ശേഷം സീതാന്വേഷണത്തിനായി ഋതുക്കൾ മാറി അനുയോജ്യമായ സമയത്തു വന്നാൽ മതി എന്നു പറഞ്ഞ രാമലക്ഷ്മണന്മാർക്കു മുന്നിൽ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വരാത്ത സുഗ്രീവനെ ഓർമ്മിപ്പിച്ച് തിരികെ കൊണ്ടുവരാനായി ശ്രീരാമാജ്ഞയാൽ എത്തുന്ന ലക്ഷ്മണൻ അങ്ങേയറ്റം കോപാകുലനായിരുന്നു. കിഷ്കിന്ധയെ ദഹിപ്പിച്ചു കളയും വിധമായിരുന്നു ലക്ഷ്മണന്റെ കോപത്തോടെയുള്ള വരവ്. ചെറുഞാണലിയിട്ട് വില്ലും കുഴിയെ കുലച്ചു വലിച്ചാണ് സൗമിത്രി എത്തിയത്. ഭയസംഭ്രമങ്ങളോടെ വിവരമറിഞ്ഞ സുഗ്രീവൻ താരയെ അയക്കുന്നു ആ കോപം ശമിപ്പിക്കുന്ന വാക്കുകളാൽ കൂട്ടിക്കൊണ്ടുവരാനായി. ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യസാര വാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടി കലുഷഭാവത്തെയും നീക്കണം എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് താര ലക്ഷ്മണനെ സ്വീകരിച്ച് അനുനയിപ്പിച്ചതെന്നും പറയുന്നുണ്ട്. മന്ദസ്മിതത്തോടെ തവ മന്ദിരമായതിതെന്നറിഞ്ഞില്ലയോ, ഭക്തനായി എത്രയും ഉത്തമനായി തവ ഭൃത്യനായൊരു കവീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവൻ എന്തൊരു ഗതി, ചാബല്യമേറുമി ജാതികൾ കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി, ഇക്കാലമാശു ഭവൽ കൃപയാ പരിരക്ഷിതനാകയാൽ ആണ് സൗഖ്യമായിരിക്കുന്നത് എന്നും പറയുന്നു. വാനരജാതിയാകയാലാണ് ഈ ചാബല്യം, അത് ദയയോടെ ക്ഷമിക്കണം. അങ്ങനെ കോപമടക്കിയ ശേഷമാണ് സുഗ്രീവനെ കാണുന്നത്. ക്ഷോഭവും ക്ഷമയില്ലായ്മയും ഒക്കെ ആ വ്യക്തിയുടെ ദൗർബല്യത്തെ തന്നെ തുറന്നുകാട്ടുന്നു. കുട്ടികളോടുള്ള പെരുമാറ്റത്തിൽ ഇവ രണ്ടും വന്നാൽ ആ കുഞ്ഞു മനസ്സിലാക്കും തന്നേക്കാൾ ശക്തി കുറഞ്ഞവനാണ് രക്ഷിതാവ് എന്ന്. അപ്പോൾ ആ രക്ഷിതാവിനെ വകവയ്ക്കാതിരിക്കാൻ അവന് കഴിയുന്നു. തനിക്കെടുക്കാവുന്നതിനേക്കാൾ ചുമതലകൾ എടുക്കുന്നവനും ഇത്തരത്തിൽ അസ്വസ്ഥനാവുന്നത് കാണാം. അപ്പോഴൊക്കെ വേണ്ടത് എരിഞ്ഞുതീരുന്ന ഊർജം വീണ്ടെടുക്കാൻ ശരീരത്തിനും മനസ്സിനും പൂർണ്ണ വിശ്രമം നൽകുക എന്നതാണ്. ബൈബിൾ അനുശാസിക്കുന്നത് 6 ദിവസം അധ്വാനിച്ച ശേഷം 7-ാം ദിവസം സ്വസ്ഥമായിരിക്കാനാണ്. സബാത്ത് എന്ന സങ്കല്പത്തോടെ ഞായർ വന്നത് അങ്ങനെയാണ്. മനഃശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്, കഠിനമായ കോപം വരുമ്പോൾ 1 മുതൽ 100 വരെ എണ്ണാൻ. ഒരു ചെറിയ പന്തും നൽകാറുണ്ട് കയ്യിലിട്ടുരുട്ടി നിയന്ത്രിക്കാൻ. ഇങ്ങനെ കോപം നിയന്ത്രിച്ച് മനസ്സിനെ നവീകരിക്കണം.
1: ലതാ മുരളീധരൻ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണർ കെ ജയകൃഷ്ണർ കെ ജയ
2: ആകാശവാണി തൃശൂർ. ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം ഡൽഹിയിലേ.